ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 15 2026 ഓഗസ്റ്റ് 31 തിങ്കളാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ശുഭചിന്തകൾ. നാം ജീവിതത്തിൽ എത്രയൊക്കെ വെളിച്ചത്തിലൂടെ നടന്നാലും പല സന്ദർഭങ്ങളിലും വഴിതെറ്റിയേക്കാം, വീണുപോയേക്കാം. എന്നാൽ ഓരോ വഴിതെറ്റലും വീഴ്ചയും നമ്മെ കൂടുതൽ വിവേകികളും ബുദ്ധിശാലികളും തിരിച്ചറിവുള്ളവരുമാക്കുന്നു. ജീവിതത്തിൽ തെറ്റുവരാതെ ആർക്കും ഒന്നും പഠിക്കാനാവില്ല. ഓരോ തെറ്റും ഓരോ പാഠങ്ങൾ തന്നെയാണ് ആയിരിക്കണം. ഏവർക്കും ശുഭദിന ആശംസകൾ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: രാവിലെ 8 മണിക്ക് അറിയാം അറിവ് നേടാം, 8:30 സുന്ദര സഞ്ചാരം, 10 മണിക്ക് ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1 മണിക്ക് അറിയാം അറിവ് നേടാം പുനഃപ്രക്ഷേപണം, 1:30 സമാഗമം, 3 മണിക്ക് തിരശീല, വൈകിട്ട് 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5 മണിക്ക് ഇന്നിസൈ, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8 മണിക്ക് മേഘമൽഹാർ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45, 7:25 ഉച്ചയ്ക്ക് 12:30, 12:50 വൈകിട്ട് 6:30, 7:25 ആകാശവാണിയിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് August 31. മലേഷ്യ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതും ലോക്സഭ 22 മണിക്കൂർ തുടർച്ചയായി യോഗം ചേർന്നതും ആനയെ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ചതുമൊക്കെ ഒരു August 31-നായിരുന്നു. August 31-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് August 31. മലേഷ്യ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് 1957 August 31-നായിരുന്നു. ഉത്തര കൊറിയ ആദ്യ ഉപഗ്രഹം വിക്ഷേപിച്ചത് 1998 ഇന്നേ ദിവസമായിരുന്നു. ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ നിയമത്തിൽ രാഷ്ട്രപതി രാജേന്ദർ പ്രസാദ് ഒപ്പുവച്ചത് 1956 ഇന്നേ ദിവസമായിരുന്നു. പഞ്ചാബിലെ വർഗീയ ലഹള ബാധിത പ്രദേശങ്ങളിൽ നെഹ്റു, പട്ടേൽ, ലിയാഖത്ത് അലിഖാൻ എന്നിവർ സംയുക്ത സന്ദർശനം നടത്തിയത് 1947 August 31-നായിരുന്നു. ലോക്സഭ 22 മണിക്കൂർ തുടർച്ചയായി യോഗം ചേർന്ന് ചരിത്രം സൃഷ്ടിച്ചത് 1997 August 31-നായിരുന്നു. ട്രിനിഡാഡും ടുബാഗയും ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1962 August 31-നായിരുന്നു. ഡയന രാജകുമാരി പാരീസിൽ കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടത് 1997 ഇന്നേ ദിവസമായിരുന്നു. ആനയെ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായി പ്രഖ്യാപിക്കാൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചത് 2010 ഇന്നേ ദിവസമായിരുന്നു. ഉത്തരവാദിത്ത ഭരണം ആവശ്യപ്പെട്ട് സമരം ചെയ്തവർക്ക് നേരെ നെയ്യാറ്റിൻകരയിൽ വെടിവെയ്പ് നടന്നത് 1938 August 31-നായിരുന്നു. ബ്രിട്ടീഷുകാരുടെ നിറത്തോക്കിനു മുന്നിൽ 7 ധീര ദേശാഭിമാനികളാണ് മരിച്ചു വീണത്. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി

0: ബന്ധപ്പെട്ട ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് ഭാരത സർക്കാരിന് സമർപ്പിച്ചത് 2011 ഓഗസ്റ്റ് 31
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വീതിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ഹൃദയത്തിലേറ്റാം റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ലക്ഷദ്വീപ് സന്ദർശനത്തിന് രാവിലെ അഗത്തി ദ്വീപിലെത്തും. വൈകിട്ട് കൊച്ചിയിലെ പരിപാടികളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ്ഥാനിൽ ഇന്ന് 26th ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 794. പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് കണ്ണൂരിൽ. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. തായ്ലാന്റിനെ 94 runs പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി രാവിലെ അഗത്തി ദ്വീപിലെത്തും. ലക്ഷദ്വീപിൽ നിന്ന് ആകാശവാണി പ്രതിനിധി അബ്ദുൽ സലാം.
2: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് 10 അഗത്തി ദ്വീപിലെത്തിച്ചേരും. കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഫിഷറീസ് ഔട്ട്റീച്ച് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് അഗത്തി ദ്വീപിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുക. ലക്ഷദ്വീപിലെ മത്സ്യബന്ധന മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി മത്സ്യസമ്പാദ് യോജന പദ്ധതികളുടെ വിവിധ ഗുണഭോക്താക്കൾക്കായുള്ള സഹായ വിതരണവും ഉപരാഷ്ട്രപതി വേദിയിൽ നിർവഹിക്കും. ഔദ്യോഗിക ചടങ്ങിൽ കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്, സഹമന്ത്രി പ്രൊഫസർ എസ് പി സിംഗ് ബാഗേൽ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ എന്നിവരും പങ്കെടുക്കും. അതോടൊപ്പം ദേശീയതലത്തിൽ വലിയ സാധ്യതകൾ കൽപ്പിക്കുന്ന വർണ്ണ മത്സ്യങ്ങളുടെ ഉൽപാദനവും വിതരണവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മിഷൻ രംഗീൻ മച്ച്ലി 2031 കർമ്മ പദ്ധതികൾക്കും ഉപരാഷ്ട്രപതി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം ഉച്ചയോടെ ഉപരാഷ്ട്രപതി അഗത്തി ദ്വീപിൽ നിന്നും കൊച്ചിയിലേക്ക് യാത്ര തിരിക്കും.
1: ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെ എത്തുന്ന ഉപരാഷ്ട്രപതി വൈകിട്ട് കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി രജത ജൂബിലി ആഘോഷങ്ങളിലും കോൺഫ്ലുവൻസ് 3.0 വ്യവസായ അക്കാദമിക് ഉച്ചകോടിയിലും പങ്കെടുക്കും. തുടർന്ന് ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങും. 2 കിർഗിസ്ഥാൻ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ബിഷ്കെക്കിലെത്തി. 26th ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ അദ്ദേഹം ഇന്നും നാളെയുമായി പങ്കെടുക്കും. നാളെ രാഷ്ട്രത്തലവന്മാരുടെ സമ്മേളനത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
3: കിർഗിസ്ഥാൻ ക്യാബിനറ്റ് ഓഫ് മിനിസ്റ്റേഴ്സ് ചെയർമാൻ കാസിമാലേവ് അഡിൽബെക് അലഷോവിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ഉച്ചകോടിക്ക് പ്രസിഡന്റ് സാദിർ ജബറോവിന്റെ ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദി കിർഗിസ്ഥാൻ സന്ദർശിക്കുന്നത്. സുരക്ഷ, കണക്ടിവിറ്റി, അവസരങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി ഈ മേഖലയ്ക്ക് ഇന്ത്യയുടെ കാഴ്ചപ്പാട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെന്ന് നരേന്ദ്രമോദി യാത്ര തിരിക്കുന്നതിന് മുമ്പ് പ്രസ്താവനയിൽ പറഞ്ഞു. ഭീകരവാദം, വിഘടനവാദം, തീവ്രവാദം എന്നിവയിൽ നിന്ന് മുക്തമായ ഒരു മേഖല കെട്ടിപ്പടുക്കുന്നത് എസ്സിഒ അംഗങ്ങളുമായി ചേർന്ന് ഇന്ത്യ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 6th വേൾഡ് നൊബാർഡ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം മധ്യേഷ്യയിലെ ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുമെന്നും മേഖലയിലെ സാംസ്കാരിക ബന്ധം ആഴത്തിലാക്കുമെന്നും സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവയ്ക്ക് സംയുക്ത ശ്രമങ്ങളെ മുന്നോട്ട് നയിക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. എസ്സിഒയുടെ 25 സുസ്ഥിര സമാധാനം, വികസനം, സമൃദ്ധി എന്നിവയ്ക്കൊന്നിച്ച് എന്നതാണ് ഉച്ചകോടി.
1: ഇന്നും നാളെയും ആഷ്വില്ലയിൽ ചേരുന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സൌത്ത് കരോലിനയിലെത്തി. ഇന്നലെ ചിക്കാഗോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ഓഫീസിൽ ഇന്ത്യൻ പ്രവാസികളെ കേന്ദ്രമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്തിന്റെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ വിശദീകരിക്കുന്നതിനൊപ്പം ഗവൺമെന്റ് വായ്പയെടുക്കൽ, കടബാധ്യത എന്നിവയെക്കുറിച്ച് ആശങ്കകൾക്ക് ധനമന്ത്രി മറുപടി നൽകി. രാജസ്ഥാനിലെ ജയ്പൂരിൽ നീറ്റ് പി ജി പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ചോർന്നതായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ലെന്നും പ്രചരിക്കുന്ന വാർത്ത തെറ്റിദ്ധാരണാജനകമാണെന്നും PIB ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. ജയ്പൂരിലെ സീതാപുര പരീക്ഷാ കേന്ദ്രങ്ങളിൽ

0: വിതരണത്തിലെ തകരാറുകൾ കാരണം പരീക്ഷാ നടത്തിപ്പിൽ സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടിരുന്നതായും പിഐബി അറിയിച്ചു. ബാധിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പരീക്ഷ അടുത്തമാസം 5 നടത്തുമെന്നും കേന്ദ്രം അറിയിച്ചു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 794 2500 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ദുരന്തം നടന്ന 5 ദിവസവും കാണാതായവർക്കായി തിരച്ചിലും കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ ശ്രമങ്ങളും ഊർജ്ജിതമായി തുടരുകയാണ്. തൃശൂലി നദിയിൽ ഇന്നലെ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ മധ്യ നേപ്പാളിലെ തൂക്കുപാലം ഒലിച്ചുപോയി. ടിബറ്റിൽ ഔദ്യോഗിക മരണസംഖ്യ 16 546 പേരെ കാണാതായതായി റിപ്പോർട്ടുണ്ട്. ഇന്ത്യൻ പ്രത്യേക ടണൽ രക്ഷാപ്രവർത്തന സംഘം നേപ്പാളിലെ ചിലിമെ ലാങ്ടാങ് മേഖലകളിലെ ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കങ്ങളിൽ നേപ്പാൾ സൈന്യത്തിന്റെ സംഘത്തോടൊപ്പം തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. നേപ്പാൾ സൈന്യവുമായി ചേർന്ന് സംഘം തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുമെന്ന് നേപ്പാളിലെ ഇന്ത്യൻ അംബാസഡർ നവീൻ ശ്രീവാസ്തവ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്തെ അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വനിതാ ശിശു വികസന വകുപ്പും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് മറ്റന്നാൾ തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിക്കും. അങ്കണവാടി കുട്ടികളുടെ ത്രൈമാസ ആരോഗ്യ പരിശോധന പദ്ധതിയാണ് ബാല്യസ്പന്ദനം. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷം സമാപന സമ്മേളന ഘോഷയാത്രയിൽ പങ്കെടുത്ത ഫ്ളോട്ടുകളുടെയും കലാരൂപങ്ങളുടെയും വിജയികളെ പ്രഖ്യാപിച്ചു. കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ISRO 1 സ്ഥാനവും ദക്ഷിണ റെയിൽവേ 2 സ്ഥാനവും നേടി. കേരള ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ വിഭാഗത്തിൽ വനം വന്യജീവി വകുപ്പിനാണ് 1 സ്ഥാനം, എക്സൈസ് വകുപ്പ് 2 സ്ഥാനം കരസ്ഥമാക്കി. ഗവൺമെന്റ് ഇതര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് 1 സ്ഥാനം നേടി. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ മത്സരത്തിൽ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ 1. മലയാളിയുടെ സംസ്കാരം നിലനിർത്തുന്നതിൽ ഓണം വലിയ പങ്കുവഹിക്കുന്നുണ്ടെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. കോഴിക്കോട് ജില്ലാതല ഓണാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ടൂറിസം വകുപ്പും കാസർകോട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ജില്ലാ ഭരണകൂടവും കാസർകോട് മുനിസിപ്പാലിറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച പൊന്നോണം 2026 സമാപന സമ്മേളനം മന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്തു. എല്ലാ മനുഷ്യരുടെയും സന്തോഷങ്ങളും സങ്കടങ്ങളും ഏറ്റെടുക്കുകയും എല്ലാവർക്കും തുല്യനീതി നടപ്പാക്കുകയും ചെയ്ത മാവേലിയുടെ ഓർമ്മയുടെ ആഘോഷമാണ് ഓണമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ ഓണം വാരാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം K സുധാകരൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രയാസങ്ങളില്ലാതെയാണ് ഇത്തവണ ജനങ്ങൾ ഓണം ആഘോഷിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് KAP 4 ബറ്റാലിയൻ മൈതാനിയിൽ നടക്കും. രാവിലെ മന്ത്രി രമേശ് ചെന്നിത്തല പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: KAP 4 ബറ്റാലിയനിലെയും മലപ്പുറം MSP യിലെയും 305 പേരാണ് പോലീസ് സേനയുടെ ഭാഗമാവുന്നത്. KAP യിലെ 166 പേരും MSP യിലെ 139 പേരും ഇതിൽ ഉൾപ്പെടും. പരിശീലനം പൂർത്തിയാക്കിയവരിൽ 31 പേർ ബിരുദാനന്തര ബിരുദധാരികളും 12 പേർ എഞ്ചിനീയറിംഗ് ബിരുദക്കാരുമാണ്. 195 പേർ ഡിഗ്രി പൂർത്തിയാക്കിയവരും 18 പേർ ഡിപ്ലോമ യോഗ്യതയുള്ളവരുമാണ്. 9 മാസത്തെ പരിശീലനത്തിന് ശേഷമാണ് ഇവർ പോലീസ് സേനയുടെ ഭാഗമാകുന്നത്. ജനപ്രതിനിധികൾക്ക് പുറമെ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ, ബറ്റാലിയൻ ADGP ബൽറാം കുമാർ ഉപാധ്യായ, ബറ്റാലിയൻ DIG ജെ ഹിമേന്ദ്രനാഥ് തുടങ്ങി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും.
0: CPIM നിന്നവർ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിൽ വഴിമാറാൻ ഇടയായതെന്ന് ഗൌരവമായി പരിശോധിക്കേണ്ടതുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. കണ്ണൂർ മയ്യിലിൽ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF വിരുദ്ധ പ്രചാരവേലയിൽ പരാജയപ്പെടേണ്ട മണ്ഡലമല്ല തളിപ്പറമ്പ് എന്നും ഈ പ്രചാരവേലയിലൂടെ ചിലർ തെറ്റിദ്ധരിക്കപ്പെട്ടെന്നും പിണറായി പറഞ്ഞു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ തായ്ലാന്റിനെ 94 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ദുബായിൽ നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസ് നേടിയ ഇന്ത്യ തായ്ലാന്റിനെ 15.3 ഓവറിൽ 65 റൺസിന് പുറത്താക്കി. ഇന്ന് ദുബായിൽ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശ് ഇന്തോനേഷ്യയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മത്സരം. ആവേശം വാനോളം ഉയർന്ന ആറന്മുള ഉത്രട്ടാതി ജലമേളയിൽ എ ബാച്ച് ഫൈനലിൽ മേലൂക്കര പള്ളിയോടവും ബി ബാച്ച് ഫൈനലിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടവും ജേതാക്കളായി. എ ബാച്ച് ഫൈനൽ മത്സരത്തിൽ കോയിപ്രം ഇടശ്ശേരിമല കിഴക്ക് മല്ലപ്പുഴശ്ശേരി പള്ളിയോടങ്ങൾ യഥാക്രമം 2-3 സ്ഥാനങ്ങൾ നേടി. ബി ബാച്ചിൽ വൻമഴി, തോട്ടപ്പുഴശ്ശേരി, മംഗലം എന്നീ പള്ളിയോടങ്ങൾ 2-3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. FIH പുരുഷ ഹോക്കി ലോകകപ്പ് കിരീടം ജർമ്മനിക്ക്. ബെൽജിയം ബെൽഫിയസ് ഹോക്കി അരീനയിൽ എതിരില്ലാത്ത ഒരു ഗോളിന് സ്പെയിനിനെയാണ് ജർമ്മനി പരാജയപ്പെടുത്തിയത്. ജർമ്മനിയുടെ 4-ാമത്തെ ഹോക്കി ലോകകപ്പ് കിരീടമാണിത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ലക്ഷദ്വീപ് സന്ദർശനത്തിന് രാവിലെ അഗത്തിദ്വീപിലെത്തും. വൈകിട്ട് കൊച്ചിയിലെ പരിപാടികളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ്ഥാനിൽ ഇന്ന് 26-ാമത് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 794. പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് കണ്ണൂരിൽ.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ,
1: അഞ്ചുകല്ലുമൂട്, കൊല്ലം.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമുക്കൊരാളോട് പ്രേമം തോന്നി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുള്ളവരെല്ലാവരും നമുക്ക് വേണ്ടി നൃത്തം ചെയ്യും. ഡാൻസ്.

0: കാൽക്കുലേറ്റർ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: വായിക്കുന്നത് വിജയ്.

0: പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ സംയുക്ത ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് പങ്കെടുക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ലക്ഷദ്വീപ് സന്ദർശിക്കും. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ലി കർമ്മ പദ്ധതിക്ക് ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. 26th ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സൌത്ത് കരോലിനയിൽ എത്തി. നേപ്പാൾ പ്രളയത്തിൽ മരണം 788 149 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റിൽ തായ്ലൻഡിനെ 94 റൺസിന് തകർത്ത് ഇന്ത്യ. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ ഇന്ന് നടക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ സംയുക്ത ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുക്കും. രാജ്യത്തുടനീളമുള്ള 18 NIFT ക്യാമ്പസുകളിൽ നിന്നും ബിരുദം നേടിയ വിദ്യാർത്ഥികൾ ചടങ്ങിന് സാക്ഷ്യം വഹിക്കും. ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് 10 അഗത്തി ദ്വീപിലെത്തും. അഗത്തി സ്കൂൾ സ്റ്റേഡിയത്തിലെ ഔദ്യോഗിക ചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. കേന്ദ്രമന്ത്രിമാരായ രാജീവ് രഞ്ജൻ സിംഗ്, SP ഭാഗേൽ എന്നിവരും സംബന്ധിക്കും. കൂടുതൽ വിവരങ്ങളുമായി ലക്ഷദ്വീപിൽ നിന്നും ആകാശവാണി പ്രതിനിധി അബ്ദുൽ സലാം.
1: ലക്ഷദ്വീപിലെ മത്സ്യബന്ധന മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഫിഷറീസ് ഔട്ട്റീച്ച് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് അഗത്തിദ്വീപിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുക. പ്രധാനമന്ത്രി മത്സ്യസമ്പാദ് യോജന പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്കായുള്ള സഹായ വിതരണവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നിർവഹിക്കും. വർണ്ണ മത്സ്യങ്ങളുടെ ഉൽപാദനവും വിതരണവും പ്രോത്സാഹിപ്പിക്കുന്ന മിഷൻ രംഗീൻ മച്ലി 2031 കർമ്മ പദ്ധതികൾക്കും ഉപരാഷ്ട്രപതി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം ഉച്ചയോടെ ഉപരാഷ്ട്രപതി അഗത്തിദ്വീപിൽ നിന്നും കൊച്ചിയിലേക്ക് യാത്ര തിരിക്കും.
0: 26th ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി കിർഗിസ്ഥാനിലെത്തിയത്. പ്രസിഡന്റ് സദിർ ജബാരോവിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി കിർഗിസ്ഥാൻ സന്ദർശിക്കുന്നത്. ബിഷ്കെക്കിൽ SCO അംഗരാജ്യങ്ങളിലെ നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മധ്യേഷ്യൻ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന 6th വേൾഡ് നൊമാഡ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന തലത്തിലേക്ക് ഉയർത്താൻ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൗമത് മിർസിയേവുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. യുറേനിയം വിതരണത്തിനായി ഇരു രാജ്യങ്ങളും തമ്മിൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു കരാർ രൂപപ്പെടുത്തിയതായും പ്രധാനമന്ത്രി അറിയിച്ചു. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഒലി ദരാജലി ദസ്തലിക് സമ്മാനിച്ചു. 11 കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: 2026-2030 വർഷ കാലയളവിലേക്കുള്ള ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സാംസ്കാരിക വിനിമയ പരിപാടി ഫയാസ് ടെപ്പെ, കരാ ടെപ്പെ എന്നീ പുരാതന ബുദ്ധമത കേന്ദ്രങ്ങളുടെ സംരക്ഷണത്തിനും പുനരുദ്ധാരണത്തിനുമായുള്ള ധാരണാപത്രം, പുരാരേഖ പ്രവർത്തന മേഖലയിലെ സഹകരണത്തിനുള്ള ധാരണാപത്രം, ആയുർവേദത്തിലും മറ്റ് പരമ്പരാഗത വൈദ്യശാസ്ത്ര രീതികളിലുമുള്ള സഹകരണം എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. നിർണായക ഖനികൾ, വിനോദസഞ്ചാരം, പരിസ്ഥിതി, പ്രതിരോധം എന്നിവയ്ക്കു പുറമെ സാമ്പത്തിക ധനകാര്യ ചർച്ചകൾക്കായി ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ധനകാര്യ മന്ത്രാലയങ്ങൾ തമ്മിലുള്ള ധാരണാപത്രവും ഇതിൽ ഉൾപ്പെടുന്നു. മധ്യേഷ്യൻ രാജ്യത്ത് ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുന്നതിനായി ഉസ്ബെക്കിസ്ഥാനിലെ 100 വിദ്യാർത്ഥികൾക്ക് ലാൽ ബഹാദൂർ ശാസ്ത്രി സ്കോളർഷിപ്പുകൾ, താഷ്കൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഓറിയന്റൽ സ്റ്റഡീസിൽ ഒരു സംസ്കൃത ചെയർ സ്ഥാപിക്കൽ, ആറൽ കടൽ മേഖലയിലെ വനവൽക്കരണം, UPI ഡിജിറ്റൽ പണമിടപാട് ലളിതമാക്കുക എന്നിവയും പ്രധാന പ്രഖ്യാപനങ്ങളാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഔദ്യോഗിക സന്ദർശനത്തിനായി അമേരിക്കയിലെ സൌത്ത് കരോലിനയിൽ എത്തി. ഇന്നും നാളെയും ആഷേവിലിൽ നടക്കുന്ന G20 യോഗങ്ങളിലും അനുബന്ധ ചർച്ചകളിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ഷിക്കാഗോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ഓഫീസിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ധനമന്ത്രി അഭിസംബോധന ചെയ്തു. ഷിക്കാഗോ സന്ദർശനത്തിനിടെ പ്രമുഖ അമേരിക്കൻ വ്യവസായികളുമായി ശ്രീമതി സീതാരാമൻ ചർച്ച നടത്തി. നേപ്പാൾ പ്രളയത്തിൽ മരണം 788 2500 പേരെ കണ്ടെത്താനുണ്ട്. ഇവർക്കായി തെരച്ചിൽ തുടരുകയാണ്. കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുന്നു. ദുരന്തബാധിത മേഖലയിൽ നിന്ന് 8200 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിൽ മാറ്റി. അതേസമയം ദുരന്തത്തെ തുടർന്ന് നേപ്പാളിൽ നിന്ന് ഇതുവരെ 149 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. നിലവിൽ 275 ഇന്ത്യൻ പൌരന്മാരെ കാണാതായതായും ഇന്ത്യൻ വംശജരായ 128 പേരെ കൂടി കണ്ടെത്താനുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പ്രളയബാധിത നേപ്പാളിന് സഹായഹസ്തവുമായി ഇന്ത്യ. 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള നാലാമത്തെ വിമാനം നേപ്പാളിലെത്തി. ഇതുവരെ 68.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികളാണ് നേപ്പാളിന് കൈമാറിയത്. രക്ഷാപ്രവർത്തനങ്ങൾക്ക് സാങ്കേതിക സംഘങ്ങളെയും ഫോറൻസിക് വിദഗ്ധരെയും ഉപകരണങ്ങളും അയച്ചതായും ഇന്ത്യൻ എംബസി അറിയിച്ചു. 230 അടി നീളമുള്ള മോഡുലാർ സ്റ്റീൽ പാലം സ്ഥാപിക്കുന്നതിനുള്ള ഉപകരണങ്ങളുമായി 16 ട്രക്കുകളും നേപ്പാളിൽ എത്തിയതായി കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. പ്രളയക്കെടുതി അനുഭവിക്കുന്ന നേപ്പാളിന് 150,000 US ഡോളറിന്റെ അടിയന്തര സഹായവുമായി ലോകാരോഗ്യ സംഘടന. അവശ്യ സേവനങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാക്കുക, ആരോഗ്യമേഖലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, ഉയർന്നുവരുന്ന ആരോഗ്യ ഭീഷണികൾ കണ്ടെത്തി പരിഹരിക്കുക എന്നിവയ്ക്കാണ് ഊന്നൽ നൽകുന്നത്. രക്ഷാപ്രവർത്തനങ്ങളിലും തുടർ നടപടികളിലും നേപ്പാളിനെ സഹായിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ റോക്കറ്റ് ലോഞ്ചറുകൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തി US സൈന്യം. വ്യോമാക്രമണത്തിൽ നിരവധി സൈനികരും സാധാരണക്കാരും കൊല്ലപ്പെട്ടതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചു. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇന്നലെ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോവുകയായിരുന്ന ഒരു എണ്ണക്കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതായി UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ഏജൻസി അറിയിച്ചു. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷം സമാപന സമ്മേളന ഘോഷയാത്രയിൽ പങ്കെടുത്ത ഫ്ളോട്ടുകളുടെയും കലാരൂപങ്ങളുടെയും വിജയികളെ പ്രഖ്യാപിച്ചു. സംസ്ഥാന സർക്കാർ വിഭാഗത്തിൽ വനം വകുപ്പിന്റെ ഫ്ളോട്ട് 1st സ്ഥാനം കരസ്ഥമാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മത്സരത്തിൽ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ 1st. സർക്കാർ ഇതര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിനാണ് 1st. കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ISRO 1st ദക്ഷിണ റെയിൽവേ 2nd നേടി. ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റിൽ തായ്ലൻഡിനെ 94 റൺസിന് തകർത്ത് ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. ദുബായിൽ ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 9 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിൽ തായ്ലൻഡ് 65 റൺസിന് പുറത്തായി. 64 റൺസ് നേടി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം സമ്മാനിച്ച ഓപ്പണർ ഷെഫാലി വർമ്മയാണ് കളിയിലെ താരം. ഏഷ്യാകപ്പ് ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഇന്ന് ബംഗ്ലാദേശ് ഇന്തോനേഷ്യയെ നേരിടും. FIH ലോകകപ്പ് ഹോക്കി കിരീടം ജർമ്മനിക്ക്. ഫൈനലിൽ ഏകപക്ഷീയമായ 1 ഗോളിന് സ്പെയിനിനെ പരാജയപ്പെടുത്തിയ ജർമ്മനി തുടർച്ചയായി ഹോക്കി ലോകകപ്പ് നേടുന്ന ആദ്യ ടീമെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. ജർമ്മനിയുടെ 4th ലോകകപ്പ് കിരീടമാണിത്. നെതർലൻഡ്സിനെ 1-0 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി അർജന്റീന വെങ്കല മെഡൽ സ്വന്തമാക്കി. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. ഉസ്ബെക്കിസ്ഥാനും ബംഗ്ലാദേശിനുമൊപ്പം ഗ്രൂപ്പ് ബിയിലാണ് ഇന്ത്യ. 2006 ശേഷം ആദ്യമായി ഏഷ്യൻ കപ്പ് യോഗ്യത നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ യുവനിര ഇറങ്ങുന്നത്. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ അനുവദിച്ചതായി ഓൺലൈനിൽ പ്രചരിക്കുന്ന കത്ത് വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം സന്ദേശങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെടരുതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ സംയുക്ത ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് പങ്കെടുക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ലക്ഷദ്വീപ് സന്ദർശിക്കും. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ചിലി കർമ്മ പദ്ധതിക്ക് ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. 26th ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സൌത്ത് കരോലിനയിൽ എത്തി. നേപ്പാൾ പ്രളയത്തിൽ മരണം 788. 149 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റിൽ തായ്ലൻഡിനെ 94 റൺസിന് തകർത്ത് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
4: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇന്നാദ്യം കണ്ണോട് കണ്ണായിടാം എന്ന ഗാനം. സംഗീതം ജോബ് കുര്യൻ. വരികൾ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ. പാടിയത് മൃദുല വാര്യർ, ജോബ് കുര്യൻ.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ,
1: അഞ്ചുകല്ലുമൂട്, കൊല്ലം.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

കേൾവകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൺ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. കറിക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ

0: മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
5: Listening to Radio Swandanam 90.4 FM. Stay tuned.
6: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
7: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത. ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ ജീവിതത്തിന്റെ തിരക്കുകളിലേക്ക് മടങ്ങുകയാണ്. ഓണക്കാലത്ത് ഒരു പുതിയ വസ്ത്രം വാങ്ങാത്ത വീട് ഒരു പക്ഷേ വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ചും ഓണക്കാലത്ത് മലയാളിയുടെ വസ്ത്രധാരണത്തിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. വെള്ള നിറത്തിലുള്ള വസ്ത്രത്തിൽ തിളങ്ങുന്ന സ്വർണക്കര, പുരുഷന്മാരുടെ മുണ്ടിലും സ്ത്രീകളുടെ സാരിയിലും കാണുന്ന ആ കസവിന്റെ ഭംഗി. അതെ, നമ്മൾ ധരിക്കുന്ന ഈ കസവ് മുണ്ടിനും കസവ് സാരിക്കും പിന്നിൽ നൂറ്റാണ്ടുകളുടെ ഒരു പാരമ്പര്യമുണ്ടെന്നത് എത്ര പേർ ചിന്തിച്ചിട്ടുണ്ടാകും. ഇന്ന് അറിയാം അറിവ് നേടാമിലൂടെ നമ്മുടെ കേരളത്തിന്റെ തനത് വസ്ത്രധാരണത്തെയും അതിന് പിന്നിലെ സമ്പന്നമായ കൈത്തറി പാരമ്പര്യത്തെയും കുറിച്ച് കൂടുതലറിയാം. കേരളത്തിന്റെ പരമ്പരാഗത വസ്ത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് മുണ്ടും നേരിയതും കസവ് സാരി തുടങ്ങിയവയാണ്. പുരുഷന്മാരുടെ പരമ്പരാഗത വസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ സാധാരണയായി നമ്മൾ കാണുന്നത് വെള്ള നിറത്തിലുള്ള മുണ്ടും അതിൻ്റെ അരികിൽ കാണുന്ന കരയോ അല്ലെങ്കിൽ കസവോ ആണ്. ഈ വസ്ത്രങ്ങളുടെ എല്ലാം സൗന്ദര്യം എന്ന് പറയുന്നത് അതിൻ്റെ ലാളിത്യം തന്നെയാണ്. വളരെയധികം നിറങ്ങളോ ഡിസൈനുകളോ ഇല്ല, വെള്ളയും സ്വർണവും ചേർന്ന ലളിതമായ നിറക്കൂട്ടം. പക്ഷേ അതിനുള്ളിൽ കേരളത്തിന്റെ പ്രകൃതിയുടെയും സംസ്കാരത്തിന്റെയും ഒരു പ്രത്യേക സൗന്ദര്യം ഒളിഞ്ഞിരിക്കുന്നു. ഈ കസവ് എന്നത് സ്വർണ നിറത്തിലുള്ള അലങ്കാര നൂൽ ഉപയോഗിച്ച് വസ്ത്രത്തിന്റെ കരയിൽ ഉണ്ടാക്കുന്ന പ്രത്യേക ഒരു അലങ്കാരമാണ്. പരമ്പരാഗതമായി യഥാർത്ഥ സ്വർണം ഉപയോഗിച്ചുള്ള നൂൽ ചില വസ്ത്രങ്ങളിൽ ഉപയോഗിച്ചിരുന്നുവെങ്കിലും ഇന്ന് സാധാരണയായി സ്വർണ നിറമുള്ള ലോഹ നൂലുകളാണ് ഉപയോഗിക്കുന്നത്. വെള്ള വസ്ത്രത്തിൽ തിളങ്ങുന്ന ആ സ്വർണക്കരയാണ് കേരളത്തിന്റെ പരമ്പരാഗത വസ്ത്രങ്ങൾക്ക് അതിൻ്റെ ഏറ്റവും തിരിച്ചറിയാവുന്ന രൂപം നൽകുന്നത്. ഇവിടെയാണ് കൈത്തറിയുടെ കഥ തുടങ്ങുന്നത്. ഒരു തുണി നമ്മുടെ കൈകളിൽ എത്തുന്നതിന് മുമ്പ് അതിൻ്റെ പിന്നിൽ ഒരുപാട് മനുഷ്യരുടെ അധ്വാനമുണ്ട്. നൂൽ തയ്യാറാക്കുന്നു, അത് പ്രത്യേക രീതിയിൽ ക്രമീകരിക്കുന്നു, തറിയിൽ നൂലുകൾ കയറ്റുന്നു, പിന്നീട് കൈകൊണ്ട് തറി പ്രവർത്തിപ്പിച്ച് ഓരോ ഇഞ്ചും നെയ്തെടുക്കുന്നു. അതുകൊണ്ടാണ് കൈത്തറി എന്ന വാക്കിന് ഇത്ര വലിയ അർത്ഥമുള്ളത്. ഒരു യന്ത്രം നിർമ്മിച്ച ഉൽപ്പന്നം മാത്രമല്ല അത്, ഒരു മനുഷ്യന്റെ സമയം, കഴിവ്, ക്ഷമ, കൃത്യത ഇതെല്ലാം ചേർന്ന്

ആണ് ഒരു കൈത്തറി വസ്ത്രം ഉണ്ടാകുന്നത്. ഒരു കൈത്തറി സാരി നെയ്യുമ്പോൾ അതിലെ ഓരോ നൂലും ഒരു കരകൗശല വിദഗ്ധന്റെ കൈകളിലൂടെ കടന്നുപോകുന്നു. അതിനാൽ ഒരു കൈത്തറി വസ്ത്രം വാങ്ങുമ്പോൾ നമ്മൾ വാങ്ങുന്നത് ഒരു തുണി മാത്രമല്ല, ഒരു പാരമ്പര്യത്തെയും ഒരു തൊഴിൽ മേഖലയെയും പിന്തുണയ്ക്കുക കൂടിയാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൈത്തറിക്ക് സ്വന്തമായ പാരമ്പര്യമുണ്ട്. ഇതിൽ ഏറ്റവും പ്രശസ്തമായ കേന്ദ്രങ്ങളിലൊന്നാണ് ബാലരാമപുരം. തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം കൈത്തറി ഉൽപ്പന്നങ്ങൾ ഏറെ പ്രസിദ്ധമാണ്. പ്രത്യേകിച്ച് കസവിന്റെ മനോഹാരിതയും മികച്ച നെയ്ത്തിന്റെ ഗുണനിലവാരവും ബാലരാമപുരം കൈത്തറിയുടെ പ്രത്യേകതകളായി കണക്കാക്കപ്പെടുന്നു. അതുപോലെ തന്നെ കുത്താമ്പുള്ളി കേരളത്തിലെ പ്രശസ്തമായ കൈത്തറി കേന്ദ്രമാണ്. തൃശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി സാരികൾക്കും മുണ്ടുകൾക്കും പ്രത്യേക പ്രശസ്തിയുണ്ട്. കസവ് കരയുള്ള പരമ്പരാഗത വസ്ത്രങ്ങളാണ് ഇവിടെ ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത്. ചേന്നമംഗലം ആണ് മറ്റൊരു പ്രധാന കൈത്തറി കേന്ദ്രം. എറണാകുളം ജില്ലയിലെ ചേന്നമംഗലത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നെയ്ത്ത് പാരമ്പര്യമുണ്ട്. പരമ്പരാഗത വസ്ത്രങ്ങൾക്കൊപ്പം ഇന്ന് ആധുനിക ഡിസൈനുകളിലും ഇവിടെ കൈത്തറി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. വടക്കൻ മലബാറിന്റെ അഭിമാനമാണ് കണ്ണൂർ കൈത്തറി. കേവലം മുണ്ടുകളിൽ ഒതുങ്ങാതെ അന്താരാഷ്ട്ര തലത്തിൽ പോലും കയറ്റി അയക്കുന്ന ഗുണമേന്മയുള്ള കൈത്തറി വസ്ത്രങ്ങളും ബെഡ്ഷീറ്റുകളും തുണിത്തരങ്ങളും കണ്ണൂരിന്റെ കരുത്താണ്. ഇങ്ങനെ നോക്കുമ്പോൾ കേരളത്തിന്റെ പല പ്രദേശങ്ങൾക്കും അവരുടേതായ കൈത്തറി ശൈലിയും പാരമ്പര്യവും ഉണ്ടെന്ന് കാണാം. ഒരു കാലത്ത് നമ്മുടെ ഗ്രാമീണ ജീവിതത്തിന്റെ തന്നെ ഭാഗമായിരുന്നു കൈത്തറി. ഒരു കുടുംബത്തിലെ പല അംഗങ്ങളും നെയ്ത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കാലമുണ്ടായിരുന്നു. എന്നാൽ കാലം മാറി, വില കുറഞ്ഞ മെഷീൻ നിർമ്മിത വസ്ത്രങ്ങൾ വിപണിയിൽ കൂടുതലായി, ഉൽപാദനം വേഗത്തിലായി, ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങളും മാറി. ഇതിന്റെ ഭാഗമായി പരമ്പരാഗത കൈത്തറി മേഖലയ്ക്ക് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. എങ്കിലും കൈത്തറി പൂർണമായും അപ്രത്യക്ഷമായിട്ടില്ല. കാരണം കൈത്തറിയുടെ മൂല്യം അതിന്റെ വിലയിൽ മാത്രമല്ല, അതിന്റെ പാരമ്പര്യത്തിലാണ്. ഇന്ന് കൈത്തറി വീണ്ടും പുതിയൊരു രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. പരമ്പരാഗത മുണ്ടും സാരിയും മാത്രമല്ല, കൈത്തറി ഷർട്ടുകൾ, കുർത്തകൾ, ടോപ്പുകൾ, സ്റ്റോളുകൾ, ഹോം ഫേർണിഷിംഗ് ഉൽപ്പന്നങ്ങൾ തുടങ്ങി നിരവധി ആധുനിക ഉൽപ്പന്നങ്ങളിലേക്ക് കൈത്തറി കടന്നുവരുന്നു. യുവതലമുറയും കൈത്തറി വസ്ത്രങ്ങളെ പുതിയ രീതിയിൽ സ്വീകരിക്കുന്നുണ്ട്. അതായത്, പാരമ്പര്യം ഉപേക്ഷിക്കാതെ അതിനെ കാലത്തിനനുസരിച്ച് മാറ്റുകയാണ്. കാരണം ഒരു പാരമ്പര്യം നിലനിൽക്കണമെങ്കിൽ അത് മ്യൂസിയത്തിൽ സൂക്ഷിച്ചാൽ മാത്രം പോരാ, അത് ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിരിക്കണം. കൈത്തറിയുടെ മറ്റൊരു പ്രത്യേകത അതിന്റെ പരിസ്ഥിതി സൗഹൃദ സ്വഭാവമാണ്. വൻതോതിലുള്ള വ്യാവസായിക ഉൽപാദനവുമായി താരതമ്യം ചെയ്യുമ്പോൾ പല കൈത്തറി ഉൽപ്പന്നങ്ങൾക്കും കുറഞ്ഞ തോതിലുള്ള ഊർജ ഉപയോഗം മാത്രമാണ് ആവശ്യമായി വരുന്നത്. കൂടാതെ പ്രാദേശികമായി നിർമ്മിക്കുന്ന കൈത്തറി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് പ്രാദേശിക തൊഴിലാളികളെയും കരകൗശല വിദഗ്ധരെയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഇന്ന് ലോകം മുഴുവൻ സസ്റ്റൈനബിൾ ഫാഷൻ എന്ന ആശയത്തെക്കുറിച്ച് സംസാരിക്കുന്ന കാലമാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പഴയ കൈത്തറി പാരമ്പര്യത്തിൽ തന്നെ ആധുനിക ലോകം ഇന്ന് അന്വേഷിക്കുന്ന പല ആശയങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരു കസവ് സാരിയോ മുണ്ടോ ധരിക്കുമ്പോൾ അത് ഒരു ഫാഷൻ ചോയ്സ് മാത്രമല്ല, നമ്മുടെ സംസ്കാരത്തെ നമ്മളോടൊപ്പം കൊണ്ടു നടക്കുക കൂടിയാണ്. കേരളത്തിന്റെ കൈത്തറി പാരമ്പര്യം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമെന്നതിലുപരി നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെയും ഗ്രാമീണ സമൂഹത്തിന്റെയും ഭാഗമാണ്. ഒരു കൈത്തറി ഉൽപ്പന്നം നാം വാങ്ങുമ്പോൾ അത് ഒരു പാരമ്പര്യത്തെ തിരഞ്ഞെടുക്കുക കൂടിയാണ്. ഒരു കസവ് സാരിയുടെ ഓരോ നൂലിലും ഒരു നെയ്ത്തുകാരന്റെ അധ്വാനമുണ്ട്. ഒരു മുണ്ടിന്റെ ഓരോ കരയിലും ഒരു പാരമ്പര്യത്തിന്റെ കഥയുണ്ട്. അതുകൊണ്ട് ആഘോഷവേളകളിൽ കൈത്തറി വസ്ത്രം ധരിക്കുമ്പോൾ അതിന് പിന്നിലെ കൈകളെയും കഥകളെയും പാരമ്പര്യത്തെയും കൂടി ഓർക്കാം. അതിനെ ആദരിക്കുകയും ഉപയോഗിക്കുകയും അടുത്ത തലമുറയിലേക്ക് കൈമാറുകയും ചെയ്യുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്. അതിനാൽ കൈത്തറി തിരഞ്ഞെടുക്കുന്നത് ഒരു വസ്ത്രം വാങ്ങുന്നതിലുപരി നമ്മുടെ സംസ്കാരത്തെയും നെയ്ത്തുകാരുടെ ജീവിതത്തെയും ഭാവിയെയും പിന്തുണയ്ക്കുന്ന ഒരു മനോഹരമായ തീരുമാനം കൂടിയാണ്. അറിയാം അറിവ് നേടാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ

0: പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. സൈനിങ് ഓഫ് നിങ്ങളോടൊപ്പം ഞാൻ പ്രീത. കേൾക്കൂ, ആസ്വദിക്കൂ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
3: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ് സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ

0: ജ്ഞാനസേവാസമിതി സെപ്റ്റംബർ 4-ാം തീയതി ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6-ാം തീയതി നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1-ാം സമ്മാനം 25,000 രൂപ, 2-ാം സമ്മാനം 5,000 രൂപ, 3-ാം സമ്മാനം 3,000 രൂപ, 4-ാം സമ്മാനം 2,000 രൂപ, 5-ാം സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212180.
1: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men's Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
5: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
6: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
7: റേഡിയോ സാന്ത്വനം 90.4-ൽ സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. സുന്ദര സഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. സംഘർഷഭരിതമായ ദൈനംദിന ജീവിത സാഹചര്യങ്ങളിൽ നിന്നുള്ള മോചനം കൂടിയാണ് ഓരോ യാത്രകളും എന്നാണ് ഞങ്ങളുടെ സങ്കല്പം. ഇലക്ട്രോണിക് തിരശീലയിൽ നിന്നുള്ള മോചനവും സർഗാത്മകതയിലേക്കുള്ള ചുവടുവയ്പ്പുമാണല്ലോ സഞ്ചാരങ്ങൾ പുത്തൻ അറിവുകളും അനുഭവങ്ങളും സൗഹൃദങ്ങളും നൽകുന്ന ആവേശം തന്നെയാണ് കൂടുതൽ യാത്രകൾ നടത്തുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. നമ്മുടെ സംസ്ഥാനത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന കുടക് ജില്ലയിൽ നടത്തിയ സന്ദർശന വിശേഷങ്ങളാണല്ലോ നമ്മൾ പങ്കുവച്ചു വരുന്നത്. കുടകിലെ കാലാവസ്ഥയുടെ മഹത്വം കാരണം കർണാടകയിലെ സ്കോട്ട്ലൻഡ് എന്ന പേരും ഈ ജില്ല നേടിയെടുത്തിരിക്കുന്നു. ദക്ഷിണ ഭാരതത്തിനാകെ തെളിനീരും തണുപ്പും സമ്മാനിക്കുന്ന കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനമായ തലക്കാവേരിയും അവിടുത്തെ ബ്രഹ്മഗിരി മലനിരകളിൽ നിന്നുള്ള കാഴ്ചയും പറഞ്ഞിരുന്നു. മരങ്ങളുടെ ഇടയിൽ നിന്നും ഇറങ്ങി വന്ന് നമ്മെ തഴുകി തലോടി കടന്നുപോകുന്ന കോടമഞ്ഞിൻ്റെ വൈശ്യ സൗന്ദര്യം എത്ര പറഞ്ഞാലും മതിയാകില്ല. അത് അനുഭവിച്ചു തന്നെ അറിയാം. ചൈനയുടെ ടിബറ്റൻ അധിനിവേശ കാലത്ത് അഭയാർത്ഥികളായി എത്തി ബൈലാകൂപ്പയിൽ സ്ഥാപിച്ച ബുദ്ധവികാരത്തെക്കുറിച്ചും അതിന് നേതൃത്വം നൽകിയ റിംബോചെയെ കുറിച്ചും പറഞ്ഞത് ഓർക്കുമല്ലോ. കാവേരി നദിക്ക് പ്രകൃതി ഒരുക്കിയ തുരുത്തായ നിസർഗധാമയിൽ പ്രവേശിച്ച കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മുള കൊണ്ട് നിർമ്മിച്ച തൂക്കുപാല

ഓരത്തിൽ നിന്ന് മീനിനെ ഊട്ടിയതും കൊതിയോടെ വാ തുറന്ന് മുകളിലേക്ക് ചാടുന്ന മീനുകളുടെ സാഹസിക ചാരുതയും പറഞ്ഞിരുന്നു. നടപ്പാതയിലൂടെ മുന്നോട്ടു നീങ്ങിയപ്പോൾ കണ്ട സമാനതകളില്ലാത്ത ഇല്ലിമുളം കാടുകളുടെ ഹരിതശോഭയും കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. ഇനി കൂടുതൽ നിസർഗധാമ വിശേഷങ്ങളിലേക്ക് കടക്കാം. കുറച്ചുകൂടി മുന്നോട്ട് നടന്നാൽ ആനകളെ പൊരുക്കി നിർത്തിയിരിക്കുന്നത് കാണാം. നല്ല വലിപ്പമുള്ള ആനകളുടെ പുറത്ത് ഇരിപ്പിടങ്ങൾ കെട്ടിവെച്ചാണ് ഇവയെ ഒരുക്കി നിർത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ആനപ്പുറത്തൊരു സവാരിയാകാം. ഈ വനയാത്രയ്ക്ക് പ്രത്യേകം ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട്. പലരും ആന സവാരിയുടെ ടിക്കറ്റ് എടുത്ത് ആനപ്പുറത്ത് യാത്ര ആരംഭിച്ചു. 3 മുതൽ 4 ആളുകൾ വരെ ഒരു ആനപ്പുറത്ത് സവാരിക്ക് അനുവാദമുണ്ട്. എന്തായാലും ഞങ്ങൾ സാഹസത്തിന് മുതിർന്നില്ല. സഞ്ചാരികളെയും കയറ്റിയുള്ള ആനകളുടെ കാട്ടിലൂടെയുള്ള യാത്ര കണ്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നു. ദൂരം പിന്നിടും തോറും കാടിൻ്റെ ഭംഗിയും നിബിഡതയും ഏറി വന്നു. വൈകാതെ ഞങ്ങൾ മാൻ പാർക്കിന് സമീപമെത്തി. വളരെ ഫലപ്രദമായി വളർത്തി സംരക്ഷിച്ചു വരുന്ന മാനുകളുടെ കാഴ്ച സമ്മാനിക്കുന്ന ആഹ്ലാദം ഒട്ടും ചെറുതല്ല. മാനുകളെ കണ്ട കുട്ടികൾ ആഹ്ലാദത്തോടെ തുള്ളിച്ചാടുന്നതും ചിരിക്കുന്നതും അടുത്തുള്ള മുളയിൽ നിന്ന് കൊമ്പൊടിച്ച് മാനുകൾക്ക് നൽകാൻ ശ്രമിക്കുന്നതും കൗതുകത്തോടെ നോക്കി നിൽക്കാൻ കഴിഞ്ഞത് സന്തോഷമായി. കുറച്ചുകൂടി മുന്നോട്ടെത്തുന്നതോടെ കാവേരി നദിയുടെ വിശാലത ദൃശ്യമാകും. തകൃതിയായി ഒഴുകി നീങ്ങുന്ന കാവേരിയുടെ തനി നിറം കാണാൻ കഴിയുന്നത് ഇവിടെയാണ്. മോഹൻലാലിൻ്റെ സിനിമയായ നരൻ ആണ് അപ്പോൾ ഓർമ്മയിലെത്തിയത്. അവിടെ ഉണ്ടായിരുന്ന വനം വകുപ്പിലെ ജീവനക്കാരോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ വളരെ ആവേശത്തോടെയാണ് അവർ ഈ വിശേഷം കേട്ടതും പ്രതികരിച്ചതും. മഴക്കാലത്ത് കാവേരി നദിയിലൂടെയും കാട്ടിൽ നിന്നുള്ള വൃക്ഷങ്ങളും ജീവജാലങ്ങളും മറ്റും ഒഴുകി എത്താറുണ്ടെന്ന് വനപാലകർ ഞങ്ങളോട് പറഞ്ഞു. എവിടെയായാലും നദിയും കാടും ഒരുപോലെയാണല്ലോ. കുറച്ച് ദൂരം കൂടി പിന്നിട്ടപ്പോൾ വെള്ളം തീരെ കുറഞ്ഞ് പാറക്കെട്ടുകൾ തെളിഞ്ഞ ഒരു നദീഭാഗം കാണാനായി. കാവേരിയിലിറങ്ങിയില്ല എന്ന പഴി മാറ്റാനായി ഞങ്ങൾ പാറകളിലൂടെ നടന്ന് അക്കരയിലെത്തി. ഫോട്ടോകൾ പകർത്തിയ ശേഷം വേഗം തന്നെ ഇക്കരയിലേക്ക് നടന്ന് കരപറ്റി. ആനസവാരിയും മാൻദർശനവും കഴിഞ്ഞ് മടങ്ങാൻ തുടങ്ങുമ്പോഴാണ് മുളക്കൂട്ടങ്ങളിൽ കെട്ടി ഉയർത്തിയിരിക്കുന്ന ഏറുമാടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് താമസിക്കുവാനായി നിർമ്മിച്ചിട്ടുള്ളവയാണ് ഏറുമാടങ്ങൾ. ഇതിലേക്ക് കയറുവാൻ കുത്തനെയുള്ള മുളയെണിയും നിർമ്മിച്ച് ചാരിവെച്ചിട്ടുണ്ട്. ആവേശവും കൗതുകവും ഒന്നിച്ചു വന്നതോടെ ഞങ്ങളും ഏറുമാടത്തിലേക്ക് കുത്തനെ ഉയർത്തി നാട്ടിയിരിക്കുന്ന ഏണിയിലൂടെ വളരെ സാവധാനം അതീവ ശ്രദ്ധയോടെ കയറി ഏറുമാടത്തിൽ നിന്ന് ഫോട്ടോകൾ എടുത്ത ശേഷം താഴേക്ക് ഇറങ്ങി. ഏറുമാടത്തിൽ നിന്നുള്ള കാഴ്ച അമ്പരപ്പിക്കും വിധം രസാവകമായിരുന്നു. താഴെ ചെറു ശബ്ദത്തോടെ ഒഴുകുന്ന കാവേരി, കരയിലാകെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന മുളങ്കൂട്ടം, ഇടയ്ക്കിടെ അവയ്ക്ക് ഇടയിലൂടെ നടപ്പാത മുറിച്ച് കടക്കുന്ന കാട്ടുമുയലുകൾ, ആന സവാരിക്കാരുടെ ആഹ്ലാദാരവം. ഇനിയൊരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് മടങ്ങിയെത്താം.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: പ്രിയ ശ്രോതാക്കളെ, സുന്ദരസഞ്ചാരത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. ഒരു പാലിയേറ്റീവ് കെയർ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിലെ കുടക് ജില്ലയിൽ നടത്തിയ യാത്രാവിശേഷങ്ങളാണ് ശ്രോതാക്കളുമായി പങ്കിടുന്നത്. കാവേരി നദിക്ക് പ്രകൃതി കനിഞ്ഞു നൽകിയ നിസർഗധാമ എന്ന തുരുത്ത് വിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇവിടുത്തെ സമാനതകളില്ലാത്ത ഇല്ലിമുളം കാടും പ്രവേശനത്തിനായി കാവേരി നദിയിൽ മുളകൊണ്ട് കെട്ടി ഉയർത്തിയിരിക്കുന്ന തൂക്കുപാലത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു. ആനസവാരിയും കാടിൻ്റെ വിജനതയിൽ വെള്ളം തീരെ കുറഞ്ഞ പാറകൾ ഉയർന്നു നിന്ന ഭാഗത്തുകൂടി നടന്ന് അക്കരയെത്തി ഫോട്ടോ പകർത്തിയതും അതിമനോഹരമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച മുളകൊണ്ട് നിർമ്മിച്ച ഏറുമാടങ്ങളിൽ സാഹസികമായി കയറി നിന്ന് ചുറ്റുമുള്ള ഫോട്ടോ പകർത്തിയ കാര്യം പറഞ്ഞാണ് ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ നിസർഗധാമ വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിമനോഹരമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച് പരിപാലിക്കുന്ന പൂന്തോട്ടം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. വർണ്ണപുഷ്പങ്ങൾ വിടർന്നു നിൽക്കുന്ന പൂച്ചെടികളുടെ ഭംഗി എത്ര കണ്ടാലും മതിവരില്ല.

വിവിധ ഇനങ്ങളിലുള്ള പനിനീർ ചെടികളുടെ ഒരു വലിയ ശേഖരം തന്നെ സന്ദർശകർക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ധാരാളം വള്ളിച്ചെടികളും ബോഗൻവില്ലയും പേരറിയാത്ത കുറച്ച് ഏറെ ചെടികളും പൂക്കളും കൊണ്ട് സമ്പന്നമായ ഉദ്യാനം. കുട്ടികൾക്കുള്ള പാർക്കാണ് മറ്റൊരു പ്രധാന ആകർഷണം. ആധുനിക രീതിയിലുള്ള ധാരാളം കളി ഉപകരണങ്ങൾ കുട്ടികൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിസർഗധാമയിലെ കാലാവസ്ഥ എടുത്തു പറയേണ്ടത്, സമശീതോഷ്ണാവസ്ഥയുടെ മഹത്വം അറിയണമെങ്കിൽ കുടകിലെത്തണം എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. ആഹ്ലാദ തിമിർപ്പിൽ ആറാടി നിൽക്കുന്ന കുട്ടികളുടെ ആനന്ദത്തിൽ സംതൃപ്തരായി കുട്ടികളുടെ പാർക്കിൽ നിൽക്കുന്ന രക്ഷിതാക്കളുടെ മന്ദസ്മിതം തന്നെ കാണികൾക്ക് ആനന്ദമേകുന്നു. ഇവിടെ താമസിക്കുവാൻ കോട്ടേജുകളും ട്രീ ഹൗസുകളും ലഭ്യമാണ്. ഏറുമാടത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞത് ഓർക്കുമല്ലോ. വിനോദസഞ്ചാരികൾക്ക് ഏറെ ഹരം പകരുന്നതിനായി ഒരുക്കിയിരിക്കുന്ന ബോട്ട് സവാരിയും നിസർഗധാമയിലെ സവിശേഷതകളിൽ ഒന്നാണ്. ദക്ഷിണേന്ത്യക്കാകെ തെളിനീർ നൽകുന്ന കാവേരി നദിയിലൂടെ ഒരു ബോട്ട് യാത്ര ആരും ആശിച്ചു പോകുന്ന ഒന്നാണ്. അഷ്ടമുടി കായലിലും വേമ്പനാട്ട് കായലിലും ബോട്ട് യാത്ര നടത്തുന്ന നമുക്ക് ഇതത്ര വലിയ കാര്യമല്ലെങ്കിലും ഇവിടെ എത്തുന്ന മഹാഭൂരിപക്ഷം വിനോദസഞ്ചാരികളും ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നു. ഞങ്ങളും പിന്നോക്കം പോകാൻ തയ്യാറായില്ല. പെഡൽ ബോട്ടും തുഴ ബോട്ടും ഇവിടെ ലഭ്യമാണ്. കേരവൃക്ഷങ്ങളാൽ അലങ്കൃതമാണ് വേമ്പനാട് കായലും അഷ്ടമുടിക്കായലുമെങ്കിൽ വനവൃക്ഷങ്ങളാൽ സമ്പന്നവും അതിരുകൾ പങ്കിടുന്നതുമായ കാവേരി നദിയിലൂടെ നടത്തിയ ബോട്ട് യാത്ര അതിമനോഹരവും ആഹ്ലാദദായകവും ആയിരുന്നു. മോശമില്ലാത്ത ഒഴുക്കുള്ള നദിയിലൂടെ തുഴഞ്ഞ് പോവുക എത്രമേൽ നവ്യമായ അനുഭവമാണ് സമ്മാനിച്ചതെന്ന് പറയുമ്പോൾ ഒരു കുളിര് കോരുന്നു. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5:30 വരെയാണ് ഇവിടത്തെ സാധാരണ പ്രവേശന സമയം. മൺസൂൺ കാലത്ത് ചില അവസരങ്ങളിൽ നിസർഗധാമ അടച്ചിടാറുണ്ട്. ആഹ്ലാദാത്മകമായ കാഴ്ചയുടെ മാസ്മരികത സമ്മാനിച്ച നിസർഗധാമയോട് വിട ചൊല്ലി നേരെ മടിക്കേരിയിലേക്ക് യാത്ര തിരിച്ചു. കാടിനുള്ളിലെ സഞ്ചാരം ഞങ്ങളെ തളർത്തിയോ എന്ന ചോദ്യം പ്രസക്തമല്ലെങ്കിലും ബോട്ടിങ്ങും നടത്തവും ക്ഷീണവും ദാഹവും വർദ്ധിപ്പിച്ചു എന്ന സത്യം പറയാതെ തരമില്ല. വണ്ടിയിൽ കരുതിയിരുന്ന ബിസ്ക്കറ്റും വെള്ളവും കുടിച്ച് ക്ഷീണം അകറ്റിയെങ്കിലും വിശപ്പ് കഠിനമായി പിടികൂടിയിരുന്നു. മടിക്കേരിയിലേക്കുള്ള വഴിയിൽ കണ്ട ഒരു മികച്ച ഹോട്ടലിന് മുന്നിൽ ഞങ്ങളുടെ സാരഥി വണ്ടി നിർത്തി. ഇതൊരു സ്റ്റാൻഡേർഡ് ഹോട്ടലാണെന്ന് വിശ്വസിച്ച് ആഹാരം കഴിക്കാമെന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ തന്നെ ഞങ്ങൾ കയറി. ഇനി ഒരിടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് മടങ്ങിയെത്താം.

0: ഹൃദയത്തിലേറ്റാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സുന്ദരസഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. ഇന്നോളം നിങ്ങൾ നൽകിയ കുന്നോളം പ്രോത്സാഹനമാണ് സുന്ദരസഞ്ചാരത്തിൻ്റെ യാത്ര സുഗമമാക്കിയത്. തുടർന്നും പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. പ്രിയ ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും 8848558785 എന്ന മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി 8848558785. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിലെ കുടക് ജില്ലയിൽ പ്രകൃതി സമ്മാനിച്ച നിസർഗധാമ എന്ന തുരത്തിൽ നടത്തിയ സന്ദർശന വിശേഷങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. കാവേരി നദിയിലൂടെ നടത്തിയ ബോട്ട് സവാരിയും ഇവിടെ കുട്ടികൾക്കായി നിർമ്മിച്ച് സംരക്ഷിക്കുന്ന കുട്ടികളുടെ പാർക്കിലെ വിശേഷങ്ങളും പറഞ്ഞിരുന്നു. സമാനതകളില്ലാത്ത ഇല്ലിമുളം കാടകം കണ്ട അനുഭൂതിയും സന്ദർശകർക്ക് താമസിക്കാനായി മുളങ്കൂട്ടങ്ങൾക്ക് മുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ഏറുമാടത്തിൽ കയറി ഫോട്ടോ എടുത്ത കാര്യവും പറഞ്ഞിരുന്നു. സന്ദർശാനന്തരം വിശപ്പ് കൊണ്ട് പൊറുതി മുട്ടിയ ഞങ്ങൾ മടിക്കേരിയിലേക്കുള്ള വഴിയിൽ കണ്ട ഒരു ഹോട്ടലിന് മുന്നിൽ വണ്ടി നിർത്തി ഉള്ളിലേക്ക് കയറിയ കാര്യം പറഞ്ഞാണല്ലോ ഇടവേളയിലേക്ക് പോയത്. ഇനി കൂടുതൽ ഭക്ഷണവിശേഷങ്ങളിലേക്ക് കടക്കാം. ഉച്ചയൂണ് അവിടെ തന്നെ ആകാം എന്നത് ഹോട്ടലിലെ സെറ്റപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിൽ നിനച്ചു. ഒന്ന് ഫ്രഷായി നേരെ ഡൈനിങ് ടേബിളിന് സമീപം ഇരിപ്പുറപ്പിച്ചു. ഞങ്ങൾ മലയാളികളാണെന്ന് തിരിച്ചറിഞ്ഞാണോ എന്നറിയില്ല മലയാളം പാട്ടുകൾ തീൻമുറിയിൽ കേൾക്കാനായി. അധികം താമസിയാതെ തന്നെ പ്ലേറ്റുകൾ നിരന്നു. തൊടുകറികൾ നിറഞ്ഞ മറ്റൊരു പ്ലേറ്റും അനുബന്ധമായി ഓരോരുത്തരുടെയും മുന്നിലെത്തി. രണ്ടു തരം ചോറ് അവിടെ ലഭ്യമായിരുന്നു. പുഴുക്കലരിച്ചോറും പച്ചരിച്ചോറും. ഞങ്ങൾ ചുവന്ന പുഴുക്കലരിച്ചോറാണ് ആവശ്യപ്പെട്ടത്. ചോറും പപ്പടവും എത്തിയതോടെ പതിവ് പോലെ പരിപ്പ് വരുമെന്ന് കരുതിയിരുന്ന ഞങ്ങളെ നിരാശപ്പെടുത്തിക്കൊണ്ട് സാമ്പാറെത്തി. ചിലർ സ്പെഷ്യൽ മീൻകറിയും ഓർഡർ ചെയ്തിരുന്നു. മീൻകറി എത്തിയതോടെ ഹാളാകെ മീൻ മണം നിറഞ്ഞു. സാമ്പാറൊഴിച്ച് ഞങ്ങൾ ചോറുണ്ണാൻ തുടങ്ങി. ആദ്യ ഉരുള മുഖത്തോടടുത്തപ്പോൾ തന്നെ വാമഭാഗത്തിൻ്റെ മുഖം ചുളിയുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. പെട്ടെന്ന് തന്നെ ഞാൻ കാരണം തിരക്കി. സാമ്പാറിൽ മീൻ മണക്കുന്നു എന്ന് വളരെ ദൃഢമായി തന്നെ പറഞ്ഞത് കേട്ട് ശ്രദ്ധയോടെ ഞാൻ സാമ്പാറിൽ കുഴച്ച് ചോറ് രുചിച്ചു നോക്കി. ഭാര്യയുടെ സംശയം തെറ്റല്ല എന്ന് ബോധ്യപ്പെടാൻ അധിക നേരം ആവശ്യമുണ്ടായില്ല. ഉടൻ തന്നെ ബേററെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു. അവിടെ സാമ്പാറിൻ്റെ രുചി കൂട്ടാൻ ഇത്തരം കീമ പണി ചെയ്യാറുണ്ടെന്ന് സമ്മതിച്ചു. ആ പ്ലേറ്റും അനുബന്ധ വസ്തുക്കളും മാറ്റിയ ശേഷം പുതിയ ചോറും കറികളും പുളിശ്ശേരിയും രസവും വളരെ വേഗം എത്തിച്ച് ഞങ്ങളുടെ നീരസം ഏറ്റുവാങ്ങാതെ വെയിറ്റർ

ഏകദേശം 7 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ അബി വെള്ളച്ചാട്ടമായിരുന്നു അടുത്ത ലക്ഷ്യം. പ്രധാന റോഡിൽ നിന്നും കുറച്ച് ദൂരം നടന്നും പടികൾ ഇറങ്ങിയും മാത്രമേ ഈ വെള്ളച്ചാട്ടത്തിനരികിൽ എത്തിച്ചേരാൻ കഴിയൂ. മെയിൻ റോഡിൽ വണ്ടി നിർത്തി അബി വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. ആനന്ദദായകമായി മൂക്കിലേക്ക് തുളഞ്ഞു കയറുന്ന കാപ്പിപ്പൂക്കളുടെ സുഗന്ധം, നടവഴിക്ക് ഇരുവശത്തും പൂക്കളും കായ്കളുമായി തിങ്ങി നിറഞ്ഞ് വളർന്നു നിൽക്കുന്ന കാപ്പിച്ചെടികൾ, അവയുടെ ശുഭ്രപുഷ്പങ്ങളിൽ നിന്ന് ഉയരുന്ന മാദകഗന്ധം പ്രദേശമാകെ നിറഞ്ഞു നിൽക്കുന്നു. കാപ്പിച്ചെടികൾക്ക് മുകളിലൂടെ വളർന്നു നിൽക്കുന്ന കമുകളും ചുറ്റിപ്പടർന്ന് വളർന്നു നിൽക്കുന്ന കുരുമുളക് വള്ളികൾ ആരെയും ആനന്ദഭരിതരാക്കും വിധം പഴുത്തും പഴുക്കാതെയും നിറഞ്ഞു നിൽക്കുന്ന കുരുമുളക് തിരികൾ, പച്ച കുരുമുളകൾക്കിടയിൽ ചുവപ്പും ഓറഞ്ചും നിറങ്ങളിൽ പ്രശോഭിച്ചു നിൽക്കുന്ന പഴുത്ത കുരുമുളകുകൾ സമ്മാനിക്കുന്ന ചന്തം ഏറെ സുന്ദരം. താഴോട്ടുള്ള പടികൾ ഇറങ്ങുമ്പോൾ തന്നെ ദൂരെ നിന്ന് ഇരമ്പൽ കേൾക്കാം. അബി വെള്ളച്ചാട്ടത്തിലേക്കെത്താൻ അധിക ദൂരമില്ല എന്ന സൂചനയായിട്ടാണ് ഞങ്ങൾ അതിനെ കേട്ടത്. പടിയിറക്കം ഒട്ടും ആയാസരഹിതമായിരുന്നില്ല. എന്നാൽ പച്ചപ്പ് വിരിച്ച തോട്ടത്തിന് നടുവിലൂടെയുള്ള യാത്രയും നമ്മെ വാരിപ്പുണരുന്ന തണുത്ത കാറ്റിൻ്റെ മാസ്മരിക ശക്തിയിൽ മയങ്ങി മാത്രമേ നമുക്ക് നടക്കാൻ കഴിയൂ. ഊട്ടിയിലോ കൊടൈക്കനാലിലോ നടക്കുന്ന പ്രതീതി. കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ തന്നെ കാലുകൾ കഴിക്കാൻ തുടങ്ങി. അത്ഭുതം പോലെ പടിക്കെട്ടിന് ഒരു വശത്ത് മനോഹരമായി രൂപകൽപ്പന ചെയ്ത് മുളയിൽ നിർമ്മിച്ച ഇരിപ്പിടങ്ങൾ കാണാനായി. മുളയുടെ സുവർണശോഭയിൽ അവ നമ്മെ മാടി വിളിക്കുന്ന പോലെ തോന്നി. ഇന്നത്തെ സുന്ദരസഞ്ചാരം ഇവിടെ പൂർണ്ണമാകുകയാണ്. അബി വെള്ളച്ചാട്ടത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും സന്ധിക്കാം. അതുവരെ നിങ്ങളോട് സ്നേഹപൂർവ്വം വിട പറയുന്നു അവതാരകൻ ടി. സദാശിവൻ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: അറിവ് നേടാം, ആഘോഷമാക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

0: ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ, നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അത് മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. ഓണം ആഘോഷമാവട്ടെ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men's Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

നിറഞ്ഞതെന്റെ ജവലയ ജലതീർത്ഥം. സൂര്യനാളമൊരു സ്വരമഴയുടെ മിഴിമന്ത്രതീർത്ഥമൊഴുകിയ പുലരിയിൽ അനുരാഗമാർന്ന ശിവജൈല ശൃംഗമുടി നേടി വന്ന

അഭിനയ രാജ ഗോകുല ബാല കോടി പ്രകാശ വിരഗ നരക ശ്രീ രക്ഷകമാല എത്തനെ മുറിനാനേ ഇത്തവണയ വാടല ചൂടിയ വാക്കള വാടിയ സിന്തകുറുമ്പത്താ പൂതകിയാക പണിത്തിടുവായ പാവൈ വിരകം പരിഗിടുവായ ആയർദം മായ നീവാ ആയർദം മായ

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ,
4: ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
8: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോണ്ടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men's Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensboro Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: And mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
1: ഹരി പുതിയ കാറോ അങ്ങേന്നേ?
2: അതെയോ, നല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
8: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനും അടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം, ജീവസ്പന്ദനം, റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇന്ന് നല്ല വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും കുസൃതി ചോദ്യമൊക്കെ ആയിട്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം
1: ഞാൻ പ്രീത.

0: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും.
1: ഗുഡ് മോർണിംഗ്.
0: അപ്പോൾ ഒരു വാം ഗുഡ് മോർണിംഗ് ടു ഓൾ അവർ വണ്ടർഫുൾ ലിസണേഴ്സ് ഓഫ് റേഡിയോ സാന്ത്വനം 90.4 FM അല്ലേ.
1: അതെ, നമ്മളങ്ങനെ നമ്മുടെ ഇത്ര നേരം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്.
0: നമ്മുടെ ലൈവ് പ്രോഗ്രാം കേൾക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാ ദിവസവും സ്ഥിരമായിട്ട് കുറച്ച് ശ്രോതാക്കളുണ്ട്. അത് കൂടാതെ നമുക്ക് എല്ലാ ദിവസവും പുതിയ പുതിയ ശ്രോതാക്കൾ വന്നിങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ രാവിലെ 10 മണി മുതൽ 11:30 വരെ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാകും. നമുക്ക് ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഇന്ന് പത്രത്തിലൊക്കെ ഒരുപാട് പുതിയ വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ള, നമ്മളെല്ലാവരും ഒരു ഓണം മൂടിലായിരുന്നു അല്ലേ.
1: അപ്പോൾ
0: ഓണം മൂടൊക്കെ മാറ്റി വെച്ച് ഇനി ജോലികളിലേക്കൊക്കെ പ്രവേശിക്കും. നമ്മൾ വീണ്ടും പഴയ ആളായി മാറി അല്ലേ, വീണ്ടും മൂഷിക സ്ത്രീയായി മാറി എന്ന് പറഞ്ഞതുപോലെ നമ്മൾ വീണ്ടും പഴയ ജോലികളും സ്കൂളും കോളേജും ഓഫീസും ഒക്കെ ആയിട്ട് വീണ്ടും എല്ലാവരും രാവിലെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്.
1: അതെ, ഇന്ന് പതിവില് നല്ല തിരക്കായിരുന്നു. തിങ്കളാഴ്ച സ്കൂളൊക്കെ മെല്ലെ മെല്ലെ തുറന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള തിരക്കുകളുണ്ട്, റോഡിലൊക്കെ നല്ല തിരക്കുണ്ട്. എന്നാലും നമ്മൾ തെക്കൻ ജില്ലക്കാർ കുറച്ചും കൂടി ഒരു 28 ഓണം വരെയൊക്കെ ആഘോഷിക്കാറുണ്ട്.
0: അതെ അതെ അതെ, നമുക്ക് 28 ഓണം വരെ ആഘോഷിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. എന്നുവെച്ചാൽ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് അല്ലേ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ കിട്ടുന്ന ഓരോ ദിവസങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യണം തന്നെയാണ്. അപ്പോൾ പാർവതി അത് പറയുമ്പോഴാണ് നമുക്ക് ആ നേപ്പാളിലെ ദുരന്തത്തിനെ പറ്റി നമുക്ക് ഓർമ്മ വരുന്നത്. അത് നമുക്കറിയാം എന്തുമാത്രം വലിയൊരു ദുരന്തമാണ് അപ്രതീക്ഷിതമായിട്ട് അവിടെ വന്നതെന്നല്ലേ. നമ്മൾ മനുഷ്യരൊക്കെ എത്ര ചെറുതാണ്, അല്ലെങ്കിൽ നമുക്ക് നിസ്സഹായരായിട്ട് നിന്നു പോകുന്ന ഒരുപാട് അവസ്ഥകളെ പറ്റി ഒക്കെ നമ്മൾ പ്രകൃതി ദുരന്തങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതെന്ന് പറയുന്നത് നമ്മൾക്ക് കാണുമ്പോൾ തന്നെ അവിശ്വസനീയമായി തോന്നുന്ന തരത്തിലുള്ള അല്ലേ ഒരു ദുരന്തമാണ് നേപ്പാളിനെ മൊത്തത്തിൽ തകർത്ത് കളഞ്ഞത്. അപ്പോൾ ആ ഒരു ദുരന്തം നമുക്ക് തരുന്ന ഒരുപാട് വലിയ വലിയ പാഠങ്ങളുണ്ട് അല്ലേ. പ്രകൃതിയോട് മല്ലടിക്കാനും അല്ലെങ്കിൽ പ്രകൃതിയോട് എതിർക്കാനും ഒരിക്കലും നമ്മൾ പോകാൻ പാടില്ല, ചൂഷണം ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ എത്ര ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ട് ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ നമ്മൾ വലിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാലും ഈ ഒരു പ്രകൃതി ഒന്ന് ക്ഷോഭിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായരായിട്ടുള്ള വെറും ഒരു മനുഷ്യനായിട്ട് നമ്മളിങ്ങനെ മാറി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്ന കാഴ്ചകൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ടല്ലേ. പക്ഷെ എന്നിട്ട് നമുക്ക് മനുഷ്യൻ ഈ ഒരു പാഠങ്ങളൊന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടുള്ള കാര്യം അല്ലേ. അപ്പം ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു വളരെ ക്ഷണികമായിട്ടുള്ളൊരു കാര്യമാണ്. എപ്പോൾ വേണമെങ്കിലും ഇല്ലാതായി പോകാവുന്ന ഒരു ശ്വാസവുമായിട്ടാണ് നമ്മൾ നടക്കുന്നത് അല്ലേ. ആ ഒരു ശ്വാസം ഒന്ന് നിന്നു പോയാൽ തീർന്നു, അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് കാൽക്കുലേഷൻസ് ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതൊക്കെ നടക്കുമോ അല്ലെങ്കിൽ അതെല്ലാം പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും നമുക്ക് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമുക്കുള്ളതാണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് ആഘോഷിക്കാം. അപ്പോൾ സെലിബ്രേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി തരുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ സെലിബ്രേഷൻസ് നമുക്ക് തീർച്ചയായിട്ടും മുമ്പോട്ട് കൊണ്ടുപോകും. അപ്പം നേപ്പാളിലെ കാര്യം പറഞ്ഞപ്പോൾ എന്തായാലും ഒരു ദുരന്തം വന്നു. അപ്പോൾ ഇതിനെക്കാട്ടിലും വലിയ ദുരന്തങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ച മനുഷ്യരാണ് അല്ലേ. ലോകത്തെ പല ചരിത്രങ്ങളും എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം വലിയ വലിയ ദുരന്തങ്ങൾ. ഇപ്പോൾ ആറ്റം ബോംബ് വീണ സ്ഥലത്ത് പോലും വീണ്ടും അതിനെക്കാട്ടിലും മികച്ച രീതിയിൽ ആ രാജ്യം ഉയർന്നു വന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അല്ലേ. അപ്പോൾ അതുപോലെ ഇതുപോലെ ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഈ ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് അവരെ സഹായിക്കാം അല്ലേ. അപ്പം നമുക്ക് ഓരോ ദുരന്തത്തിൻ്റെയും അവശിഷ്ടങ്ങൾക്കിടയിൽ നമുക്ക് തരുന്നൊരു വലിയൊരു പാഠമുണ്ട് അല്ലേ. അപ്പം നമ്മൾ നഷ്ടപ്പെടുന്നതിനെ ഓർത്ത് കരയുന്നതിനോടൊപ്പം തന്നെ ഇനി ശേഷിക്കുന്നവരെ ചേർത്ത് പിടിക്കാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണ് നമുക്ക് അല്ലേ. നമ്മൾ ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടവർക്ക് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലിരിക്കുന്നവർക്കൊക്കെ. അപ്പം നമുക്ക് മറ്റുള്ള നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു വാർത്ത മാത്രമായിട്ടല്ല മറ്റൊരാളുടെ വേദനയെ സ്വന്തം ഹൃദയത്തിൽ അനുഭവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ജീവിത പാഠമാണ് നമ്മൾ കണ്ടത് അല്ലേ. അപ്പം നമുക്ക് തകർന്ന കെട്ടിടങ്ങളൊക്കെ വീണ്ടും പണിയാം, പക്ഷെ തകർന്ന മനസ്സുകളെ ഉയർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അവരോട് ചേർന്ന് നിൽക്കാം. അപ്പോൾ പ്രതിസന്ധികൾ വരുമ്പോഴാണ് നമ്മൾ മനുഷ്യരൊക്കെ യഥാർത്ഥ നമ്മുടെ ഒരു ഉയരം എന്താണ് എന്ന് നമ്മൾ അളക്കുന്നത് അല്ലേ. അവൻ എന്തുമാത്രം മാനസികമായിട്ട് അല്ലെങ്കിൽ ഒരു ഹൈ തിങ്കിങ് ഉള്ള വ്യക്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര പേരെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അപ്പോൾ നമുക്ക് ഒരുപാട് പേരെ സഹായിക്കാനൊന്നും നമുക്ക് പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ ആ കൂട്ടത്തിലുള്ള ഒരാളിനെ, രക്ഷപ്പെട്ട ഒരാളിനെ, എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരാളിനെ നമുക്ക് സഹായിക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോ മനുഷ്യരും വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ദുരന്തം വന്ന് ജീവിതമില്ലാതായി പോയവരെ, ദുരന്തത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട് ഇപ്പോൾ അവിടെ കഴിയുന്നവരെയൊക്കെ നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് നമ്മുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഒക്കെ അവർക്ക് കൊടുക്കാം, അവരെ തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്കവരെ സഹായിക്കാം. അപ്പോൾ അത് നമ്മൾ നേപ്പാളിലെ ആ ദുരന്തം നമുക്ക് തരുന്ന വലിയൊരു പാഠമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നു

0: പിന്നെ ഇങ്ങനൊരു സംഭവം വരുമ്പോൾ ചൂഷണം ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അല്ലെ, അതൊക്കെ മിസ്യൂസ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയല്ലാതെ ഡിസേർവിംഗ് ആയിട്ടുള്ള കൈകളിലേക്ക് അത് എത്തുന്നുവെന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. തീർച്ചയായിട്ടും അവിടെയുള്ള ജനങ്ങളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് അവരെ സഹായിക്കാം. അതാണ് ഇന്ന് നമ്മുടെ ശുഭചിന്ത എന്ന് പറയുന്നത് അല്ലെ. ഇതുപോലെയുള്ള പ്രതിസന്ധികൾ അപ്രതീക്ഷിതമായി, അതിപ്പോ നേപ്പാളിലല്ല ഏത് രാജ്യത്തും ഏത് സ്ഥലത്ത് വന്നാലും, ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്കറിയാം നമ്മുടെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തമൊക്കെ വന്നപ്പോഴല്ലേ എല്ലാവരും ചേർന്ന് നിന്ന് അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എന്ത് മാത്രം സഹായമാണ്, അവർക്ക് വീട് വെച്ച് കൊടുക്കാനായാലും മറ്റുള്ള സഹായങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തു. അപ്പോൾ അത് ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തി എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആ ദുരന്തത്തിൽ പെട്ടുപോയവരെ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ തിരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളുടേതായിട്ടുള്ള ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസ് നമുക്ക് ചെയ്യാം എന്നൊരു പ്രതിജ്ഞ ഇന്ന് നമുക്ക് എടുക്കാം അല്ലേ. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ശുഭചിന്ത എന്ന് പറയുന്നത്.
1: യെസ്. അപ്പം തീശ നല്ല നമുക്ക് കുറച്ചും കൂടെ നമ്മളിപ്പോൾ നമ്മൾ വിചാരിക്കുമോ നേപ്പാളിലല്ലേ എന്നായിരിക്കും നമ്മളുടെയൊക്കെ ചിന്ത. പക്ഷേ എവിടെ ആയാലും നേപ്പാളിലായാലും കേരളത്തിലായാലും എവിടെ ആയാലും മനുഷ്യരാണല്ലേ. അപ്പം എല്ലാവരും അത് കൺസിഡർ ചെയ്യുക, നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുക, അത് ശരിയായ കൈകളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾക്ക് ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കാം. അപ്പം നിങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങളോട് അറിയിക്കുക. അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് അപ്പോൾ എല്ലാവരും നമ്മളിപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ടൊക്കെ നമ്മളിങ്ങനെ ആക്റ്റീവായി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ മാറി ഇന്ന് മുതൽ എല്ലാവരും വർക്കിംഗ് ഡേ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, സ്കൂളിൽ പോകാൻ തുടങ്ങി. അപ്പോൾ എങ്ങനുണ്ട് ഇത്തരം ദിവസമൊക്കെ ഒരു 10 ദിവസമൊക്കെ അവധി എടുത്തിട്ട് എങ്ങനുണ്ട്? അതോടൊപ്പം നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് ചെറുതായിട്ടൊക്കെ പേടിയുള്ളൊരു ദിവസവും കൂടിയാണ് ഇന്ന്. ടീച്ചർമാർ വരും പേപ്പറും കൊണ്ട്. അപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഇങ്ങനെ എത്തി നോക്കും, ടീച്ചറിൻ്റെ കയ്യിൽ പേപ്പറുണ്ടോ പേപ്പറുണ്ടോ. യെസ്. ടീച്ചറിന് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലേ, പല മുഖ ഭാവങ്ങൾ ടീച്ചറിന് ഈ ഒരു ദിവസങ്ങളിലൊക്കെ കാണാൻ പറ്റും.
0: അതെ അതെ. ഈ ഹോളിഡേയ്സിന്റെ ലാസ്റ്റ് ദിവസം എന്ന് പറയുന്ന എല്ലാവരും വീട്ടിലൊക്കെ ഓടിച്ചാടി കളിച്ച് നടക്കുമ്പോൾ അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ടീച്ചേഴ്സ് ഉള്ള വീടുകളിലെന്ന് പറഞ്ഞാൽ ടീച്ചർമാർക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം ഈ പേപ്പർ വാല്യുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഈ റീ ഓപ്പണിങ്ങിൻ്റെ അത് നമ്മൾ അവരുടെ പേപ്പർ കൊണ്ടുപോയി കൊടുക്കണം ക്ലാസ്സുകളിൽ. അപ്പം അത് ഭയങ്കര ഒരു ജോലിയാണ് ഇരുന്ന് നമ്മൾ മെനക്കെട്ടിരുന്ന് പേപ്പർ നോക്കുക എന്നുള്ളത്. അപ്പം അതൊരു വലിയ ജോലിയാണ്. അപ്പം ടീച്ചേഴ്സ് എല്ലാം 2 ദിവസമായിട്ട് അതിൻ്റെ പുറകിലായിരുന്നേക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പം ഇന്ന്
1: തലേന്ന് വരെ ടീച്ചേഴ്സിന് ടെൻഷൻ, അത് കഴിയുമ്പോൾ സ്റ്റുഡൻസിനാണ് ടെൻഷൻ.
0: അതെ അതെ.
1: ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും, ടീച്ചറിൻ്റെ പേപ്പർ ഉണ്ടോ പേപ്പറിലൊന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമാധാനമുണ്ട്. പക്ഷേ പിന്നെയും അടുത്ത ദിവസങ്ങളിൽ അത് ഇങ്ങനെ ആ ടെൻഷൻ നമ്മളിങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് വേറൊരു സത്യം. പക്ഷേ ഇപ്പം ആ ഒരു കൊച്ചു കൂട്ടുകാരൊക്കെ നമ്മുടെ കുട്ടി ശ്രോതാക്കളൊക്കെ ഇപ്പം ആ ഒരു ടെൻഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ചില സ്കൂളുകളൊന്നും തുറന്നിട്ടില്ല, വളരെ തീരെ കുഞ്ഞുങ്ങൾക്കൊന്നും തുറന്നിട്ടില്ല, ചില സ്കൂളുകളൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മളിങ്ങനെ ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഓണത്തിൽ ഈ ഓണസമയത്ത് ഏറ്റവും കൂടുതൽ ഈ സീസൺ കിഴക്കൻ മേഖല കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ആര്യങ്കാവ്, അച്ചൻകോവിൽ, അതേപോലെ നമ്മുടെ പാലരുവി വെള്ളച്ചാട്ടമൊക്കെ ഒരുപാട് തിരക്കായിരുന്നു. ഓരോ ദിവസം 3000-ലേറെ പേർ ആൾക്കാരാണ് അവിടെ വന്നിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അതോടൊപ്പം നമ്മുടെ സാമ്പ്രാണിക്കൊടി, ഇവിടെ കൊല്ലം ബീച്ച്, വി പാർക്ക്, ഇവിടെയൊക്കെ ഭയങ്കരമായ തിരക്കുകളായിരുന്നു. അപ്പോൾ ഓണസമയങ്ങളിൽ ഭയങ്കരമായ ഒരു തിരക്കും ബഹളവും ഒക്കെ ആയിരുന്നു. ഇപ്പം അതിലൊക്കെ ഒരു ശാന്തതയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ അടുത്താണ് താമസിക്കുന്നത് ആശ്രാമത്ത്. അപ്പോൾ അവിടെയും നല്ല തിരക്കുകളും ബഹളവും ഒക്കെ ആയിരുന്നു.
0: അവിടെയൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം നമുക്ക് ഹോളിഡേയ്സ് ആയതുകൊണ്ട് പഴയതുപോലെയല്ല, എല്ലാവരും വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങി ഇരുന്ന് ടി വിയും കണ്ടിരിക്കുന്ന കാലമൊന്നുമല്ല. എല്ലാവരും ഇതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക്, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കൊക്കെ പോകുന്ന സമയമാണ്. അപ്പോൾ ഈ ഓണക്കാലം എനിക്ക് തോന്നുന്നു നമ്മൾ മാക്സിമം യൂസ് ചെയ്തു എന്ന് വേണം പറയാനായിട്ട് അല്ലെ. അപ്പം പണ്ടത്തെ ഓണമാണ് നല്ലത്, ഇപ്പോഴത്തെ ഓണമൊന്നും കൊള്ളത്തില്ല എന്നൊക്കെ ചിലർ പറയും. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം ഇപ്പം തന്നെയാണ് നമുക്ക് ഇതുപോലെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരങ്ങൾ. അത് മാത്രമല്ല പാർവതി, നമ്മൾ വേറൊരു കാര്യം ആലോചിക്കണം. അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഓണം വന്നു കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകൾക്ക് വട്ടാണ് എന്ന് വെച്ചാൽ, അടുക്കള തന്നെയാണ് അവർക്ക്, പാചകം, പലതരത്തിലുള്ള പായസം വെക്കുന്നു, സദ്യ ഉണ്ടാക്കുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. നമ്മൾ ഓണത്തിൻ്റെ അന്ന് നമ്മളെല്ലാം അടുക്കളയൊക്കെ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കും അല്ലെ, അങ്ങനെ വേണ്ടേ? സ്ത്രീകൾക്കൊരു ഒരു ആശ്വാസം എന്ന് പറയുന്നത് വേണ്ടേ? ഓണമായാലും നമുക്ക് ഒരു റെസ്റ്റും ഇല്ല എന്ന് പറഞ്ഞാൽ, പിന്നെ ഒരുപാട് പേരൊക്കെ സഹായിക്കാനുണ്ടെങ്കിലും ഓക്കെ, എല്ലാവരും കൂടി ഒന്നിച്ച് നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കുന്ന ഒരു രസമാണ്. പക്ഷെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒന്നോ രണ്ടോ പേരൊക്കെ, 3 പേരോ 4 പേരൊക്കെ ഉള്ള മാത്രമുള്ള വീടുകളാണെങ്കിൽ ഈ ഒരാൾ മാത്രം കിടന്ന് ജോലി ചെയ്യും, ബാക്കിയുള്ളവരെല്ലാം ടി വിയും കണ്ട് അവിടെ ഇവിടെ ഇരിക്കും, സദ്യ ഉണ്ണാറാകുമ്പോൾ മാത്രം വരും. അങ്ങനെയല്ലാതെ നമ്മൾ ഇന്ന് വേണ്ട, അങ്ങനെ സ്ത്രീകൾ ഒറ്റയ്ക്ക് കിടന്ന് ജോലി ചെയ്യേണ്ട, നമുക്ക് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാം, അതിനുള്ളൊരു അവസരങ്ങളും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഔട്ടിങ്ങിനൊക്കെ പോകാം, എന്തെങ്കിലും ഒരു ചെറിയ ട്രിപ്പൊക്കെ പോകാം എന്നൊക്കെ പറഞ്ഞൊക്കെ ഉള്ള തീരുമാനങ്ങളൊക്കെ വളരെ നല്ലതാണ് അല്ലേ. അല്ലാതെ നമ്മൾ ഏത് നേരവും ഇങ്ങനെ വീട്ടിൽ നമ്മൾ പാചകവും കിച്ചണും ആയിട്ട് ഇങ്ങനെ നടക്കാതെ, അപ്പം അങ്ങനെയുള്ളൊരു വർഷമായിരുന്നു ഈ വർഷമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല രീതിയിൽ എല്ലാവരും ഓണം
1: സെലിബ്രേറ്റ് ചെയ്തു. നല്ല വിഷമമുണ്ടോ ഇനിയിപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞെല്ലാം ഒന്ന് സൈലന്റ് ആയല്ലോ എന്ന് ആലോചിച്ചു.
0: അതെ അതെ അതെ. നമുക്ക് പിന്നെ ഈ ഓണത്തിന്റെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ കാണുക എന്നുള്ളത്. എനിക്ക്

0: ആണ്. ഇപ്പോൾ ആശ്രമ മൈതാനത്തേക്ക് പോയാൽ തന്നെ അവിടുത്തെ സ്റ്റോളുകളിൽ കയറുക എന്നുള്ളതിനെക്കാട്ടിലും എനിക്കിഷ്ടം അവിടെ വരുന്നവരെ കാണുക എന്നുള്ളതാണ് അല്ലേ. ഒരുപാട് തരത്തിലുള്ള ആൾക്കാരിങ്ങനെ വരും, അവരുടെ എല്ലാം വസ്ത്രങ്ങൾ അല്ലെങ്കിൽ അവരുടെ എല്ലാം കാഴ്ചപ്പാടുകൾ, അവരുടെ ആഘോഷങ്ങൾ, അവരുടെ സന്തോഷം, ഇതൊക്കെ കണ്ടിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് ഈ പൂരം കാണാൻ പോയാലും അങ്ങനെയാണ്. ഇപ്പോൾ കൊല്ലം പൂരം വരുമ്പോഴായാലും ഈ ആനയുടെ കുടമാറ്റം കാണുന്നതിനെക്കാട്ടി എനിക്കിഷ്ടം അവിടെ വരുന്ന ആൾക്കാരെയൊക്കെ ഇങ്ങനെ കണ്ട് കണ്ട് നിൽക്കുന്നതാണ്. അപ്പോൾ എന്ന് പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തായാലും നമ്മുടെ സെലിബ്രേഷൻസ് ഒക്കെ തീർന്നു. നമ്മൾ ഇനി പഴയ നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും നമ്മൾ പഴയ ആൾക്കാരൊക്കെ ആയിട്ട് മാറി. അപ്പോൾ ഓണക്കോടിയൊക്കെ ഇനി മടക്കി വെച്ചിട്ട് നമുക്ക് വീണ്ടും യൂണിഫോം ഒക്കെ ഇട്ട് ജോലിക്ക് പോകാൻ.
1: അതെ, എനിക്ക് തോന്നുന്നു രാവിലെ വന്നപ്പോൾ മുതൽ എല്ലാവരുടെയും മുഖത്തൊരു മടിയുണ്ട്. ഇത്രയും ദിവസം വീട്ടിൽ ഇരുന്നതിന്റെ ഒരു ക്ഷീണമായിരിക്കാം, പക്ഷെ നമ്മൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ആയാലും ഒരു ക്ഷീണം പോലെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ബ്രേക്കിലേക്കൊക്കെ പോകാനുള്ള സമയമായിട്ടുണ്ട്.
0: നമുക്കൊരു നല്ലൊരു പാട്ടൊക്കെ ആസ്വദിച്ച് അതിനുശേഷം നമുക്ക് ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസണിംഗ് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഇവർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
4: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്, എന്നോടൊപ്പം നമ്മുടെ പ്രീത ടീച്ചറാണ്. അപ്പം നമ്മൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുമായിരുന്നു അല്ലേ ടീച്ചർ? ഓണത്തിൻ്റെ ഒക്കെ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഓണം വാരാഘോഷത്തിൻ്റെ കാര്യം നമ്മൾ രണ്ടുപേരും കൂടിയാണ് ഒരു ദിവസം ഇരുന്ന് ഇങ്ങനെ പറഞ്ഞത്. അപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് തിരുവനന്തപുരത്തൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നു.
5: അപ്പോൾ പോകാനൊന്നും പറ്റില്ല,
4: നമുക്ക് സമയത്തിൻ്റെ കുറച്ച് പരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പം നമുക്കിനി അടുത്ത വർഷം അത് നോക്കാം. എന്തായാലും 30-ാം തീയതി ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു, 30-ാം തീയതി അത് കഴിയുന്നു. അപ്പം 30-ാം തീയതി അത് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ചെറിയ ചെറിയ ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ തീരുന്നതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട്. അപ്പോൾ ജനസാഗരം
5: കുഴപ്പമില്ല, നമുക്ക് പുതിയ പുതിയ ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പാർവതി. ഇനിയിപ്പോൾ ഈ 4-ാം തീയതി നമുക്ക് അഷ്ടമി രോഹിണിയാണ്. 5-ാം തീയതി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആണ്, ടീച്ചേഴ്സ് ഡേ ആണ്.
4: എന്നെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആണ്.
5: പിന്നെ അതുപോലെ ഇങ്ങനെ ഓരോ അത് കഴിയുമ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ദീപാവലി വരുന്നുണ്ട്, പിന്നെ ജന്മാഷ്ടമി വരുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ള ഓരോ സെലിബ്രേഷൻസ് നമുക്ക് ഇങ്ങനെ പുറകെ പുറകെ വന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതൊന്നും കാര്യമൊന്നുമില്ല. അത് കഴിയുമ്പോൾ നമുക്ക് ഡിസംബർ ആകും, നമ്മള് ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷനിലേക്ക് പോകും.
4: അപ്പൊ നമ്മള് അപ്പൊ ടീച്ചർ പറയുന്ന പോലെ നമ്മൾ അടിച്ചു പൊളിക്കുന്നതായിരിക്കും. ടീച്ചർ എപ്പോഴും നമ്മുടെ ഇവിടെ വരുമ്പോൾ കുറച്ച് പ്ലാൻ ഒക്കെ പറയും, പക്ഷെ നമുക്ക് സമയക്കുറവ് കൊണ്ട് ഒന്നും നടക്കുന്നില്ല. അപ്പൊ ഇനി വേണം അതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മള് ഓണം വാരാഘോഷത്തിന് ഇന്നലെ സമാപനമായിരുന്നു. അപ്പൊ ജനസാഗരം സാക്ഷിയാക്കി ഓണം വാരാഘോഷ സമാപന ഘോഷയാത്ര ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. അപ്പൊ ലോക്ഭവന്റെ മുന്നിൽ സജ്ജീകരിച്ച വേദിയിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, കെ മുരളീധരൻ, CP ജോൺ, റോജി എം ജോൺ, ബിന്ദു കൃഷ്ണ, KM തുളസി, മേയർ VV രാജേഷ് എന്നിവരുണ്ടായിരുന്നു. അപ്പൊ വർണ്ണാഭമായ ഘോഷയാത്രയിൽ കേരളത്തിന്റെ പാരമ്പര്യ കലാരൂപങ്ങൾ ഉപരാഷ്ട്രപതിക്ക് ദൃശ്യവിരുന്നായി. തെയ്യം, കളരിപ്പയറ്റ്, ചെണ്ടമേളം, അങ്ങനെ അടക്കമുള്ള കലാപ്രകടനങ്ങൾ അദ്ദേഹം 1.5 മണിക്കൂറോളം കണ്ട് ആസ്വദിക്കുകയൊക്കെ ചെയ്തിട്ടാണ്, അഭിനന്ദിക്കുകയും ചെയ്തിട്ടാണ് അദ്ദേഹം മടങ്ങിയത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലേ?
5: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മള് ആ ഒരു ഓണം വാരാഘോഷത്തിന്റെ അവസാനത്തെ ആ ഒരു ഘോഷയാത്ര എന്ന് പറയുന്നത് ഇപ്പോഴല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു സാംസ്കാരിക പാരമ്പര്യം നമുക്ക് കാണാവുന്ന തരത്തിലുള്ള എല്ലാ കലാപ്രകടനങ്ങളുമാണ്. അപ്പൊ നമുക്കറിയാം, ഇതൊരു ഈ ഒരു ഘോഷയാത്രയ്ക്ക് വേണ്ടി എത്രയോ ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ കലാകാരന്മാർ ഒരുങ്ങുന്നത്, അതിനുവേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നത്. അപ്പൊ അതിന്റെ പുറകിൽ ആ ഒരു ബാക്ക് സ്റ്റേജിലുള്ള പ്രവർത്തനങ്ങളെ പറ്റി തീർച്ചയായിട്ടും നമ്മൾ ഓർക്കണം. ഞാൻ എപ്പോഴും ഒരു ഇതുപോലെയുള്ളൊരു കാര്യം കാണുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർക്കാറുണ്ട്. കാരണം നമ്മളീ ഒന്ന് കണ്ടുപോകുന്നതിൻ്റെ ആ ഒരു ചെറിയൊരു കാഴ്ചയാണെങ്കിൽ പോലും ഒരു ചിലപ്പോൾ ഒരു മിനിറ്റ് നേരത്തെ ഒരു കാര്യമായിരിക്കാം, പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ളൊരു പ്രീ പ്ലാനിങ് എന്ന് പറയുന്നതുണ്ട്. അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാരെയും അതിനോടൊപ്പം ചേർന്ന് നിന്നവരെ സഹായിച്ച എല്ലാവരെയും നമ്മൾ അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു ഓണം വാരാഘോഷത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഘോഷയാത്ര തീർച്ചയായിട്ടും കണ്ണുകൾക്ക് അല്ലേ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും നമ്മൾ അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും അടുത്ത ഒരു ആഘോഷത്തിന് വേണ്ടി, ഘോഷയാത്രയ്ക്ക് വേണ്ടി നമുക്ക് ഇന്ന് മുതൽ കാത്തിരിക്കാം.
4: നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ടീച്ചറിനോട് പറയാം, ടീച്ചറുമായിട്ടായിരിക്കും ഞാൻ

0: പോകുന്നത്.
1: അതെ അതെ, തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ചു പോവാം.
0: അതെ, അപ്പൊ വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ കലാകാരന്മാരുടെ പ്രകടനങ്ങൾ എന്നിവയടങ്ങിയ ഘോഷയാത്ര വേദിയിലുള്ളവർക്കും ജനക്കൂട്ടത്തിനൊക്കെ കാഴ്ചയുടെ വിസ്മയം തീർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 69 ഫ്ലോട്ടുകളായിരുന്നു വന്നിരുന്നത്. അപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ ഒരുപാട് ഇതിന്റെ പിന്നിൽ ഒരുപാട് പ്രയത്നങ്ങളുണ്ട് അല്ലെ. ഒരു 69 ഫ്ലോട്ടുകൾ തയ്യാറാക്കുക, അതോടൊപ്പം 99 കലാരൂപങ്ങളുടെ ഘോഷയാത്ര, ഇതൊക്കെ ഒരു അറേഞ്ച്മെന്റിൽ കറക്റ്റായ സമയത്ത് പോകണമെങ്കിൽ അതിന് ഒരുപാട് ആൾക്കാരുടെ പ്രയത്നം
1: ഒരുപാട് ഒരുപാട് വളരെ വലിയ രീതിയിലുള്ള ഒരു പ്ലാനിങ് അതിന്റെ പുറകിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കൃത്യമായിട്ട് ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്താൻ പറ്റൂ. അപ്പൊ അവരെല്ലാവരെയും നമ്മൾ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ടൂറിസം വകുപ്പിനെയും നമ്മുടെ കേരള ഗവൺമെന്റിനെയും ഒക്കെ അഭിനന്ദിക്കുകയാണ്. എല്ലാ വർഷവും ഇത് വളരെ ചിട്ടയായിട്ട് ഇങ്ങനെ നടത്തുന്നതിന് തീർച്ചയായിട്ടും അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നവരെ ഓരോരുത്തരെയും നമ്മൾ അഭിനന്ദിക്കാനായി ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ് അല്ലെ.
0: അതോടൊപ്പം നമ്മുടെ കൊല്ലത്തിന്റെ കാര്യം കൂടെ നമ്മൾ
1: പറയണം,
0: കൊല്ലം കൂടെ പറയണം. അപ്പൊ കൊല്ലം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ 20 തുടങ്ങിയ ഓണാഘോഷം ബീച്ചിൽ നടന്ന കലാപരിപാടികളോടെ ഇന്നലെ സമാപിച്ചു. അപ്പോൾ ഈറ്റയുടെ കലാവിരുന്നായിരുന്നു സമാപനം. ഈറ്റ എന്ന് പറഞ്ഞ ഒരു നാടൻ കലാരൂപങ്ങളുടെ ഒരു നാടൻ പാട്ടിന്റെയൊക്കെ ഒരു പരിപാടിയായിരുന്നു, വളരെ മനോഹരമായിരുന്നു. നാട്ടില് അപ്പൊ ഒരുപാട് ആൾക്കാർ വന്നു. അപ്പൊ ബീച്ചിലൊക്കെ നല്ല തിരക്കായിരുന്നു. എനിക്കൊന്ന് ബീച്ചില് ആശ്രാമത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നു, കാരണം ഇന്നലെ എല്ലാം സമാപിക്കുന്ന ഒരു ദിവസമായിരുന്നു. അപ്പോൾ എല്ലാവരും കാണാൻ പറ്റാത്തവരൊക്കെ മാക്സിമം വന്ന് കണ്ട് എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു. അപ്പൊ കൊല്ലം കോർപ്പറേഷന്റെ പരിപാടിയും ഇന്നലെ സമാപിച്ചിരിക്കുകയാണ്.
1: അതെ, കൊല്ലം കോർപ്പറേഷൻ ഈ വർഷം വളരെ മനോഹരമായിട്ട് പരിപാടികളൊക്കെ ഓർഗനൈസ് ചെയ്തിരുന്നു. അവർ കൊല്ലം നഗരം തന്നെ ഇലൂമിനേഷൻ കൊണ്ട് നമുക്ക് വളരെ നയന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു. രാത്രി ഇന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്
0: രാത്രി കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു.
1: അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, കാരണം ഇങ്ങനെയുള്ള ഒരു ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് ആവശ്യമാണ്, ആഘോഷത്തിന്റെ ഭാഗം തന്നെയാണ്.
0: അതെ, അതോടൊപ്പം നമുക്ക് തൃശ്ശൂരും നമ്മുടെ പുലികളിയൊക്കെ ആയിരുന്നു. അങ്ങനെ ലാസ്റ്റ് എപ്പോഴും ഒരു ഓണം എന്ന് പറയുമ്പോൾ പുലികളിയോടുകൂടിയായിരിക്കും സമാപനം വരുന്നത്. അപ്പൊ തൃശ്ശൂരും പുലികളിയൊക്കെ ആയിരുന്നു. അപ്പൊ ഒരുപാട് 450+ പുലികൾ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പെൺപുലികൾ, ട്രാൻസ്ജെൻഡേഴ്സ് പുലികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടല്ലേ. അപ്പൊ നമ്മൾ ടീച്ചർ പറഞ്ഞ പോലെ ഓണം വരുമ്പോൾ എല്ലാവരും വിചാരിക്കും പഴയ ഓണമാണ് നല്ലത് എന്നൊക്കെ പറയാം, അങ്ങനെയല്ല. ഓരോ കാലഘട്ടം അനുസരിച്ച്,
1: കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പഴയ കാര്യം മാത്രം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല, അത് ഒരു പ്രത്യേക കാലമായിരുന്നു. ഇപ്പൊ നമ്മൾ ആ ഒരു ആധുനിക ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, എല്ലാം നമ്മുടെ കയ്യെത്തും ദൂരെ നമുക്ക് കിട്ടുന്ന ഒരു കാലത്തിലാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ, അതിനനുസരിച്ചിട്ടുള്ള ആഘോഷങ്ങൾ ഒക്കെയാണ്. അപ്പൊ അത് നമ്മൾ കാലത്തിനനുസരിച്ച് നീങ്ങുക എന്നുള്ളത് തന്നെയാണ് അല്ലെ. നമ്മൾ വെറും പഴഞ്ചന്മാരായി പോകത്തില്ലേ.
0: അതോടൊപ്പം നമ്മുടെ വള്ളംകളിയും നടന്നിട്ടുണ്ട്, ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിന്റെ ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ ഇങ്ങനെ അറിഞ്ഞു, എല്ലാം കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഇനിയിപ്പോ അടുത്തൊരു വർഷത്തിനേക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ തെക്കൻ ജില്ലക്കാർക്ക് കുറച്ചും കൂടെ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ 28 ഓണം ഇങ്ങനെ ഉണ്ട്. അപ്പൊ ആ ഒരു ദിവസത്തിന് വേണ്ടി നമുക്കിനി വെയിറ്റ് ചെയ്യാം.
1: അതെ അതെ, അപ്പൊ നമ്മുടെ ആഘോഷങ്ങളെല്ലാം ഇങ്ങനെ വരട്ടെ. അപ്പോൾ നമുക്ക് മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ നമ്പർ നമ്മൾ അറിയിക്കുകയാണ്, 8848558785 എന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് എല്ലാവരും മെസ്സേജസ് അയച്ചോളൂ. നിങ്ങളുടെ വിശേഷങ്ങൾ, ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഓണമൊക്കെ തീർന്നോ, അല്ലെങ്കിൽ ഇപ്പം എന്താണ് മനസ്സിൽ തോന്നുന്നത് എന്നൊക്കെ നമുക്ക് അറിയിച്ചോളൂ അല്ലെ. അപ്പൊ നമുക്ക് അതിനോടൊപ്പം തന്നെ ഒരു കുസൃതി ചോദ്യം നമുക്ക് കൊടുക്കാം. എനിക്കൊന്ന് കുസൃതി ചോദ്യം കൊടുത്താൽ മാത്രമേ നമ്മുടെ ശ്രോതാക്കൾ എല്ലാവരും ഇങ്ങോട്ട് അടിപൊളിയായിട്ട് ഇറങ്ങി വരത്തുള്ളൂ. കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മെസ്സേജസ് വായിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു കുസൃതി ചോദ്യം കൊടുക്കാൻ തോന്നുന്നു അല്ലെ. അപ്പൊ ഇന്നത്തെ കുസൃതി ചോദ്യം പാർവതി ഇതാണ്, നമ്മൾ സാധാരണ മാതൃഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നമ്മൾ മദർ ടങ് എന്നാണ് പറയുന്നത് അല്ലെ, എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ മദർ ടങ് എന്ന് വിളിക്കുന്നത്? ഫാദർ ടങ് എന്നല്ല പറയുന്നത്, മദർ ടങ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേരിട്ടിരിക്കുന്നത്? ഇതൊരു കുസൃതി ചോദ്യമാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു കുസൃതി നിറഞ്ഞൊരു ഉത്തരവും കൂടി ഇങ്ങോട്ട് വരട്ടെ. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യം. അപ്പൊ
0: എനിക്ക് തോന്നുന്നു ടീച്ചർ തന്നെ വിൻ ചെയ്യുമെന്ന് തോന്നുന്നു, കാരണം ഇച്ചിരി കഷ്ടപ്പാടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും നമുക്ക് അറിയത്തില്ല, നമ്മളെ ശ്രോതാക്കളൊക്കെ ഇപ്പൊ ടീച്ചർ ചോദിച്ച്
1: അവർ ആ വൈബിലേക്ക് വന്നു കഴിഞ്ഞു, അവർ പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മൾ അവരെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ പെട്ടെന്ന് ഉത്തരം പറയുന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അപ്പൊ ഇന്ന് നമുക്ക് മെസ്സേജസ് വന്നിരിക്കുന്നത് ആശ, നമുക്ക് ജർമ്മനിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആശ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആശ ഒരു ചോദ്യവും ചോദിച്ചിട്ടുണ്ട്, ഒരു കുസൃതി ചോദ്യമാണ്. അതായത് ഒരു നെല്ലും കൂടി വിവാഹം കഴിച്ചു, അവർക്കൊരു കുട്ടിയുണ്ടായി. ആ കുട്ടി ഉണ്ടായപ്പോൾ ആ കുട്ടിക്ക് തലയില്ലായിരുന്നു. അപ്പൊ അതിനെന്താണ് പേരിട്ടത് എന്നാണ് ആശയുടെ ചോദ്യം. അപ്പൊ ആശയുടെ ചോദ്യത്തിന്റെ ഉത്തരവും പറഞ്ഞോളൂ. അപ്പൊ ഹായ് ആശ, ഗുഡ് മോർണിംഗ്, അവിടെ ജർമ്മനിയിലൊക്കെ എങ്ങനെ ഇരിക്കുന്നു? ജോബി എവിടെ? ഞാൻ എന്നും ജോബി വരുമ്പോ ചോദിക്കും ആശ എവിടെയെന്ന്. അപ്പൊ ഇന്ന് ആശ വന്നതുകൊണ്ട് ചോദിക്കാം, ജോബി എവിടെ? അപ്പൊ രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ്, നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ നമുക്ക് നെൽസൺ സെബാസ്റ്റ്യൻ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് നെൽസൺ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ

0: പ്രിയപ്പെട്ട എൽദോ അടിമാലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും, റേഡിയോയിലുള്ള എല്ലാവർക്കും, കുവേര ചേച്ചിക്കും പ്രീത ടീച്ചറിനും സെപ്റ്റംബർ 8 ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങളുടെ കൂട്ടുകാരിക്കും ശുഭദിനം നേരുന്നു അടിമാലിക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പാർവതി ഉണ്ട്, പാർവതി അന്വേഷിച്ചില്ലാന്ന് തോന്നുന്നു,
1: മറന്നുപോയി,
0: കുഴപ്പമില്ല, എൽദോ പാർവതി അന്വേഷിക്കും, വിട്ടുപോയതാണ്. അപ്പോ
1: എന്തായാലും നമുക്ക് ഭയങ്കര സന്തോഷമുണ്ടല്ലേ, സെപ്റ്റംബർ 8 ഇനിയും ദിവസങ്ങളുണ്ട്. അപ്പോ ശ്രീലക്ഷ്മിക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ വിഷയങ്ങളൊക്കെ വരുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്.
0: അപ്പോ എൽദോ ഗുഡ് മോർണിംഗ്, അപ്പൊ മെസ്സേജ് അയച്ചതിന് ഒത്തിരി താങ്ക്സ്. അപ്പം വീണ്ടും നമുക്ക് മെസ്സേജസ് ഒക്കെ അയച്ചോളൂ അല്ലേ. അതുപോലെ തന്നെ അജിത്ത് അടിമാലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ് ബൈ അജിത്ത് അടിമാലി എന്നുണ്ട്. അപ്പം നമ്മൾ അടിമാലിക്കാരെന്ന് പറഞ്ഞാലല്ലേ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ കൂട്ടത്തിലുള്ളവരാണ്, എല്ലാവരും പ്രിയപ്പെട്ടവർ തന്നെയാണ്. അപ്പം നമുക്ക് ഇത്രയും ദൂരെയുള്ളവരായതുകൊണ്ടാണ് നമ്മൾ അവർക്ക് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുന്നത് അല്ലേ. ഇത്രയും ദൂരത്തിരുന്ന് നമുക്ക് മെസ്സേജ് അയക്കുന്നു, അപ്പം അതുകൊണ്ട് ഒത്തിരി സന്തോഷം. അപ്പം അടിമാലിക്കാരൊക്കെ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ആശ മെസ്സേജ് അയച്ചിരിക്കുന്നു, ജോബി ഡ്യൂട്ടിയിലാണ് എന്ന്. അപ്പോൾ ഓക്കെ, അപ്പോൾ ജോബി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരട്ടെ. അപ്പം ആശ വീട്ടിലുണ്ട്, അപ്പോൾ ആശയാണ്, അതുകൊണ്ടാണ് നമുക്ക് മെസ്സേജ് അയച്ചത്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ എന്താണ്, നമ്മുടെ സേതു നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഉത്തരം കറക്റ്റ് ആണ് കേട്ടോ. സേതു സേതു ഇങ്ങനെ ഉത്തരം അയച്ചിരിക്കുന്നു, താങ്ക് യു സേതു. അപ്പോൾ സേതു നമ്മുടെ ഒരു വെൽവിഷറാണ്, എപ്പോഴും നമുക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരാളാണ്. അപ്പോൾ പെട്ടെന്ന് ഉത്തരം കിട്ടി, അപ്പോൾ നമുക്ക് ഉത്തരം പിന്നെ വായിക്കാം അല്ലേ, അല്ലെങ്കിൽ എല്ലാ രീതി കേട്ട് കോപ്പി അടിക്കൂല്ലേ. അപ്പോൾ അതുകൊണ്ട് അതുപോലെ നമുക്ക് സനോജ് രാവിലെ വന്നാൽ നമുക്ക് എല്ലാവർക്കും പൂവും ഹൃദയവും സ്നേഹവും ഒക്കെ അയച്ചിട്ടുണ്ട്, എനിക്കാണ് എനിക്കാണ്. അപ്പൊ സനോജ് ഗുഡ് മോർണിംഗ്, അപ്പൊ നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. പർവതി, എനിക്ക് തോന്നുന്നു നമുക്കൊരു ബ്രേക്കിലേക്ക്
1: പോകാനുള്ള സമയമായിട്ടുണ്ട്. യെസ്, അപ്പോൾ 10:34 അപ്പൊ നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാം. അപ്പൊ ബ്രേക്കിലേക്ക് പോകുമ്പോൾ നമ്മളിപ്പോ ഒരു പാട്ടിടും. ആ പാട്ട് എന്ന് പറഞ്ഞത് നമ്മുടെ യുവശങ്കർ രാജയുടെ പാട്ടാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ യുവശങ്കർ രാജ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ ഇളയരാജയുടെ മകനാണ്. അപ്പൊ അദ്ദേഹം തമിഴ് സിനിമയിലെ പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമാണ്. അപ്പൊ എല്ലാവരും ആ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് വരിക. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന് വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: No. 1 പ്രദീപ് ഫ്ലവർ മോച്ചിൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men's Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
7: വെൽക്കം ബാക്ക് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇന്ന് ലൈവിൽ നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം പാർവതിയുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ടെക്നിക്കൽ സപ്പോർട്ടുമായിട്ട് ഇന്ന് ഞങ്ങളോടൊപ്പം ഹരിപ്രസാദ് ആണ്. അപ്പോൾ പാർവതി, നമുക്ക് ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ അയക്കുന്നുണ്ട്, ആൻസേഴ്സ് ഒക്കെ വരുന്നുണ്ട്. രാജമുഖത്തിൽ ആൻസർ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിയല്ല ഇപ്പം അയച്ചിരിക്കുന്ന ആൻസർ അമ്മ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതല്ല രാജ

0: രാജമോഹത്തില പ്ലീസ് ട്രൈ അല്ലേ. രാജമോഹത്തില അങ്ങനെയാണ്, നമ്മൾ ഇങ്ങനെ ട്രൈ ചെയ്ത് അവസാനം ഉത്തരം കണ്ടുപിടിക്കും. അപ്പൊ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ നമുക്ക് വനജ തിരുമുല്ലവാരം മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, പനിയും ചുമയൊക്കെയാണ്. അപ്പം പിന്നെ ഇച്ചിരി അക്ഷരത്തെറ്റൊക്കെ ഉണ്ട്, പനി കാണാം, കാരണം കണ്ണ് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പാവം അല്ലേ. കുഴപ്പമില്ല, അത് അക്ഷരത്തെറ്റൊക്കെ ഞങ്ങൾ കറക്റ്റ് ചെയ്ത് വായിച്ചോളാം. അപ്പൊ എന്തായാലും രാവിലെ നമുക്കൊരു മെസ്സേജ് അയക്കുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ റേഡിയോ കേൾക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു എന്താ അർത്ഥം അല്ലേ.
1: പനി പിടിച്ചിരുന്നിട്ട് നമ്മളെ ഓർക്കുന്നു.
0: അപ്പൊ അതുകൊണ്ട് ഒത്തിരി സ്നേഹം നമുക്ക് മെസ്സേജ് അയച്ചതിന്. അപ്പൊ എല്ലാവരും മെസ്സേജ് അയച്ചോളൂ. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ആശ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആശ ജോബി ജർമ്മനിയിൽ നിന്നും. അതായത് നമ്മളെ നേപ്പാളിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വെള്ളപ്പൊക്കത്തിലും വലിയ തിരമാലകളിലും എല്ലാം നഷ്ടപ്പെട്ടതായി തോന്നാം, എന്നാൽ ഒരുമിച്ച് നിൽക്കുന്ന മനുഷ്യരുടെ ആത്മവീര്യത്തെ തകർക്കാൻ ഒരു പ്രകൃതി ദുരന്തത്തിനും കഴിയില്ല. ദുരന്തങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മെ മുന്നോട്ട് നയിക്കുന്നത് പരസ്പരം താങ്ങാകുന്ന കൈകളും ഹൃദയത്തിൽ ബാക്കിയുള്ള പ്രതീക്ഷകളുമാണ്. സപ്പോർട്ട് നേപ്പാൾ എന്ന് പറയും. തീർച്ചയായിട്ടും അപ്പോൾ ആശ നമുക്ക് അയച്ചിരിക്കുന്ന വളരെ നല്ലൊരു മെസ്സേജാണ്. അത് തന്നെയാണ് നമ്മളും പറഞ്ഞത് അല്ലേ. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് ഈ പറഞ്ഞതുപോലെ തടയാൻ പറ്റാത്ത കാര്യമാണ്, പക്ഷേ നമ്മളുടെ മനസ്സിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. പലപ്പോഴും മാനസികമായി തകർന്നു പോയ ഒരുപാട് ആളുകളുണ്ട് അവിടെ. നമുക്കറിയാം എല്ലാം ഒരു നിമിഷം കൊണ്ട് നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ആ ഒരു ഉടുത്തിരിക്കുന്ന വസ്ത്രം മാത്രമായിട്ട് നമ്മൾ നിൽക്കുന്ന ഒരവസ്ഥ, അതിൽ കൂടെ കടന്നു പോയവർക്ക് മാത്രമേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയെ മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ. അപ്പം അങ്ങനെ നിൽക്കുന്നവരെ തീർച്ചയായിട്ടും നമ്മൾക്ക് നമ്മുടെ ഒരു കൈത്താങ്ങ് കൊണ്ട് അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അല്ലേ.
1: അവരുടെ നഷ്ടവും എല്ലാവർക്കും അതേപോലെ ഉണ്ടാവും അല്ലേ.
0: അതെ അതെ.
1: ഒരു വസ്തുവകകൾ പോവുക, അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യം, നമ്മൾ പ്രിയപ്പെട്ടവരെല്ലാം ഒരു രാത്രി കൊണ്ട് പോയി നമ്മൾ ഒറ്റയ്ക്കാവുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുക എന്ന് പറയുന്നത് വളരെ തീവ്രമായ ഒരു
0: ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്. അപ്പോൾ അതിനെ തിരിച്ച് കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് നേപ്പാളിനെ സപ്പോർട്ട് ചെയ്യാം. അതിപ്പോൾ ലോകത്തെവിടെയാണെങ്കിലും ഒരു മനുഷ്യ ജീവിതം എന്ന് പറയുന്നതിന് അതിൻ്റെതായ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ അവരെ അവരുടെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു സഹായം നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് നേപ്പാൾ അല്ലേ.
1: അതെ.
0: അപ്പോൾ അതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇന്ന് പത്രത്തിൽ വന്നിട്ടുണ്ട്. പർവതി, അതിൽ ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് വായിച്ചപ്പോൾ ഒത്തിരി സന്തോഷം തോന്നിയൊരു കാര്യമാണ്. അതായത് നമ്മൾ ലഹരിക്കെതിരെ ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നിട്ട് നമ്മുടെ ഒരു എക്സൈസ് വകുപ്പിൻ്റെ ഒരു പ്രോഗ്രാമിലൂടെ ഒരുപാട് ലഹരി മാഫിയകളെ പിടിക്കാനും അതുപോലെ തന്നെ അവർക്കെതിരെ കേസ് ചുമത്താനും അല്ലെങ്കിൽ അതിൻ്റെ ഒരു വരവൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും ഏകദേശം എവിടെയൊക്കെയോ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താനായിട്ട് നമ്മളുടെ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഒരു
1: ചെറിയ മാറ്റമല്ല, ഒരു വലിയ മാറ്റം തന്നെ അതിൽ സാധിച്ചിട്ടുണ്ട് ഈ തൂഫാനിലൂടെ. അപ്പോൾ അതിൽ നമ്മളെല്ലാവരും അതിൽ അപ്രീഷിയേറ്റ് ചെയ്യണം അല്ലേ.
0: അതെ അതെ. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ആഭ്യന്തരമന്ത്രിയുടെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് നമ്മൾ കൂട്ടിയോജിപ്പിച്ച് വായിക്കേണ്ടുള്ള ഒരു വാർത്തയാണ് ഇന്ന് നമ്മൾ പത്രങ്ങളിൽ വന്നത്. ലഹരിക്കെതിരെ എക്സൈസിൻ്റെ ഓപ്പറേഷൻ റിലാക്സ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം വരുന്നുണ്ട്. അപ്പോൾ ലഹരി സംഘങ്ങൾ തമ്പടിക്കുന്ന സ്ഥലങ്ങൾ കളിക്കളങ്ങളായിട്ട് മാറ്റും. അപ്പം നമുക്കറിയാം ഈ ലഹരി സംഘങ്ങൾ പലപ്പോഴും ഈ തമ്പടിക്കുന്നതെന്ന് പറഞ്ഞ ഇതുപോലെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ, ഒറ്റപ്പെട്ട് കിടക്കുന്ന കെട്ടിടങ്ങൾ, അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങൾ അവർക്ക് ഒരു ഇത് ഒളിച്ചിരിക്കാനുള്ളൊരു മറവാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം കളിക്കളങ്ങളാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരാൻ പോകുന്നത്. അപ്പം ലഹരിക്കെതിരെ പുതിയ ചുവട് വയ്പ്പുമായിട്ടാണ് എക്സൈസ് വകുപ്പിൻ്റെ ഓപ്പറേഷൻ റിലാക്സ്. സാമൂഹിക വിരുദ്ധർ താവളമാക്കിയ സ്ഥലങ്ങൾ ഏറ്റെടുത്ത് സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന വിധത്തിലുള്ള പദ്ധതികളാണ് ഓപ്പറേഷൻ റിലാക്സിൽ ഉണ്ടാവുക. പുറംപോക്കുകൾ, അതുപോലെ തന്നെ കാട് കയറി കിടക്കുന്ന പൊതു ഇടങ്ങൾ, പാതി വഴിയിൽ നിർമ്മാണം നിലച്ചതോ ജീർണാവസ്ഥയിലായ കെട്ടിടങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലാണ് ലഹരി ഉപയോഗിക്കുന്ന സംഘങ്ങൾ തമ്പടിക്കാറുള്ളത്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളൊക്കെ കണ്ടെത്തി തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ഓപ്പറേഷൻ ഓപ്പൺ ജിം, കളിക്കളങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ തുറക്കുക. അപ്പം ഓപ്പറേഷൻ റിലാക്സ് പദ്ധതി അതാണ് ലക്ഷ്യമിടുന്നത്. പ്രധാനമായിട്ടും യുവതലമുറയെ ലഹരിയിൽ നിന്നും കളിക്കളത്തിലേക്ക് തിരിച്ചുവിടുകയാണ് ലക്ഷ്യം എന്ന് പറയുന്നു. അപ്പം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഗ്രാം തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ എല്ലാം നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളുണ്ട് അല്ലേ, ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ. അങ്ങോട്ടേക്കൊക്കെ പോകാൻ തന്നെ നമുക്ക് ഒരു ഭയം തോന്നും, കാരണം അവിടെ ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഒളിച്ചിരിക്കും. ഈ ലഹരിയൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ പോയി അവിടെയൊക്കെയാണ് കിടക്കുന്നതും ഉറങ്ങുന്നതും രാത്രി പോലും സ്പെൻഡ് ചെയ്യുന്നതും ഒക്കെ. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇതുപോലെ കളിക്കളങ്ങളാക്കി മാറ്റുന്നു. ജിമ്മ്, അതുപോലെ തന്നെ ഓപ്പൺ സ്പേസ് കളിക്കാനുള്ള അതൊക്കെ ആക്കി മാറ്റുന്നു. അപ്പോൾ ഈ ജില്ലയിലെ 9 എക്സൈസ് റേഞ്ച് ഓഫീസ് പരിധിയിലും തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ സ്ഥലം കണ്ടെത്തി കഴിഞ്ഞു. അപ്പൊ കളിക്കളങ്ങളായി ഉപയോഗിക്കാൻ കഴിയുന്ന തുറസായ സ്ഥലങ്ങളാണ് ഇവയൊക്കെ. അപ്പം സ്ഥലം സംബന്ധിച്ച് കേസുകൾ നിലനിൽക്കുന്നോ എന്നൊക്കെ പരിശോധിക്കാനായിട്ട് റവന്യൂ വകുപ്പിനും റിപ്പോർട്ടൊക്കെ കൈമാറി, അങ്ങനെയുള്ള നടപടികളൊക്കെ തുടങ്ങി കഴിഞ്ഞു. അപ്പം അത് എനിക്ക് തോന്നുന്നു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ചും ഇതുപോലെയുള്ള സ്ഥലങ്ങൾ നമുക്ക് ഇതുപോലെയുള്ള മോശമായ പ്രവൃത്തികൾക്ക് വേണ്ടി ഇതുപോലെ ലഹരി മരുന്നുകളുടെ ഉപയോഗം അല്ലെങ്കിൽ അതിന് അത് ഒളിപ്പിച്ച് വെക്കാൻ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നവർക്ക് പോയി കിടക്കാൻ ഒക്കെ ഉള്ളൊരു സ്ഥലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം അതിനെല്ലാം തീർച്ചയായിട്ടും നമ്മുടെ ഈ കൊല്ലത്ത് തന്നെ, നമ്മുടെ ഈ ടൗണിൽ തന്നെ നമുക്ക് അങ്ങനെയുള്ള പല സ്ഥലങ്ങളും കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ അതൊക്കെ
1: നമ്മൾ ഏറ്റവും എക്സാമ്പിളും ഉണ്ട്. നമ്മുടെ വി പാർക്ക് എന്ന് പറയുന്നത് മുമ്പ് ഇതേപോലൊരു സ്ഥലമായിരുന്നു, ഇപ്പോ അത് കാണാൻ തന്നെയാണ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വരുന്നത്. അത്രയും മനോഹരമായ ഒരു സ്ഥലമാണ്. ഇപ്പൊ രാവിലെയും ഇല്ല രാത്രിയും ഇല്ല, അപ്പൊ കൂടുതൽ ഗെയിംസ് കളിക്കുക, ചെസ് കളിക്കുക, ബാഡ്മിന്റൺ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. കോളേജ് കുട്ടികൾക്ക് തന്നെ ആണെങ്കിലും ഇരുന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട്, ഡാൻസ് പ്രാക്ടീസിന് വരുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് കൂടുതൽ കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഇപ്പൊ ബെസ്റ്റ് എക്സാമ്പിൾ അവിടെ തന്നെ ഉണ്ട്.
0: അപ്പൊ
1: ഇനി വരുമ്പോ, അതായത് കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇനി വരുന്നതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പൊ നമുക്കറിയാലോ ഇനി എന്തൊക്കെയാണ് മാറ്റങ്ങൾ.
0: അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് പർവ്വതി ഇത് പറഞ്ഞപ്പോഴാണ് ബി പാർക്കിൽ പോയി കുറച്ചു നേരം ഇരുന്നപ്പോഴ് അവിടെ ഇരിക്കുന്ന അവിടെ ഒറ്റയ്ക്കൊരു ഒരു സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഒരു നല്ലൊരു ലഗേജൊക്കെ അവരുടെ കയ്യിലുണ്ട്. അപ്പം വെറുതെ ഇങ്ങനെ അടുത്തിരുന്നപ്പോൾ ഞാനിങ്ങനെ അവരെവിടെ പോകുന്നു എന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെ ഇത്രയും ബാഗൊക്കെ ആയിട്ടിരിക്കുന്ന കണ്ടുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞത് അവർ ട്രെയിനിൽ കയറാൻ വന്നതാണ്. അപ്പം ദൂരെ ഒരു സ്ഥലത്തു നിന്നാണ് അവർ വരുന്നത്. അപ്പം ട്രെയിനിൻ്റെ ടൈം ആയിട്ടില്ല, ട്രെയിനിന് പിന്നെ കുറച്ച് ട്രെയിൻ അന്ന് ലേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മണിക്കൂർ സമയം അവർക്കുണ്ട്. അപ്പോൾ വെറുതെ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് സമയം കളയണ്ട എന്ന് വിചാരിച്ച് ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ ആകുമ്പോൾ നല്ല രസമല്ലേ, എല്ലാവരും കണ്ടുകൊണ്ടൊക്കെ ഇരിക്കാം, നല്ല രസമാണെന്ന് പറഞ്ഞ് അവരവിടെ ഇങ്ങനെ ഭയങ്കര ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുക, ചായയൊക്കെ കുടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരുമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ അങ്ങനെയും ആൾക്കാർ അവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായി. അപ്പോൾ തീർച്ചയായിട്ടും പാർവതി പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ ഇതുപോലെയുള്ള ഒരു ലഹരി സംഘത്തിൻ്റെ ഒക്കെ ഒരു താവളമായിരുന്നു. അപ്പോൾ അത് എത്ര പെട്ടെന്നാണ് അവിടെ ഒരു മാറ്റം വന്നതും അതുപോലെ തന്നെ നമ്മളുടെ കൊല്ലം നിവാസികൾ അത് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ.
1: നല്ല വൃത്തിയായി സൂക്ഷിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ഉപയോഗിക്കുന്ന വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു പാർക്കൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കയറി വന്ന എത്ര നാളാണ് എന്നുള്ളൊരു ചിന്തയിലായിരിക്കും. പക്ഷെ നമ്മൾ എല്ലാവരും കൂടെ ഒരു ഒറ്റ കെട്ടായിട്ട് ഇപ്പോഴും നല്ല വൃത്തിയായി സൂക്ഷിക്കുന്നു. അതോടൊപ്പം തിരക്കുകളുണ്ട്, നല്ല
0: തിരക്കുകൾ.
1: അതേപോലെ പാട്ടുകളൊക്കെ മൈക്കുണ്ട്, അപ്പൊ നമുക്ക് വേണമെങ്കിൽ പാടാം, പ്രോഗ്രാം ചെയ്യാം. അപ്പോൾ എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്, പ്രത്യേകിച്ച് ഒരു ഫീസോ ഒന്നും അതിനായിട്ട് ഈടാക്കുന്നില്ല. റെസ്റ്റോറൻ്റ് ഉണ്ട്, അപ്പൊ കുറച്ചുനേരം ടൈം സ്പെൻഡ് ചെയ്യാം. എനിക്കൊന്ന് കപ്പിൾസ് ഒക്കെ കൂടുതലും വന്നിരുന്ന് ചിലവർ വഴക്കൊക്കെ ഇടുന്ന കാണാം. വീട്ടിൽ ഇരുന്ന് വഴക്കൊക്കെ ഇടാൻ ഇച്ചിരി ഇതായിട്ടുള്ളവർക്ക് ഇനി പുറത്ത് വന്നൊക്കെ ഇച്ചിരി സംസാരിച്ച് ഒത്തുതീർപ്പാക്കാം. അങ്ങനെയൊക്കെ ഉള്ളൊരു സ്പേസ് ഒക്കെ കൊടുത്തപ്പോൾ കുറച്ചും കൂടെ മനോഹരമായി കൊല്ലം കാണാൻ തന്നെ. അപ്പോൾ ഇങ്ങനെ ദൂരെ നിന്നുള്ളവരൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോൾ, റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ അടുത്താണല്ലോ, അപ്പോൾ കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. ടീച്ചർ പറഞ്ഞ പോലെ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനി വരുന്ന പ്ലാനും ഒക്കെ അങ്ങനെ ആയിക്കട്ടെ.
0: അതെ അതെ, അതുപോലെ തന്നെ കൊല്ലത്ത് ഇനിയും നമുക്ക് അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആശ്രാമത്ത് അവിടെ ഒരു പാർക്ക്, ഇതുപോലെ കാടുമൂടിക്കിടപ്പുണ്ട്, പിന്നെ മൈതാനത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പോൾ അവിടെ ഇതുപോലെ അത് ക്ലീൻ ചെയ്ത് തുറന്നു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രാവിലെയൊക്കെ നമുക്ക് നടക്കാനായാലും അല്ലെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനും അല്ലെങ്കിൽ സ്ത്രീ സൗഹൃദ പാർക്കെന്നൊക്കെയാണ്, പക്ഷേ അവിടോട്ട് കയറാൻ പറ്റത്തില്ല, മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ അവിടെയും അതുപോലെ തന്നെ ഇതുപോലെ ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നഗരത്തിന് അതൊരു നല്ലൊരു മാറ്റം തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ശരിക്കും പണ്ടൊക്കെ ഈ അഡ്വഞ്ചർ നമ്മുടെ അഡ്വഞ്ചർ പാർക്കിലേക്കൊക്കെ പോകുന്ന വഴിയൊക്കെ നമുക്ക് ഭയപ്പെടുത്തുന്നതായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും എനിക്കൊന്ന് കുറച്ചും കൂടി മാറേണ്ടിയിരിക്കുന്നു. അപ്പം നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ആ 8 Point ആർട്ട് കഫേ അല്ലേ, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെയും കുറച്ചും കൂടി നമുക്ക് ഒരു എന്താണ് പരിപാടികളൊക്കെ അവിടെ ഉണ്ട്. എന്നാൽ പോലും കുറച്ചും കൂടി മാറ്റങ്ങളൊക്കെ വരുത്താം. അതുപോലെ തന്നെ അവിടെ ആൾക്കാർക്ക് വന്നിരിക്കുമ്പോൾ നല്ല ലഘു ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനുള്ള സംവിധാനങ്ങളും ഒക്കെ കുറച്ചും കൂടി മെച്ചപ്പെട്ടതാക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യാനായിട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്
1: പോയിരിക്കുമ്പോൾ
0: അല്ലേ. നല്ലൊരു ഭയങ്കര ഒരു നല്ലൊരു
1: ബുക്കായിട്ട് വായിക്കാനൊക്കെ ഭയങ്കര സമാധാനം തരുന്ന.
0: അതെ അതെ അതെ. അപ്പോൾ അങ്ങനെ നമുക്ക് കൊല്ലത്തിനി ഇനി അതുപോലുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ പറഞ്ഞു വന്നത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്, നമ്മുടെ ഓപ്പറേഷൻ റിലാക്സിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതൊക്കെ പറഞ്ഞു വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാകട്ടെ, നമ്മുടെ നഗരത്തിന് ഒരു പുതിയ മുഖം വരട്ടെ, ഇവിടെ മാത്രമല്ല കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും അല്ലേ ഇതുപോലെയുള്ള മാറ്റങ്ങളൊക്കെ വരട്ടെ എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പർവ്വതി വീണ്ടും നമുക്ക് ഒരു ബ്രേക്കിലേക്ക് പോകാനുള്ള ഒരു സമയമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഗാനമൊക്കെ ആസ്വദിച്ചിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസണിങ് ടു ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensboro Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
1: സദ്യയും സമ്മാനങ്ങളുമായി സ്കൈസൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അത് മാത്രമല്ല, മീ കിച്ചൺ എക്സ്ചേഞ്ച് ബോൺസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസൽ, ഓണം ആഘോഷമാവട്ടെ.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള

0: ഡോക്ടറി എൻ ഐ സി യു സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം.

0: അപ്പം രാജമുഖത്തിലെ ഒന്നും കൂടി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾ മാതൃഭാഷ എന്ന് പറയാറുണ്ട്, ഇംഗ്ലീഷിൽ നമ്മൾ മദർ ടങ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഇതിന് മദർ ടങ് എന്ന് പേരിട്ടിരിക്കുന്നത്? ഫാദർ ടങ് എന്ന് വിളിക്കുന്നില്ലല്ലോ, മദർ ടങ് എന്നല്ലേ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ? ഒരു കുസൃതി ആൻസർ ആണ് നമുക്ക് വേണ്ടുള്ളത്. അപ്പൊ എല്ലാരും അതൊരു കുസൃതി നിറഞ്ഞ രീതിയിൽ ഒന്ന് ആലോചിക്കൂ.
1: ടീച്ചർ ഞങ്ങൾക്ക് എല്ലാം ആദ്യം ചോദിച്ചിട്ടാണ് അല്ലേ?
0: അതെ അതെ അതെ, ഞാൻ എല്ലാ കുസൃതി ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവരോട് ചോദിക്കും. അപ്പൊ അവര് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സന്തോഷമാണ്, കാരണം ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണല്ലോ. ചിലത് അവര് പെട്ടെന്ന് പറയാറുണ്ട്. ഇപ്പൊ അവരും ഏകദേശം എന്റെ വൈബിലേക്ക് വന്നു കഴിഞ്ഞു.
1: ചില പൊട്ട ആൻസറുകൾ ഞാനും പറയാറുണ്ട്.
0: അപ്പൊ അത് നമ്മുടെ സേതു ഏകദേശം ഒരു ആൻസർ അതിനടുത്തേക്ക് വന്നിട്ടുണ്ട്, ഒരുവിധം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സേതുവും പറഞ്ഞിട്ടുണ്ട്, ബി പാർക്ക് വന്നില്ലായിരുന്നെങ്കിൽ അതും ലഹരിക്കാരുടെ നല്ല സ്ഥലമായി മാറിയേനെ എന്ന്. ഓൾറെഡി ആയിരുന്നു, പക്ഷെ അത് ലാർജ് സ്കെയിലോട്ട് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ബി പാർക്കാക്കി മാറ്റി. അതുപോലെ തന്നെ സേതു പറഞ്ഞിരിക്കുന്ന കൊച്ചി രാജ്യത്തെ ശക്തൻ തമ്പുരാനാണ് പുലികളി ഓണാഘോഷത്തിന് മാറ്റുകൂട്ടാൻ തുടങ്ങി വെച്ചത് അല്ലേ. അപ്പം അത് നമുക്കൊരു പുതിയ ഇൻഫർമേഷനാണ്. അപ്പം രാജമുഖത്തിലേക്ക് നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ആലോചിച്ച് അങ്ങോട്ട് ആൻസറൊക്കെ അയച്ചോളൂ. അതുപോലെ ഉണ്ണി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു, ഗുഡ് മോർണിംഗ്, നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ചോദ്യം ഒന്നും കൂടി പറയാൻ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നമ്മൾ മദർ ടങ് എന്ന് പറയുന്നത്? ഫാദർ ടങ് എന്ന് പറയാറില്ല, മദർ ടങ് തന്നെയാണ് പറയുന്നത്. അത് വായി, ഇതാണ് നമ്മുടെ ഇന്നത്തെ കുസൃതി ചോദ്യം. അപ്പം എല്ലാവരും അങ്ങോട്ട് ആൻസറൊക്കെ അങ്ങോട്ട് അടിപൊളിയായിട്ട് അയച്ചോളൂ. അപ്പം നമുക്ക് ജോബി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു, എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നോ, ഡ്യൂട്ടിക്ക് പോയിരിക്കുന്നതെന്നാണ് ആശ പറഞ്ഞത്. വന്നു തോന്നുന്നു, അതോ അതിന് ഡ്യൂട്ടി സ്ഥലത്ത് ഇരുന്നാണോ എന്തോ നമുക്ക് മെസ്സേജ് അയച്ചത്. അപ്പം നമ്മെ വളർത്താൻ ആരും വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ തളർത്താൻ വരുന്നവരുടെ മുന്നിൽ തോറ്റുകൊടുക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ വിജയം എന്നുള്ള വലിയ പോസിറ്റീവായിട്ടുള്ളൊരു മെസ്സേജ് നമുക്ക് ജോബി അയച്ചിരിക്കുകയാണ്. താങ്ക് യു ജോബി. അല്ലേ, ജോബി പറഞ്ഞ വളരെ വലിയ കാര്യം തന്നെയാണ്, അതായത് നമ്മളെ തളർത്താനാണ് കൂടുതൽ ആൾക്കാരും വരുന്നത് അല്ലേ. നമ്മളെ രാവിലെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു നമ്മളെ പറ്റി ഒരു കമൻറ്റ് പറഞ്ഞ് നമ്മളെ തളർത്തുന്നവരാണ് നമ്മുടെ ചുറ്റും നിൽക്കുന്ന കൂടുതൽ ആളുകളും അല്ലേ. അപ്പം നമ്മളെ കണ്ട ഉടനെ മെലിഞ്ഞു പോയല്ലോ, ഉണങ്ങിപ്പോയല്ലോ, കറുത്തു പോയല്ലോ, ക്ഷീണിച്ചു പോയല്ലോ, എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ചുമ്മാതെങ്കിലും ഒന്ന് ചോദിക്കും അല്ലേ. അപ്പം അത്രയും ചോദിക്കുമ്പോൾ അവർക്ക് എന്തോ ഒരു പ്രത്യേക സന്തോഷമാണ്. അപ്പം അതിൽ നമ്മൾ തളർന്നാൽ അവർ കൂടുതൽ സന്തോഷിക്കുക. അപ്പോൾ ഒരു കാരണവശാലും അവരെ നമ്മളങ്ങോട്ട് സന്തോഷിക്കാൻ അനുവദിക്കരുത് എന്നാണ് നമ്മുടെ ജോബി പറഞ്ഞിരിക്കുന്നത്. വളർത്താൻ വന്നില്ലെങ്കിലും തളർത്താൻ വരുന്നവരുടെ മുന്നിൽ തോറ്റു കൊടുക്കരുത്, കറക്റ്റ് അല്ലേ?
1: അപ്പോൾ
0: താങ്ക് യു ജോബി ഫോർ ദ വണ്ടർഫുൾ മെസ്സേജ്. അപ്പം കീപ് മെസ്സേജിങ്. അപ്പം നമുക്ക് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഓൺ ഡ്യൂട്ടിയിലാണ് എന്ന് പറഞ്ഞ് ഡ്യൂട്ടിയിലിരുന്നിട്ട് നമുക്ക് മെസ്സേജ് അയച്ചു അല്ലേ. താങ്ക് യു സോ മച്ച്. അപ്പോൾ അങ്ങനെ നമുക്ക് മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ കുസൃതി ചോദ്യത്തിൻ്റെ ആൻസർ ഒക്കെ ഇങ്ങനെ അയച്ചോളൂ. അപ്പോൾ പാർവതി എന്തൊക്കെയോ പറയാൻ റെഡി ആയിട്ടിരിക്കുകയാണ്, പറഞ്ഞോളൂ പാർവതി.
1: അതെ, ഞാൻ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓണമൊക്കെ കഴിഞ്ഞു, മഴയൊക്കെ ഇങ്ങനെ കഴിഞ്ഞു വരുന്നു, അപ്പോൾ അതിനോടൊപ്പം കുറച്ച് ആളുകളും കൂടി നമ്മളെ ലൈഫിലോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതാണ് പകർച്ചപ്പനി. അപ്പം നമ്മൾ അതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാനിരിക്കുന്നത്. അപ്പം ജില്ലയിലെ ചില കേന്ദ്രങ്ങളിൽ ഇൻഫ്ലുവൻസ പകർച്ചപ്പനി പടരുന്നുണ്ട്. അതോടൊപ്പം H1N1 പനിയും ഡെങ്കിപ്പനി, എലിപ്പനി എന്നിവയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജില്ലയിൽ ദിവസവും 600-700 പേർ പനിബാധിതരായി ആശുപത്രിയിൽ എത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനൊരു പനി വന്ന് ബാക്ക് പെയിനും അല്ലേ, നല്ല ദേഹം വേദനയൊക്കെയാണ് ഇതിൻ്റെ ഒരു റിയാക്ഷൻ എന്നൊക്കെ പറയുന്നത്. അതെ, അപ്പോൾ എല്ലാവരും ഇങ്ങനെ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും പനിയുണ്ട്. അപ്പോൾ മിക്കവരും അഡ്മിറ്റാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലരും വരാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജില്ലയിലാണെങ്കിൽ ഇപ്പോൾ തന്നെ 600-700 പേരാണ് ഡെയിലി ഹോസ്പിറ്റലിൽ വരുന്നതായിട്ട് കണക്ക് പറയുന്നത്. അത് സർക്കാർ ഹോസ്പിറ്റലിലെ കാര്യമാണ് പറയുന്നത്. അതേപോലെ തന്നെയായിരിക്കും നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനൊരു സമയത്തിലൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഓണം കഴിഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ തന്നിട്ട് പോകണമെന്ന് തോന്നിയിട്ടുണ്ടാവും. അതോടൊപ്പം നമുക്ക് തരുന്ന ഒരു കാര്യമാണ് പനി എന്ന് പറയുന്നത്. അപ്പോൾ ചികിത്സ തേടി എത്തുന്നവരുടെ കണക്കാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ക്ലിനിക്കുകൾ പോലുള്ള ചെറിയ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് എത്തുന്നവരുടെ എണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൊട്ടാരക്കരയിലും കടയ്ക്കലിലും കൊട്ടിയത്തും പനി പടരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 2 മാസം മുമ്പ് കോർപ്പറേഷൻ മേഖലയിൽ ഉൾപ്പെടെ ചില കേന്ദ്രങ്ങളിൽ ഡെങ്കിപ്പനി പടർന്നെങ്കിലും നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നു. ജൂൺ ജൂലൈ മാസങ്ങളിലായിരുന്നു ജില്ലയിൽ ചില മേഖലകളിൽ ഡെങ്കിപ്പനി വ്യാപനം ഉണ്ടായത്. ഇവിടെയുള്ള മഴ മൂലമുള്ള വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നത് കൊണ്ടാണ് ഈ കൊതുക് പെരുകുന്നതുകൊണ്ടാണ് ഡെങ്കിപ്പനിയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് നിയന്ത്രണ വിധേയമാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ പറ്റുന്നില്ല, കാര്യം ഇത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇൻഫ്ലുവൻസ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പോസിറ്റീവ് ആണെങ്കിൽ മാക്സിമം അത് ആർക്കും പകർത്താതിരിക്കുക അല്ലേ. നമ്മൾ അതൊരു ക്വാറന്റീൻ നമ്മൾ സ്വയം സ്വീകരിക്കുകയാണ് വേണ്ടത്, മറ്റുള്ളവരിൽ പനി എത്താതിരിക്കുക. കാരണം അത്രയും നമുക്ക് നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക്

0: താങ്ങാൻ പറ്റത്തില്ല. ഭയങ്കര തലവേദനയും ദേഹം വേദനയും നട്ടലിന് വേദനയൊക്കെയാണ് ഇതിൻ്റെ ഒരു ലക്ഷണങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഒരു ഇപ്പോൾ ഇൻഫ്ലുവൻസയാണ് പടർന്ന് കടുത്ത പനിയും തൊണ്ടവേദനയും തലവേദനയുമാണ് ലക്ഷണങ്ങൾ. ചുമയും ശരീരവേദനയും ക്ഷീണവുമുണ്ട്. പനി മാറിയാലും ചുമ മാറുന്ന ലക്ഷണമൊന്നും ഇല്ല എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ
1: ഓൾറെഡി ഇത് വന്നവർക്ക് അതിൻ്റെ ഒരു തീവ്രത എന്താണെന്ന് അറിയാൻ
0: പറ്റും.
1: അതുകൊണ്ട് പനി വരാതെ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക അല്ലേ. ഇപ്പോൾ നല്ല ചൂട് വെള്ളമൊക്കെ കുടിക്കുക. അതുപോലെ തന്നെ പനിയുള്ളവരുടെ അടുത്തേക്ക് കൂടുതൽ വീട്ടിൽ തന്നെ ഉള്ളവർ പനിയൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് പ്രത്യേകം ഒന്ന് സൂക്ഷിക്കുക. അതുപോലെ തന്നെ ചെറിയ എന്തെങ്കിലും ഒരു ലക്ഷണങ്ങളൊക്കെ കണ്ടാൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ പോയി അല്ലേ ഡോക്ടറുടെ ഒരു അഡ്വൈസ് ഒക്കെ ചോദിച്ച് മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കുക.
0: സംസാരിക്കുമ്പോൾ മാസ്ക് യൂസ് ചെയ്യുക.
1: അതെ അതെ, മാസ്ക് യൂസ് ചെയ്യുന്ന കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിപ്പോൾ ഒരു ചെറിയ പനി ഉണ്ടെങ്കിൽ പുറത്തേക്ക് കാണാൻ ഒന്ന് ഇറങ്ങുന്നെങ്കിൽ മാസ്ക് ഇട്ട് പോകാനായിട്ട്. ഇപ്പം നമുക്ക് മാസ്ക് ഇട്ട് പോകാനൊന്നും മടിയൊന്നും ഇല്ലല്ലോ. പണ്ടൊക്കെ നമുക്കൊരു ഒരു നാണക്കേട് പോകും. ഇപ്പം നമ്മൾ നമ്മുടെ കൊറോണ തന്നിട്ട് പോയ ഏറ്റവും വലിയൊരു ഗുണമാണ് നമ്മൾ വലിയ നല്ല അന്തസ്സോടെ നമ്മൾ മാസ്ക് ഇട്ട് നടക്കും അല്ലേ.
0: നമ്മൾ സാനിറ്റൈസ് ചെയ്യുന്നത് ഒരു ശീലമാക്കിയത് കൊറോണ.
1: അതെ അതെ.
0: അപ്പൊ എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാർ ഇപ്പോഴും മാസ്ക് അങ്ങനെ ഉപേക്ഷിച്ചിട്ടില്ല, ഇപ്പോഴും അത് ഇട്ടുകൊണ്ട് നടക്കുന്നു.
1: ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആൾക്കാർ. അത് നല്ലതാണ്, അവർ പൊടിയടിക്കാതെ നമുക്ക് ഇരിക്കും. പ്രത്യേകിച്ച് അസുഖമൊന്നും ഉണ്ടായിട്ടല്ല, പൊടിയുടെ ഒരു അസ്വസ്ഥത. പ്രത്യേകിച്ച് ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മൂക്കിലേക്കൊക്കെ പൊടി അടിച്ച് കയറും. പ്രത്യേകിച്ച് ഈ റോഡ് പണിയൊക്കെ നടക്കുന്ന സ്ഥലത്തൂടെയൊക്കെ വാഹനങ്ങൾ പോകുമ്പോൾ. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാസ്ക് ഒക്കെ ഉപയോഗിക്കുക. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു പനി വന്നു കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ടാഴ്ച പോയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല ചുമ, പിന്നെ നമ്മളെ ഇങ്ങനെ പിന്തുടർന്നു കൊണ്ടേ ഇരിക്കും. അപ്പോൾ അത് മാറാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പകർച്ചപ്പനി, അതായത് H1N1 ഡെങ്കിപ്പനി, എലിപ്പനി എന്നിവയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധയോടെ ഇരിക്കുക.
0: ഇൻഫ്ലുവൻസ പകർച്ചപ്പനിയാണ് പടരുന്നത്. അപ്പോൾ അത് നമുക്ക് പനി ഉണ്ടെങ്കിൽ കർശനമായും ഹോസ്പിറ്റലിൽ കാണിക്കുക. അപ്പോൾ അവർ ചെക്ക് ചെയ്യും, ബ്ലഡൊക്കെ ചെക്ക് ചെയ്തിട്ട് പോസിറ്റീവ് ആണെങ്കിൽ അപ്പോൾ തന്നെ, ഇപ്പോൾ അഡ്മിറ്റാണ് കൂടുതലും ഡോക്ടർമാർ പ്രിഫർ ചെയ്യുന്നത്, പക്ഷേ അല്ല വീട്ടിൽ പോകാമെന്നാണെങ്കിൽ കൂടിയും നിങ്ങൾ സ്വയം ഒരു ക്വാറന്റീൻ സ്വീകരിക്കുക. വീട്ടിൽ കുട്ടികളുണ്ടാവും, മുതിർന്നവർ അല്ലെങ്കിൽ പ്രായമായവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരിലേക്ക് ഈ പനി സ്പ്രെഡ് ആവാതെ മാക്സിമം നമ്മൾ തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുക. യെസ്, അപ്പോൾ ടീച്ചർ ആരെങ്കിലുമൊക്കെ ഉത്തരവൊക്കെ അയക്കുന്നുണ്ടോ?
1: ഉത്തരവൊക്കെ ഓരോരുത്തരിങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് പിന്നീട് വായിക്കാം. അപ്പോൾ നമ്മുടെ രാജമുഖത്തിലെ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
0: രാജമുഖത്തിലെ നല്ലൊരു സ്റ്റുഡൻ്റ് ആണല്ലേ?
1: അതെ അതെ, എൻ്റെ നല്ലൊരു സ്റ്റുഡൻ്റ് ആണ്. ഇങ്ങനെ നമ്മൾ ഒരു തെറ്റാണെന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും, അല്ലാതെ നിരാശപ്പെട്ട് പോകുന്ന ആളല്ല അല്ലേ. അപ്പോൾ അത് ആ ഒരു വലിയൊരു ക്വാളിറ്റിയാണ് രാജമുഖത്തിലേടെ. അപ്പോൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടി വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ മാതൃഭാഷയെ മദർ ടങ് അല്ലേ എന്ന് തന്നെ പറയുന്നത്? അല്ലാതെ നമ്മൾ പേരിട്ടപ്പോൾ ഫാദർ ടങ് എന്ന് പേരിട്ടില്ല, മദർ ടങ് എന്നാണ് പേരിട്ടത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യം.
0: ഒരാൾ മാത്രം ഉത്തരം കറക്റ്റായിട്ട്
1: കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 90% കറക്റ്റ് ആയിട്ട് അയച്ചിട്ടുണ്ട്. അത് നമുക്കൊരു കറക്റ്റ് ആൻസർ ആയിട്ട് തന്നെ എടുക്കാം അല്ലേ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ട്രൈ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് രാവിലെ പ്രീത ടീച്ചർ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്, നമുക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ.
0: മാതൃഭാഷ എന്നൊക്കെ പറയുന്നുണ്ട്.
1: അപ്പോൾ അതെ അതെ അതെ. അപ്പം പറുതി, ഇപ്പൊ ഇന്ന് വേറൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇപ്പൊ നമ്മൾ August 31st നമ്മൾ നിൽക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു ഡേയെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് വേറൊരു കാര്യം, നമ്മളിപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈ ഓഗസ്റ്റിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നൊന്ന് ആലോചിക്കാം. ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മന്ത് ആയിരുന്നോ അതോ വെറുതെ ഇങ്ങനെ ചിലവാക്കി കളഞ്ഞോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ മുതൽ നല്ല കുട്ടികളാകാം. പുതിയ മാസം
0: എക്സ്പെൻസീവ് ആയ ഒരു മാസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്.
1: അതെ അതെ അതെ, ഓണമൊക്കെ അല്ലേ. അപ്പൊ നമ്മൾ അത് കുഴപ്പമില്ല. നമ്മൾ ഓണത്തിന് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവർക്കും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്ന മാസമാണ് അല്ലേ. ആർക്കെങ്കിലും എല്ലാവരും എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ച് ആർക്കെങ്കിലും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതൊരു ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലേ. നമുക്ക് ജീവിതത്തിൽ അങ്ങനെ കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പം ഡിസേർവിങ് ആയിട്ടുള്ള ഒരാളിന്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിന്, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ അത്രയും സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ഥിതി ഇല്ലാത്ത ഒരാളിനൊക്കെ നമ്മളുടെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു സമ്മാനം കൊടുക്കുക എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്.
0: വർഷത്തിൽ ഒന്നല്ലേ ഉള്ളൂ.
1: അതെ അതെ, അങ്ങനെയല്ല, എപ്പോ വേണമെങ്കിലും കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ
0: എക്സ്പെൻസിന്റെ കാര്യം,
1: അതെ അതെ, നമുക്ക് പറ്റുന്ന രീതിയിലുള്ള സമ്മാനങ്ങളൊക്കെ കൊടുത്ത് മറ്റൊരാളിനെ നമുക്ക് സന്തോഷിപ്പിക്കാവുന്ന ഒരു ദിവസമാണ്. അപ്പം ഞാൻ ഇന്ന് പറയാൻ വന്നത് അതല്ല. ഇന്ന് പാർവതിയെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷമുള്ളൊരു ദിവസത്തിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഇന്ന് ഈറ്റ് ഔട്ട്സൈഡ് ഡേ ആണ്, August 31st എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സാധാരണ പാർവതി ഭക്ഷണം കഴിക്കുന്ന നമ്മുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി മാത്രമല്ല അല്ലേ, നമ്മൾ സ്നേഹിക്കുന്നവരുടെ കൂടെയൊക്കെ ഇരുന്ന് കുറച്ച് നല്ല നിമിഷങ്ങളും കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലൊക്കെ ഒരു സ്പെഷ്യൽ ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എല്ലാവരും കൂടെ അടി കൂടി കഴിക്കാറുണ്ട് അല്ലേ. ഇങ്ങനെ പിടിച്ച് പറിച്ചൊക്കെ തിന്നാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് ഓടാറുണ്ട്, നമ്മൾ ഒളിച്ചു വെച്ച് കഴിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഇന്ന് ഈറ്റ് ഔട്ട്സൈഡ് ഡേ ആണ്. അപ്പം വീട്ടിനുള്ളിലെ പതിവ് ഭക്ഷണ സമയത്തിന് പകരം കഴിയുമെങ്കിൽ കുറച്ച് സമയം

0: നമുക്ക് പ്രകൃതിയോട് ചേർന്നിരിക്കാം, ഒന്ന് പുറത്തേക്കൊക്കെ പോയി നല്ലൊരു കഫേയിലൊക്കെ പോയിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ഹോട്ടലിലോ ഒരു റെസ്റ്റോറൻറ്റിലോ ഒക്കെ പോയിരിക്കാം, അല്ലെങ്കിൽ ഒരു മുറ്റത്തോ ഒരു തോട്ടത്തിലോ പാർക്കിലോ ഒക്കെ ഇരുന്ന് കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കാം. വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് ഇച്ചിരി ഫുഡൊക്കെ ഉണ്ടാക്കി പുറത്ത് പോയി എവിടെയെങ്കിലും ഇരുന്ന് നല്ലൊരു സ്ഥലത്തിരുന്ന് വേണമെങ്കിൽ കഴിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം ചിലപ്പോൾ വലിയ സന്തോഷങ്ങൾ തേടിയൊക്കെ നമ്മൾ ഭയങ്കര ദൂരത്തേക്കൊക്കെ പോകും. ഇപ്പം നമ്മൾ ടൂർ പോകണം, ട്രിപ്പ് പോകണം എന്ന് പറഞ്ഞാൽ ചിലർ ആദ്യം ആലോചിക്കുന്നത് സിംഗപ്പൂരിൽ പോയാലോ മലേഷ്യ പോയാലോ എന്നാണ്. ഒന്നും വേണ്ട, നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു നല്ല സ്ഥലത്ത് പോയാലും മതി. നമ്മുടെ വർക്കല പോലും നല്ലപോലെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണല്ലോ, അതല്ലേ?
1: നല്ല കഫേസൊക്കെ ഏതാണെന്ന് പോലും അറിയാത്ത കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്.
0: അതെ അതെ അതെ. അപ്പം നമുക്ക് നല്ലൊരു തണുത്ത കാറ്റും ഒരു ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണവും ഒപ്പം പ്രിയപ്പെട്ട കുറച്ച് മനുഷ്യരും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ചായ കുടിച്ചാലും മതി, അല്ലേ?
1: അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോ പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാന്ന് പറയുമ്പോ നമ്മൾ വീട്ടിൽ തന്നെ പുറത്തൊക്കെ ഇരുന്ന് കഴിക്കുന്ന ചില ടെക്നിക്സുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് സിനിമകളിലാണെങ്കിലും ചില സമയങ്ങളിൽ വീടുകളിലൊക്കെ ആണെങ്കിലും നമുക്ക് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ വീട്ടിന്റെ വെളിയിൽ ഒരു കസേര ഇട്ട് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെ മാത്രമല്ല, നമ്മൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി, അതായത് നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു കേരളത്തിൽ കുറച്ചും കൂടി പുറത്തൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റിയൊരു സമയമൊക്കെ ഉള്ള ഒരു ഇതാണ്.
0: പ്രത്യേകിച്ച് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ പലപ്പോഴും ഇപ്പൊ നമ്മള് ഹിൽ സ്റ്റേഷൻസിലേക്കൊക്കെ പോകുമ്പോൾ, ഇപ്പൊ നമ്മുടെ ഇവിടെ പൊന്മുടി പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് ഫുഡ്, അപ്പം ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കണമെന്നൊന്നുമില്ല, കുറച്ച് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ കുറച്ച് നട്ട്സോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടായാലും നമ്മളൊന്ന് വഴിയിൽ വാഹനം നിർത്തിയിട്ട് എവിടെയെങ്കിലും നല്ലൊരു തണലൊക്കെ ഉള്ളൊരു മരത്തിൻ്റെ ചോട്ടിലൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് ഇതൊക്കെ കഴിച്ച് ഇച്ചിരി ജ്യൂസൊക്കെ കുടിച്ച് അല്ലെങ്കിൽ ഇച്ചിരി ഫ്ലാസ്കിൽ ഇച്ചിരി ചായയൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ അതൊക്കെ കുടിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര രസമാണ്, അല്ലേ?
1: ഭയങ്കര സന്തോഷമാണ്.
0: അതെ അതെ. അപ്പോൾ നമ്മൾ ആ ഫുഡിൻ്റെ ടേസ്റ്റ് മാത്രമല്ല നമ്മളെല്ലാവരും കൂടി സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ക്വാളിറ്റി ടൈം തന്നെയാണ്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരുന്ന ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ അതും കൂടിയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഇന്ന് എല്ലാവരും ഓർക്കുക, ഈറ്റ് ഔട്ട്സൈഡ് ഡേ ആണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ മോഹൻലാലിന്റെ ഒരു സിനിമയിൽ അല്ലേ, നമുക്ക് ഇന്ന് പുറത്തു പോയി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി വീടിന്റെ മുറ്റത്തിരുന്ന് കഴിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് ചിലർക്ക് വീടിന്റെ മുറ്റത്തൊക്കെ നല്ല പുൽത്തകിടി ഉണ്ടാകാം, അല്ലെങ്കിൽ പുറത്തിരുന്ന് കഴിക്കാനായിട്ട് നല്ല സ്പേസ് ഒക്കെ ഉള്ളവരുണ്ട്, അതില്ലാത്തവരും ഉണ്ട്. അപ്പൊ ഉള്ളവരാണ് എങ്കിൽ വേണമെങ്കിൽ ഇന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൂടി വൈകിട്ട് ഒന്ന് പുറത്തൊക്കെ ഇരുന്ന് ഒന്ന് കഴിക്കാം,
1: വീടിന്റെ മുകളിലിരുന്ന് കഴിക്കാം. പണ്ടൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു, ഇപ്പൊ അതൊക്കെ കുറെയൊക്കെ മാറിയപ്പോ ഇന്ന് ഈ ദിവസം ഇങ്ങനെ ഓർമ്മിപ്പിച്ചപ്പോ നമുക്ക് തോന്നി നമുക്കും ഇനി അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാം. കുറച്ചും കൂടി നമ്മള് കുറച്ചും കൂടി എല്ലാവരും ഒന്ന് അടുക്കും, ഫോണൊക്കെ ഒന്ന് മാറ്റി വെക്കാം.
0: അതെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. നമ്മളെ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ നമ്മളെ അഡിക്റ്റഡ് ആക്കുന്ന ഒരു സാധനമാണ് ഈ ഫോണെന്ന് പറയുന്നത്. നമ്മളീ പറയുന്ന നമ്മളെയും ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ നമ്മൾ പലപ്പോഴും ഇതിൽ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയുന്നതേ ഇല്ല. അപ്പം പെട്ടെന്ന് നമ്മളിങ്ങനെ കോൺഷ്യസ് ആവാറുണ്ട്. ഞാൻ ചിലപ്പോൾ അയ്യോ ഞാനിങ്ങനെ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതെടുത്ത് ഇങ്ങനെ കളഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ജോലിക്കൊക്കെ പോകുന്ന സമയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഈറ്റ് ഔട്ട്സൈഡ് ഡേ ഇന്ന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിൽ വെച്ചോളൂ, പറ്റുമെങ്കിൽ ഇന്നൊന്ന് പുറത്ത് പോയി ഭക്ഷണം കഴിച്ചോളൂ, എന്നിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മളെ അറിയിക്കും, അല്ലേ?
1: അതെ, നാളെ നമ്മളെ അറിയിക്കും. അപ്പോൾ നമ്മൾ ആ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ടീച്ചർ 11:12 ആയിട്ടുണ്ട്, നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈറ്റ് ഔട്ട്സൈഡിനെ കുറിച്ചൊക്കെ ആലോചിച്ച് അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വരും, ഞങ്ങളും ഒന്ന് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് വരാം. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ആൾക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: സ്വർണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
6: കൊല്ലംകാർക്കാണ്
0: ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം പ്രീത ടീച്ചറാണ്. അപ്പോൾ പ്രീത ടീച്ചർ നല്ലൊരു കുസൃതി ചോദ്യമൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നത്. അപ്പോൾ എല്ലാവരും ആൻസറൊക്കെ ഇങ്ങനെ അയക്കുന്നുണ്ട് അല്ലേ ടീച്ചർ?
7: അതെ അതെ, നമുക്കിങ്ങനെ രസകരമായിട്ടുള്ള ആൻസേഴ്സൊക്കെ വന്നിട്ടുണ്ട്. മാതൃഭാഷയെ മദർ ടങ് എന്നല്ലാതെ ഫാദർ ടങ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ചിലർ ചോദിച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേരിട്ടതെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് ഫാദർ ടങ് എന്നോ അല്ലെങ്കിൽ പിതൃഭാഷ എന്നൊക്കെ വേണമെങ്കിലും പറയാമായിരുന്നല്ലോ. അങ്ങനെയല്ലാതെ നമ്മൾ മാതൃഭാഷ മദർ ടങ് എന്ന് തന്നെ വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് അല്ലേ?
4: അതും കുസൃതി ചോദ്യമാണ്,
7: ചോദ്യമാണ് കേട്ടോ. അപ്പൊ അതെല്ലാരും വളരെ സിമ്പിൾ ആയിട്ട് എടുക്കുക. അപ്പൊ അങ്ങനെ മതി അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ ഈ സ്പെഷ്യൽ ഡേയ്സിന്റെ കാര്യം പറഞ്ഞപ്പോ ഇന്ന് നമുക്ക് വേറൊരു സ്പെഷ്യൽ ഡേയും കൂടി ഉണ്ട്. ഇന്റർനാഷണൽ ഓവർ ഡോസ് അവയർനെസ് ഡേ ആണ് പാർവതി ഇന്ന്. അതായത് ലഹരി മരുന്നുകളുടെ അമിത ഉപയോഗം മൂലമുള്ള മരണങ്ങളെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും അതിന്റെ ഇരകളുടെ കുടുംബങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദിനമാണ് അല്ലേ? ഒരു വല്ലാത്തൊരു കാര്യം തന്നെയാണ് ഈ ലഹരി മരുന്നുകൾക്ക് പിന്നെ അടിമപ്പെട്ടു പോവുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ചെറിയ കുട്ടികളൊക്കെ ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പൊ അതിന് എനിക്ക് തോന്നുന്നു അതിനൊരു ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് പാർവതി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മളുടെ വീട്ടിലുള്ളവർ ഇപ്പൊ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ഒരു കുട്ടി നമ്മളുടെ വീട്ടിൽ ജനിച്ച് വീഴുമ്പോഴും അത് ശരിക്കും ഒരു മുത്താണത് അല്ലെ. അതിനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മൗൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്നുവെച്ചാൽ ആ കുട്ടിക്ക് ഒന്നും അറിഞ്ഞുകൂടാ അതിന് അത് ഏത് ജാതിയിലുള്ളതാണ്, മതത്തിലുള്ളതാണ്, അല്ലെങ്കിൽ അത് ആണാണോ പെണ്ണാണോ എന്നുള്ള ആ ഒരു വ്യത്യാസങ്ങളൊക്കെ നമ്മളാണ് അതിനെ പറഞ്ഞു പഠിപ്പിക്കുന്നത് അല്ലെ. നീ ഇന്ന വിശ്വാസത്തിലാണ് വളരേണ്ടുള്ളത്, അല്ലെ നീ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, നീ ഇന്ന ഭക്ഷണം കഴിക്കണം, അല്ലെ നീ ഈ രീതിയിൽ വളരണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളാണ് അവനെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ളവർ നമ്മൾ നല്ല മോഡൽസ് ആകണം എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികൾ നമ്മളെ കണ്ടു പഠിക്കണം.
6: അപ്പം
7: അച്ഛൻ്റെ ഒരു നല്ല ക്വാളിറ്റീസ് അല്ലെങ്കിൽ അമ്മയുടെ നല്ല ക്വാളിറ്റീസ്, അച്ഛനും അമ്മയും വീട്ടിൽ അവർ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്, അവർ തമ്മിലുള്ള ഒരു ഇഴ അടുപ്പം എന്ന് പറയും, ആ ഒരു സ്നേഹബന്ധം കണ്ടു വളരുന്ന കുട്ടികൾ നമ്മൾ കുട്ടികളെയും അതുപോലെ നമ്മളോട് ചേർത്ത് നിർത്തുകയും അവരെ എല്ലാ സമയത്തും അവർക്കൊരു സപ്പോർട്ടായിട്ട് നമ്മളുണ്ട് എന്നുള്ള അവരുടെ ഒരു വിശ്വാസം അല്ലേ. ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് തോറ്റുപോയാൽ ആ കുട്ടി വന്ന് അത് മാർക്ക് തിരുത്തി ഒരു പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ട് വീട്ടിൽ വരുന്നൊരവസ്ഥയല്ല അവനെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടുള്ളത്. ഒരു പരീക്ഷയ്ക്ക് തോറ്റുപോയി എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, മോൻ അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ച് വാങ്ങിക്കണം, മാർക്ക് വാങ്ങിക്കണം, അല്ലെങ്കിൽ അമ്മയ്ക്ക് വിഷമമാവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവനെ ആ ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കുന്ന ഒരവസ്ഥ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് ഈ ലഹരിക്ക് അടിമപ്പെട്ട് പോകുന്ന ഒരുപാട് കുട്ടികളെ രക്ഷിക്കാൻ പറ്റും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്കറിയാം പേരൻസ് ഒന്നും ഈ പിള്ളേരെ ഒരുപാട് കുട്ടികളെയും ഒരു മൊബൈലും കൊടുത്തിരുത്തുന്നതാണ്, കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതൊക്കെ ഇതിനൊരു വലിയ റീസൺ തന്നെയാണ്. വീട്ടിലെ അച്ഛൻ്റെയും അമ്മയുടെയും പെരുമാറ്റം, സംസാരം, അവർ കാണിക്കുന്ന ഓരോരോ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ കുട്ടിയുടെ ഒരു ജീവിതത്തിൽ വലിയ ഒരു മാറ്റം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് പേരൻസ് നല്ല റോൾ മോഡൽസ് ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ദിവസം ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് അല്ലേ, നമ്മുടെ അച്ഛനും അമ്മയും അങ്ങനെയുള്ള നല്ല വ്യക്തികളാണ്, അവർ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും എനിക്കും അങ്ങനെയുള്ള ഒരു ജീവിതം വേണം തോന്നി. ഇപ്പം തന്നെ നമ്മൾ ഒരുപാട് കുട്ടികളെ വിവാഹം വേണ്ട എന്ന് പറയുന്ന പല കുട്ടികളുടെയും പ്രധാനപ്പെട്ട കാരണം അതാണ്. ഇപ്പം അമ്മ പെൺകുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അമ്മ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അമ്മ കടന്നുപോയ വഴികളൊക്കെ ആ കുട്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും എന്തിനാണ് ഇങ്ങനെ ഒരു വലിയ റിസ്ക് എടുത്ത് വെക്കുന്നത്, എനിക്ക് കുറച്ച് ഫ്രീ ആയിട്ട് ജീവിച്ചുകൂടെ എന്ന് ആ കുട്ടി ചിന്തിക്കുന്നതിനകത്ത് നമുക്ക് ഒരിക്കലും അതിനെ തെറ്റ് പറയാൻ പറ്റത്തില്ല അല്ലേ. അപ്പം അതുപോലെ നമ്മൾ കുട്ടികളെ കുറച്ചും കൂടി ചേർത്ത് നിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ കാര്യങ്ങളും നമ്മളോട് വന്ന് തുറന്നു പറയാനുള്ള അവനൊരു മാനസികാവസ്ഥ ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ കുട്ടികളിൽ

0: ഒരു ശ്രദ്ധ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ഇങ്ങനെ വിട്ടിട്ട് നമ്മൾ മൊബൈൽ ഫോണിൽ നോക്കിയിരിക്കുന്ന ഒരു ലൈഫാണ് നമ്മളിപ്പോൾ പല വീടുകളിലും കാണുന്നത്. നാല് പേരുള്ള വീട്ടിൽ ചെന്ന് നോക്കിയാൽ നാല് പേര് നാല് ഫോണിലിരിക്കുകയാണ്. അവർ തമ്മിൽ സംസാരിക്കുന്നില്ല, ഇൻട്രാക്ട് ചെയ്യുന്നില്ല, കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ ഇതിനൊരു വലിയ കാരണം തന്നെയാണ്. അപ്പോൾ അതൊക്കെ മാറി ഈ ഒരു ലഹരി മരുന്നുകളുടെ ഉപയോഗം നമ്മുടെ നാട്ടിൽ പൊതുവായിട്ട് പ്രത്യേകിച്ചും ഈ യുവജനങ്ങളുടെ ഇടയിൽ കുറയട്ടെ എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാം
1: അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചു വന്നിരിക്കുന്നത് ഇന്റർനാഷണൽ ഓവർഡോസ് അവയർനെസ് ഡേയെ കുറിച്ചായിരുന്നു. ഓഗസ്റ്റ് 31-നാണ് ഇത്, അതായത് ഇന്നാണ്. അപ്പോൾ അമിതമായ മരുന്നുകളോ മയക്കുമരുന്നുകളോ ഒക്കെ ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഓവർഡോസ് മരണങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദിവസം നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ അതിൽ മയക്കുമരുന്നും ഉണ്ട്, അതോടൊപ്പം മരുന്നുകളുടെ കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാരുണ്ട് ഒരു പനി വന്നു കഴിഞ്ഞാൽ അവർ മരുന്നെടുക്കും, അത് അവർ തന്നെ സ്വയം ആയിട്ട് ഒരു ഈ മരുന്നെടുക്കാം എന്നിട്ട് അതിൻ്റെ ഒരു രണ്ടെണ്ണം കൂടെ കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവർ സ്വന്തമായി ഒരു തീരുമാനമെടുത്ത് സ്വന്തമായി കഴിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ മരുന്നുകളൊക്കെ എടുക്കുന്നു, പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനിലൂടെ വേണം നമ്മൾ എപ്പോഴും മരുന്നുകളൊക്കെ എടുക്കുക. ഒരിക്കലും എൻ്റെ അസുഖം പെട്ടെന്ന് മാറും, അതുകൊണ്ട് ഞാനൊരു ഓവർഡോസ് കഴിക്കാം എന്നൊന്നും ഒരിക്കലും തീരുമാനം എടുക്കരുത്. നമുക്ക് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന അളവിൽ ഓരോ ആൾക്കാർക്കും അവരുടെ ഏജ് അനുസരിച്ച് മരുന്ന് തരുന്നതിൽ വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ എനിക്കിപ്പോൾ പനിയാണ്, അപ്പോൾ എൻ്റെ മകൾക്കോ അല്ലെ മകനോ ആ പനി വന്നു കഴിഞ്ഞാൽ ആ മരുന്ന് തന്നെ കൊടുക്കാം എന്നൊരിക്കലും ചിന്തിക്കരുത്. അത് ഓവർഡോസാണ്. നമ്മൾക്ക് തരുന്നത് നമ്മളുടെ പ്രായത്തിനും നമ്മളുടെ ഹെൽത്തൊക്കെ നോക്കിയിട്ടായിരിക്കും ഡോക്ടേഴ്സ് നമുക്ക് മരുന്ന് തരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി മോൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ മോന് കൊടുക്കാം എന്നൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. അവർക്ക് പനിയുണ്ടെങ്കിൽ അവരുടെ ഡോക്ടറിനെ കാണിക്കുക. അപ്പോൾ അങ്ങനെ വേണം ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തു പോകേണ്ടത്. അതോടൊപ്പം ലഹരിയുടെ കാര്യം പറയാനാണെങ്കിൽ ഇപ്പോൾ തൂഫാൻ വന്നതിന് ശേഷം കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതോടൊപ്പം ഇതിൽ നിന്ന് പിടിക്കപ്പെട്ട അല്ലെങ്കിൽ ഇതിൽ നിന്ന് കിണികളിലായി പെട്ടുപോയിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ആ കുട്ടികളെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള പുതിയ കാര്യങ്ങളുമൊക്കെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമെങ്കിൽ നേരിട്ട് തന്നെ പോലീസ് സ്റ്റേഷനിലോ എവിടെയെങ്കിലും വെച്ചാൽ അറിയിക്കുക. കാരണം നമ്മളിപ്പോൾ അറിയിക്കുന്നതോടൊപ്പം നമ്മൾ വിചാരിക്കുക അവരുടെ ഭാവി പോകുമല്ലോ അല്ലെങ്കിൽ അവരെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമല്ലോ എന്നൊക്കെയുള്ള ചെറിയ ചെറിയ ചിന്തകളും പേടികളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പം അങ്ങനെ ഒന്നുമല്ല, കുറച്ചും കൂടെ സൗഹൃദമായിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ എങ്ങനെ ആരെങ്കിലും പിടിക്കപ്പെട്ടാലോ അല്ലെങ്കിൽ കെണിയിൽ അകപ്പെട്ട് പോയിട്ടുള്ള ആരെ കണ്ടാലും അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള ചികിത്സ തേടാനായിട്ട് ചെയ്യത്തുള്ളൂ. അല്ലാതെ നമ്മളെ പിടിച്ചുകൊണ്ട് അടിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല. നമ്മളോട് കൂടുതൽ സൗഹൃദപരമായിട്ടാണ് കാര്യങ്ങളൊക്കെ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ദിവസത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ.
0: അപ്പോൾ നമുക്ക് ആൻസേഴ്സ് ഒക്കെ എല്ലാവരും ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജമുഖത്തിൽ നമുക്ക് കറക്റ്റ് ആൻസറൊക്കെ അയച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് രാജലക്ഷ്മി അമ്മ മെസ്സേജ് അയച്ചിരിക്കുന്നു. മാതൃഭാഷ ആയതുകൊണ്ടാണ് മദർ ടങ് മാതൃ രാജ്യത്തിൻ്റെ ഭാഷ മാതൃഭാഷ എന്നൊക്കെയാണ്. അപ്പൊ നമ്മളൊരു കുസൃതി ചോദ്യം ആയിരുന്നതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു ആൻസർ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
1: 11:26 ടീച്ചർ
0: ഉത്തരം അങ്ങ് പറയാം അല്ലേ. അപ്പൊ നമ്മൾ ചോദിച്ചത് എന്തുകൊണ്ടാണ് മദർ ടങ് എന്ന് പറഞ്ഞ് പേരിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചത് നമ്മുടെ മദറിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്. അതായത് ഫാദറിന് സംസാരിക്കാൻ നമ്മൾ അവസരം കൊടുക്കാറില്ല, എപ്പോഴും മദറാണ് കൂടുതലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആണ് നമ്മൾ മദർ ടങ് എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സേതു ഏകദേശം ഒരു ചേരുന്ന ഒരു ഉത്തരമാണ് ആദ്യം തന്നെ അയച്ചത്.
1: അതുപോലെ ചോദ്യം മാത്രം
0: അതെ അതെ രാജമുഖത്തിൽ അതുപോലെ ചോദിച്ചിട്ടുണ്ട്. അച്ഛന് വീട്ടിൽ സംസാരിക്കാൻ അവസരം കിട്ടാത്തത് കൊണ്ട് എന്ന് അയച്ചിട്ടുണ്ട്. അപ്പം ആൻസറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, നമ്മൾ വിചാരിച്ച ആൻസറൊക്കെ വന്നിട്ടുണ്ട്.
1: ടീച്ചർ ഇങ്ങനെ മോൾഡ് ചെയ്ത് എടുത്തിരിക്കുകയാണ്.
0: അതെ അതെ അതെ. അപ്പം സനോജ് അയച്ചിരിക്കുന്ന മാതൃഭാഷയെ ഫാദർ ടങ് എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പേരിട്ടപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഫാദർ ടങ് ഇടാഞ്ഞത് എന്നാണ് നമ്മൾ ചോദിച്ചത് അല്ലേ. അമ്മയാണ് കൂടുതൽ സംസാരിക്കുന്നത്, അതുകൊണ്ട് എന്നാ മദർ ടങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ പേരിട്ടത്. അപ്പൊ അതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ ഉത്തരം എല്ലാവർക്കും പിടികിട്ടി എന്ന് വിചാരിക്കുന്നു,
1: എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.
0: അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ മൻസൂർ നമുക്കൊരു മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. നമുക്കൊരു ഗുഡ് മോർണിംഗും അതുപോലെ തന്നെ എല്ലാ ജാതി മതസ്ഥരുടെയും ഒരു സിംബലും ഒക്കെ അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് രാവിലെ ഒരു മെസ്സേജൊക്കെ അയച്ചതിന് ഒത്തിരി സന്തോഷം. അതുപോലെ നമ്മുടെ സനോജിത ഇങ്ങനെ അയ്യോ കണ്ണൊക്കെ ഇങ്ങനെ ഉരുട്ടിയ ഒരു ഇമോജി ഇട്ടിട്ടുണ്ട്. എന്താണ് ടീച്ചർ ഇരുന്ന് പറയുന്നത് എന്നുള്ള അർത്ഥത്തിലാണെന്ന് തോന്നുന്നു.
1: ടീച്ചറിന്റെ ആൻസർ കേട്ട് ഞെട്ടിയതായിരിക്കും, ആ റിയാക്ഷൻ ആണ്.
0: അതെ അതെ അതെ. അപ്പോ അങ്ങനെ നമ്മുടെ ഉത്തരമൊക്കെ നമ്മൾ റിവീൽ ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പൊ നമ്മളിങ്ങനെ ഈ കുസൃതി ചോദ്യം എന്ന് പറഞ്ഞാല് പാർവതി, നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ സ്റ്റോക്കൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ പുതിയതായിട്ട് ഓരോന്നോരോന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുസൃതി ചോദ്യം എപ്പോഴും ആ ഒരു സെൻസിൽ എടുത്ത് വേണം ആൻസേഴ്സ് ഒക്കെ കണ്ടുപിടിക്കും. ചിലർ വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് ആ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് നമുക്ക്

0: മെസ്സേജൊക്കെ അയക്കുന്നത്. അപ്പൊ അങ്ങനെ അല്ലാതെ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് ലൈറ്റ് ആക്കൂ അല്ലേ, കാര്യങ്ങൾ കുറച്ചും കൂടി ലൈറ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരവൊക്കെ അയക്കാനായിട്ട് സാധിക്കും.
1: ഈ ഒരു ഒന്നര മണിക്കൂർ എന്ന് പറയുമ്പോൾ നമ്മൾ നിങ്ങളുമായിട്ട് കുറച്ചൊക്കെ സംസാരിച്ച് നമ്മൾ നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പൊ അത് കുറച്ചും കൂടി ഒന്ന് ഒരു എനർജി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുസൃതി ചോദ്യമൊക്കെ ആയിട്ട് ടീച്ചർ വരുന്നത്. അപ്പൊ കുസൃതി ചോദ്യത്തിന്റെ സ്റ്റോക്ക് ഒക്കെ തീർന്നു ടീച്ചർ പറഞ്ഞെങ്കിലും വരുന്ന ദിവസങ്ങളിലൊക്കെ പുതിയ പുതിയ കുസൃതി ചോദ്യമായിട്ടൊക്കെ ടീച്ചർ വരും. ടീച്ചർ വരുമ്പോഴേ ഞങ്ങൾക്കറിയാം ഒരു പുതിയ കുസൃതി ചോദ്യമായിട്ടായിരിക്കും വരുന്നത് എന്നുള്ളത്. ആദ്യം ഞങ്ങളോട് ചോദിക്കും, എന്നിട്ട് ടീച്ചറിന് കോൺഫിഡൻറ്റ് ആകുമ്പോൾ അത് എല്ലാവരോടും ചോദിക്കും, അങ്ങനെയാണ് വരുന്നത്.
0: യെസ്,
1: അപ്പോൾ നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ടീച്ചർ. അപ്പോൾ ഇനി കുറച്ച് 11:29 ആയിട്ടുണ്ടല്ലേ, നമുക്ക് പോകാനുള്ളൊരു സമയമായി. അപ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് പെട്ടെന്ന് നമുക്കങ്ങ് പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ 2027 February 23 മുതൽ രാജ്യത്തെ ഔദ്യോഗിക കാര്യങ്ങൾക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നിർബന്ധമാക്കും എന്നാണ് പറയുന്നത്. ഒരു രാജ്യം ഒരേ സമയം നയത്തിന്റെ ഭാഗമായി 23 February മുതൽ ISTരാജ്യത്താകെ കൃത്യതയോടെ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പല ടെലികോം ഇന്റർനെറ്റ് സേവനദാതാക്കളും വിദേശ സ്രോതസ്സുകളും ഒക്കെ സമയത്തിനായി പിന്തുടരുന്നത് ഇപ്പോഴും നമ്മുടെ ഈ ഒരു ഫോണിലൊക്കെ ഉള്ള സമയത്തിനെ കുറിച്ചാണ് നമ്മളെപ്പോഴും എടുക്കുന്നത്. പക്ഷെ അതൊന്നും കറക്റ്റായ ഒരു സമയമല്ല. ചില സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ചിലതിൽ 11:30 ആണെങ്കിൽ ചിലതിൽ 11:31 ആയിരിക്കും. അപ്പൊ സമയത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇനി മുതൽ അങ്ങനെ ഒന്നും പാടില്ല. ISTസമയം കൃത്യതയോടെ വേണം എന്നാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ, അതായത് 2027 February 23 മുതൽ രാജ്യത്തെ ഔദ്യോഗിക കാര്യങ്ങൾക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നിർബന്ധമാക്കും. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നിർബന്ധമാക്കുന്നത് 2027 February 23 ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതോടൊപ്പം ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് മറ്റൊരു സമയക്രമവും പാടില്ല. അതോടൊപ്പം ശാസ്ത്ര ഗവേഷണം അടക്കമുള്ളവയ്ക്ക് മറ്റ് ടൈം സോണുകൾ ആവശ്യമെങ്കിൽ അക്കാര്യം വ്യക്തമാക്കണം. അപ്പോൾ കുറച്ച് ഇനിയിപ്പോൾ നമ്മളുടെ ഈ സമയങ്ങളിലൊക്കെ അന്ന് എഴുതി സമയം മാറ്റും എന്നല്ല പറഞ്ഞിരിക്കുന്നത്, കൃത്യതയുള്ള സമയം ആക്കും എന്നാണ് പറയുന്നത്. അപ്പം 23 February മുതൽ രാജ്യമാകെ ഒരു സമയം എന്നാണ് ഇതിന്റെ ലക്ഷ്യം.
0: തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യം തന്നെയാണ് അല്ലേ, നമുക്ക് അതൊരു നല്ല മാറ്റമായിട്ട് തന്നെ എടുക്കാം. അപ്പൊ പാർവതി, നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് ഒരിക്കൽ കൂടി നമ്മൾ നേപ്പാളിന്റെ കാര്യം ഓർക്കുകയാണ്. അപ്പോൾ ഒരു ദുരന്തം നടക്കുമ്പോൾ അത് നമ്മുടെ വളരെ ദൂരെയുള്ള ഒരു സ്ഥലമാണല്ലോ എന്ന് വിചാരിക്കാതെ, നേപ്പാളിലെ മരണം 800+ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് വ്യക്തികൾ ദുരന്തം അനുഭവിച്ച് അതിൻ്റെ ബുദ്ധിമുട്ടുകളുമായിട്ടിരിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾക്ക് അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ, ഏതെങ്കിലും രീതിയിൽ അവർക്ക് സഹായം എത്തിക്കാൻ കഴിയുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും അവരെ സഹായിക്കാം. തീർച്ചയായിട്ടും സപ്പോർട്ട് നേപ്പാൾ അല്ലേ, അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അത് നേപ്പാളിൽ മാത്രമല്ല, എവിടെയായാലും ഇതുപോലെയുള്ള നിസ്സഹായരായിട്ടുള്ള മനുഷ്യർക്ക് ഒരു കൈത്താങ്ങാവുക എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ ഭാഗമാണ് അല്ലേ. നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു 10 രൂപയായാലും ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അവർക്ക് ഈ സമയത്ത് അത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ നമ്മളുടെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും അവരോടൊപ്പം ഉണ്ടാകും. അപ്പോൾ ആ ഒരു വിഷമം അനുഭവിക്കുന്ന എല്ലാവരുടെയും ആ ഒരു ഒരു എന്താണ് വേദനയിൽ നമ്മളും പങ്കുചേരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞു, ശ്രുതി ചോദ്യമൊക്കെ ചോദിച്ചു. നമ്മൾ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഗുഡ് ബൈ പറഞ്ഞ് പോകാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 31 August നാളെ മുതൽ നമ്മൾ പുതിയ മാസത്തിലേക്ക് കടക്കുകയാണ്, പുതിയ തീരുമാനങ്ങൾ അല്ലേ, പുതിയ കാര്യങ്ങൾ. അപ്പോൾ ഇനി നമ്മളെ ഓൾമോസ്റ്റ് നമ്മുടെ വർഷമൊക്കെ ഇങ്ങനെ തീരാറായി വരുന്നു, എത്ര പെട്ടെന്നാണല്ലേ 2026 ഇങ്ങനെ തീർന്നുകൊണ്ടേ ഇരിക്കുന്നത്.
1: എനിക്കൊന്ന് 3 മാസം കണ്ടേ ഉള്ളൂ ഡിസംബറിന്, അതോടെ കഴിഞ്ഞാൽ ന്യൂ ഇയർ ആയി. ഒരു വർഷമൊക്കെ അങ്ങ് തീർന്നു തുടങ്ങുകയാണ്. അപ്പോൾ ഇനി പ്ലാനുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളും കൂടെ ഉള്ളപ്പോൾ എത്രയും പെട്ടെന്ന് പ്ലാനൊക്കെ പെട്ടെന്ന് തീർപ്പാക്കുക അല്ലേ.
0: അതെ, നമ്മൾ പിന്നെ ജനുവരിയിലെടുത്ത റെസൊല്യൂഷൻസ് ഒക്കെ ഒന്ന് പൊടി പിടിച്ച് കിടക്കുന്നതൊക്കെ ഒന്ന് പൊടിതട്ടി എടുക്കുക. ഇനി വളരെ കുറച്ച് സമയം കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നാളെ നമ്മൾ പുതിയൊരു മാസത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഇന്ന് ഇത്രയും നേരം നമുക്ക് മെസ്സേജസ് ഒക്കെ അയച്ച് നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് ബൈ ഫ്രം പ്രീത, പാർവതി ആൻഡ് ഹരിപ്രസാദ്.

0: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
1: കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറുമല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. Contact 8547944684. Number orikkal koodi 8547944684.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തുലം 90.4 FM.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men's Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

കറണ്ടിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി 4th September ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6th September നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensboro Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

0: ഗുണഭോക്താക്കൾക്കുള്ള സഹായ വിതരണവും നിർവഹിച്ചു. ദേശീയ തലത്തിൽ വർണ്ണ മത്സ്യങ്ങളുടെ ഉൽപ്പാദനവും വിതരണവും ലക്ഷ്യമിട്ട് ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ച്ലി 2031 കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനവും ഉപരാഷ്ട്രപതി നിർവഹിച്ചു. കേന്ദ്ര സഹമന്ത്രി എസ് പി സിംഗ് ബാഗേൽ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ എന്നിവരും കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങളിലും കോൺഫ്ലുവൻസ് 3.0 വ്യവസായ അക്കാദമിക് ഉച്ചകോടിയിലും പങ്കെടുക്കും. പരിപാടികൾക്ക് ശേഷം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്ന് കൊച്ചി നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും സമ്പൂർണ്ണ ഡ്രോൺ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിവരെയും വൈകിട്ട് 4 മുതൽ 6 മണിവരെയുമാണ് ഗതാഗത നിയന്ത്രണം. 2 ദിവസത്തെ സന്ദർശനത്തിനായി കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിഷ്കെക്കിൽ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ കൂട്ടായ്മയിലെ അംഗങ്ങളുമായി സംവദിച്ചു. മഹാത്മാഗാന്ധി സ്മാരക പാർക്കിലെ ഗാന്ധി പ്രതിമയിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. എസ് സിഒ ഉച്ചകോടിക്കിടെ റഷ്യ, കിർഗിസ്ഥാൻ, അർമേനിയ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി അദ്ദേഹം ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മധ്യേഷ്യൻ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന 6th വേൾഡ് നൊമാഡ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലും പങ്കെടുക്കും. നാളെ 26th ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ 7% സാമ്പത്തിക വളർച്ചാ നിരക്ക് തുടർന്നു പോകാൻ സാധ്യതയെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഷിക്കാഗോയിലെ പ്രവാസി ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീമതി നിർമ്മലാ സീതാരാമൻ. അന്താരാഷ്ട്ര പ്രതിസന്ധിയെ തുടർന്ന് വിതരണ ശൃംഖലയിൽ തടസ്സങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യയുടെ വളർച്ചാ വേഗത നിലനിൽക്കുമെന്ന് അവർ വ്യക്തമാക്കി. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി സന്ദർശകരെ കാണുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. പൊതു അവധിയല്ലാത്ത തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മുതൽ 5:30 സന്ദർശകർക്ക് മുഖ്യമന്ത്രിയെ കാണാം. പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ശാരീരിക അവശതയുള്ളവർ എന്നിവരെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ പരാതി പരിഹാര സെല്ലിൽ മുഖ്യമന്ത്രി നേരിട്ട് കാണും. ബുധനാഴ്ച മുതൽ പുതിയ ക്രമീകരണം നിലവിൽ വരും. കേരള പോലീസ് രാജ്യത്തെ പോലീസ് സേനകൾക്ക് മാതൃകയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പോലീസ് സേനയ്ക്കുണ്ടെന്നും ശ്രീ ചെന്നിത്തല പറഞ്ഞു. കണ്ണൂർ മാങ്ങാട്ടുപറമ്പിൽ പരിശീലനം പൂർത്തിയാക്കിയ KAP MSP കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ദേശാഭിമാന ബോധത്തിനും ജനതാൽപര്യത്തിനും മുൻതൂക്കം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സേനയാണ് കേരള പോലീസ്. നമ്മുടെ ഭരണഘടന ഉറപ്പാക്കുന്ന പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ബാധ്യത പോലീസ് സേനാംഗങ്ങൾക്കുണ്ട്. ഈ സേനയ്ക്ക് അഭിമാനിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളാണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മിന്നൽ പ്രളയത്തെ തുടർന്ന് ജലവൈദ്യുത പദ്ധതികളിലെ തുരങ്കങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി നേപ്പാൾ. കാണാതായ 2500 ഭൂരിപക്ഷവും ജലവൈദ്യുത പദ്ധതികളിലെ ജീവനക്കാരാണെന്നാണ് കരുതുന്നത്. ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരടങ്ങുന്ന സംഘം തുരങ്കത്തിനുള്ളിൽ അകപ്പെട്ടവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ പ്രതികരണം. രാജ്യത്തെ പോലീസ് സേനകൾക്ക് മാതൃകയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പോലീസ് സേനയ്ക്കുണ്ടെന്നും ശ്രീ ചെന്നിത്തല പറഞ്ഞു. കണ്ണൂർ മാങ്ങാട്ടുപറമ്പിൽ പരിശീലനം പൂർത്തിയാക്കിയ KAP MSP കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച
1: ബോധത്തിനും ജനതാൽപര്യത്തിനും മുൻതൂക്കം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സേനയാണ് കേരള പോലീസ്. നമ്മുടെ ഭരണഘടന ഉറപ്പാക്കുന്ന പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ബാധ്യത പോലീസ് സേനാംഗങ്ങൾക്കുണ്ട്. ഈ സേനയ്ക്ക് അഭിമാനിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളാണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മിന്നൽ പ്രളയത്തെ തുടർന്ന് ജലവൈദ്യുത പദ്ധതികളിലെ തുരങ്കങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി നേപ്പാൾ. കാണാതായ 2500 പേരിൽ ഭൂരിപക്ഷവും ജലവൈദ്യുത പദ്ധതികളിലെ ജീവനക്കാരാണെന്നാണ് കരുതുന്നത്. ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരടങ്ങുന്ന സംഘം തുരങ്കത്തിനുള്ളിൽ അകപ്പെട്ടവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ പ്രതികരണമുണ്ട്.
3: ആസ്ഥാനമാക്കിയുള്ള ദക്ഷിണ റെയിൽവേയുടെ ഏറ്റവും പഴക്കമേറിയ ഡിവിഷനാണ് പാലക്കാട്. 1861 തമിഴ്നാട്ടിലെ പോത്തന്നൂർ മുതൽ പട്ടാമ്പി വരെയുള്ള റെയിൽവേ ട്രാക്കിന്റെ പണി തുടങ്ങിയതോടെയാണ് പാലക്കാടിന്റെ റെയിൽവേ ചരിത്രം ആരംഭിക്കുന്നത്. ഒലവക്കോട് വഴി കടന്നുപോകുന്ന റെയിൽവേ ലൈനിന്റെ പരിസരത്തായതിനാൽ ഒലവക്കോട് ഡിവിഷൻ എന്നായിരുന്നു ആദ്യ പേര്. ഡിവിഷൻ വിഭജിച്ചാണ് 1979 തിരുവനന്തപുരം ഡിവിഷനും 2007 സേലം ഡിവിഷനും നിലവിൽ വന്നത്. ട്രെയിൻ കൺട്രോളിംഗ് കമ്പ്യൂട്ടർവൽക്കരണം ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയത് പാലക്കാട് റെയിൽവേ ഡിവിഷനിലാണ്.
0: ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. ഉസ്ബെക്കിസ്ഥാനും ബംഗ്ലാദേശിനുമൊപ്പം ഗ്രൂപ്പ് ബിയിലാണ് ഇന്ത്യ. 2006 ശേഷം ആദ്യമായി ഏഷ്യൻ കപ്പ് യോഗ്യത നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ യുവനിര ഇറങ്ങുന്നത്. ഏഷ്യാ കപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഗ്രൂപ്പ് ബിയിൽ ഇന്ന് ബംഗ്ലാദേശ് ഇന്തോനേഷ്യയെ നേരിടും. രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യ തായ്ലാന്റിനെ 94 റൺസിന് പരാജയപ്പെടുത്തി. സംസ്ഥാനത്തെ അങ്കണവാടി കുട്ടികളുടെ ത്രൈമാസ ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനം ബുധനാഴ്ച വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി കെ മുരളീധരൻ അധ്യക്ഷനാകും. മേയർ വി വി രാജേഷ് വളർച്ചാ നിരീക്ഷണ സംവിധാനം ഉദ്ഘാടനം ചെയ്യും. കുട്ടികളുടെ വളർച്ചയും ആരോഗ്യനിലയും കൃത്യമായി വിലയിരുത്തുന്നതിനും സമയബന്ധിതമായി ഇടപെടൽ നടത്തുന്നതിനുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പ്രധാന കുടിവെള്ള പൈപ്പിൽ ചോർച്ചയുണ്ടായ സാഹചര്യത്തിൽ ഇന്ന് രാത്രി 7 മുതൽ നാളെ രാവിലെ 7 മണിവരെ വിവിധയിടങ്ങളിൽ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നീലസമ്പദ് വ്യവസ്ഥയിലെ ദ്വീപുകളുടെ മുന്നേറ്റമാണ് സർക്കാർ ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. വർണ്ണമത്സ്യങ്ങളുടെ ഉൽപ്പാദനവും വിതരണവും ലക്ഷ്യമിട്ട് ആവിഷ്കരിക്കുന്ന

0: മിഷൻ ഡെങ്കീൻ മച്ലി കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി ലക്ഷദ്വീപിൽ നിർവഹിച്ചു. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ കൂട്ടായ്മയിലെ അംഗങ്ങളുമായി സംവദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി എസ്സിഒ നേതാക്കളുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മുഖ്യമന്ത്രി സന്ദർശകരെ കാണുന്നതുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിൽ പുതിയ സന്ദർശന ക്രമീകരണം ഏർപ്പെടുത്തി. സന്ദർശകരെ കാണുക ആഴ്ചയിൽ 3 ദിവസം മാത്രം. ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പോലീസ് സേനയ്ക്കുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 794 ആയി. 44 മലയാളികൾ കൂടി തിരികെയെത്തി. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 7 വിളിക്കുക.
4: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലുമോട് കൊല്ലം.
5: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

0: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ദ്വീപുകളുടെ സുസ്ഥിര പുരോഗതിയിലൂടെ പുതുയുഗത്തിലേക്ക് മുന്നേറുകയാണ് ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ലക്ഷദ്വീപിലെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായം ഉപരാഷ്ട്രപതി വിതരണം ചെയ്തു. 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ്ഥാനിൽ. ബിഷ്കാക്കിൽ മഹാത്മാഗാന്ധി പ്രതിമയിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 7% വളർച്ചാ നിരക്ക് ഇന്ത്യ നിലനിർത്തുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതം. 44 മലയാളികൾ കൂടി സുരക്ഷിതരായി കോഴിക്കോട് തിരികെയെത്തി. ഇന്ത്യൻ നാവികസേനയുടെ ആഴക്കടൽ ദൌത്യങ്ങൾക്ക് ഊർജ്ജം പകരുന്നതിന് INS നിപ്പുൺ കപ്പൽ മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ റോക്കറ്റ് ലോഞ്ചറുകൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തി US സൈന്യം. വാർത്തകൾ വിശദമായി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ന്യൂഡൽഹിയിൽ നടന്ന സംയുക്ത ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുത്തു. രാജ്യത്തുടനീളമുള്ള 18 NIFT ക്യാമ്പസുകളിൽ നിന്നും ബിരുദം നേടിയ വിദ്യാർത്ഥികൾ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. ദ്വീപുകളുടെ സുസ്ഥിര പുരോഗതിയിലൂടെ പുതുയുഗത്തിലേക്ക് മുന്നേറുകയാണ് ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാർ സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ പ്രത്യേക സാമ്പത്തിക മേഖലയുടെ 1/6 ലക്ഷദ്വീപിൽ നിന്നാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു.
1: To move towards a new era of growth, sustainability and prosperity in island fisheries history and the blue economic revolution is to take off from today. In the last 10 years, due to the vision of our Honorable Prime Minister Sriman Narendra Modi ji, India's fisheries and aquaculture sector has emerged as the true sunrise sector of our blue economy. Bharat is now the second largest fish producing country in the world, contributing around 8% of the global fish production.
0: പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായ വിതരണവും ഉപരാഷ്ട്രപതി നിർവഹിച്ചു. മിഷൻ രംഗീൻ മച്ലി കർമ്മ പദ്ധതിക്കും അദ്ദേഹം തുടക്കമിട്ടു. കേന്ദ്ര സഹമന്ത്രി SP സിംഗ് ബാഗേൽ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ എന്നിവർ സന്നിഹിതരായിരുന്നു. കൊച്ചി കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങളിലും കോൺഫ്ലുവൻസ് 3.0 വ്യവസായ അക്കാദമിക് ഉച്ചകോടിയിലും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വൈകിട്ട് പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം ഇന്ന് കൊച്ചിയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് മടങ്ങും. 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിഷ്കാക്കിൽ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ കൂട്ടായ്മയിലെ അംഗങ്ങളുമായി സംവദിച്ചു. മഹാത്മാഗാന്ധി സ്മാരക പാർക്കിലെ ഗാന്ധി പ്രതിമയിൽ ശ്രീ നരേന്ദ്രമോദി പുഷ്പാർച്ചന നടത്തി. SCO ഉച്ചകോടിക്ക് മുന്നോടിയായി റഷ്യ, കിർഗിസ്ഥാൻ, അർമേനിയ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നാളെയാണ് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി. മധ്യേഷ്യൻ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചോതുന്ന 6-ാമത് വേൾഡ് നൊമാഡ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. 2026-27 സാമ്പത്തിക വർഷത്തിൽ 7%ത്തിലധികം സാമ്പത്തിക വളർച്ചാ നിരക്ക് ഇന്ത്യ നിലനിർത്തുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഷിക്കാഗോയിലെ പ്രവാസി ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ധനമന്ത്രി. US ഇറാൻ സംഘർഷം, ഹോർമുസ് കടലിടുക്ക് അടച്ചതുമൂലമുള്ള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ തുടങ്ങിയ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്തിന്റെ വളർച്ചാ വേഗത നിലനിൽക്കും. കേന്ദ്ര സർക്കാരിന്റെ ഘടനാപരമായ പരിഷ്കാരങ്ങൾ തുടരുമെന്നും ശ്രീമതി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. ഇന്ത്യൻ നാവികസേനയുടെ നിസ്താർ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന 2-ാമത്തെ കപ്പലായ INS നിപ്പുൺ മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. നാവികസേനയുടെ ആഴക്കടൽ ദൌത്യങ്ങൾക്ക് നിപ്പുൺ കൂടുതൽ ഊർജ്ജം പകരുമെന്ന് കമ്മീഷനിംഗ് ചടങ്ങിൽ പങ്കെടുക്കവെ നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥ പറഞ്ഞു. വിശാഖപട്ടണം ഹിന്ദുസ്ഥാൻ

0: ഷിപ്പ്യാർഡ് ലിമിറ്റഡ് പൂർണ്ണമായും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതാണ് INS നിപുൺ. പാലക്കാട് റെയിൽവേ ഡിവിഷന് ഇന്ന് 70th വാർഷികം. 1956 ഓഗസ്റ്റ് 31-നാണ് പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത്. ചെന്നൈ ആസ്ഥാനമാക്കിയുള്ള ദക്ഷിണ റെയിൽവേയുടെ ഏറ്റവും പഴക്കമേറിയ ഡിവിഷനാണ് പാലക്കാട്. ഒലവക്കോട് ഡിവിഷൻ എന്നായിരുന്നു ആദ്യ പേര്. ട്രെയിൻ കൺട്രോളിംഗ് കമ്പ്യൂട്ടർവൽക്കരണം ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കിയത് പാലക്കാട് ഡിവിഷനിലാണ്. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി സന്ദർശകരെ കാണുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. പൊതു അവധിയല്ലാത്ത തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മുതൽ 5:30 വരെ സന്ദർശകർക്ക് മുഖ്യമന്ത്രിയെ കാണാം. പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ശാരീരിക അവശതയുള്ളവർ എന്നിവരെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ പരാതി പരിഹാര സെല്ലിൽ മുഖ്യമന്ത്രി നേരിട്ട് കാണും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരള പോലീസ് രാജ്യത്തിന് മാതൃകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കണ്ണൂർ മാങ്ങാട്ടുപറമ്പിൽ പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണഘടന ഉറപ്പുതരുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കുന്നതിൽ പോലീസ് സേന മുഖ്യ പങ്കു വഹിക്കുന്നുണ്ടെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. നേപ്പാളിൽ നിന്ന് ഇന്നലെ ബംഗളൂരുവിലെത്തിയിരുന്ന 47-അംഗ സംഘത്തിലെ 44 പേർ ഇന്ന് കോഴിക്കോട് എത്തി. മറ്റ് 3 പേർ ട്രെയിനിൽ യാത്ര തിരിച്ചിട്ടുണ്ടെന്ന് യാത്രാ സംഘാടകർ അറിയിച്ചു. ഇന്നലെ 13 പേർ കേരളത്തിൽ തിരിച്ചെത്തിയിരുന്നു. അതിനിടെ മാനസ സരോവർ യാത്രയ്ക്ക് പോയിരുന്ന 19 കേരളീയർ ഉൾപ്പെടെയുള്ള 23-അംഗ സംഘത്തിലെ 11 പേർ ഡൽഹിയിലെത്തി. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തെ തുടർന്ന് തൃശൂരി 3A സൈറ്റ് ഉൾപ്പെടെയുള്ള ജലവൈദ്യുത പദ്ധതികളുടെ തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന 100 പേരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 794 ആയി. വിശദാംശങ്ങളിലേക്ക്.
2: കുടുങ്ങിക്കിടക്കുന്നവരുമായി ബന്ധപ്പെടാൻ വിദഗ്ധരടങ്ങുന്ന രക്ഷാപ്രവർത്തകർ ശ്രമിക്കുന്നുണ്ടെങ്കിലും തുരങ്കത്തിനുള്ളിൽ നിന്ന് ഇതുവരെ യാതൊരു പ്രതികരണവും ലഭിച്ചിട്ടില്ല. കാണാതായ 2500 പേരിൽ 100-ലധികം പേർ നേപ്പാളിലെ ജലവൈദ്യുത പദ്ധതികളിലെ ജീവനക്കാരാണെന്ന് കരുതപ്പെടുന്നു. തൃശൂരി നദിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മധ്യ നേപ്പാളിലെ തൂക്കുപാലം ഒലിച്ചുപോയി. അതേസമയം 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 4th വിമാനം നേപ്പാളിലെത്തി. ഇതുവരെ 68.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികളാണ് ഇന്ത്യ നേപ്പാളിന് കൈമാറിയത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ബീഹാറിലെ ഗന്ധക്, കോസി നദികളിലെ ജലനിരപ്പ് ഉയർന്നു. നേപ്പാളിലെ കടുത്ത വെള്ളപ്പൊക്കത്തെയും വൃഷ്ടിപ്രദേശങ്ങളിലെ കനത്ത മഴയെയും തുടർന്നാണ് ജലനിരപ്പ് ഉയർന്നത്. വാൽമീകി നഗർ, കോസി ബാരേജുകളുടെ ഷട്ടറുകൾ തുറന്നതിനാൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. എന്നാൽ ജലനിരപ്പ് വീണ്ടും ഉയരാനുള്ള സാധ്യത കണക്കിലെടുത്ത് ചമ്പാരൻ, സരൺ, ഗോപാൽഗഞ്ച് ജില്ലകളിലെ ഭരണകൂടങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ റോക്കറ്റ് ലോഞ്ചറുകൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തി US സൈന്യം. വ്യോമാക്രമണത്തിൽ നിരവധി സൈനികരും സാധാരണക്കാരും കൊല്ലപ്പെട്ടതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോസ് സ്ഥിരീകരിച്ചു. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. ദുബൈയിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യ തായ്ലന്റിനെ 94 റൺസിന് പരാജയപ്പെടുത്തി. ഹോങ്കോങ്ങുമായി സെപ്റ്റംബർ 3 ഇന്ത്യയുടെ അടുത്ത മത്സരം. ഈ വർഷത്തെ US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ നിന്ന് ലോക മുൻ 1st താരം നൊവാക് ജോക്കോവിച്ച് പുറത്തായി. ആദ്യ റൌണ്ട് പോരാട്ടത്തിൽ അർജന്റീനയുടെ മരിയാനോ നവോനിയാണ് ജോക്കോവിച്ചിനെ അട്ടിമറിച്ചത്. ഇതോടെ 25th ഗ്രാൻഡ്സ്ലാം കിരീടമെന്ന ജോക്കോവിച്ചിന്റെ സ്വപ്നം അവസാനിച്ചു. FIH ലോകകപ്പ് ഹോക്കി കിരീടം ജർമ്മനിക്ക്. ഫൈനലിൽ ഏകപക്ഷീയമായ 1 ഗോളിന് സ്പെയിനിനെ പരാജയപ്പെടുത്തിയ ജർമ്മനി തുടർച്ചയായി ഹോക്കി ലോകകപ്പ് നേടുന്ന ആദ്യ ടീമെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. ജർമ്മനിയുടെ 4th ലോകകപ്പ് കിരീടമാണിത്. നെതർലൻഡ്സിനെ 1-2 പരാജയപ്പെടുത്തി അർജന്റീന വെങ്കല മെഡൽ സ്വന്തമാക്കി. മലേഷ്യയിൽ നടക്കുന്ന സ്ക്വാഷ് ടുവാങ്കു മുഹുരിസ് ട്രോഫി പുരുഷ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അഭയ് സിംഗിന്. ഫൈനലിൽ ഹോങ്കോങ്ങിന്റെ ഹെൻറി ലിയോങ്ങിനെ 3-2 അഭയ് പരാജയപ്പെടുത്തിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 383 പോയിന്റ് ഇടിഞ്ഞ് 76,881, നിഫ്റ്റി 142 പോയിന്റ് കുറഞ്ഞ് 24,034 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ ഇടിവ്. പവന് 1,080 രൂപ കുറഞ്ഞ് 114,960 രൂപയും ഗ്രാമിന് 14,370 രൂപയുമാണ് ഇന്നത്തെ വില. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. ഉസ്ബെക്കിസ്ഥാനും ബംഗ്ലാദേശിനുമൊപ്പം ഗ്രൂപ്പ് ബിയിലാണ് ഇന്ത്യ. 2006 ശേഷം ആദ്യമായി ഏഷ്യൻ കപ്പ് യോഗ്യത നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ യുവനിര ഇറങ്ങുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഉത്സവങ്ങളുടെ സുസ്ഥിര പുരോഗതിയിലൂടെ പുതുയുഗത്തിലേക്ക് മുന്നേറുകയാണ് ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ലക്ഷദ്വീപിലെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായം ഉപരാഷ്ട്രപതി വിതരണം ചെയ്തു. 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ്ഥാനിൽ. ബിഷ്കേക്കിൽ മഹാത്മാഗാന്ധി പ്രതിമയിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 7% ത്തിലധികം വളർച്ചാ

0: കപ്പൽ മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ റോക്കറ്റ് ലോഞ്ചറുകൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തി US സൈന്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
4: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
6: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
6: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really? We can grow together.
7: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
8: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
9: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
10: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത. ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ ജീവിതത്തിന്റെ തിരക്കുകളിലേക്ക് മടങ്ങുകയാണ്. ഓണക്കാലത്ത് ഒരു പുതിയ വസ്ത്രം വാങ്ങാത്ത വീട് ഒരു പക്ഷേ വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ചും ഓണക്കാലത്ത് മലയാളിയുടെ വസ്ത്രധാരണത്തിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. വെള്ള നിറത്തിലുള്ള വസ്ത്രത്തിൽ തിളങ്ങുന്ന സ്വർണക്കര, പുരുഷന്മാരുടെ മുണ്ടിലും സ്ത്രീകളുടെ സാരിയിലും കാണുന്ന ആ കസവിന്റെ ഭംഗി. അതെ, നമ്മൾ ധരിക്കുന്ന ഈ കസവ് മുണ്ടിനും കസവ് സാരിക്കും പിന്നിൽ നൂറ്റാണ്ടുകളുടെ ഒരു പാരമ്പര്യമുണ്ടെന്നത് എത്ര പേർ ചിന്തിച്ചിട്ടുണ്ടാകും. ഇന്ന് അറിയാം അറിവ് നേടാമിലൂടെ നമ്മുടെ കേരളത്തിന്റെ തനത് വസ്ത്രധാരണത്തെയും അതിന് പിന്നിലെ സമ്പന്നമായ കൈത്തറി പാരമ്പര്യത്തെയും കുറിച്ച് കൂടുതലറിയാം. കേരളത്തിന്റെ പരമ്പരാഗത വസ്ത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് മുണ്ടും നേരിയതും കസവ് സാരി തുടങ്ങിയവയാണ്. പുരുഷന്മാരുടെ പരമ്പരാഗത വസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ സാധാരണയായി നമ്മൾ കാണുന്നത് വെള്ള നിറത്തിലുള്ള മുണ്ടും അതിൻ്റെ അരികിൽ കാണുന്ന കരയോ അല്ലെങ്കിൽ കസവോ ആണ്. ഈ വസ്ത്രങ്ങളുടെ എല്ലാം സൗന്ദര്യം എന്ന് പറയുന്നത് അതിൻ്റെ ലാളിത്യം തന്നെയാണ്. വളരെയധികം നിറങ്ങളോ ഡിസൈനുകളോ ഇല്ല, വെള്ളയും സ്വർണവും ചേർന്ന ലളിതമായ നിറക്കൂട്ടം. പക്ഷേ അതിനുള്ളിൽ കേരളത്തിന്റെ പ്രകൃതിയുടെയും സംസ്കാരത്തിന്റെയും ഒരു പ്രത്യേക സൗന്ദര്യം ഒളിഞ്ഞിരിക്കുന്നു. ഈ കസവ് എന്നത് സ്വർണ നിറത്തിലുള്ള അലങ്കാര നൂൽ ഉപയോഗിച്ച് വസ്ത്രത്തിന്റെ കരയിൽ ഉണ്ടാക്കുന്ന പ്രത്യേക ഒരു അലങ്കാരമാണ്. പരമ്പരാഗതമായി യഥാർത്ഥ സ്വർണം ഉപയോഗിച്ചുള്ള നൂൽ ചില വസ്ത്രങ്ങളിൽ ഉപയോഗിച്ചിരുന്നുവെങ്കിലും ഇന്ന് സാധാരണയായി
11: സ്വർണ്ണ

നിറമുള്ള ലോഹ നൂലുകളാണ് ഉപയോഗിക്കുന്നത്. വെള്ള വസ്ത്രത്തിൽ തിളങ്ങുന്ന ആ സ്വർണക്കരയാണ് കേരളത്തിന്റെ പരമ്പരാഗത വസ്ത്രങ്ങൾക്ക് അതിന്റെ ഏറ്റവും തിരിച്ചറിയാവുന്ന രൂപം നൽകുന്നത്. ഇവിടെയാണ് കൈത്തറിയുടെ കഥ തുടങ്ങുന്നത്. ഒരു തുണി നമ്മുടെ കൈകളിൽ എത്തുന്നതിന് മുമ്പ് അതിന്റെ പിന്നിൽ ഒരുപാട് മനുഷ്യരുടെ അധ്വാനമുണ്ട്. നൂൽ തയ്യാറാക്കുന്നു, അത് പ്രത്യേക രീതിയിൽ ക്രമീകരിക്കുന്നു, തറിയിൽ നൂലുകൾ കയറ്റുന്നു, പിന്നീട് കൈകൊണ്ട് തറി പ്രവർത്തിപ്പിച്ച് ഓരോ ഇഞ്ചും നെയ്തെടുക്കുന്നു. അതുകൊണ്ടാണ് കൈത്തറി എന്ന വാക്കിന് ഇത്ര വലിയ അർത്ഥമുള്ളത്. ഒരു യന്ത്രം നിർമ്മിച്ച ഉൽപ്പന്നം മാത്രമല്ല അത്, ഒരു മനുഷ്യന്റെ സമയം, കഴിവ്, ക്ഷമ, കൃത്യത ഇതെല്ലാം ചേർന്നാണ് ഒരു കൈത്തറി വസ്ത്രം ഉണ്ടാകുന്നത്. ഒരു കൈത്തറി സാരി നെയ്യുമ്പോൾ അതിലെ ഓരോ നൂലും ഒരു കരകൗശല വിദഗ്ധന്റെ കൈകളിലൂടെ കടന്നുപോകുന്നു. അതിനാൽ ഒരു കൈത്തറി വസ്ത്രം വാങ്ങുമ്പോൾ നമ്മൾ വാങ്ങുന്നത് ഒരു തുണി മാത്രമല്ല, ഒരു പാരമ്പര്യത്തെയും ഒരു തൊഴിൽ മേഖലയെയും പിന്തുണയ്ക്കുക കൂടിയാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൈത്തറിക്ക് സ്വന്തമായ പാരമ്പര്യമുണ്ട്. ഇതിൽ ഏറ്റവും പ്രശസ്തമായ കേന്ദ്രങ്ങളിലൊന്നാണ് ബാലരാമപുരം. തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം കൈത്തറി ഉൽപ്പന്നങ്ങൾ ഏറെ പ്രസിദ്ധമാണ്. പ്രത്യേകിച്ച് കസവിന്റെ മനോഹാരിതയും മികച്ച നെയ്ത്തിന്റെ ഗുണനിലവാരവും ബാലരാമപുരം കൈത്തറിയുടെ പ്രത്യേകതകളായി കണക്കാക്കപ്പെടുന്നു. അതുപോലെ തന്നെ കുത്താമ്പുള്ളി കേരളത്തിലെ പ്രശസ്തമായ കൈത്തറി കേന്ദ്രമാണ്. തൃശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി സാരികൾക്കും മുണ്ടുകൾക്കും പ്രത്യേക പ്രശസ്തിയുണ്ട്. കസവ് കരയുള്ള പരമ്പരാഗത വസ്ത്രങ്ങളാണ് ഇവിടെ ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത്. ചേന്നമംഗലം ആണ് മറ്റൊരു പ്രധാന കൈത്തറി കേന്ദ്രം. എറണാകുളം ജില്ലയിലെ ചേന്നമംഗലത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നെയ്ത്ത് പാരമ്പര്യമുണ്ട്. പരമ്പരാഗത വസ്ത്രങ്ങൾക്കൊപ്പം ഇന്ന് ആധുനിക ഡിസൈനുകളിലും ഇവിടെ കൈത്തറി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. വടക്കൻ മലബാറിന്റെ അഭിമാനമാണ് കണ്ണൂർ കൈത്തറി. കേവലം മുണ്ടുകളിൽ ഒതുങ്ങാതെ അന്താരാഷ്ട്ര തലത്തിൽ പോലും കയറ്റി അയക്കുന്ന ഗുണമേന്മയുള്ള കൈത്തറി വസ്ത്രങ്ങളും ബെഡ്ഷീറ്റുകളും തുണിത്തരങ്ങളും കണ്ണൂരിന്റെ കരുത്താണ്. ഇങ്ങനെ നോക്കുമ്പോൾ കേരളത്തിന്റെ പല പ്രദേശങ്ങൾക്കും അവരുടേതായ കൈത്തറി ശൈലിയും പാരമ്പര്യവും ഉണ്ടെന്ന് കാണാം. ഒരു കാലത്ത് നമ്മുടെ ഗ്രാമീണ ജീവിതത്തിന്റെ തന്നെ ഭാഗമായിരുന്നു കൈത്തറി. ഒരു കുടുംബത്തിലെ പല അംഗങ്ങളും നെയ്ത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കാലമുണ്ടായിരുന്നു. എന്നാൽ കാലം മാറി, വില കുറഞ്ഞ മെഷീൻ നിർമ്മിത വസ്ത്രങ്ങൾ വിപണിയിൽ കൂടുതലായി, ഉൽപാദനം വേഗത്തിലായി, ഉപഭോക്താക്കളുടെ താല്പര്യങ്ങളും മാറി. ഇതിന്റെ ഭാഗമായി പരമ്പരാഗത കൈത്തറി മേഖലയ്ക്ക് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. എങ്കിലും കൈത്തറി പൂർണമായും അപ്രത്യക്ഷമായിട്ടില്ല. കാരണം കൈത്തറിയുടെ മൂല്യം അതിന്റെ വിലയിൽ മാത്രമല്ല, അതിന്റെ പാരമ്പര്യത്തിലാണ്. ഇന്ന് കൈത്തറി വീണ്ടും പുതിയൊരു രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. പരമ്പരാഗത മുണ്ടും സാരിയും മാത്രമല്ല, കൈത്തറി ഷർട്ടുകൾ, കുർത്തകൾ, ടോപ്പുകൾ, സ്റ്റോളുകൾ, ഹോം ഫേർണിഷിംഗ് ഉൽപ്പന്നങ്ങൾ തുടങ്ങി നിരവധി ആധുനിക ഉൽപ്പന്നങ്ങളിലേക്ക് കൈത്തറി കടന്നുവരുന്നു. യുവതലമുറയും കൈത്തറി വസ്ത്രങ്ങളെ പുതിയ രീതിയിൽ സ്വീകരിക്കുന്നുണ്ട്. അതായത്, പാരമ്പര്യം ഉപേക്ഷിക്കാതെ അതിനെ കാലത്തിനനുസരിച്ച് മാറ്റുകയാണ്. കാരണം ഒരു പാരമ്പര്യം നിലനിൽക്കണമെങ്കിൽ അത് മ്യൂസിയത്തിൽ സൂക്ഷിച്ചാൽ മാത്രം പോരാ, അത് ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിരിക്കണം. കൈത്തറിയുടെ മറ്റൊരു പ്രത്യേകത അതിന്റെ പരിസ്ഥിതി സൗഹൃദ സ്വഭാവമാണ്. വൻതോതിലുള്ള വ്യാവസായിക ഉൽപാദനവുമായി താരതമ്യം ചെയ്യുമ്പോൾ പല കൈത്തറി ഉൽപ്പന്നങ്ങൾക്കും കുറഞ്ഞ തോതിലുള്ള ഊർജ ഉപയോഗം മാത്രമാണ് ആവശ്യമായി വരുന്നത്. കൂടാതെ പ്രാദേശികമായി നിർമ്മിക്കുന്ന കൈത്തറി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് പ്രാദേശിക തൊഴിലാളികളെയും കരകൗശല വിദഗ്ധരെയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഇന്ന് ലോകം മുഴുവൻ സസ്റ്റൈനബിൾ ഫാഷൻ എന്ന ആശയത്തെക്കുറിച്ച് സംസാരിക്കുന്ന കാലമാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പഴയ കൈത്തറി പാരമ്പര്യത്തിൽ തന്നെ ആധുനിക ലോകം ഇന്ന് അന്വേഷിക്കുന്ന പല ആശയങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരു കസവ് സാരിയോ മുണ്ടോ ധരിക്കുമ്പോൾ അത് ഒരു ഫാഷൻ ചോയ്സ് മാത്രമല്ല, നമ്മുടെ സംസ്കാരത്തെ നമ്മളോടൊപ്പം കൊണ്ടു നടക്കുക കൂടിയാണ്. കേരളത്തിന്റെ കൈത്തറി പാരമ്പര്യം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമെന്നതിലുപരി നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെയും ഗ്രാമീണ സമൂഹത്തിന്റെയും ഭാഗമാണ്. ഒരു കൈത്തറി ഉൽപ്പന്നം നാം

0: വാങ്ങുമ്പോൾ അത് ഒരു പാരമ്പര്യത്തെ തിരഞ്ഞെടുക്കുക കൂടിയാണ്. ഒരു കസവ് സാരിയുടെ ഓരോ നൂലിലും ഒരു നെയ്ത്തുകാരൻ്റെ അധ്വാനമുണ്ട്. ഒരു മുണ്ടിൻ്റെ ഓരോ കരയിലും ഒരു പാരമ്പര്യത്തിൻ്റെ കഥയുണ്ട്. അതുകൊണ്ട് ആഘോഷവേളകളിൽ കൈത്തറി വസ്ത്രം ധരിക്കുമ്പോൾ അതിനു പിന്നിലെ കൈകളെയും കഥകളെയും പാരമ്പര്യത്തെയും കൂടി ഓർക്കാം. അതിനെ ആദരിക്കുകയും ഉപയോഗിക്കുകയും അടുത്ത തലമുറയിലേക്ക് കൈമാറുകയും ചെയ്യുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്. അതിനാൽ കൈത്തറി തിരഞ്ഞെടുക്കുന്നത് ഒരു വസ്ത്രം വാങ്ങുന്നതിലുപരി നമ്മുടെ സംസ്കാരത്തെയും നെയ്ത്തുകാരുടെ ജീവിതത്തെയും ഭാവിയെയും പിന്തുണയ്ക്കുന്ന ഒരു മനോഹരമായ തീരുമാനം കൂടിയാണ്. അറിയാം അറിവ് നേടാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. സൈനിങ് ഓഫ് നിങ്ങളോടൊപ്പം ഞാൻ പ്രീത. കേൾക്കൂ, ആസ്വദിക്കൂ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ

0: charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം സാജൻ യേശുദാസ്.
2: നമസ്കാരം. സമാഗമത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. സമാഗമത്തിൽ ഞാൻ രജനി ഗിരീഷാണ്. മലയാള സാഹിത്യ സാംസ്കാരിക രംഗത്ത് തന്റേതായ മുദ്ര പതിപ്പിച്ച നിരവധിയായ വ്യക്തിത്വങ്ങളെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു തുടർ പ്രോഗ്രാമാണ് സമാഗമം എന്നുള്ളത്. ഇന്നത്തെ സമാഗമത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ കെ വി രാമാനുജൻ തമ്പിയാണ്. അദ്ദേഹം റിട്ടയർഡ് ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസറാണ്. കൂടാതെ വാട്ടർഷെഡ് മാനേജ്മെന്റ് എക്സ്പേർട്ടാണ്. പരിസ്ഥിതി സംരക്ഷണ പ്രചാരകൻ എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. കൂടാതെ തന്നെ പ്രകൃതി വിഭവ സംരക്ഷണ പ്രവർത്തനങ്ങളെ മുൻനിർത്തി സോയിൽ കൺസർവേഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ദേശീയ പുരസ്കാര ജേതാവ് എന്ന ബഹുമതിക്കും അദ്ദേഹം അർഹനായിട്ടുണ്ട്. കൂടാതെ കവിയാണ്, പ്രഭാഷകനാണ്. നമസ്കാരം സാർ.
3: നമസ്തേ.
2: പ്രകൃതി സംരക്ഷണം സുപ്രധാനമായ ഒരു പൗരധർമ്മമാണെന്ന് വേണ്ട രീതിയിൽ സമൂഹം ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് കരുതാമോ സാർ?
3: തീർച്ചയായിട്ടും. കാരണം പരിസ്ഥിതി അല്ലെങ്കിൽ പ്രകൃതി എന്നത് മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു സംവിധാനമാണ് എന്നായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ നമ്മളൊക്കെ ധരിച്ചിരുന്നത്. എന്നാൽ പിന്നീട് പോകെ പോകെ ഈ പ്രകൃതിയുടെ സൗകര്യങ്ങളും ഔദാര്യങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് മനുഷ്യനെ പോലെ തന്നെ മറ്റ് ജീവജാലങ്ങളും ഭൂമിയിൽ നിലനിൽക്കുന്നതെന്ന തിരിച്ചറിവുണ്ടാവുകയും ആ തിരിച്ചറിവിലൂടെയാണ് ഇന്ന് നാം മനുഷ്യന് മാത്രമല്ല പ്രകൃതിയിലുള്ള അവകാശമെന്ന് മനസ്സിലാക്കുകയും അത് പങ്കിടുവാനായിട്ട് നിരവധി ജീവജാലങ്ങൾ മറ്റ് പലതരത്തിലും ഇവിടെ നിലനിൽക്കുന്നുവെന്ന് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ജീവജാലങ്ങൾക്കും ഒരുമിച്ച് നിലനിൽക്കണം എന്ന ഒരു തത്വം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഇന്ന് സമൂഹം എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അതിനുവേണ്ടി തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. അതിന് മുൻകൈ എടുക്കുന്നതിനായിട്ട് സമൂഹത്തെ പ്രാപ്തമാക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ഒരു പൗരധർമ്മത്തിൻ്റെ മാനത്തിൽ ആ വിഷയത്തെ കാണാൻ പ്രവർത്തിക്കാനും അവരെ കൊണ്ട് സാധിക്കുകയുള്ളൂ.
2: അതുപോലെ തന്നെ ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസറായിരുന്നു. റിട്ടയർഡ് ആയിട്ട് എത്ര വർഷമായി?
3: ഞാൻ 2010 മാർച്ചിലാണ് റിട്ടയർ ചെയ്തത്, മാർച്ച് 31. എന്നാൽ അതിനുശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രോജക്റ്റിൽ, വാട്ടർഷെഡ് മാനേജ്മെൻ്റ് പ്രോജക്റ്റിൽ, ഒരു 5 വർഷത്തോളം കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 10 ശേഷം വീണ്ടും 5 വർഷം കൂടെ ഉണ്ടായിരുന്നു. 15 പൂർണ്ണമായിട്ട് ആ മേഖലയിൽ നിന്നും ഔപചാരികതയുടെ മണ്ഡലത്തിൽ നിന്നും വിട്ടുപോകുന്നത്.
2: അടുത്തതായിട്ട് ഞാൻ ഇങ്ങനെ ഈ മണ്ണ് സംരക്ഷണം, പരിസ്ഥിതി ഇതൊക്കെ പറയുമ്പോൾ, ഈ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചതിന് ശേഷമാണോ പരിസ്ഥിതിയും മണ്ണും പ്രകൃതി സംരക്ഷണവും ഒക്കെ ഇങ്ങനെ മനസ്സിൽ ഇടം പിടിച്ചത്, അതോ കുട്ടിക്കാലം മുതലേ അങ്ങനെ ഒരു മനോഭാവം ഉണ്ടായിരുന്നു?
3: അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഞാൻ ജനിച്ചത് വളരെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ്, കുന്നത്തൂർ എന്ന് പറഞ്ഞിട്ട്. വയലേലകളുടെയും കൃഷിസ്ഥലങ്ങളുടെയും പുഴയുടെയും കായലിൻ്റെയും ഒക്കെ പരിസരമായിരുന്നു എൻ്റെ ബാല്യകാല ജീവിതത്തിൻ്റെ ഭൂമിക. അവിടെ പക്ഷികളുടെ വൈവിധ്യം, സസ്യങ്ങളുടെ വൈവിധ്യം, മഴ, പുഴ, ഇത്തരത്തിലുള്ള ഒരുപാട് പ്രകൃതിയുടെ വിഭവങ്ങളും അംശങ്ങളും ആസ്വദിച്ച് വന്ന ഒരു ബാല്യത്തിൽ പ്രകൃതിയോട് ഞാൻ അറിയാതെ തന്നെ ഒരു അഭിനിവേശം അന്നേ രൂപപ്പെട്ടിരുന്നു. പക്ഷെ പിന്നീട് എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് പ്രകൃതി വിഭവങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അത് ജീവരാശിയുടെ നിലനിൽപ്പിനെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്ന് അന്വേഷിക്കാനുമുള്ള ഒരു താല്പര്യം എന്നിൽ ഉണ്ടാക്കി. തീർച്ചയായിട്ടും തുടർന്ന് വന്ന

0: ഔദ്യോഗിക ജീവിതത്തിൽ അത് വിധിവശാൽ മണ്ണ്, ജലം, സസ്യപിണ്ഡം ഇത്തരത്തിലുള്ള പ്രകൃതിയിലെ വിഭവങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് സാമാന്യ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതിനുള്ള ഒരു മഹത്തായ അനുഭവം അവസരം എനിക്ക് ലഭിക്കുകയായിരുന്നു. പ്രകൃതിയെ സംബന്ധിച്ചുള്ള ധാരണകളും ഇഷ്ടമൊക്കെ അതിന് മുമ്പുണ്ടായിരുന്നെങ്കിൽ തന്നെയും എനിക്ക് ആധികാരികമായി രംഗത്ത് പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ജോലി കിട്ടി മണ്ണ് സംരക്ഷണ വകുപ്പിൽ ഉദ്യോഗസ്ഥനായതിനു ശേഷമാണ്.
1: കൃഷി ഒക്കെ ആയിട്ട് ബന്ധമുള്ള കുടുംബമായിരുന്നു?
0: കൃഷി ഒരുപാട് നെൽവയലുകളും തെങ്ങിൻ തോപ്പുകളും ഒക്കെ ഉള്ളൊരു കുടുംബമായിരുന്നു അന്ന്. ഞാൻ പഠിച്ചത് പിന്നെ കൃഷിശാസ്ത്രത്തിലാണ് ഓണേഴ്സ് ബിരുദം ഉള്ളത്, വടക്കേന്ത്യയിലാണ് ഞാൻ പഠിച്ചത്. അപ്പം കൃഷി അങ്ങനെ എൻ്റെ ഒരു പ്രവർത്തന മേഖലയായിട്ട് അങ്ങനെയാണ് ഉരുത്തിരിഞ്ഞ് വന്നത്. വീട്ടിലും കൃഷിയുടെ ഒരു മേഖലയായിരുന്നു. കൊയ്ത്ത് കാലത്തൊക്കെ വലിയ അന്ന് കളിയിൽ തറ എന്നൊക്കെയാണ് പറയുന്നത്. ഒരുപാട് മുറ്റത്തൊക്കെ ചാണകം മെഴുകി വലിയ സ്ഥലങ്ങൾ ഒരുക്കുകയും കൊയ്ത്ത് കൊണ്ടുവന്ന് വരുന്ന കറ്റ അവിടെ നിരത്തി വയ്ക്കുകയും പിന്നീട് ആഴ്ചകളോളം അവിടെ ആളുകൾ വന്ന് ഇത് മെതിച്ച് നെല്ലാക്കുന്നു, വൈക്കോലെടുക്കുന്നു, അങ്ങനെയുള്ള ഒരുപാട് കൃഷിയുടെ ഗന്ധം കലർന്നതാണ് വാസ്തവത്തിൽ എൻ്റെ ജീവിതം.
1: അതൊരു ഉത്സവം.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
1: ഇങ്ങനെ വരുമ്പോൾ പരിസ്ഥിതി എന്നത് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലെ ഒരു ചർച്ചാ വിഷയമാണ്. ഈ ഒരു പ്രസ്താവനയോട് സർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്?
0: ഇത് വളരെ വിപുലമായി അന്വേഷിക്കപ്പെടേണ്ട ഒരു വസ്തുതയാണ്. പരിസ്ഥിതി എന്താണ് എന്ന ഒരു സാമാന്യ ബോധം സാധാരണ ജനങ്ങളിൽ ഉണ്ടാകാത്തിടത്തോളം അത്തരത്തിലുള്ള ഒരു തിരിച്ചറിവിന് അവർക്ക് അവസരവും ഉണ്ടാകില്ല. ഇന്ന് പരിസ്ഥിതി ഒരു പ്രധാന ചർച്ചാവിഷയമാകാനുള്ള കാരണം എന്ന് പറയുന്നത് പല തരത്തിലും ജീവന് നിലനിൽക്കാൻ സൗകര്യപ്രദമായ സാഹചര്യങ്ങൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. വിശിഷ്യ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ഭൂമിയുടെ താപനമാണ്. വല്ലാതെ ചൂട് വർദ്ധിക്കുന്നു. അതുപോലെ കേരളത്തിലെ നാല് വ്യത്യസ്തമായ കാലങ്ങൾ, ഇടവപ്പാതി, തുലാവർഷം, അതിനിടയിൽ വരുന്ന ഒരു പിന്നെ ഓഫ് സീസൺ, അത് കഴിഞ്ഞു വരുന്ന വേനൽ എന്ന് പറയുന്ന ഒരു കാലം, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥയുടെ വൈജാത്യങ്ങൾ അനുഭവിച്ച് ജീവിച്ച നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് 2018 പ്രളയം മുതൽ ഇങ്ങോട്ട് കാലാവസ്ഥയിൽ വലിയ മാറ്റം, മഴയ്ക്ക് പ്രത്യേക സമയമില്ല എന്ന നിലയിലേക്ക് മഴയുടെ ഒരു ക്രമം അല്ലെങ്കിൽ അതിൻ്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. കൊറോണയുടെ ഒരു ഇൻസിഡൻസ് ഉണ്ടായി. അപ്പോൾ അത്തരത്തിൽ പരിസ്ഥിതി നമ്മളോട് ഒരു സുഖകരമല്ലാത്ത ബന്ധം പുലർത്തുന്നു എന്നൊരു തോന്നൽ വന്നു തുടങ്ങിയിട്ടുള്ളൊരു കാലമാണിത്. പകർച്ചവ്യാധികൾ, അതുപോലെ തന്നെ കാലാവസ്ഥയിൽ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ, ആഗോള താപനം, അതുപോലെ മണ്ണിൻ്റെയും മറ്റ് പ്രകൃതി ജലത്തിൻ്റെ ക്ഷാമം, മലിനീകരണം, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് മനുഷ്യൻ്റെ ഓരോ മനുഷ്യൻ്റെയും നിത്യജീവിതത്തിൽ, അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പരിസ്ഥിതി ഇങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിൽ വന്നിട്ടുള്ള അസന്തുലനങ്ങളെക്കുറിച്ച് അവൻ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇന്ന് പൊതുവെ എല്ലാവരും സംസാരിക്കുന്ന കൂട്ടത്തിൽ പരിസ്ഥിതിയെക്കുറിച്ച് ഗൗരവമായി സംസാരിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ശാസ്ത്രീയമോ പിന്നെ വളരെ വിപുലമായിട്ടുള്ള അന്വേഷണങ്ങളിലേക്ക് പോകുന്നില്ല എന്ന് മാത്രം. എന്നാൽ തന്നെയും പരിസ്ഥിതി വിഷയം സജീവമായ ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ട്.
1: നമുക്ക് ഇപ്പം കാണാൻ കഴിയുന്നത് നമുക്ക് പ്രവചന അതീതമായി കാലാവസ്ഥ ഇങ്ങനെ വരികയാണ്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെയുള്ള സ്റ്റഡീസ് അങ്ങനെയൊക്കെ വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ സാറിന്?
0: പരിസ്ഥിതി പഠനം എന്ന് പറയുന്നത് നമുക്കൊരു ഒരു അക്കാഡമിക് അല്ലെങ്കിൽ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് പോകാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അത് ജീവിതത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുടെ ഒരു എക്സ്പോഷറാണത്. അപ്പോൾ അതിന് നമുക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴി ഇപ്പോൾ ജൈവ വൈവിധ്യ ബോർഡുണ്ട്, വനം വകുപ്പുണ്ട്, ജലവിഭവ വകുപ്പുണ്ട്, മണ്ണ് സംരക്ഷണ വകുപ്പുണ്ട്, കൃഷി വകുപ്പുണ്ട്. ആ കൃഷി വകുപ്പിൽ തന്നെ ഹോർട്ടിക്കൾച്ചർ, ഒളറിക്കൾച്ചർ, ഫ്ലോറിക്കൾച്ചർ, അങ്ങനെ വിവിധങ്ങളായ മേഖലകളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സസ്യജാലങ്ങളുടെയും ജന്തുജാലങ്ങളുടെയും ഒന്ന് മാത്രമായിരിക്കുന്ന മനുഷ്യന് എങ്ങനെയാണ് എല്ലാത്തിനെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളൊരു അന്വേഷണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്തയാണ് പരിസ്ഥിതി സംബന്ധിച്ചിട്ടുള്ള. അപ്പോൾ അതിന് ജനങ്ങൾക്ക് കൂടുതൽ ജനകീയമായ ബോധവൽക്കരണ പരിപാടികൾ നമ്മുടെ ഈ മാധ്യമം തന്നെ അത്തരത്തിൽ ഇപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരിപാടികൾ ചാനലുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും മനുഷ്യർ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ കൃഷിയുടെ ഒരു പരിപാടി എപ്പോഴാണ് എന്ന് പോലും അന്വേഷിക്കുന്നില്ല. അത്തരത്തിൽ അത് മനുഷ്യരുമായി ബന്ധിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ കൂടെ ബാഹ്യമായി നടന്നെങ്കിൽ മാത്രം ഈ പറഞ്ഞ ഉപരിപ്ലവമല്ലാത്ത തരത്തിൽ കുറച്ചുകൂടെ ആഴത്തിലേക്ക് മനുഷ്യർ ഈ കാര്യത്തിലേക്ക് പ്രവേശിക്കാനും ചിന്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയുള്ളൂ.
1: എനിക്ക് തോന്നുന്നു നമുക്ക് വരുന്ന തലമുറയെ, നമ്മുടെ പുതിയ തലമുറയിലേക്ക് മണ്ണിന്റെയും ഈ പ്രകൃതിയുടെയും ഒക്കെ ഒരു ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കാനും ഈ പാഠപുസ്തകങ്ങളില് ഇതൊരു പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുവന്നാല് പ്രകൃതി സംരക്ഷണം, ജലസംരക്ഷണം, നമ്മുടെ ഊർജ സ്രോതസ്സുകളെ നമ്മള് സത്യത്തിൽ പറഞ്ഞാൽ ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, അത്തരം ഒരു ബോധവൽക്കരണം കൂടി ഈ പാഠ്യപദ്ധതിയിൽ കുറച്ചും കൂടി ഉൾപ്പെടുത്തണം എന്ന് വല്ലതും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ
0: നമ്മുടെ ഏതാണ്ട് അപ്പർ പ്രൈമറി ലെവൽ മുതൽ

0: മേളിലോട്ട് തന്നെ നേരത്തെ തന്നെ ഇപ്പം ഞാനൊക്കെ പഠിച്ചതെന്ന് വെച്ചാൽ 70s എസ് എൽ സി 69-70s പാസ്സായത്. അന്ന് തന്നെ ഒരു ജനറലായിട്ടുള്ള പരിസ്ഥിതി ബോധമൊക്കെ അതിനകത്തുനിന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് കേന്ദ്രീകൃതമായിട്ട് ഇപ്പോഴത്തെ അതിൻ്റെ കരിക്കുലവും സിലബസും ഒക്കെ മാറിയിട്ടുണ്ട്. എല്ലാത്തിനെക്കുറിച്ചും അത്തരത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിൽ വളരെ പിന്നെ ഗഹനമായിട്ടുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം കുട്ടികളിൽ ഇതിനുള്ള വാസന അല്ലെങ്കിൽ താല്പര്യം, ഇതിനോടുള്ള ഒരു അഭിനിവേശം വളർത്തിയെടുക്കാനുള്ള പരിശ്രമം ഉണ്ടാകുന്നുണ്ടായിരുന്നു. പുസ്തകത്തിൽ ഒരു പാഠ്യവിഷയമായി ഉൾപ്പെടുത്തി എന്നതുകൊണ്ട് ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആകണമെന്നില്ല. അപ്പം അത്തരത്തിലൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രയോഗാത്മകത കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ ബോധവൽക്കരണ പരിപാടികൾ ഒരുപക്ഷെ പരിസരവുമായി ബന്ധപ്പെട്ട് ക്ലാസ് റൂമുകൾക്ക് വെളിയിൽ അത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. കുട്ടികളെ അങ്ങനെ തയ്യാറാക്കേണ്ടതുണ്ട് താനും. കാരണം പരിസ്ഥിതിയിൽ വന്നിട്ടുള്ള ഈ അസന്തുലനങ്ങളുടെ ഇര എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത തലമുറയാണ്. അതുകൊണ്ട് അവരെ സജ്ജീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രാഥമികമായ ദൗത്യം.
1: ഈ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലൊക്കെ നമ്മൾ ഈ അടുത്തായിട്ട് കാണുന്നത് പൊതുവിദ്യാലയങ്ങളിൽ ഒരുപാടിടങ്ങളിൽ നമ്മുടെ സർക്കാർ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താതെ തന്നെയും വിദ്യാലയങ്ങളിൽ കുട്ടികളെ കൃഷിയിടങ്ങളിലേക്ക് നയിക്കുന്ന അധ്യാപകരുണ്ടാകുക, ഒരുപാട് പൊതുവിദ്യാലയങ്ങൾ കൂട്ടമായി കൃഷിയെ, കൃഷിക്ക് മുൻതൂക്കം കൊടുക്കുന്ന കുറേയധികം വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു. അവിടെയൊക്കെ നമ്മൾ വരും തലമുറയിലേക്ക് ആ കൃഷിയുടെ ഒരു രീതി പകർന്നു കൊടുക്കുക. പക്ഷേ എനിക്ക് തോന്നുന്നു, ഞാൻ സാറിനോട് ചോദിക്കുന്നത്, പഴയതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ശാസ്ത്രീയമായ രീതികളുടെ ആ ഒരു കടന്നുവരവ് ഇതിന് അനുകൂലമായിട്ടാണോ തോന്നിയിട്ടുള്ളത്?
0: ഇത് കാഴ്ചപ്പാടുകളാണ്. കാരണം പണ്ട് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ കൃഷി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭൂപരിപാലനം എന്ന് പറയുന്ന ഒരു അനുപേക്ഷണീയമായ അവിഭാജ്യമായ ഒരു ഘടകമാണ്. കാരണം അവരുടെ പരിസരത്ത് നിന്നുള്ള വിഭവങ്ങളും ഉൽപ്പന്നങ്ങളുമാണ് അവരുടെ ശരീരമായി മാറുന്നത്. അവൻ ഭക്ഷിക്കുന്നത് അവൻ്റെ പരിസരത്തുള്ള അവൻ്റെ മണ്ണിൽ നിന്നും അവൻ്റെ പരിസരത്തു നിന്നും രൂപപ്പെട്ട വിഭവങ്ങളാണ്. അതുകൊണ്ട് അവന് പ്രകടമല്ലാത്ത രീതിയിലുള്ള ഒരു ആത്മബന്ധം ഇത്തരത്തിലുള്ള പരിസരവും അവിടെയുള്ള വിഭവങ്ങളുമായിട്ടുണ്ട്. അപ്പം ഇന്ന് കുട്ടികൾ ഇക്കാര്യത്തിൽ നമ്മുടെ കോളേജിലെ വിദ്യാഭ്യാസത്തിലൊക്കെ പിന്നെ ക്ലാസ് റൂമിന് വെളിയിൽ കുട്ടികളെ പാടത്ത് കൊണ്ടു അവരെ കൃഷി ചെയ്യിക്കുക, കൃഷിയുടെ വിവിധ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പം അത്തരം കാര്യങ്ങൾ വളരെ ഗുണപരമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ ഈ തവിടുള്ള അരിയുടെ ഭക്ഷണം, തവിടുള്ള ചോറ്, അരിയുടെ ചോറ് കഴിക്കണം എന്ന ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന സൂക്ഷ്മതലത്തിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടില്ല. കുട്ടികൾക്ക് ചുമന്ന അരിയുടെ ചോറ് വേണ്ട. ഈ തവിട് അല്ലെങ്കിൽ ബ്രാണെന്ന് പറയുന്ന വളരെ ഔഷധമൂല്യമുള്ള ഒരു സാധനമാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങളിലും പയറുവർഗത്തിലുള്ളത്, അങ്ങനെയുള്ള ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം എന്താണ്, അതെങ്ങനെ ആയിരിക്കണം, അതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് പ്രയോജനപ്പെടുന്നത്, എങ്ങനെയാണ് അത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി തീരുന്നത് എന്ന തരത്തിലേക്ക് ഒരു ബന്ധം കുട്ടിയും കൃഷിയുമായി സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കണം. ഇപ്പം നമ്മൾ മെക്കാനിക്കലായിട്ട് കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട്, അവർ സന്തോഷിക്കുന്നുണ്ട്, തമാശ പറയുന്നുണ്ട്, എല്ലാത്തിലും പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ അത് ജീവിതത്തിൽ പകർത്താനുള്ള സാഹചര്യങ്ങൾ കൂടി സംരക്ഷിക്കാൻ സാധിക്കണം. ഇന്നത്തെ കാലത്ത് ഈ പുതിയ ശാസ്ത്ര സാങ്കേതിക ഉപാധികളുടെ വ്യാപനത്തോടുകൂടി ഒരുപക്ഷെ ഇതിനൊക്കെയുള്ള സമയത്തെക്കുറിച്ച് മാത്രമല്ല ഭൂലഭ്യത വളരെ കുറവാണ്. ഇപ്പം നമ്മുടെ ജനസംഖ്യ ഇപ്പം കേരളത്തിനെ ഓഹരി വയ്ക്കുകയാണെങ്കിൽ കേരളത്തിലെ ഒരു മലയാളിക്ക് 14-15 സെന്റ് കൃഷിസ്ഥലമാണുള്ളത് ശരാശരി. അപ്പം അത്രയും സ്ഥലത്ത് ഇവനെ എങ്ങനെയാണ് ഈ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കത്തക്ക രീതിയിൽ കൃഷി നടത്തുക, അതെന്ത് സൗകര്യമാണുള്ളതെന്നുള്ള അന്വേഷണവും അതിനാവശ്യമായിട്ടുള്ള ഒരു പരിപാടി നയ രൂപീകരണവും കൂടെ ഉണ്ടായാൽ തീർച്ചയായിട്ടും തലമുറ ഇപ്പം വികസിത രാജ്യങ്ങളിലൊക്കെ അവരുടെ ഭൂമി 3% ഭൂമി കൃഷിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. വേറെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, കാരണം നാളെ അത് ആവശ്യമായി വരും എന്നവർക്കറിയാം. അപ്പം അത്തരത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ, ഒരു തയ്യാറെടുപ്പ് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് വേണം. അതോടൊപ്പം തന്നെ ഇതിനോടുള്ള ഒരു ആഭിമുഖ്യം വളർത്താനുള്ള തന്ത്രങ്ങൾ നമുക്ക് ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട്.
1: സമാഗമത്തിൽ ചെറിയൊരിടവേള.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ ഞാൻ രജനി ഗിരീഷാണ്. ഇന്നത്തെ സമാഗമത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ കെ വി രാമാനുജൻ തമ്പിയാണ്. അദ്ദേഹം റിട്ടയർഡ് ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസറാണ്. കൂടാതെ വാട്ടർഷെഡ് മാനേജ്മെന്റ് എക്സ്പേർട്ടാണ്. പരിസ്ഥിതി സംരക്ഷണ പ്രചാരകൻ എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. കൂടാതെ തന്നെ പ്രകൃതി വിഭവ സംരക്ഷണ പ്രവർത്തനങ്ങളെ മുൻനിർത്തി സോയിൽ കൺസർവേഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ദേശീയ പുരസ്കാര ജേതാവ് എന്ന ബഹുമതിക്കും അദ്ദേഹം അർഹനായിട്ടുണ്ട്. കൂടാതെ കവിയാണ്, പ്രഭാഷകനാണ്. അദ്ദേഹം ഭൂസംരക്ഷണത്തെക്കുറിച്ചും മണ്ണ് സംരക്ഷണത്തെക്കുറിച്ചും പ്രകൃതി വിഭവങ്ങളെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും ഒക്കെയാണ് നമ്മോട് കുറച്ചധികം നേരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സർ, പരിസ്ഥിതി നൈതികത എന്ന ഒരു സ്വപ്നയുണ്ടല്ലോ, അത് ഒന്ന് വിശദീകരിക്കാമോ?
2: ഈ പരിസ്ഥിതി നൈതികത, എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ്. നമുക്കറിയാം, ഈ പരിസ്ഥിതി എന്നുവെച്ചാൽ ചുറ്റുപാടുമുള്ള സ്ഥിതി എന്നാണ്. ഒരു ജീവിയുടെ, ഒരു ജൈവരൂപത്തിൻ്റെ പരിസരത്തുള്ള സ്ഥിതിയാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്. അപ്പം ഈ ശരിക്കും പരിസ്ഥിതിയിൽ നിലനിൽക്കുന്ന ഒരു ജീവിയുടെ, സസ്യമായാലും ജന്തുവായാലും, അതിൻ്റെ ശരീരത്തിലേക്ക്, അതിൻ്റെ ജീവിത മണ്ഡലത്തിലേക്ക് പരിസ്ഥിതിയിൽ നിന്നും ഊർജത്തിൻ്റെ ഒരു പ്രസരണമുണ്ട്. നമ്മളറിയാതെ സംഭവിക്കുന്നതാണ്. എങ്ങനെയാണ് ഊർജം നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്, ഇത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ജീവിക്കുന്നത് തന്നെ ഊർജത്തിൻ്റെ സഹായത്തോടെയാണ്. ഈ ഊർജം എവിടെ നിന്ന് നമുക്ക് കിട്ടുന്നു?

0: നമ്മുടെ പരിസരത്ത് നിന്നുണ്ട്. അപ്പോൾ പരിസ്ഥിതിയിൽ നിന്നും നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് സന്നിവേശിക്കുന്ന ഊർജത്തിൻ്റെ ഒരു പ്രസരണമുണ്ട്. ഈ ഊർജം ഉപയോഗത്തിന് ശേഷമോ അല്ലെങ്കിൽ അതിനോടൊപ്പമോ നമ്മുടെ ശരീരത്തിൽ നിന്നും പരിസരത്തിലേക്ക് പരിസ്ഥിതിയിലേക്ക് തിരികെയും പോകുന്നുണ്ട്. അപ്പം ഈ ഒരു ഊർജബന്ധം നിലനിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് അനുപേക്ഷണീയമാണ്. ഇവിടെ ഈ ഊർജത്തിൻ്റെ പ്രവാഹം അല്ലെങ്കിൽ ധാര അല്ലെ പ്രസരണം സംഭവിക്കുന്നത് അത് ചലിപ്പിക്കാൻ ശേഷിയുള്ള ഒരു പരിസരത്തിന് അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് മാത്രമേ സാധിക്കൂ. അപ്പം നമുക്ക് ഇത്തരത്തിലുള്ള ഊർജ ലഭ്യത ഉറപ്പാക്കാൻ കഴിയുന്ന സ്ഥിതിയിലുള്ള ഒരു പരിസ്ഥിതി ഉണ്ടാവുക എന്നത് അനുപേക്ഷണീയമാണ്, നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല എന്ന തിരിച്ചറിവ്, അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് അത്തരം ഒരു ഊർജ ലഭ്യതയ്ക്ക് വേണ്ടി പരിസ്ഥിതി സ്വസ്ഥമായിരിക്കണം എന്ന ബോധത്തോടെയുള്ള പ്രവർത്തനങ്ങൾ. ഈ ബോധമാണ് വാസ്തവത്തിൽ പരിസ്ഥിതി നൈതികത എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മുടെ പ്രവൃത്തി മൂലം പരിസ്ഥിതിക്ക് നമ്മെ പോറ്റാനുള്ള, നമ്മെ പരിപാലിക്കാനുള്ള ശേഷി നഷ്ടപ്പെടാതിരിക്കണം എന്ന മുൻകരുതലാണ് ഈ പരിസ്ഥിതി നൈതികത അല്ലെങ്കിൽ എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറയുന്നത്. ഇത് വളരെ വളരെ നേർത്തതാണ്, വളരെ ശക്തമാണ്. അത് തിരിച്ചറിയാനുള്ള ഒരു അവസ്ഥയിലേക്ക് പ്രായണ മനുഷ്യ സമൂഹം കടന്നു വരികയാണ്. ശാസ്ത്രലോകത്തോടൊപ്പം ആ രംഗത്തേക്ക് സാമാന്യജന വിഭാഗങ്ങളും സമൂഹങ്ങളും കടന്നു വരുന്നുണ്ട്.
1: അതായത് ഈ അത്തരം ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഒരു ഊർജ സ്രോതസ്സായി നമ്മൾ ഈ പരിസ്ഥിതിയെ കാണുകയും വേണം, ഒപ്പം സംരക്ഷണവും ഉണ്ടായിരിക്കണം.
0: തീർച്ചയായിട്ടും, കാരണം പരിസ്ഥിതിയിൽ നിന്നാണല്ലോ നമ്മളുണ്ടാകുന്നത് തന്നെ. ഇപ്പോൾ നമ്മള് കുട്ടിക്കാലത്ത് ഒരു ജനിക്കുന്ന സമയത്ത് 2.5-3 ഒക്കെ കിലോ ഉള്ള ഒരു ശരീരം എങ്ങനെയാണ് 10, 50, 60 കിലോ ഉള്ള ഒരു പിണ്ഡമായിട്ട് വളർന്നത്? ആ ബാക്കി വന്ന എല്ലാ പിണ്ഡവും ശരിക്കും ആ പരിസ്ഥിതിയിൽ നിന്ന് നമ്മൾ എടുത്തതാണ്. അത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി സ്വാംശീകരിച്ച് നമ്മളായി മാറിയിരിക്കുകയാണ്. അപ്പൊ ഇത് തമ്മിലുള്ള ചാക്രികമായ ഒരു ശക്തമായ ബന്ധമാണ് ഈ പരിസ്ഥിതി നമ്മളുമായിട്ടുള്ള. ആ ബന്ധത്തെ മനസ്സിലാക്കി പരിസ്ഥിതിയെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിൽ ജീവിച്ചു പോവുക, ആ ജീവിതം സ്വന്തമാക്കുക എന്നുള്ള ഒരു സമീപനമാണ് വാസ്തവത്തിൽ ഈ പറഞ്ഞ പരിസ്ഥിതി നൈതികത.
1: ഒരുപാടിടങ്ങളില് നമുക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഈ ഒരു പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആ ഒരു മുറവിളികൾ നമുക്ക് പലയിടങ്ങളിലും പ്രകൃതിയെ നശിപ്പിക്കുന്നതും ജലസ്രോതസ്സുകളെ ഇല്ലാതാക്കുമ്പോഴും മണ്ണിനെയും മരങ്ങളെയും ഒക്കെ ഇല്ലാതാക്കുമ്പോഴും അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു സാർ ഒരു കലാകാരൻ, ഒരു കവി കൂടിയാണ്. ആ ഒരു നിലയിൽ സാറിന് ഒരുപാട് അവസരങ്ങളിൽ പ്രതികരിക്കാൻ തോന്നുന്നുണ്ടോ? അതോ തൻ്റെ ഒരു കവിത എഴുത്തിലൂടെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് സാറ് ആ ഒരു വിഷയം കൊണ്ടുവന്നിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും. എൻ്റെ 4 പുസ്തകങ്ങളെക്കുറിച്ച് ഇവിടെ സംസാരിച്ചു. അതിൽ ആദ്യത്തെ പുസ്തകം പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 30 പ്രഭാഷണങ്ങളുടെ ഒരു സമാഹാരമാണ്. അത് ചെറിയ ചെറിയ അധ്യായങ്ങളാണ്. അത് 30, 40, 45, 50 വരുന്ന ഒരു ചെറിയ പുസ്തകമാണ്. വളരെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, കുട്ടികൾക്ക് കൂടി ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള വിഭവങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുസ്തകം ഉണ്ടായിട്ടുള്ളത്. ശരിക്കും ആ പുസ്തകം മുഴുവൻ ഒരു നല്ല പ്രകൃതി പഠനത്തിന് ഉപകരിക്കുന്ന ഒരു പുസ്തകമാണത്. രണ്ടാമത്തേത് വാട്ടർ മാർക്സ് എന്നുള്ളതാണ്. ജലം മുദ്രണം ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ജലമുദ്രയുണ്ട്, എല്ലാ ജീവിയിലും ഉണ്ടൊരു ജലമുദ്ര.
1: തീർച്ചയായും.
0: ജലമില്ലാതെ ജീവനില്ല, ജലമില്ലാതെ ശരീരമില്ല. അപ്പോൾ ഒരു ജൈവ ശരീരത്തിൻ്റെ അനുപേക്ഷണീയമായ ഘടകമാണ് ജലം എന്ന് പറഞ്ഞാൽ. വാട്ടർ മാർക്ക് എന്ന് പറയുന്ന ജലമുദ്ര, അത് ജലം എല്ലാത്തിലും പതിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാട്ടർ മാർക്സ് എന്ന പുസ്തകത്തിൻ്റെ ആശയം. അതിനകത്തും ജലം തന്നെയാണ് മുഖ്യമായിട്ടുള്ളത്. ഏതാണ്ട് 4.6 ബില്യൺ വർഷങ്ങളായി ജലം ഭൂമിയിൽ രൂപപ്പെട്ടിട്ട് അന്നു മുതൽ ഇന്നു വരെ ഈ ജലം ചാക്രികമായി പ്രവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ജലത്തിൻ്റെ മഹാത്മ്യത്തെയാണ് ആ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് പ്രകൃതിയാണ് അതിൻ്റെ കാതലായിട്ടുള്ള അംശം. പിന്നെ എൻ്റെ 2 കവിതാപുസ്തകങ്ങളാണ്. ആദ്യത്തത് 51 കവിതകളുടെ ഒരു രാമാനുജൻ്റെ കവിതകൾ. അതിലേതാണ്ട് 8-ഓ 10-ഓ കവിതകൾ പ്രകൃതിയുമായി നേരിട്ട് ബന്ധപ്പെട്ടുള്ള കവിതകളാണ്. ഇപ്പോൾ ഈ വർഷം ഇറങ്ങിയ ഒരു പുസ്തകമാണ് എൻ്റെ സൂര്യാക്ഷരങ്ങൾ. അതിലും കുറേയേറെ പ്രകൃതി കവിതകൾ, പരിസ്ഥിതി കവിതകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കവിതകൾ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ പ്രകടിപ്പിക്കാൻ പറ്റിയൊരു ഉപാധിയാണ്. അത്തരത്തിൽ പരിസ്ഥിതിയുടെ നിലനിൽപ്പിന് വേണ്ടിയും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അത് കവിതയിൽ സന്നിവേശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.
1: അപ്പോഴേ കവിയും മികച്ചൊരു പ്രഭാഷകനും ഒക്കെ കൂടിയാണ്. അങ്ങനെ കവിതയുടെ വാതായനങ്ങൾ കുട്ടിക്കാലം മുതലേ കവിത എഴുതുമായിരുന്നോ അതോ പിന്നെ ഈ പരിസ്ഥിതിക്ക് ശേഷമാണോ കവിതയിലേക്ക് തിരിഞ്ഞത്? ആദ്യമായി എഴുതിയ കവിത ഏതാണ്?
0: ഞാൻ ശരിക്കും 10-ാം ക്ലാസ്സിന് ശേഷം, 10th സ്റ്റാൻഡേർഡിന് ശേഷം പ്രിഡിഗ്രിയാണ്. പ്രിഡിഗ്രിക്ക് ചേർന്നപ്പോൾ 2-ാം ഭാഷയായിട്ട് തിരഞ്ഞെടുത്ത ഹിന്ദിയാണ്. അന്ന് അങ്ങനെ തിരഞ്ഞെടുക്കാനൊരു കാരണം, എൻ്റെ മുതിർന്ന ആളുകൾ പലരും പറഞ്ഞത് ഹിന്ദി 2-ാം ഭാഷയായിട്ട് എടുത്തു കഴിഞ്ഞാൽ ജയിക്കാൻ എളുപ്പമാണ്, മാർക്ക് കൂടുതൽ കിട്ടുമെന്നാണ്. അപ്പം അങ്ങനെ അന്നത്തെ ഒരു സ്വകാര്യ ആഗ്രഹം മാർക്ക് കൂടുതൽ

0: വാങ്ങിക്കാമെന്നുള്ള താല്പര്യത്തിൽ ഹിന്ദി എടുത്തു. എന്നെ പഠിപ്പിച്ചിട്ടുള്ള എം ഡി രത്നമ്മയൊക്കെ മലയാള സാഹിത്യത്തിലെ ഇരുത്തം വന്ന സാഹിത്യകാരികളാണ്. കഴിഞ്ഞ ദിവസവും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിലെപ്പോഴും എനിക്ക് മലയാളവുമായിട്ട് ഒരു വലിയ ബന്ധം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ മലയാളം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് അഡീഷണലായിട്ട് ഹിന്ദിയും കൂടെ പഠിക്കാനുള്ള രീതിയിലാണ് ഞാൻ അതിനെ ഉപയോഗപ്പെടുത്തിയത്. അപ്പോൾ മലയാളത്തോടെ എനിക്ക് വലിയ അദമ്യമായിട്ടുള്ള അഭിനിവേശം ആസക്തിയൊക്കെ ഉണ്ടായിരുന്നു. ഭാഷ എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്നും എൻ്റെ സംഭാഷണം എൻ്റെ എഴുത്തുകളിലൊക്കെ ഭാഷ പരിക്കേൽക്കാതെ നിൽക്കണം എന്നൊരു വാശി എപ്പോഴും എനിക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ അത് എൻ്റെ വായനക്കാർക്ക് അല്പം അരോചകമായിട്ട് തോന്നിയേക്കാം. കാരണം ഇങ്ങനെ ഭാഷ എന്തിനാണ് ദുരൂഹമായ ഒരു പിന്നെ ആശയവിനിമയ ഉപാധയാക്കി മാറ്റുന്നത്. പക്ഷേ എനിക്ക് ഭാഷ അത്ര മനോഹരമായിരിക്കണം എന്ന ഒരു വാശി കൊണ്ടാണ് അങ്ങനെ എൻ്റെ ഒരു ശൈലിയായിപ്പോയത്. ഞാൻ 81 എൻ്റെ ആദ്യത്തെ കവിത എഴുതിയത് മംഗളം വാരികയിലാണ് കെ എം റോയ് സാർ അന്ന് അതിൻ്റെ എഡിറ്ററായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒന്ന് രണ്ട് മീറ്റിങ്ങിൽ ഒരുമിച്ച് പങ്കെടുക്കാൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു എന്താണ്, ഞാൻ പറഞ്ഞു ഇങ്ങനെ കൃഷിയൊക്കെ ആയിട്ട് പഠിച്ചിട്ട് സാഹിത്യം വല്ലതും ഉണ്ടോ. ഞാൻ പറഞ്ഞു ചെറുതായിട്ട് ചെറിയ വരിയുടെ കേട്ടും. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, കവിത എഴുതുന്ന ഒരു കവിത അയച്ചാൽ ഞാൻ പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് വിട്ടു, കാരണം അങ്ങനെയൊക്കെയുള്ള ഒരു ലെവലിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ കാൾ വന്നു, ഒരു കവിത അയക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു 10-18-20 വരികളുള്ള ബോധി എന്ന് പറയുന്നൊരു കവിത അയച്ചു കൊടുത്തു. അടുത്ത ആഴ്ചയിൽ അത് വരികയും ചെയ്തു. അതാണ് എൻ്റെ സാഹിത്യ ലോകത്തേക്കുള്ള പ്രവേശനം. ഒരുപക്ഷെ ഞാൻ അങ്ങനെയാണ് ഇതിൽ വീണുപോയത്. അതിനെ തുടർന്ന് ഇങ്ങനെ 10-300-320 കവിതകൾ എഴുതിയിട്ടുണ്ട്. കുറച്ചെണ്ണം സെലക്ട് ചെയ്ത് പുസ്തകമാക്കിയിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ ഇപ്പോൾ കവിതയിൽ ഇങ്ങനെ പോവുകയാണ് മുമ്പോട്ട്. കുറേശ്ശെ
1: ഒരു കവിത ചൊല്ലാമോ?
0: കവിത എഴുതുന്നത് പിന്നേനേക്കാൾ പ്രയാസമാണ് കവിത ചൊല്ലുക എന്ന് പറയുന്നത്. കവിതയുടെ പാരായണം അല്ലെങ്കിൽ ചൊല്ലൽ അതൊരു പ്രത്യേക കലയാണ്. എത്ര നല്ല കവിത എഴുതിയാലും അത് ചൊല്ലുന്നതിനകത്താണ് ആ കവിതയെ നശിപ്പിക്കാനും സാധിക്കും. എത്ര മോശം കവിതയാണെങ്കിലും അതിനെ മഹത്തരമാക്കുവാനും സാധിക്കും. ശബ്ദം, ഉച്ചാരണ ശുദ്ധി, ചൊല്ലലിൻ്റെ ഒരു ശൈലി, അപ്പം ഇതൊക്കെ. അപ്പം അതുകൊണ്ട് ഞാൻ കവിത ചൊല്ലണമെന്ന് പറയുമ്പോൾ അത് സാഹസമായി പോകുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഞാൻ കവിത ഒരു അർത്ഥഗദ്യ രൂപത്തിൽ ഞാനൊന്ന് പറയാം. നമ്മുടെ കേരളത്തിലെ ഒരുപാട് തടാകങ്ങളുണ്ട്, ജലാശയങ്ങൾ. അതിലെ പ്രധാനപ്പെട്ട 3 തടാകങ്ങൾ അന്തർദേശീയ പ്രാധാന്യമുള്ള റാംസർ സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 3 തടാകങ്ങൾ കേരളത്തിലുണ്ട്. അതിലൊന്ന് അഷ്ടമുടിയാണ്, 2 വേമ്പനാട് കായലാണ്, 3 ശാസ്താംകോട്ട കായലാണ്. അപ്പം ഈ 3 കായലുകളും കേരളത്തിൻ്റെ സാംസ്കാരിക പ്രതിഫലനത്തിന് നമുക്ക് ഒരു സൂചികയായിട്ട് എടുക്കാൻ സാധിക്കും. ഈ 3 തടാകങ്ങൾ നാശോന്മുഖമാണ്, മുഴുവൻ തകർന്നു പോവുകയാണ്. അതിലേറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് അഷ്ടമുടി കായൽ തന്നെയാണ്. അപ്പം അത് കൊല്ലത്തിൻ്റെ ഒരു മുഖമുദ്രയാണ് അഷ്ടമുടി കായൽ. ആ കായലിൻ്റെ ഇന്നത്തെ അവസ്ഥയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ കുറച്ച് വരികൾ എഴുതി, അത് ഞാനിവിടെ ഒന്ന് വായിക്കാം. അഷ്ടമുടിക്കായൽ ഒരു വിഷാദ ഗീതം, തണ്ണീർ കലവറ എന്നു വാഴ്ത്തുമ്പോഴും കണ്ണീരു മാത്രം നിറഞ്ഞതീ നീർത്തടം, 8 പൊട്ടുന്ന കേൾക്കായി ഞെട്ടിച്ചു ഞെട്ടിച്ചു കായൽ കിനാവുകൾ, ഇഷ്ടമല്ലാത്ത അവശിഷ്ടങ്ങളൊക്കെയും വൃഷ്ടിപ്രദേശങ്ങൾ വിട്ടതിൽ ചേരുന്നു, നഷ്ടമാർക്കെന്നുള്ള സത്യം നനയ്ക്കാതെ കഷ്ടമെല്ലാവരും ഈ പുണ്യം തകർക്കുന്നു, ശ്വാസമില്ലാതെ എത്ര പ്രാണികളുണ്ടതിൽ വാസരം നഷ്ടമായി സസ്യജാലങ്ങളും, നീലത്തടാകമാണെന്ന വിശേഷണം ജ്വാലാതപം പോലവൾക്കെന്തു നൊമ്പരം, എത്രയോ ജീവിതം നെയ്തവൾ നാടിനായി എത്ര ജീവാർത്ഥവും ദാനം കൊടുത്തവൾ, ദേശത്തിനെന്നും യശസ്സായി നിന്നവൾ ആശകെട്ടിന്ന് അന്ത്യശ്വാസവും തേടുന്നു, കല്ലടയാറിനെ മാർത്തടം ചേർത്തവൾ തെല്ലിട സാന്ത്വനം ശാന്തിയേകുന്നവൾ, സാഗരം ചേരുവാൻ മംഗളം ചൊല്ലുവോൾ രാഗാർദ്ര വത്സല സ്നേഹമഹാമയി, അഷ്ടമുടി നിന്റെ സന്താപമോർക്കവേ ദുഷ്ടനാണ് എത്ര ഞാനെന്നും ഗ്രഹിക്കുന്നു, പിഴമൂളി ഞാനും മടങ്ങുന്നു ഖിന്നം, അഴകാകമിഴിവാക നീ ആത്മജേ, അഴകാകമിഴിവാക നീ ആത്മജേ.
1: സമാഗമത്തിൽ ഒരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം.

0: ശിശുകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muthukumaran.

0: God, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ ഞാൻ രജനി ഗിരീഷാണ്. ഇന്നത്തെ സമാഗമത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ കെ വി രാമാനുജൻ തമ്പിയാണ്. അദ്ദേഹം റിട്ടയർഡ് ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസറാണ്. കൂടാതെ വാട്ടർഷെഡ് മാനേജ്മെന്റ് എക്സ്പേർട്ടാണ്. പരിസ്ഥിതി സംരക്ഷണ പ്രചാരകൻ എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. കൂടാതെ തന്നെ പ്രകൃതി വിഭവ സംരക്ഷണ പ്രവർത്തനങ്ങളെ മുൻനിർത്തി സോയിൽ കൺസർവേഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ദേശീയ പുരസ്കാര ജേതാവ് എന്ന ബഹുമതിക്കും അദ്ദേഹം അർഹനായിട്ടുണ്ട്. കൂടാതെ കവിയാണ്, പ്രഭാഷകനാണ്. കുറെ അധികം നേരമായി സാറ് നമ്മോട് കുറച്ചധികം വിശേഷങ്ങളാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണിനെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും കൃഷിരീതിയെക്കുറിച്ചും ജലസ്രോതസ്സിനെക്കുറിച്ചും നമ്മുടെ ഊർജത്തെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായാണ് അദ്ദേഹം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സർ, സൂക്ഷ്മാർത്ഥത്തിൽ പരിസ്ഥിതി സംരക്ഷണം എന്നാൽ എന്താണ്?
2: ഈ ഒരു സംജ്ഞ അല്ലെങ്കിൽ ഈ പ്രയോഗം വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ വായു ശുദ്ധമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പരിസ്ഥിതി സ്നേഹിയാണ്. വായു അശുദ്ധമാകാതിരിക്കാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരാൾ പരിസ്ഥിതി പ്രവർത്തകനാണ്. ശുദ്ധമായ ജലം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പരിസ്ഥിതി സ്നേഹിയാണ്. ജലം ശുദ്ധമായിരിക്കാൻ പ്രവർത്തിക്കുന്ന ഒരാൾ ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്. അപ്പം ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രകൃതിയിലെ വിഭവങ്ങളെയും പ്രകൃതിയെയും ശുദ്ധമായി സൂക്ഷിക്കണം എന്നാഗ്രഹിക്കുന്ന ഏതൊരാളും പരിസ്ഥിതി സ്നേഹിയാണ്. അതിനുവേണ്ടി പ്രയത്നിക്കുന്ന, അതിനുവേണ്ടി എന്ത് പ്രവൃത്തി ചെയ്താലും അത് ഒരു പരിസ്ഥിതി പ്രവർത്തനമാണ്. ശരിക്കും പരിസ്ഥിതിയുടെ ഘടനാപരവും ധർമ്മപരവുമായ സുസ്ഥിതികൾ ഉറപ്പാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളാണ്. അത് പ്രകൃതി വിഭവങ്ങളുടെ അനിയന്ത്രിതമായ ചൂഷണവും ദുരുപയോഗവും തടയുക, നിയന്ത്രിക്കുക, പരിസ്ഥിതിയുടെ നൈസർഗിക ശേഷികളെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഊർജദായകത്വം എന്ന് പറയുന്ന ഒരു ശേഷി പരിസ്ഥിതിയുടെ, അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കുക, അതുപോലെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്ന വിഭാഗത്തിൽ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ജലസംരക്ഷണം, ജലത്തിൻ്റെ മലിനീകരണം ഒഴിവാക്കുക, വായുമലിനീകരണം ഒഴിവാക്കുക, ആഗോള അന്തരീക്ഷ താപനം ഒഴിവാക്കുക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ. പ്രത്യേകമായി മാറ്റി നിർത്തിക്കൊണ്ട് അതിനൊരു നിർവചനം ഉണ്ടാക്കാനോ അതെന്താണെന്ന് വ്യക്തമായി ഓരോന്നോരോന്നായി പറഞ്ഞാൽ അവസാനിക്കാത്ത തരത്തിൽ വിപുലവും സങ്കീർണവുമാണത്. അപ്പോൾ അത്തരത്തിൽ പരിസ്ഥിതിയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കുന്നതിനാവശ്യമായി ഏത് നിലപാടും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
1: അതുപോലെ തന്നെയാണ് പരിസ്ഥിതി സംബന്ധമായ ഭീഷണികൾ കുറേ അധികം നിലനിൽക്കുന്നുണ്ട്. അത് വലിയ ഗഹനമായ ഒരു സബ്ജക്റ്റ് ആണ്. എന്നാലും ഇത്തരം പരിസ്ഥിതി സംബന്ധമായ ഭീഷണികൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
2: തീർച്ചയായിട്ടും പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള അന്വേഷണങ്ങളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആലോചനകളോ ഒക്കെ ഗൗരവമായിട്ട് തുടങ്ങിയത് 1962 റേച്ചൽ കാർസൺ എന്ന് പറയുന്ന ഒരു വനിത ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. സൈലന്റ് സ്പ്രിംഗ്സ് എന്നാണ്, നിശബ്ദ വസന്തങ്ങൾ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകം പ്രചാരത്തിലായതോടെ വായിക്കാനിടയായ ആളുകളൊക്കെ പരിസ്ഥിതിയെക്കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും ഒക്കെ തുടങ്ങി. ഇന്ന് ഈ 62 ശേഷം വന്ന 58, 58, 63 വർഷങ്ങൾ, ഈ 6 ദശാബ്ദത്തിനിടയിൽ റേച്ചൽ കാർസന്റെ പുസ്തകത്തിൽ പറഞ്ഞിരുന്ന പല ആശങ്കകളും അതിൽ ഉന്നയിച്ചിരുന്ന പല ഭയങ്ങളും ഇന്ന് വാസ്തവത്തിൽ യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ്. ഈ ഭൂമി എത്രയും പെട്ടെന്ന് മനുഷ്യവാസയോഗ്യമല്ലാതായി തീരുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. ഈ ചൂടിൻ്റെ വർധനവ് ഒക്കെ അതിൻ്റെ സൂചനകളാണ്. മഴയുടെ ക്രമങ്ങളിൽ, പാറ്റേണിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഒക്കെ ഇതിൻ്റെ സൂചനകളാണ്. അപ്പോൾ നമ്മൾ ഈ സൂചനകളെ തിരിച്ചറിയിച്ച് നമ്മുടെ നിലപാടുകൾ തിരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രകൃതി നമുക്ക് തീർത്തും അനുയോജ്യമായ ഒരു പ്രകൃതത്തിലേക്ക് സ്വഭാവത്തിലേക്ക് മാറും. അതിനുദാഹരണം പറയാം, ഭൂവിഭവ ശോഷണം. ഭൂമിയിലെ നമുക്ക് ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള വിഭവങ്ങളുടെ ശോഷണം, അത് പലതരത്തിൽ സംഭവിക്കുന്നുണ്ട്. മനുഷ്യനാണെങ്കിൽ അത് പിന്നെ ഖനനം,

0: അപ്പൊ കാട് വെട്ടിത്തെളിക്കുക, മരങ്ങൾ മുറിക്കുക, പാറ പൊട്ടിക്കുക, മണലൂറ്റിയെടുക്കുക, ചെളി മാറ്റുക, മണ്ണ് ദുരുപയോഗം ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഭൂമിയിലെ വിഭവങ്ങൾ ശോഷിച്ച് ശോഷിച്ച് ശോഷിച്ച് നിലനിൽക്കാനാവാത്ത തരത്തിലേക്ക് വിഭവ സമ്പത്ത് നമുക്ക് ചുരുങ്ങിപ്പോവാണ്. മറ്റൊന്ന് ജൈവ വൈവിധ്യത്തിന്റെ നാശമാണ്. ജൈവ വൈവിധ്യം വാസ്തവത്തിൽ അത് അതിജീവനത്തിന്റെ ഒരു ഉപാധിയാണ്. എല്ലാ മനുഷ്യരും ഒരുപോലെ ആയാൽ, എല്ലാവരുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നു തന്നെ ആയാൽ, എല്ലാവരുടെയും പ്രതിരോധ ശേഷി ഒന്നുപോലെ ആയാൽ, അത് വലിയ അപകടങ്ങളിലേക്ക് നയിക്കും. ഇത് അതിജീവിക്കുക, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് പോലെ, യോഗ്യതയുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉചിതമായി കാണപ്പെടുന്നത് നിലനിൽക്കുമെന്ന അടിസ്ഥാന തത്വമാണ് അതിനകത്ത് ഉള്ളത്. അപ്പൊ അത്തരത്തിൽ ജൈവ വൈവിധ്യത്തിന്റെ ശോഷണം, എന്തെല്ലാം സസ്യജന്തുജാലങ്ങളാണ് നമ്മുടെ പരിസരത്തു നിന്ന് അസ്തമിച്ചത്, നിഷ്പ്രഭമായത് അല്ലെങ്കിൽ നിഷ്ക്രമിച്ചത് നമുക്കറിയില്ല. അങ്ങനെ ഓരോന്നും ഓരോന്നും ഓരോന്നായിട്ട് അതിൽ നഷ്ടങ്ങൾ സംഭവിക്കുകയാണ്. അപ്പോൾ ജൈവ വൈവിധ്യ നാശം ഒരു വലിയ ഭീഷണിയാണ്. മലിനീകരണം, ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തെയും ഭൂമിയെയും പ്രകൃതിയെയും അങ്ങേയറ്റം തകർക്കുന്ന ഒന്നാണ് മലിനീകരണം. മലിനീകരണം ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാനും പറ്റില്ല. കാരണം മാലിന്യം എന്ന് പറയുന്നത് വികസനത്തിന്റെ ഒരു ബൈ പ്രോഡക്റ്റാണ്. എല്ലാ വികസനത്തിനും ഒരു ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഉപോൽപ്പന്നമുണ്ട്. അത്തരത്തിലുള്ള ഉപോൽപ്പന്നങ്ങളായി ഈ മാലിന്യങ്ങളെ നമ്മൾ സുരക്ഷിതമായി നിർമാർജനം ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പം മലിനീകരണം വലിയൊരു പ്രശ്നമാണ്. ആഗോളതാപനം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കാലാവസ്ഥാ വ്യതിയാനം, മഴയിലും അന്തരീക്ഷ മർദ്ദത്തിലും അന്തരീക്ഷ താപത്തിലും കാറ്റിന്റെ ദിശയിലും സ്വഭാവത്തിലൊക്കെ വന്ന മാറ്റങ്ങൾ അങ്ങനെയുണ്ട്. പിന്നെ കടൽപ്പെരുക്കം, ഈ പിന്നെ അമിതമായിട്ടുള്ള ചൂട് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ധ്രുവങ്ങളിരിക്കുന്ന മഞ്ഞുപാളികൾ ഉരുകും, ഈ ഉരുകുന്ന വെള്ളം കടലിൽ വരികയും കടലിന്റെ നിരപ്പ് ഉയരുകയും ചെയ്യും. ഒന്നോ രണ്ടോ മീറ്റർ അല്ലെങ്കിൽ ഒരു മീറ്റർ കടൽ നിരപ്പ് ഉയർന്നാൽ ഈ വൻകരകളുടെ തീരദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലാവും. അപ്പൊ അങ്ങനെ വലിയ ഒരു പ്രശ്നമാണ് ഈ കടൽ പെരുക്കം എന്ന് പറയുന്നത്. അതുപോലെ വരൾച്ച, അതിവൃഷ്ടി, വലിയ മഴ, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം, നമ്മൾ കേരളത്തിൽ ഇതൊക്കെ ഒരിക്കലും സംഭവിക്കാതിരുന്ന കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ നിത്യ അനുഭവമായിട്ട് മാറിയിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളാണ് പ്രകൃതിയിൽ നമുക്ക് വലിയ ഭീഷണിയായിട്ട് ഉയർന്നു വരുന്ന പുതിയ പുതിയ അനുഭവങ്ങൾ. അതിനെയൊക്കെ കരുതി ഇതൊക്കെ തടയാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഒരുപക്ഷെ തീർച്ച തടയാൻ നമുക്ക് സാധ്യമല്ല, ഇതിന്റെ ലഘൂകരിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ള ഒരു ബോധ്യത്തോട് പ്രവർത്തിക്കണം.
1: അതുദ്ദേശിക്കുന്നത് നമുക്കൊരു മുൻകരുതലുകൾ എന്നാണോ ഉദ്ദേശിച്ചത്?
0: തീർച്ചയായിട്ടും. വിഭവങ്ങൾ, ഇപ്പൊ നമ്മൾ മണ്ണ് റോഡ് പണിയാനായിട്ട് മണ്ണ് എടുക്കുന്നുണ്ട്. ഒരുപാട് ടിപ്പർ വണ്ടികളിലൊക്കെ മണ്ണ് കൊണ്ടുവന്നുണ്ട്. ഒരിഞ്ച് മണ്ണുണ്ടാവാൻ 4,000 മുതൽ 6,000 വർഷങ്ങൾ വരെ വേണം. പാറ പൊടിഞ്ഞു പൊടിഞ്ഞു പൊടിഞ്ഞ് അത് പ്രകൃതിയിലെ വിവിധ ശക്തികളുടെ സ്വാധീനത്തിൽപ്പെട്ട് 4,000 മുതൽ 6,000 വർഷങ്ങൾ വരെ ആ പ്രക്രിയ നടക്കുമ്പോഴാണ് അത് മണ്ണായിട്ട് മാറുന്നത്. പാറ പൊടിച്ചാൽ നമുക്ക് മണ്ണ് കിട്ടില്ല. പാറ പ്രകൃതിയിൽ സ്വാഭാവികമായ പ്രക്രിയകൾക്ക് വിധേയമായി പൊടിഞ്ഞു രൂപപ്പെടുന്നതാണ് മണ്ണെന്ന് പറയുന്നത്. അപ്പൊ ഈ മണ്ണെടുത്ത് മാറ്റുമ്പോൾ അവിടെ നിന്നത് പോയി, ഇനി അത് അവിടെ ഇല്ല, അതവിടെ ഉണ്ടാകണമെന്നുള്ള 1,000,000 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അത് ഉണ്ടാവുക. അതുപോലെ പാറ പൊട്ടിക്കുക, ഖനനം, ഗ്രാനൈറ്റ് ക്വാറികൾ, ഒരു പാറ ഒരു ഭാഗത്തുനിന്ന് പൊട്ടിച്ചു മാറ്റി കഴിഞ്ഞാൽ അത് ഒരുപാട് ഹ്യൂമൻ സൈക്കിൾസ് എടുക്കും ആ പാറ വീണ്ടും അവിടെ ഉണ്ടാവാനായിട്ട്. അപ്പൊ അതുകൊണ്ട് പുനഃസ്ഥാപിക്കപ്പെടാത്ത ഇത്തരം വിഭവങ്ങളെ നമ്മൾ നശിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു പ്രശ്നമാണ്. അപ്പം ഈ വിഭവങ്ങളെയൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു ജാഗ്രതയും നമുക്ക് സ്വയം നിയന്ത്രണവും ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതാണ്. ജലം, കേരളത്തിൽ ഇത്രയും മഴ കിട്ടുന്ന 3,000 മില്ലിമീറ്റർ മഴ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇത്രയും മഴ കിട്ടിയിട്ടും നമ്മളെപ്പോലെ ജലക്ഷാമം ഇല്ല 400 മില്ലിമീറ്റർ മഴ കിട്ടുന്ന രാജസ്ഥാനിൽ. അവിടെ 400 മില്ലിമീറ്ററാണ് ശരാശരി മഴ. 1,200 മില്ലിമീറ്ററാണ് തമിഴ്നാട്ടിലെ മഴ. കേരളത്തിൽ 3,000-ന് മുകളിലാണ് ആ മഴ. അത്രയും മഴ കിട്ടിയിട്ടും നമ്മളെക്കാൾ സുഖമായിട്ട് മഴയില്ലാത്ത നാട്ടിലെ ആളുകൾ ജീവിക്കുന്നു. അവരുടെ വിവേകമാണ് ഈ വിഭവത്തിനെ എങ്ങനെ അവർ ആദരിക്കുന്നു, എങ്ങനെ അവർ ഫലപ്രദമായി ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണ് അതൊക്കെ.
1: ഇത്രയധികം ഔദ്യോഗിക ജീവിത അനുഭവങ്ങളുമുള്ള സാറിന് ഒരുപാടിടങ്ങളില് പ്രകൃതി ചൂഷണവും ഈ മണ്ണിനെയും മഴയും ഒന്നും ബഹുമാനിക്കാതെ പോകുന്ന കുറെ അധികം കാര്യങ്ങളിൽ സാറിന് അങ്ങനെ വിഷമം തോന്നാറുണ്ടോ?
0: തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ പരിസ്ഥിതി സ്നേഹി, പരിസ്ഥിതി പ്രവർത്തകൻ എന്ന് ഒരാൾ അറിയപ്പെടുന്നുവെങ്കിൽ അത് ഒരു പരിഹാസാർത്ഥത്തിലാണ് ഈ അടുത്ത കാലം വരെ ആളുകൾ കണ്ടിരുന്നത്. ദേ ഒരു പരിസ്ഥിതി സ്നേഹി പോകുന്നു, അയാൾ വികസന വിരോധിയാണ്, ഇതൊരു മുദ്രയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജലം മലിനമാകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഒരാള് ജലം ഉപയോഗിച്ച് നടത്താൻ പോകുന്ന ഒരു വ്യവസായത്തിന്റെയോ അത് ഉപയോഗപ്പെടുത്താൻ പോകുന്ന മറ്റൊരു മേഖലയുടെയോ പ്രയോജനത്തെ മറന്നുകൊണ്ടാണ് അതിന് വിരുദ്ധമായിട്ടാണ് ഇയാൾ ചിന്തിക്കുന്നതെന്ന വ്യാഖ്യാനമാണ് അത്തരത്തിലുള്ള ഒരു അപഖ്യാതിക്ക് കാരണം. പക്ഷെ ഇന്ന് സാധാരണക്കാർ പോലും ഇത്തരം ഭൂമിയിലെ വിഭവങ്ങൾ നശിക്കരുതെന്നും അതിനെ ദുരുപയോഗം ചെയ്യരുതെന്നും അത് നിലനിന്നെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഒരു ചെറിയ ബോധത്തിലേക്ക് ആളുകൾ പ്രവേശിക്കുന്നുണ്ട്. തെറ്റിദ്ധാരണകൾ ഒരുപാടുണ്ടാകുന്ന ഒരു നിലപാടാണ് ശരിക്കും ഒരു പരിസ്ഥിതി സ്നേഹി എന്ന് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ച് ഉള്ളത്. അത് സാവകാശം ബന്ധപ്പെട്ട സമൂഹത്തെയും ആളുകളെയും ബോധ്യപ്പെടുത്തി മുമ്പോട്ട് പോകാനുള്ള പരിശ്രമങ്ങൾ തുടരുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. നിർത്തിപ്പോവുക എന്നുള്ളതല്ല, തുടർന്നേ പോവുക എന്നുള്ളതാണ്.
1: വളരെ സത്യമായ കാര്യമാണ്. ഇനി നമ്മൾ വീണ്ടും പോകുന്നത് സാഹിത്യത്തിലേക്ക് തന്നെയാണ്. സാഹിത്യത്തിന് വളരെ വിപുലമായ സ്വത്വമാനങ്ങളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് കൂടി ഒന്ന് പറയാമോ?
0: ഞാൻ വാസ്തവത്തിലൊരു ഭാഷാ പണ്ഡിതനൊന്നുമല്ല. ശരിക്കും ഈ കവിത അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ മറ്റു രൂപങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു നിർവചനം മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കാനുള്ള അത്തരത്തിലുള്ള ഒരു ഭാഷാ വൈഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഭാഷ എനിക്ക് വല്ലാതെ വഴങ്ങിത്തരുന്നുണ്ട് എന്നൊരു സുഖം എഴുതുമ്പോഴും എഴുത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോഴും തീർച്ചയായിട്ടുണ്ട്. സാഹിത്യത്തിന് ശരിക്കും ഹിതമായിരിക്കുന്നത് എന്നുകൂടെ ഒരു അർത്ഥം നമുക്ക് കൽപ്പിക്കാൻ വേണമെങ്കിൽ, ഹിതമായിരിക്കുന്നത്, ഹിത്യമായിട്ടുള്ളത് എന്നുകൂടെ. അപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഇതാണ് വാക്യം രസാത്മകം കാവ്യം. അപ്പം കവിത പോലെ മനോഹരം എന്ന് എല്ലാത്തിനെക്കുറിച്ചും ഒരു പ്രതിമ കണ്ടാലും പറയും ആ പ്രതിമ കവിത പോലെ മനോഹരമായിരിക്കുന്നു. ഒരു പ്രഭാഷണം കേട്ടാൽ പറയും അത് കവിത പോലെ. അപ്പോൾ ഈ ഇതിനകത്തൊക്കെ അന്തർഭവിച്ചിരിക്കുന്ന ആത്മരൂപങ്ങൾ, ഒരു സാഹിത്യ സൃഷ്ടിയുടെ ആത്മരൂപം എന്ന് പറയുന്നത് അത് വല്ലാത്ത ഒരു സ്വത്വം സൂക്ഷിക്കുന്നതാണ്. പക്ഷെ അതിനെ തിരിച്ചറിയാതെ സാഹിത്യത്തെ ഉപയോഗപ്പെടുത്തുകയോ പ്രയോഗിക്കുകയോ ചെയ്യുന്ന ആളുകൾ വലിയ അപരാധമാണ് ചെയ്യുന്നത്. അതെല്ലാ സാഹിത്യ മേഖലയിലും ഇന്ന് സാഹിത്യരംഗത്ത് ഈ സാഹിത്യത്തിൻ്റെ സ്വത്വത്തിനെ പ്രകാശിപ്പിച്ചു നിർത്തിയ ഒരു വലിയ സാഹിത്യശാഖയാണ് വിമർശന സാഹിത്യം.
1: അതെ.
0: എന്നാൽ ഇന്ന് ഭാഷയിൽ വിമർശന സാഹിത്യം എന്ന് പറയുന്നത് അപ്രത്യക്ഷമായി കഴിഞ്ഞു. സത്യം ഒരു രചനയെക്കുറിച്ച്, ഒരു സാഹിത്യ സൃഷ്ടിയെക്കുറിച്ച് എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്ന് ബോധ്യപ്പെടാനുള്ള ഒരു കണ്ണാടിയാണ് നമ്മളെടുത്തു മാറ്റിക്കളഞ്ഞത്. അപ്പൊ അത്തരത്തിൽ പ്രൊഫസർ എം കൃഷ്ണൻ നായർ സാറൊക്കെ അദ്ദേഹം എന്താണ് വായിക്കാതെ പോയത് എന്ന് അന്വേഷിക്കുന്നത് വളരെ കൗതുകകരമായിരിക്കും. അപ്പൊ ഈ സാഹിത്യത്തിന്റെ ആത്മാവ് അന്വേഷിച്ചു പോകുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കണ്ണാടികൾ, ദർപ്പണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകണം. അപ്പോൾ ഇന്ന് കവിതയായാലും സാഹിത്യമായാലും ഏത് രചനയായാലും ശരി, അതിൻ്റെ സ്വത്വത്തെ മാനിക്കാതെയുള്ള രചനയിലേക്ക് എഴുത്തുകാർ കടക്കുന്നു എന്നുള്ളത് ഒരു ദുര്യോഗം തന്നെയാണ്. എല്ലാവരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. എങ്കിലും ആവേശത്തോടെ ഈ രംഗത്തേക്ക് പ്രവേശിക്കുന്നവർക്ക് അല്പം ആലോചന കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ്. അപ്പോൾ ഒരിക്കലും ഒരു സാഹിത്യ രൂപത്തിൻ്റെ സ്വത്വഭംഗിയെ നശിപ്പിക്കാൻ ഒരാളിൻ്റെയും തൂലിക ചലിക്കരുത്, ഒരാളുടെയും നാവ് ചലിക്കരുത് എന്ന ഒരു ധാരണ മാത്രമാണ് സൂക്ഷിക്കാനുള്ളത്.
1: സമാഗമത്തിൽ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ വരാം.

0: സന്തോനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം. തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ ഞാൻ രജനി ഗിരീഷാണ്. ഇന്നത്തെ സമാഗമത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ കെ വി രാമാനുജൻ തമ്പിയാണ്. അദ്ദേഹം റിട്ടയർഡ് ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസറാണ്. കൂടാതെ വാട്ടർഷെഡ് മാനേജ്മെന്റ് എക്സ്പേർട്ടാണ്. പരിസ്ഥിതി സംരക്ഷണ പ്രചാരകൻ എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. കൂടാതെ തന്നെ പ്രകൃതി വിഭവ സംരക്ഷണ പ്രവർത്തനങ്ങളെ മുൻനിർത്തി സോയിൽ കൺസർവേഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ദേശീയ പുരസ്കാര ജേതാവ് എന്ന ബഹുമതിക്കും അദ്ദേഹം അർഹനായിട്ടുണ്ട്. കൂടാതെ കവിയാണ്, പ്രഭാഷകനാണ്. സർ, അപ്പോൾ പരിസ്ഥിതിയെക്കുറിച്ചും മണ്ണിനെ കുറിച്ചും നമ്മുടെ ഊർജ സ്രോതസ്സിനെ കുറിച്ചും ജലസംരക്ഷണത്തെ കുറിച്ചും ഒക്കെയാണ് സർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനിടയിൽ സർ ഒരു കവിത ചൊല്ലിയിരുന്നു. കവിയാണ്, സാഹിത്യത്തെ കുറിച്ചും നമ്മൾ സംസാരിച്ചു. ഇങ്ങനെയൊക്കെ സംസാരിച്ചു വരുമ്പോഴും ആനുകാലിക സാഹിത്യ മണ്ഡലത്തിൽ ശ്രദ്ധേയമായ ഏതെങ്കിലും മാറ്റങ്ങളെയൊക്കെ ഒന്ന് അടയാളപ്പെടുത്താമോ സാറിന്?
1: സാഹിത്യത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പരാമർശം നടത്തുക എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ചു വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരാളിൻ്റെ മനസ്സിലുണ്ടാകുന്ന ആശയങ്ങളെ മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കാനോ, ഒരുപക്ഷെ ഇത് തലമുറകൾക്ക് വേണ്ടി സൂക്ഷിക്കുന്നതിന് വേണ്ടി ഒരു രേഖയായി മാറുന്നതിന് വേണ്ടിയാണ് ഒരു സാഹിത്യരചന സംഭവിക്കുന്നത്. എന്നാൽ ഇന്ന് രചനയുടെ രസതന്ത്രം തന്നെ ആകെ മാറിയ ഒരവസ്ഥയിലാണ്. പുതിയ കവിതകളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ വൃത്തം പിന്നെ പ്രാസം എന്നൊക്കെ പറയുന്നത് ഇന്ന് ഒരുപക്ഷെ അധികം ആക്രമിക്കപ്പെടുന്ന നിർദ്ദേശങ്ങളാണ്, അഭിപ്രായങ്ങളാണ്. അതൊന്നും വാസ്തവത്തിൽ ആവശ്യവുമില്ല. ഒരാളിൻ്റെ ചിന്തയ്ക്ക് അങ്ങനെ ഒരു വൃത്ത നിയമം ബാധകമല്ല. ചിന്ത വൃത്ത നിബദ്ധമല്ലാത്തിടത്തോളം കാലം അതിന്റെ ആവിഷ്കാരവും അത്തരത്തിൽ വൃത്തനിബദ്ധമാകണമെന്നില്ല. പക്ഷേ കവിതയിൽ എന്താണ് കവി ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് വായനക്കാരന് മനസ്സിലാകാൻ പാകത്തിൽ അതിനെ പ്രയോഗിക്കുക എന്നുള്ളത് കവിയുടെ ഒരു ഉത്തരവാദിത്വമാണ്. പക്ഷെ ഇന്ന് എഴുതുന്ന പല കവിതകളും വാക്കുകൾ തമ്മിൽ ആശയപരമായി ബന്ധമില്ലാതെ വാക്കുകളുടെ നുറുങ്ങുകൾ പരസ്പരം അടുക്കി വെച്ച് ഒരു കവിത എന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയും അതിനെ എഴുതിയ ആളിന് പോലും വ്യക്തമായ ഒരു ആശയം പിന്നീട് ഇല്ലാത്ത തരത്തിലേക്ക് അത് അവ്യക്തമായി പോവുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും കാര്യമല്ല, കുറച്ചുപേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. പൊതുവെ കവിതയുടെ രചനയിലും കഥയുടെ രചനയിലും ഒക്കെ ഇത്തരം വിപ്ലവകരമായ മാറ്റങ്ങൾ നമുക്ക്, വിപ്ലവകരം എന്ന് പറഞ്ഞാൽ ഞാൻ കൊട്ടേഷനകത്താണ് പറഞ്ഞിരിക്കുന്നത്, മാറ്റങ്ങൾ ഉണ്ടായതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പശ്ചാത്തലം ഒരുങ്ങിയത് സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവോടുകൂടിയാണ്. ഒരു പ്രസിദ്ധീകരണത്തിൽ അച്ചടിച്ച് വരണമെന്നുണ്ടെങ്കിൽ വലിയ ഒരു പ്രയാസപ്പെട്ട പ്രവൃത്തി അല്ലെങ്കിൽ പ്രക്രിയ അതിൻ്റെ പിന്നിലുണ്ട്. തയ്യാറാക്കുക, ഇത് അയച്ചു കൊടുക്കുക, അത് പരിശോധിക്കുക, എന്നിട്ട് ചവറ്റുകുട്ടയിൽ പോവുക. അപ്പം അങ്ങനെ വലിയ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമായതിനു ശേഷമാണ് ഒരാളിൻ്റെ ഒരു എഴുത്ത് സ്വീകരിക്കപ്പെടുന്നത്. ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. ഒരു പ്രസാധകന് വേണ്ടി കാത്തിരിക്കുക എന്നത് എഴുത്തുകാരനെ സംബന്ധിച്ച് ഇന്ന് ഒരു വിഷയമേ അല്ല. എപ്പോൾ എന്ത് ചിന്തിക്കുന്നോ അത് അപ്പോൾ തന്നെ എഴുതി സാമൂഹ്യ മാധ്യമത്തിൽ ലഭ്യമാക്കുക എന്നുള്ള സ്വാതന്ത്ര്യം. ഈ കൃതികളെയൊക്കെ സ്വന്തമായെങ്കിലും പരിശോധിക്കാനുള്ള ഒരു സമയം എടുക്കാതെ അതിനു മുമ്പ് തന്നെ ഇത് വായനക്കാർക്ക് കിട്ടുന്ന രീതിയിൽ പാകമാകാത്ത പലഹാരമായാലും ഭക്ഷണമായാലും പകുതി പാകപ്പെടുത്തി കഴിക്കുന്ന ഒരവസ്ഥയിൽ, കാരണം അതൊന്ന് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുകയും സ്വയം പരിശോധിക്കുകയും ചെയ്തതിന് ശേഷം എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ, മെച്ചപ്പെടുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ അതുകൂടെ വരുത്തിക്കൊണ്ട് അത് ചെയ്യുന്നതായിരിക്കും അതിനോടുള്ള ഒരു നീതി പുലർത്തുക എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിലുള്ള ഒരു പരിശ്രമമൊന്നും ഇന്ന് നടക്കുന്നതായിട്ട് കാണുന്നില്ല. പിന്നെ എല്ലാവരും ഭയന്നാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള, വിമർശകരില്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. സാഹിത്യ രംഗത്ത് വിമർശന സാഹിത്യം അപ്രത്യക്ഷമായി കഴിഞ്ഞു. എത്രയോ ഭയന്നിട്ടാണ് ഒരു രചന നമ്മൾ ഒരു പ്രസിദ്ധീകരണത്തിൽ കൊടുക്കുന്നത്. കൃഷ്ണനായർ സാറൊക്കെ എന്ന് വെച്ചാൽ കൊന്നു കൊല വിളിച്ചു കളയും ഒരു തെറ്റ് സംഭവിച്ചാൽ. അപ്പൊ അങ്ങനെ ഭയക്കേണ്ട ഒരു കാര്യമില്ല ഇന്ന്. കാരണം ഇതിനിടയിൽ വായനക്കാരന്റെയും എഴുത്തുകാരന്റെയും ഇടയിൽ ഒരു പ്രതിബന്ധമില്ല. അതുകൊണ്ട് തന്നെ എഴുത്ത് സർവതന്ത്ര സ്വതന്ത്രമായി പോവുകയാണ്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനയ്ക്കോ പരിഷ്കരണത്തിനോ നവീകരണത്തിനോ വിധേയമാകാതെ ഒരു അസംസ്കൃത വസ്തുവായിട്ടാണ് ഇപ്പൊ പല രചനകളും വായനക്കാരിലെത്തുന്നത്. അപ്പൊ അതിന് അതിന്റെ മൂല്യത്തിൻ്റെതായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാകാം. തീർച്ചയായിട്ടും ഇത് കാലക്രമത്തിൽ മാറുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കുറച്ചുപേരെങ്കിലും അത്തരത്തിൽ ചിന്തിക്കുകയും അത് ഒരു ചൂണ്ടുപലകയായി മാറുകയും എഴുത്ത് മൊത്തത്തിൽ ഒരു പുതിയ ഘട്ടത്തിലേക്ക്, ഇത്തരത്തിൽ ശുദ്ധമായ രീതിയിലേക്കുള്ള ഒരു പ്രയാണം തുടരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
0: സർ, എനിക്ക് തോന്നുന്നു ഒരുപാടിടങ്ങളിൽ ഇപ്പം ഒരുപാട് പേരുടെ ഉള്ളിൽ ഒരു ചോദ്യമായി ഇങ്ങനെ അവശേഷിക്കുന്ന ഒരു കാര്യമാണ് മൂല്യശോഷണം അല്ലെങ്കിൽ മൂല്യച്യുതി. ഈ ഒരു രംഗത്ത് വളരെയധികം കടന്നുകൂടിയിരിക്കുന്നു. കാരണം സർ ഇപ്പം പറഞ്ഞ ഈ ഒരു വലിയൊരു കാര്യമാണ് എഴുത്തിനെ സംബന്ധിച്ച് പറഞ്ഞത്. ഒരു ചോദ്യം ഞാനിങ്ങനെ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ജന്മനാടിനെ കുറിച്ചും കലാലയത്തെ കുറിച്ചും പഠിച്ച സ്കൂള് പിന്നിട്ട് വന്ന വഴികൾ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: ഞാൻ ജനിച്ചത് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിലെ കുന്നത്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കൃഷിവലന്മാരുടെയും സാമൂഹികവും സാമ്പത്തികവുമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് എൻ്റെ പിറവി. എങ്കിലും അവിടെയുള്ള മനുഷ്യരുമായിട്ട് ബാല്യകാലം മുതലുള്ള വലിയ ബന്ധം തീർച്ചയായിട്ടും എനിക്ക് പാർന്നെടുക്കാൻ സാധിച്ചിട്ടുണ്ട്, അത് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം അവിടെ തന്നെയുള്ള കുന്നത്തൂരിലെ നടിയവിള എൽ പി സ്കൂളിലായിരുന്നു എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം. അതിനുശേഷം പനയനാർകാവ് കരുനാപ്പിള്ളി പനയനാർകാവ് വല്ലഭായ് പട്ടേലിൻ്റെ സ്മരണാർത്ഥമുള്ള ഒരു സ്കൂളുണ്ട്, അവിടെ ഞാൻ 7-ാം സ്റ്റാൻഡേർഡിൽ പഠിച്ചു. പിന്നീട് കൊല്ലം ജില്ലയിൽ തന്നെ പാങ്ങോട് പുത്തൂർ പാങ്ങോടുള്ള കുഴിക്കലിടവ ഹൈസ്കൂളിലാണ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം. അതിനുശേഷം ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലെ പ്രഡിഗ്രിയും അതിനുശേഷം സുവോളജിയിലെ BSc ചെയ്തു. അതും കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കൃഷിശാസ്ത്രത്തിൽ ഓണേഴ്സ് ബിരുദത്തിനായിട്ട് വടക്കേ ഇന്ത്യയിലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ സർവകലാശാലയിൽ പോയത്. അവിടെ ജനതാ മഹാവിദ്യാലയ എന്ന ഒരു കോളേജിലാണ് ഞാൻ പഠിച്ചത് 4 വർഷം. അതിനുശേഷം കേരളത്തിലെത്തുകയും തിരികെ ജോലി പ്രവേശിക്കുകയും ചെയ്തു. പിന്നീട് എൻ്റെ സർവീസ് കാലത്തിൻ്റെ തിരക്കിലായിരുന്നു, പല തരത്തിലും എനിക്ക് വ്യക്തിപരമായ ഒരു കാര്യത്തിനും എനിക്ക് മാറ്റിവെക്കാൻ സമയം കിട്ടാത്ത തരത്തിൽ അത്ര തിരക്കുള്ള ഒരു ജീവിതമായിരുന്നു എനിക്കുണ്ടായത്. റിട്ടയർമെൻറ്റിന് ശേഷമാണ് അതിനിടയ്ക്ക് 2 പുസ്തകങ്ങൾ ഞാൻ എഴുതി, 2008-ലും 2015-ലും 2 പുസ്തകങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. റിട്ടയർമെൻറ്റിന് ശേഷം ഞാൻ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സ്വകാര്യമായി പഠനമെന്ന് പറയുന്ന ഒരു നൈരന്തര്യമാണ് എന്ന ബോധം, കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഞാനൊരു പ്രഭാഷണത്തിന് പോകുമ്പോൾ അതിൻ്റെ ആധികാരികത ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള സാമഗ്രികൾ ഉണ്ടാവണം. അപ്പോൾ അത് അക്കാഡമികമായിട്ട് ആധികാരികമായ കാര്യങ്ങൾ സമ്പാദിക്കണമെങ്കിൽ അതിനാവശ്യമായ പഠനം നടത്തണം. അതുകൊണ്ട് ഞാൻ ഔപചാരികമായ പഠനം തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ 2 PG ഞാൻ ചെയ്തു, 2 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ചെയ്തു. അതിൽ 2 എണ്ണവും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ്. പിന്നീട് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് കാലാവസ്ഥാ വ്യതിയാനത്തിൽ. അപ്പോൾ അങ്ങനെ അക്കാഡമികമായിട്ട് അങ്ങനെ പല സ്ഥാപനങ്ങളിലും പല സ്ഥലത്തും പഠിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തിയത്. അത് പക്ഷേ എൻ്റെ എഴുത്തിലും എൻ്റെ പ്രഭാഷണങ്ങളിലും എൻ്റെ ചിന്തകളിലുമൊക്കെ എനിക്ക് നല്ല തിളക്കമുള്ള ദീപങ്ങളായിട്ട് എനിക്ക് ദർശിക്കാൻ സാധിക്കുന്നുണ്ട്. എപ്പോഴും അവയൊക്കെ എനിക്ക് നല്ല വഴികാട്ടികളാവുന്നുണ്ട്.
0: ഫാമിലി
1: അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി. ഭാര്യ പത്മിനി എന്നാണ് പേര്. ഈ പത്മിനി എന്ന വാക്ക് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ പല എഴുത്തുകാരും ദായാണ് ഉപയോഗിക്കുന്നത്, പത്മിനി എന്നാണ്. ശരിക്കും പത്മ തായും മായും കൂടെ ചേർന്ന് പറയാനാണ് പത്മം എന്നാൽ സ്വർണം എന്നാണ് അർത്ഥം. പത്മിനി എന്ന് പറയുന്നതന്നെ ഒരു സ്വർണപ്രതിമയാണ് എന്നർത്ഥമാണ്. പക്ഷെ പലരും ഉപയോഗിക്കുന്നത് എന്താണ്, ഈ തായും മായും ചേർക്കത്തില്ല, ദായും മായുമാണ് ചേർത്ത് പത്മിനി എന്ന് പറയുന്നത്. അപ്പം അത് പറയട്ടെ. അപ്പം എൻ്റെ ഭാര്യയുടെ പേര് പത്മിനി എന്നാണ്. എനിക്ക് 2 മക്കളാണ്. മൂത്തവാന് അഡ്വക്കേറ്റാണ്, അയാൾ വിവാഹം കഴിച്ചു, കുട്ടികളായിട്ടില്ല. ഇളയത് മകളാണ്, അവള് വിവാഹം കഴിച്ചു. ഭർത്താവ് പോളിടെക്നിക്കിൽ ഗവൺമെൻറ് പോളിടെക്നിക്കിലെ ലെക്ചററാണ്, ഇപ്പോൾ PhD ചെയ്യുന്നു. പിന്നെ അവർക്ക് 2 കുട്ടികളുണ്ട്. ഞങ്ങനെ ഭാര്യയും ഞാനും എൻ്റെ മകളും മരുമകനും മകനും മരുമകളും 2 പേരക്കുട്ടികളുമായിട്ടുള്ള ഒരു ചെറിയ കുടുംബത്തിലാണ് ജീവിതം, സന്തോഷമായിട്ട് ജീവിതം മുമ്പോട്ട് പോകുന്നു.
0: കുറേ അധികം കാര്യങ്ങളാണ് കുറച്ചധികം നേരമായി സാർ നമ്മോടൊപ്പം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, ഇത് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ അണ്ടറിലുള്ള റേഡിയോ സാന്ത്വനമാണ്. അപ്പം നമുക്ക് നിരവധി ശ്രോതാക്കൾ

0: ഈ റേഡിയോ സാന്ത്വനത്തിന് ഉണ്ട്. ഒപ്പം തന്നെ നമ്മുടെ പാലിയേറ്റീവ് കെയറിന്റെ കുറേയധികം പേഷ്യൻസ് ഉണ്ട്. നമ്മുടെ ഒരു ടീം വർക്കിന്റെ പ്രവർത്തനത്തിലൂടെയാണ് ഈ പാലിയേറ്റീവ് കെയർ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് സുമനസ്സുകളുടെ സഹായത്തോടെയാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയതിനും കൂടാതെ മുന്നോട്ടുള്ള സാറിന്റെ പ്രവർത്തന മണ്ഡലങ്ങളിലേക്കും ഒക്കെ തന്നെയും എല്ലാവിധ ആശംസകളും. റേഡിയോ സാന്ത്വനം ടീമിന്റെ വകയായി ഞാൻ സാറിന് ആശംസിക്കുകയാണ്. ഇവിടെ എത്തിയതിൽ ഒത്തിരി സന്തോഷം.
1: വളരെ സന്തോഷമുണ്ട്. അപ്പോൾ പാലിയേറ്റീവ് കെയറിൻ്റെ എന്ന് വെച്ചാൽ വളരെ മഹത്തരമായ ഒരു ദൗത്യമാണത്. അതിന് മൂല്യം നിർണ്ണയിക്കാൻ നമുക്ക് സാധ്യമല്ല. അപരിമിതമായ മൂല്യങ്ങളുള്ള ഒരു സേവന പ്രവർത്തനമാണത്. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ അത്തരം പ്രവർത്തനങ്ങൾ അഭംഗുരം മംഗളമായി മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. മാത്രമല്ല സാന്ത്വനം റേഡിയോയുടെ പ്രവർത്തനങ്ങൾ ഇത്തരം മേഖലയിലെ പരിസ്ഥിതി, കൃഷി, സാഹിത്യം തുടങ്ങിയ നിരവധി മേഖലകളിലെ പ്രകാശമായി സമൂഹത്തിന് ലഭ്യമാകട്ടെന്നുള്ള ആശംസിക്കുന്നു. എല്ലാവിധ പ്രാർത്ഥനകളോടും കൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്തെ.
0: താങ്ക് യു സർ. സമാഗമത്തിൽ ഞാൻ രജനി ഗിരീഷാണ്. നമ്മോടൊപ്പം സമാഗമത്തിൽ ഇത്രയും നേരം അതിഥിയായി ഉണ്ടായിരുന്നത് കെ വി രാമാനുജൻ തമ്പി സാറാണ്. സമാഗമത്തിന്റെ തുടർന്നുള്ള എപ്പിസോഡുകളിൽ സാംസ്കാരിക സാഹിത്യ മണ്ഡലങ്ങളിലെ നിരവധി വ്യക്തികളുമായി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.
2: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം സാജൻ യേശുദാസ്.
3: Wake up with the rhythm of success. Your dream, your moment, your station, Radio Santhunam 90.4 FM. Stay tuned.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

ചിന്തകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദ ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
1: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ്

0: വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാദ് ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാദ് ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാദ് ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: Really, we can grow together.
2: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയമുള്ളവരെ നമസ്കാരം. நான் உங்க பிரபு பேசுறேன்.
2: தாலாபாணி படம் மூலமா
1: அன்புஸ்ரா இவர்கள் என்ன விசாரிக்கும்?

0: സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറിൽ പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം നാടകവും നാടക വിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്. പ്രിയ, ചിലത് നമുക്ക് പ്രിയപ്പെട്ടതാണ്. ജീവിതത്തിൽ പ്രിയമേറിയവർ ചിലരുണ്ടാകും. പ്രിയമേറിയ ചിലരെ നാം അവഗണിക്കാറുമുണ്ട്. ഏത് സാഹചര്യങ്ങളെയും പ്രിയങ്കരമാക്കുന്നവരുമുണ്ട്. വേദനകളിലും സന്തോഷങ്ങളിലുമെല്ലാം പ്രിയപ്പെട്ട എന്തെങ്കിലും ഒന്നുണ്ടാവും. തിരശീല കടന്നു പോകുന്നത് അത്തരമൊരു ജീവിതകഥയിലൂടെയാണ്. പ്രിയ,
1: മോളെ, നീ എന്താ ഇന്നലെ വരാതിരുന്നത്?
2: കുഞ്ഞെ, ഇന്നലെ എന്തു പറ്റി?
3: പ്രിയമോളെ, ഇന്നലെ ഒരുപാട് നേരം നിന്നെ ഞങ്ങൾ കാത്തിരുന്നു.
2: ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. ദാ പിടിച്ചോ, രാമേട്ടൻ്റെ ഷുഗറിൻ്റെ ഗുളിക. വലിയ ചേച്ചി, ദാ മാസിക. രമണി ചേച്ചിക്ക് ഐസ്ക്രീമും ഉണ്ട് കേട്ടോ. പിടിക്ക്, എൻ്റെ കൈ വേദനിക്കുന്നു.
1: എന്തൊക്കെയാ വാങ്ങിയിട്ട് വന്നേക്കുന്നത്? ഒരു മാസത്തേക്കുള്ള എല്ലാ സാധനവും ഉണ്ടല്ലോ.
4: ഞങ്ങൾക്ക് വേണ്ടി പണം ഒരുപാട് ചിലവാക്കേണ്ടി വരുന്നല്ലേ.
2: ആഹാ, തുടങ്ങിയല്ലോ. മോളെ എന്നാ വിളിക്കുന്നത്? പക്ഷെ സ്വന്തം മോളോട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയുമോ?
3: പറഞ്ഞാൽ ഇപ്പോൾ എന്താ, സ്നേഹമില്ലെന്നാണോ? നിന്നെക്കുറിച്ചാണ് എപ്പോഴും ഞങ്ങളുടെ ആലോചന. മക്കൾക്ക് വേണ്ടാത്തതുകൊണ്ടല്ലേ ഞങ്ങളെയൊക്കെ ഈ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയിരിക്കുന്നത്. അവർക്ക് വേണ്ടാത്ത ഞങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്ന നിന്നെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കാതിരിക്കും?
1: നിനക്ക് കിട്ടുന്ന പൈസ മൊത്തം നീ ഇവിടെ ചിലവാക്കുകയാണോ? അച്ഛേ, ഒരു കുടുംബത്തിൻ്റെ ചിലവ് എനിക്കറിയാം.

0: എല്ലാം ഒത്തുപോകണ്ടേ കുഞ്ഞേ?
1: ഞാൻ ഇന്നലെ വന്നില്ലല്ലോ. എന്നാ പിന്നെ ഇന്ന് എല്ലാവരുടെയും കൂടെ ഇരുന്ന് ചോറുണ്ണാം, കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കാം എന്നൊക്കെ വിചാരിച്ചു വന്ന എന്നെ വേണം പറയാൻ.
2: അങ്ങനെ അങ്ങ് പിണങ്ങാതെ, സത്യത്തിൽ ഞങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. പലതിനും വേണ്ടി മക്കൾ ഞങ്ങളെ ഇവിടെ കൊണ്ടാക്കിയത് കൊണ്ടല്ലേ മോളെ പരിചയപ്പെടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. മക്കളേക്കാൾ സാനം ഒരുപടി മുകളിലാണ് എന്റെ മോൾക്ക് കേട്ടോ.
0: സ്നേഹം തൊട്ടുതീണ്ടിട്ടില്ലാത്ത പരിചാരകരെയാ ഇവിടെ ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഒരു കണക്കിന് ഇവിടെ വന്നുപെട്ടതുകൊണ്ട് നിന്നെപ്പോലൊരു മകളെ ഞങ്ങൾക്ക് കിട്ടി.
1: ഞാനല്ലേ ശരിക്കും ഭാഗ്യവതി. നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ട്, കാത്തിരിക്കുന്നുണ്ട്. ആത്മാർത്ഥതയില്ലാത്ത സമൂഹത്തിൽ ഞങ്ങൾ അത്രക്കാരല്ല എന്ന് പറയുന്ന കുറേയേറെ പേർ നിങ്ങളുടെ എല്ലാം സ്നേഹം അനുഭവിക്കാൻ എനിക്ക് കഴിയുന്നു. അപ്പോൾ ഞാനല്ലേ ഭാഗ്യവതി.
3: പ്രിയേ, പ്രിയങ്കരി, ജാനകി അമ്മയ്ക്ക് ഇന്നലെ തീരെ വയ്യായിരുന്നു. നിന്നെ അന്വേഷിച്ചു, വയ്യാതാവുമ്പോൾ നീ അടുത്ത് ചെന്നിരിക്കുന്നത് അവർക്ക് വലിയ ആശ്വാസം.
1: ഞാനെന്താ ജാനകി അമ്മയെ കാണാൻ പോവുക. ഇന്നലെ മോൾക്ക് നല്ല സുഖമില്ലായിരുന്നു, അവളെ ആശുപത്രിയിൽ കൊണ്ടുപോയി. പിന്നെ അത്യാവശ്യമായി ഒന്ന് രണ്ടടുത്ത് പോകണമായിരുന്നു.
0: രാജപേട്ടൻ ഇന്നലെ തല കറങ്ങിയൊന്ന് വീണു മോളെ.
1: അയ്യോ, എന്നിട്ടെന്താ ഇത്രയും നേരമായിട്ട് പറയാതിരുന്നത്? ഞാൻ വേഗം അച്ഛനെ പോയിന്ന് കാണട്ടെ. ഈ മാസം ചെക്കപ്പ് പോലും ചെയ്തിട്ടില്ല.
2: ആർക്കും വേണ്ടാത്ത ഞങ്ങളെ, കുറെ വയസ്സന്മാരെ, പൊന്നുപോലെ നോക്കുന്ന കൊച്ച. ദൈവമേ അതിനെ കാത്തോണേ.
1: അച്ഛ, തലയിറങ്ങി വീണു അല്ലേ? ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഒറ്റയ്ക്കിറങ്ങി നടക്കരുതെന്ന്. എന്നിട്ടും
4: ഒറ്റയ്ക്ക് കിടക്കാൻ ഒരു കൊതി തോന്നി മോളെ. എത്ര നാളാ ഇങ്ങനെ
1: ഒറ്റയ്ക്ക് ഒത്തിരി നടന്ന് കുടുംബം നോക്കിയതല്ലേ അച്ഛാ, അവസാനതാ ഇവിടെ വരെ എത്തി. ഇനി പറയുന്നത് കുറച്ചൊന്ന് കേൾക്ക്. അന്നത്തെ ആരോഗ്യമൊന്നും അല്ല ഇന്ന്. വീണ് കയ്യോ കാലോ വല്ലോ ഒടിഞ്ഞിരുന്നെങ്കിലോ?
4: നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായേനെ അല്ലേ?
1: അതല്ല അച്ഛാ, ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരു കൈസഹായം ഉണ്ടെങ്കിൽ പോലും അച്ഛന് പിന്നെ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ആരോഗ്യം അതുപോലെ തന്നെ ഇരിക്കണ്ടേ.
3: പ്രിയമോളെ, ഞങ്ങൾ പറഞ്ഞാലൊന്നും ഈ രാജപ്പെട്ടൻ കേൾക്കില്ല. നീ തന്നെ പറഞ്ഞാലേ രക്ഷയുള്ളൂ.
4: എന്റെ മോള് പറഞ്ഞ ഞാൻ കേൾക്കും.
2: അത് തന്നെയല്ലേ അവളും പറഞ്ഞത്.
1: ഈ സംസാരമൊക്കെ ഒന്ന് നിർത്തിക്കേ. അച്ഛാ കാലൊന്ന് കാണിച്ചേ, ഞാനൊന്ന് നോക്കട്ടെ. വേദനയുണ്ടോ? കൈ എവിടെയെങ്കിലും ഇടിച്ചോ?
4: എനിക്കൊന്നും പറ്റിയില്ല മോളെ. നീ കൂടെയുള്ള നാള് വരെ എനിക്കൊന്നും പറ്റില്ല.
1: മതി മതി, ഫിലോസഫിയാണോ? ഒറ്റയ്ക്ക് നടന്നാൽ വീഴും. ഇനിയെങ്കിലും പറയുന്നതൊന്ന് കേൾക്കച്ച.
2: ഇവിടെ ഇപ്പൊ ആർക്കും ഒരു പ്രശ്നവും ഇല്ല. മോളിങ്ങ് വാ. നീ വരുന്നത് കൊണ്ട് ഞങ്ങൾ പായസമൊക്കെ ഉണ്ടാക്കി. ഇന്ന് നീയല്ലേ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത്.
5: പ്രിയ, ഞങ്ങൾ പുറത്തേക്ക് പോവാന്നേ. ഡിന്നർ റെഡിയാക്കിയിട്ട് നീ പൊക്കോ, ഞങ്ങൾ വന്നിട്ടെടുത്ത് കഴിച്ചോളാം.
1: ശരി മാഡം, അല്ലെങ്കിലും നേരത്തെ പൊക്കോട്ടെ എന്ന് ഞാൻ ചോദിക്കാനിരിക്കുമായിരുന്നു. മോൾക്ക് നല്ല സുഖമില്ല.
6: പ്രിയാൻജി നോക്ക്, ഞാൻ വായിച്ചത് എങ്ങനെയുണ്ട്?
1: ആഹാ നോക്കട്ടെ, കൊള്ളാലോ, നന്നായി വരച്ചിട്ടുണ്ടല്ലോ. ഐറൺ മോള് മിടുക്കി കുട്ടിയല്ലേ.
5: പ്രിയ, ഞാൻ മുകളിലത്തെ മുറിയിലെ ഷെൽഫിൽ കുറച്ച് പുതിയ ഡ്രസ്സ് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മന്ത് ബിനോയിച്ചൻ കുറച്ച് കൂടുതൽ ക്യാഷ് അയച്ചു. ഞാൻ കരുതി ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന്. നീ അതൊക്കെ അച്ഛനമ്മമാർക്ക് കൊണ്ട് കൊടുക്ക്. പിന്നെ ഇത് പിടിച്ചേ, ചെറിയൊരു തുക നിന്റെ കയ്യിലിരിക്കട്ടെ.
1: വേണ്ട മാഡം, എനിക്ക് തരുന്ന സാലറി അത് മാത്രം മതി.
5: ഇത് നിനക്ക് വേണ്ടിയല്ല പ്രിയേ, നിന്റെ മക്കൾക്ക് വേണ്ടിയാണ്. നീ എല്ലാവരെയും സഹായിക്കുന്നവളല്ലേ, അതുകൊണ്ട് തിരികെ കിട്ടുന്ന സഹായമാണെന്ന് കരുത്. എന്റെ മോളെ പോലെ തന്നെയല്ലേ അവരും.
6: ആന്റി വാങ്ങ്, മമ്മി തരുന്നല്ലേ, വാങ്ങ്.
1: ഇതിനൊക്കെ പകരം തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല മാഡം.
5: പകരമോ? നീ തിരിച്ചൊന്നും തരണ്ട. വീട്ടുജോലിയാ ചെയ്യുന്നതെങ്കിലും നിന്നെ ഞാൻ എന്റെ അനിയത്തിയായിട്ടാ കാണുന്നത്.
1: ശരിയാണ്, അതെനിക്കറിയാം. ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ കയ്യിൽ വന്നപ്പോ ചിലവ് ഒറ്റയ്ക്ക് താങ്ങാൻ വയ്യാത്ത അവസ്ഥയിൽ മാഡം ആണ് എന്നെ ഇവിടെ വരാൻ പറഞ്ഞത്. ഇന്ന് വരെ ഒരു ജോലിക്കാരിയായിട്ട് എന്നെ കണ്ടിട്ടേയില്ല.
5: പ്രിയേ, സത്യത്തിൽ എനിക്ക് നിന്നോട് ബഹുമാനമാണ്. മക്കൾ വലിച്ചെറിഞ്ഞ കുറേ പാഴ്ജന്മങ്ങളെ സ്വന്തം അച്ഛനമ്മമാരെ പോലെ നോക്കി അതിൽ സന്തോഷം കണ്ടെത്തുന്ന എല്ലാവർക്കും ഇത് പറ്റില്ല പ്രിയേ.
1: മാഡം സമയം വൈകി, നേരത്തെ പോയാൽ നേരത്തെ തിരിച്ചു വരാമല്ലോ. ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചോളാം.

0: ശരി പ്രിയ, ഞാൻ പറഞ്ഞത് മറക്കണ്ട കേട്ടോ. ഡ്രസ്സൊക്കെ എടുത്തോണേ, നാളെ രാവിലെ കാണാം. നീ 4 മണിക്ക് എഴുന്നേറ്റ് വരാനൊന്നും നിൽക്കണ്ട, കുഞ്ഞിന് സുഖമില്ലാത്തതല്ലേ. ഒരു 9 o'clock ഒക്കെ ആവുമ്പോൾ വന്നാൽ മതി.
1: ഓക്കെ മാഡം. പിയാൻറ്റി, ഞായറാഴ്ച വരുമ്പോൾ വൃന്ദയെ കൊണ്ടുവരുമോ? എനിക്ക് കൂട്ടിന് ആരും ഇല്ലല്ലോ. വൃന്ദ വന്നാൽ ഞങ്ങൾക്ക് ഒത്തിരി നേരം കളിക്കാം, ഒരുമിച്ച് ഫുഡ് കഴിക്കാം. എന്താ ഇപ്പോൾ അവളെ കൊണ്ടുവരാത്തേ? പ്ലീസ് ഞായറാഴ്ച അവളെയും കൊണ്ടുവരണേ.
2: അതിനെന്താ മോളെ, ആന്റി വൃന്ദയെയും കൊണ്ടുവരാ കേട്ടോ. രണ്ടുപേരും ഇനി വന്നേ, അമ്മ പറഞ്ഞതൊക്കെ വാങ്ങിയിട്ടുണ്ട്
3: കേട്ടോ.
2: മതി മതി മതി, ഞാൻ പറയുന്നത് ആദ്യം കേൾക്ക്. അമ്മ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ മക്കളൊന്നും നശിപ്പിക്കാതെ സൂക്ഷിച്ചുപയോഗിക്കണം. ഇപ്പോഴേ ഭക്ഷണത്തിൻ്റെയും പൈസയുടെ ഒക്കെ വില എറിഞ്ഞു വേണം വളരാൻ.
3: ഞങ്ങൾക്കറിയാം അമ്മേ, ഇനിയെങ്കിലും താ. ഞാൻ പറഞ്ഞ പാവക്കുട്ടിയെ വാങ്ങിയിട്ടുണ്ടോ നോക്കട്ടെ അമ്മേ. അമ്മേ, എനിക്ക് ജിലേബി വാങ്ങിയോ?
2: എല്ലാം വാങ്ങിയിട്ടുണ്ട്.
4: എന്താ ഇവിടെ സന്തോഷം? എന്താടി മിണ്ടാട്ടമില്ലേ?
2: ഞാൻ മക്കൾക്ക് കഥാപുസ്തകവും വരയ്ക്കാനുള്ള പെയിന്റും ഒക്കെ വാങ്ങിട്ട് വന്നു, അതൊക്കെ അവരൊന്ന് നോക്കിയതാ.
4: ഓഹോ, അപ്പൊ മാഡത്തിന്റെ കയ്യില്?
2: ഇല്ല, എന്റെ കയ്യില് കാശൊന്നും ഇരിപ്പില്ല. ഇത് തന്നെ ഞാൻ ഡേസി മാഡത്തിനോട് കടം വാങ്ങിയതാ.
4: ഓ, അവരിപ്പോ കടം കൊടുപ്പും തുടങ്ങിയോ? എങ്കിൽ ഞാൻ അങ്ങോട്ട് ഇരുന്ന് ചോദിക്കാം.
2: അയ്യോ, അങ്ങോട്ട് പോകണ്ട. ആ ജോലി പോയാൽ പിന്നെ വീട്ടു ചെലവ് നടക്കില്ല.
4: എന്താണ് നീ പറഞ്ഞത്? ഞാൻ ചെലവിനൊന്നും തരുന്നില്ലെന്നല്ലേ പറഞ്ഞത്? അതല്ലേ എന്റെ അർത്ഥം.
2: അതെ, വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കാനും പൈസ പിടിച്ചു കുറച്ച് വാങ്ങിക്കൊണ്ട് പോകാനും മാത്രമല്ലേ നിങ്ങൾക്കറിയൂ.
4: പൈസ ഉണ്ടാക്കി ആർക്കും വേണ്ടാത്ത കുറെ കളവന്മാരെ കളവി വെക്കും കൊണ്ട് കൊടുക്കല്ലേ. പിന്നെ എങ്ങനെ ഈ വീട്ടിൽ ദാരിദ്ര്യമില്ലായിരിക്കുന്നത്? വല്ലവർക്കും കൊണ്ട് കൊടുത്തിട്ട്
2: കുടുംബം നോക്കണം. 2 പെൺകുട്ടികൾ വളരുന്നു, ഇതൊന്നും നിങ്ങൾക്ക് ചിന്തയില്ല. മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ലേ നിങ്ങൾക്ക് താല്പര്യം?
4: എടി, വീട്ടിലിരിക്കുന്ന പെണ്ണിന്റെ കൊണവാടി അതൊക്കെ.
2: ആണുങ്ങളെ രക്ഷപ്പെടാൻ വേണ്ടി സ്ഥിരം പറയുന്നതാ ഇതൊക്കെ. വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ആരെയും പഠിപ്പിക്കണ്ട, അതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യണമെങ്കിലേ സ്നേഹം വേണം.
4: നീ എന്നെ സ്നേഹം പഠിപ്പിക്കണ്ട. ഈ പറഞ്ഞ സ്നേഹം നിനക്കില്ലാത്തതുകൊണ്ടാടി ഞാൻ ഇങ്ങനെയൊക്കെ.
2: 2 പെൺകുഞ്ഞുങ്ങളാണ്, എപ്പോഴെങ്കിലും അവർക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടോ? മനുഷ്യ, 10-20 വർഷമായി ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയിട്ട്, എപ്പോഴെങ്കിലും എന്നെ ഒന്ന്.
4: ഒന്നിനും കൊള്ളാത്ത നിന്നെ പോലൊരുത്തിയാ എനിക്ക് കിട്ടിയത്. സാമ്പത്തിക സഹായം വല്ലതും തരുന്നവരായിരുന്നെങ്കിൽ ഒരു ബിസിനസ് എങ്കിലും തുടങ്ങാമായിരുന്നു. 10 രൂപയുടെ ഉപകാരമില്ലാത്ത ഒരു കുടുംബം.
2: എന്തിനാ എന്റെ വീട്ടുകാരെ പറയുന്നേ? നിങ്ങളൊരാണല്ലേ, അധ്വാനിച്ചുണ്ടാക്കണം. എത്രയോ പേർ അങ്ങനെയുണ്ട്, അതൊന്നും കണ്ണിൽ പെടുന്നില്ലല്ലോ.
4: എന്താണ് നീ പറഞ്ഞത്? നിന്നെ ഞാൻ ശരിയാക്കി തരാം. നിനക്കൊരു ഇത്തിരി അഹങ്കാരം കൂടുതലല്ലേലും. കൈ നാല് കാശുണ്ടാവുമ്പോ എല്ലാം തകഞ്ഞു അവളുമാരുടെ ഒക്കെ വിചാരം. നിന്റെ കൈ നീ കൊള്ളും, നോക്കോ. നിന്റെ അടുത്ത് ഞാൻ, നീ നിന്നെ ഉണ്ടല്ലോ. നിന്നെ ഇന്ന് കുറച്ച് പൈസ കൈ വന്നെന്നും പറഞ്ഞിട്ട് എന്ത് തോന്നിയ ദിവസം വന്നോ? വല്ലവളുമായിട്ട് നിന്ന് പൈസ കടം പിടിച്ചോണ്ട് വന്നിട്ട് അവളെ നെകളിപ്പ് കണ്ടില്ലേ?
2: എന്തിനാ ദൈവം എന്നോട് ഇങ്ങനെ? എന്നെങ്കിലും എനിക്ക് സന്തോഷത്തോടെ ഒരു ദിവസം ഈ വീട്ടിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടോ നീ? എന്റെ മക്കളോടൊപ്പം ഒരു ദിവസമെങ്കിലും.
3: സാരമില്ല അമ്മേ, അച്ഛൻ എപ്പോഴും ഇങ്ങനെയല്ലേ? അമ്മ കരയല്ലേ? ഞങ്ങൾ പഠിച്ചു വലുതാവുമ്പോ പിന്നെ അമ്മയ്ക്ക് വിഷമിക്കേണ്ടി വരില്ലല്ലോ.
2: അറിയാടാ മോനെ, അറിയാം. മോള് കരയല്ലേ? നിങ്ങൾക്ക് 2 പേർക്കും വേണ്ടിയല്ലേ അമ്മ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് തന്നെ.
4: പിന്നെ ഒരമ്മ

0: പ്രിയേ, അങ്ങേര് പോയോ?
1: പോയി ഏജി.
0: നീതിപ്പോ പതിവാണല്ലോ പ്രിയേ. ഇയാൾക്കെതിരെ നീ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്ക്.
1: ഒന്നുമില്ലെങ്കിലും എന്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനല്ലേ ഏജി, അതാണ് ഞാൻ ഇങ്ങനെ.
0: പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ തന്നെ. മക്കളും നമ്മളത് മാത്രമല്ലല്ലോ, അവരുടേതും കൂടിയല്ലേ. ഇവനൊക്കെ നല്ല തല്ലു വളഞ്ഞിട്ടാണ്.
1: എന്റെ ജീവിതം ഇങ്ങനെ ആയി പോയി ചേച്ചി.
0: എങ്ങനെയായിന്നാ, അവന്റെ കാര്യം വിട്. നീ സത്യത്തിൽ ഒരു ഭാഗ്യവതിയാണ്. എത്ര അച്ഛനമ്മമാരുടെ സ്നേഹമാണ് നിനക്ക് കിട്ടുന്നത്. അവരുടെ പ്രാർത്ഥന നിനക്കുണ്ടാവും. വീട്ടുജോലിയും വൃദ്ധസദനത്തിന്റെ ജോലിയും എല്ലാം കൂടി ആവുന്നതിലും അപ്പുറം നീ ചെയ്യുന്നുണ്ടല്ലോ പ്രിയെ. എല്ലാം പോട്ടെ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീ സമാധാനിക്കൂ.
2: സമാധാനിക്കുക ചേച്ചി, ഇപ്പോൾ ഇതൊക്കെ ശീലമായി. ചേച്ചിക്കറിയാലോ, നിങ്ങളെ ഞാൻ സ്വന്തം ചേച്ചിയായിട്ടാണ് കാണുന്നത്. ഇതുപോലെ ചില ആശ്വാസങ്ങളുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ തളരാതെ ജീവിക്കുന്നത്.
0: അത് വിടുമോളെ, നീ വൈകിട്ട് വരാൻ പറഞ്ഞ എന്തിനാ എന്നോട്? ദാ ഇത് കുറച്ച് ബിരിയാണിയാ, മക്കൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതാ. വൃന്ദയ്ക്കും വരതയ്ക്കും കൊടുക്ക്. ആ, ഞാനിത് അടുക്കള വെച്ചേക്കാം.
2: ഇതൊന്നും വേണ്ടായിരുന്നു ചേച്ചി. എന്തിനാ, അവർക്കുള്ളതൊക്കെ
0: പോടിയെന്ന്. അവർക്ക് മാത്രമല്ല, ഇവിടത്തേക്കും കൂടിയാ.
2: ചേച്ചി, കഴിഞ്ഞ ദിവസം നിങ്ങളുടെ വിവാഹവാർഷികമാണെന്ന് പറഞ്ഞില്ലേ? അന്ന് എനിക്കൊന്നും തരാൻ പറ്റിയില്ല. ദാ ഇത് നോക്കിയേ, ഒരു സാരിയാ. ചേച്ചി ഇഷ്ടാവോന്നൊന്നും എനിക്കറിയില്ല, ഒന്ന് നോക്കിയേ.
0: നീ എന്തിനാ പ്രിയ ഇതൊക്കെ വാങ്ങിയത്? എന്തെല്ലാം ആവശ്യങ്ങളുള്ള നിനക്ക്?
2: അതൊന്നും ചേച്ചി നോക്കണ്ട, അങ്ങോട്ട് വാങ്ങി. അവിടെ പിന്നെ എപ്പോഴും ആരെങ്കിലുമൊക്കെ വിരുന്നവരുണ്ടാവില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്.
0: അങ്ങോട്ട് വന്നാലും ഇങ്ങോട്ട് വന്നാലും എന്താ? നീ ആ ബിരിയാണി എടുത്ത് കഴിക്കേ, കുഞ്ഞുങ്ങൾക്കും കൊടുക്ക്. വിഷമമൊക്കെ ഒന്ന് മാറടി വേണേ. ഈ സാരി അടിപൊളിയാണല്ലോ, ഇതെടുത്തൊരു ഫോട്ടോ എടുത്ത് വാട്സപ്പ് സ്റ്റാറ്റസ് ഇടണം. എൻ്റെ കൂട്ടുകാർക്കെല്ലാം വാട്സപ്പ് ഉണ്ട്.
2: അയ്യോ ചേച്ചി, അത്ര വിലയുള്ളതൊന്നും അല്ല അത്, കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് വാങ്ങിയേ ഉള്ളൂ.
0: അതിന് ഞാൻ വിലയൊന്നും ചോദിച്ചില്ലല്ലോ.
3: മോളെ പ്രിയേ, കുറച്ച് പഞ്ചസാര ഉണ്ടോ തരാൻ?
1: ത്രേസ്യമ്മ ചേട്ടത്തിയോ, ചായയിടാൻ നോക്കിയപ്പോഴായിരിക്കും പഞ്ചസാര ഇല്ലെന്ന് ഓർത്തത് അല്ലേ?
3: വയസ്സായില്ലേ മോളെ. അല്ല, വിലാസിനി ഉണ്ടോ ഇവിടെ?
0: ആ, ഞാനിപ്പോ വന്നതേ ഉള്ളു ചേട്ടത്തി. എന്തൊക്കെയുണ്ട് വിശേഷം? പുറത്തേക്കൊന്നും കാണാറില്ലല്ലോ.
3: പുറത്തേക്കൊന്നും ഇറങ്ങാത്തതാ കുഞ്ഞെ, പ്രാർത്ഥനയും സീരിയല് കാണലും ഒക്കെ ആയിട്ട് ഞാൻ അങ്ങ് ഇരിക്കും.
2: അമ്മച്ചിയെ കാണാറുണ്ടോന്ന് എസ്ത്ര ചോദിച്ചിരുന്നു കേട്ടോ.
3: അവളെ കണ്ടിരുന്നോ?
2: ആ, ഞാൻ ടൗണിൽ വെച്ച് കണ്ടിരുന്നു. ഒരുപാട് നേരം സംസാരിച്ചമ്മ. ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഇറങ്ങിപ്പോയി എന്നൊരു തെറ്റല്ലേ അവൾ ചെയ്തുള്ളൂ. നല്ലൊരു ജീവിതം തന്നെ അവൾക്ക് കിട്ടിയിരിക്കുന്നത്. എന്തിനാ പിന്നെ ഇങ്ങനൊരു പിണക്കം? വർഷങ്ങൾ ഒത്തിരി കഴിഞ്ഞില്ലേ.
3: എത്ര കഷ്ടപ്പെട്ടാ കുഞ്ഞെ ഞങ്ങൾ അവളെ വളർത്തിയത്. ഒരു നിമിഷം ആലോചിക്കാതെ അവള് ഒരുത്തിന്റെ കൂടെ സന്തോഷം എന്തെന്ന് അതിന്റെ ശേഷം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കുഞ്ഞെ. ദേഷ്യത്തിന് വീട്ടിൽ കയറരുതെന്നൊക്കെ അന്ന് പറഞ്ഞുപോയി. അവക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇനി വരട്ടെ, ഞാൻ എന്തോ പറയാനല്ലാതെ.
2: അമ്മച്ചി അവൾക്ക് നല്ല വിഷമമുണ്ട്. അമ്മച്ചി ഒന്ന് കാണണമെന്നും അമ്മ കെട്ടിപ്പിടിച്ചൊന്ന് കരയണമെന്നൊക്കെ അവൾ എന്നോട് പറഞ്ഞു. വീട്ടിലേക്ക് വരാൻ പറഞ്ഞു എന്ന് ഇനി ഞാൻ കാണുമ്പോൾ പറയട്ടെ. അല്ലെങ്കിൽ വേണ്ട, ചേട്ടത്തി ഒരു കാര്യം ചെയ്യും, ചേട്ടൻ നേരിട്ട് അവളെ ഒന്ന് വിളിക്ക്. എൻ്റെ കയ്യിൽ ഫോൺ നമ്പറുണ്ട്.
0: അത് നന്നായി പ്രിയേ, ചേട്ടത്തി വിളിച്ച് സംസാരിക്കട്ടെ. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ചുറ്റും നടക്കുന്നത്? ഇതിപ്പോൾ ഒരു നിസ്സാര കാര്യം, സ്നേഹിച്ച പയ്യൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. ഒന്നുമില്ലേലും അവൻ അവളെ തുടർന്ന് പഠിപ്പിച്ച് അന്തസ്സായി ജോലിയും കിട്ടി. സന്തോഷത്തോടെയല്ലേ ഇപ്പൊ അവര് ജീവിക്കുന്നത്? അത് മാത്രം ചേട്ടത്തി ആലോചിക്കേ.
2: അതെ, അടുത്ത് തന്നെ ഉണ്ടായിട്ടും സ്നേഹിക്കാതെ ഒരു അമ്മയും മകളും ജീവിക്കുന്നത് എന്തിനാ?
0: പ്രിയ ഞാൻ ഇറങ്ങട്ടെ, വടക്കേതിലെ മാമനും മാമിയും ഒക്കെ വരുമെന്ന് വിളിച്ചു പറഞ്ഞതാ.
2: ആ ശരി ചേച്ചി.
3: പഞ്ചാര ഇട് കുഞ്ഞെ, അവിടെ ചായക്ക് കാത്തിരിക്കുക.
2: എങ്കിൽ പിന്നെ നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ, ചായ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നൂടെ, ഞാനും മോളല്ലേ.
3: നാളെ ആവട്ടെ, ഞങ്ങൾ ഇവിടെ വന്നേ ചായ കുടിക്കുന്നുള്ളൂ.
2: അതിപ്പോ പറയുന്ന എന്തിനാ, ഇനി പോരെ.
3: അല്ല മക്കളെന്തിയേ, സാധാരണ ഞാൻ വരുമ്പോ രണ്ടുപേരും ഓടി വരുന്നതാണല്ലോ.
2: ആ ഇനിയിപ്പോ കുറെ നേരത്തേക്ക് അവരെ പുറത്തേക്കൊന്നും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു ചെറിയ ഷോപ്പിംഗ് കഴിഞ്ഞാ വന്നത്.
3: ആഹാ, എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങുവാ കുഞ്ഞെ.
2: ശരി ചേട്ടത്തി. ചേട്ടാ, ഇത് ഞാൻ ഇന്നലെ ഇവിടുന്ന് വാങ്ങിയ ബിസ്ക്കറ്റാ. ഇതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണല്ലോ.
4: ഇവിടുന്ന് വാങ്ങിയതോ? അങ്ങനെ

0: വഴിയില്ലല്ലോ.
1: ഇതാണ്ട് ബില്ലുണ്ട്.
2: എന്റെ കടയിലെ സാധനങ്ങളുടെ ഡേറ്റ് ഒക്കെ ഞാൻ നോക്കിയതാ. കൊച്ചിന് വേണമെങ്കിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ പൈസ തിരിച്ചു തരാം.
1: അങ്ങനെ പറഞ്ഞ ശരിയാവില്ലല്ലോ ചേട്ടാ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ, പ്രത്യേകിച്ച് ഭക്ഷണ സാധനങ്ങൾ, കടകളിൽ വിൽക്കാൻ പാടില്ലല്ലോ. ബിസ്ക്കറ്റൊക്കെ കുട്ടികളും മുതിർന്നവരും ഒക്കെ കഴിക്കുന്നതല്ലേ.
2: കൊച്ചിനിപ്പോ എന്താ വേണ്ടത്?
1: ഇതുപോലെ ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് മാറ്റണം. എത്രയോ പേര് ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങുന്നതാ. ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും പറ്റിയാൽ എന്ത് ചെയ്യും?
2: കുഞ്ഞു കുഞ്ഞിന്റെ കാര്യം നോക്ക്.
1: ഞാൻ പോലീസിനെ അറിയിക്കും, അപ്പൊ പിന്നെ ചേട്ടന് ഗൗരവം മനസ്സിലായിക്കൊള്ളു.
2: ഞാൻ കച്ചവടം ചെയ്ത് ജീവിച്ച് പൊക്കോട്ടെ.
1: ആ അല്ലെങ്കിലും നേരാവണ്ണം പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. ഇനി പഴയ സാധനങ്ങളൊന്നും ഇവിടെ വെച്ചേക്കില്ലല്ലോ അല്ലേ? എല്ലാം കടയിൽ നിന്ന് മാറ്റിയേക്കണേ.
2: കുറച്ച് സമയം താ മോളെ, രണ്ട് മൂന്ന് ദിവസം താ, ഞാൻ എല്ലാം മാറ്റിക്കോളാം. ആരും ഇതുവരെ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാനൊന്നും ശ്രദ്ധിച്ചതുമില്ല.
1: ഇനി ശ്രദ്ധിച്ചാൽ മതി ചേട്ടാ. അയ്യോ, ആ കുട്ടി തെറിച്ചു വീണല്ലോ. വാ ചേട്ടാ, നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. എല്ലാവരും നോക്കി നിൽക്കുന്നു, ആരുമില്ലേ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ.
2: അതൊക്കെ പിന്നെ തലവേദനയാവും.
1: ദേ ആരെങ്കിലും ഒന്ന് പിടിച്ചേ, ആരെങ്കിലും ആംബുലൻസ് ഒന്ന് വിളിക്കൂ പ്ലീസ്. ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, ആദ്യം ജീവൻ രക്ഷിക്കാൻ നോക്കാം നമുക്ക്, ബാക്കിയെല്ലാം പിന്നെ. എന്റെ സന്തോഷം എല്ലാവരുടെയും സന്തോഷമാണ്, പക്ഷേ എന്റെ സങ്കടം അതെന്റെ മാത്രമാണ്. ഉത്തരവാദിത്തങ്ങളും കടമകളും ഒക്കെ എനിക്ക് മാത്രമാണോ? നല്ല ജീവിതം കിട്ടിയ എത്രയോ പേർ, പക്ഷെ ചിലരുണ്ട് എന്നെ പോലെ. ചുറ്റും നിൽക്കുന്നവർക്ക് പ്രിയ ഭാഗ്യവിധിയാണ്, പക്ഷേ എന്റെ മനസ്സൊന്നറിയാൻ ആർക്കാ കഴിയുക? പാതി തിളയ്ക്കപ്പെട്ട മനസ്സും ശരീരവും സ്വന്തം കാലിൽ നിന്ന് അധ്വാനിച്ചാലും പറയാനുള്ളത് വെട്ടിത്തുറന്ന് പറഞ്ഞാലും അവൾ തൻ്റെടിയായി, അഹങ്കാരിയായി. സ്നേഹിക്കേണ്ടവരിൽ നിന്നുള്ള അവഗണനകൾ, കുറ്റപ്പെടുത്തലുകൾ. ഒരു പെണ്ണിൻ്റെ ജീവിതം ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്?
3: നാടകം പ്രിയ ഇവിടെ പൂർണ്ണമാകുന്നു. രചനാ സംവിധാനം ആർ ജെ കാവ്യ. ശബ്ദം നൽകിയവർ ബീന കുവേര, അഭിലാഷ് കെ ആശ്രാമം, അനുശ്രീ, കൃഷ്ണ ബിജു, മേരി റാണി, ശരവണൻ.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
5: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.
1: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ

0: എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി സെപ്റ്റംബർ 4-ാം തീയതി ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ക്രഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
5: August 1 മുതൽ September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൺ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men's Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensboro Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: രാത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
8: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
9: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
8: കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
10: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 113.

0: 464. Call 845-553-5671 or 646-996-1692.
1: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: Music with Radio Santhvanam 90.4 FM.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു പാർവതി. ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ചികിത്സാരീതി തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ടെന്നും അലോപ്പതിക്കൊപ്പം ആയുർവേദം, ഹോമിയോപ്പതി, യുനാനി ഉൾപ്പെടെയുള്ള എല്ലാ ചികിത്സാ ശാഖകൾക്കും തുല്യ പരിഗണന നൽകി സർക്കാർ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഷുവരനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിലെ ഹോമിയോ ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ചടങ്ങിൽ ഉല്ലാസ് കോവൂർ MLA അധ്യക്ഷനായി, കൊടിക്കുന്നിൽ സുരേഷ് MP, LLO മുൻ ഗവേണിംഗ് ബോഡി അംഗം R ചന്ദ്രശേഖരൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി രഞ്ജിത്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലക്ഷ്മി ബിജു, ഡോക്ടർ ശ്രീന എസ് നായർ, തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഒരാഴ്ചയോളം നീണ്ടുനിന്ന ഓണം വാരാഘോഷത്തിന് സാമ്പ്രാണിക്കൊടിയിൽ വർണ്ണാഭമായ സമാപനം. സംസ്ഥാന ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലും സംയുക്തമായി സംഘടിപ്പിച്ച ഓണക്കാഴ്ചയുടെ സമാപന സമ്മേളനം മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 29 ആരംഭിച്ച ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി തിരുമുലാവാരം, മൺട്രോത്തുരുത്ത്, കുണ്ടറ, കൊട്ടാരക്കര, കല്ലുവാതുക്കൽ എന്നിവിടെ ിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ചടങ്ങിൽ തൃക്കരിവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസമ്മ മാർഷൽ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി കൺവീനർ പ്രാക്കുളം സുരേഷ് സ്വാഗതം പറഞ്ഞു. DTPC സെക്രട്ടറി ജ്യോതിഷ് കേശവൻ, എബ്രഹാം സാമുവൽ, രാജശേഖരൻ പിള്ള, ദേവരാജൻ, ദിലീപ് ടി, സിദ്ധാർത്ഥൻ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സമാപന ചടങ്ങിന് പിന്നാലെ വിവിധ കലാപരിപാടികളും ഗാനമേളയും അരങ്ങേറി. മനയിൽകുളങ്ങര സർക്കാർ വനിതാ ITയിൽ വിവിധ ട്രേഡുകളിലെ ഒഴിവുകളിലേക്ക് ഓഗസ്റ്റ് 31 സ്പോട്ട് അഡ്മിഷൻ നടത്തും. അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകണം. വിശദ വിവരങ്ങൾക്ക് 0474279714 നമ്പർ ഒരിക്കൽ കൂടി 9446787436. IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ ഗസ്റ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ സിവിൽ എഞ്ചിനീയറിംഗ് തസ്തികയിലേക്ക് 1 രാവിലെ 10 അഭിമുഖം നടക്കും. വിശദ വിവരങ്ങൾക്ക് 0476265935 നമ്പർ ഒരിക്കൽ കൂടി 0476265935. RS ഇന്ത്യന്റെ നേതൃത്വത്തിൽ ചന്ദനത്തോപ്പ് ഗവൺമെന്റ് ITയിൽ പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീഷിപ്പ് ജില്ലാമേള 7 സംഘടിപ്പിക്കുന്നു. ജില്ലയിലെ സർക്കാർ സഹകരണ സ്വകാര്യ മേഖലയിലുള്ള വിവിധ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളിലെ അപ്രന്റീഷിപ്പ് ഒഴിവുകളിലേക്ക് ITI പാസായ ട്രെയിനുകളെ അന്ന് നടത്തുന്ന അഭിമുഖത്തിലൂടെ തിരഞ്ഞെടുക്കും. വിശദ വിവരങ്ങൾക്ക് 0474271332 നമ്പർ ഒരിക്കൽ കൂടി 0474271332. പോസ്റ്റ് ഓഫീസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ആരോഗ്യ ഇൻഷുറൻസ് ക്യാമ്പ്

0: ആധാറും മറ്റൊരു ഐ ഡി കാർഡുമായി എത്തി കുറഞ്ഞ ചെലവിൽ ആരോഗ്യ പരിരക്ഷ നേടുന്നതിന് അവസരം ലഭ്യമാണ്. വിശദ വിവരങ്ങൾക്ക് 0474275600 നമ്പർ ഒരിക്കൽ കൂടി 0474275600. കാലാവസ്ഥ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ദുർബലമായി തുടരുന്നു. ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയ്ക്കും മണിക്കൂറിൽ 30-40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് രാത്രി 11:30 വരെ 0.6 മുതൽ 1.2 മീറ്റർ വരെ ഉയർന്ന തിര കാരണം മത്സ്യബന്ധന തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭ രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തമായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
6: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
6: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.
6: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
7: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
8: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
9: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
10: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rocklands presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravi Shankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
11: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ ആശയം അവതരണം ഉമാനന്ദിനി ശിവപ്രകാശം MK സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: listening to Radio Swandhanam 90.4 FM. Stay tuned.
1: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
5: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മെർച്ചന്റിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മെർച്ചന്റിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
4: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
5: നമ്പർ വൺ പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
6: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
7: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
6: ലോട്ടറി ഒന്നും അല്ല,
7: പിന്നെ
6: ചിട്ടിയാണ് അടിച്ചത്.
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
9: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
8: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത്.

0: പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം. 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
0: അമ്മാത് ഷിഫ്റ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാത് ഷിഫ്റ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: Really, we can grow together.
2: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി 4 സെപ്റ്റംബർ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6 സെപ്റ്റംബർ നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 81212168.
3: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
4: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
4: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
0: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.

ഇന്ത്യൻസ് ഗസ്റ്റ് ഓഫ് ദ ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദ ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
1: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
8: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
7: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
8: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
9: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
10: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
9: ലോട്ടറി ഒന്നും അല്ല,
10: പിന്നെ
9: ചിട്ടിയാണ് അടിച്ചത്.
11: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
9: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
11: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
9: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
11: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
9: 9446340979.
11: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
9: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
11: Really, we can grow together.
12: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ എം ജി ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st prize 25,000 rupees, 2nd prize 5,000 rupees, 3rd prize 3,000 rupees, 4th prize 2,000 rupees, 5th prize 1,000 rupees. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 rupees മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
13: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
14: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാം അല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
13: അത് പിന്നെ പറയാനുണ്ടോ?

0: ഓഗസ്റ്റ് 31-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 31. മലേഷ്യ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് 1957 ഓഗസ്റ്റ് 31-നായിരുന്നു. ഉത്തര കൊറിയ ആദ്യ ഉപഗ്രഹം വിക്ഷേപിച്ചത് 1998 ഇന്നേ ദിവസമായിരുന്നു. ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ നിയമത്തിൽ രാഷ്ട്രപതി രാജേന്ദർ പ്രസാദ് ഒപ്പുവച്ചത് 1956 ഇന്നേ ദിവസമായിരുന്നു. പഞ്ചാബിലെ വർഗീയ ലഹള ബാധിത പ്രദേശങ്ങളിൽ നെഹ്റു, പട്ടേൽ, ലിയാഖത്ത് അലിഖാൻ എന്നിവർ സംയുക്ത സന്ദർശനം നടത്തിയത് 1947 ഓഗസ്റ്റ് 31-നായിരുന്നു. ലോക്സഭ 22 മണിക്കൂർ തുടർച്ചയായ യോഗം ചേർന്ന് ചരിത്രം സൃഷ്ടിച്ചത് 1997 ഓഗസ്റ്റ് 31-നായിരുന്നു. ട്രിനിഡാഡും ടുബാഗയും ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1962 ഓഗസ്റ്റ് 31-നായിരുന്നു. ഡയാന രാജകുമാരി പാരീസിൽ കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടത് 1997 ഇന്നേ ദിവസമായിരുന്നു. ആനയെ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായി പ്രഖ്യാപിക്കാൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചത് 2010 ഇന്നേ ദിവസമായിരുന്നു. ഉത്തരവാദിത്ത ഭരണം ആവശ്യപ്പെട്ട് സമരം ചെയ്തവർക്ക് നേരെ നെയ്യാറ്റിൻകരയിൽ വെടിവെയ്പ് നടന്നത് 1938 ഓഗസ്റ്റ് 31-നായിരുന്നു. ബ്രിട്ടീഷുകാരുടെ നിറത്തോക്കിനു മുന്നിൽ 7 ധീര ദേശാഭിമാനികളാണ് മരിച്ചു വീണത്. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് ഭാരത സർക്കാരിന് സമർപ്പിച്ചത് 2011 ഓഗസ്റ്റ് 31-നായിരുന്നു.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
3: Radio Santhanam 90.4 FM il ippol kelkam Vyasaprasadam. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ എൻ എം പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

വാഗീഷാദ്യാസു മനസഃ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാസ്യുഃ തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിഃ സ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

ദേവതാ ഭക്തിയും മനസ്സിന്റെ കഴിവുകളെയും ഇന്ദ്രിയ ശേഷികളെ ഒക്കെ വളർത്തിയെടുക്കുന്നതിനെ കുറിച്ചാണ് സൂചിപ്പിച്ചത് എന്ന് പറയാം. അവരിന്ദ്രിയ രാമന്മാരായി സ്വർലോകത്തിലൊക്കെ അഭിരമിക്കുന്നവരാവും. പിതൃപൂജ ചെയ്യുന്നവരോ പ്രാണസംബന്ധിയായിട്ടുള്ള കാര്യങ്ങളിൽ ഉദ്യമിക്കുന്നവരാണ് എന്ന് പറയാം. അവർക്ക് അതിൻ്റെതായിട്ടുള്ള സിദ്ധികളെയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ സ്മാരകമൊക്കെ പണിയപ്പെടും. എന്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് അവിടെ ഇരിക്കും അവര്. പിതൃപൂജ ഭൂതപൂജ ചെയ്യുന്നവര് ഭട്ടം ഞെക്കി കഴിയുമ്പോഴേക്ക് പലതും സാക്ഷാത്കരിക്കുക, അങ്ങനെയുള്ള രീതിയിൽ അവരും പുരോഗമിക്കുന്നു. പക്ഷേ മദ്യാചിന സർവ അന്തര്യാമിയായി പരലസിക്കുന്ന പ്രഭുവിനെ തിരിച്ചറിയാനും ബന്ധനങ്ങളിൽ നിന്ന് മോക്ഷം നേടണമെന്ന തീവ്ര ഇച്ഛയോടുകൂടി ഉത്സാഹിക്കാനും എല്ലാവർക്കും തോന്നില്ല. ബഹുനാം ജന്മനാമന്തേ ജ്ഞാനവാൻമാം പ്രപദ്യതേ, എത്രയോ ജന്മ സംസ്കാരം കൊണ്ട് ജ്ഞാനി എന്നെ പ്രാപിക്കുന്നുള്ളൂ. ഈ വസ്തുത പറഞ്ഞതിന് ശേഷം ശരി, ഭഗവാനെ ആരാധിക്കാൻ തീരുമാനിച്ചു. അന്യദേവതാ ഭക്തിയൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്യണം. ഈശ്വരനെ ആരാധിക്കുമ്പോൾ എന്ത് സമർപ്പിക്കും ഈശ്വരന്? എന്താ സമർപ്പിക്കുക? പത്രം, പുഷ്പം, ഫലം, തോയം.

അശ്നാമി പ്രയതാത്മനഃ പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതം അശ്നാമി പ്രയതാത്മനഃ.

പ്രയതാത്മാവ് എന്ന് പറഞ്ഞാൽ ശുദ്ധാത്മാവ് എന്നർത്ഥം. പ്രയതാത്മാവ് ശുദ്ധാത്മാവ്, ശുദ്ധാന്തകരണത്തോടൊത്തവൻ. അങ്ങനെയുള്ള പ്രയതാത്മാവ് എങ്ങനെയാണ് ഭഗവാനെ നിവേദിക്കുക? ഭക്തി, ഭക്തിപൂർവമാണ് നിവേദിക്കുക. അങ്ങനെ നിവേദിക്കുന്നത് എന്തോ ആവട്ടെ, എന്തൊക്കെയാവാം, പത്രമാവാം, പുഷ്പമാവാം, ഫലമാവാം, തോയമാവാം. പത്രം, പുഷ്പം, ഫലം, തോയം. ചോദ്യം എന്താണ്? ഭക്ത്യാ, ആർ യു ഏബിൾ ടു ഡൂ ഇറ്റ് വിത്ത് ഡിവോഷൻ, ഭക്തിയോടുകൂടിയാണോ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഭഗവാൻ എന്താണ് സ്വീകരിക്കുക? നിങ്ങൾ അർപ്പിക്കുന്നതിലെ ഭക്തിയാണ് ഭഗവാൻ സ്വീകരിക്കുക, അല്ലാതെ അർപ്പിക്കുന്ന വിഭവങ്ങളല്ല. പറ്റില്ലേ, പ്ലാവിലയില് കഞ്ഞി കുടിക്കുന്ന സമയത്ത് പ്ലാവിലയല്ല സ്വീകരിക്കുന്നത്, പിന്നെയോ അതിലെ കഞ്ഞിയാണ് സ്വീകരിക്കുന്നത്. ഇതുപോലെ ഭഗവാനും അർപ്പിച്ച നൈവേദ്യങ്ങളിലെ ഭക്തിയാണ് സ്വീകരിക്കുന്നത്. ഭാവദർശി തു ഗോവിന്ദ, വിത്ത് വാട്ട് ആറ്റിറ്റ്യൂഡ്, വിത്ത് വാട്ട് ഇമാജിനേഷൻ യു ഡു, അതാണ് ഭഗവാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് എന്ന് പറയും. അങ്ങനെ അർപ്പിക്കുകയാണെങ്കിൽ എന്തായാലും ഭഗവാന് തൃപ്തികരമാണ്. വീട്ടില്ലേ, ഒരമ്മ ഉണക്ക നെല്ലിക്കയാണ് ആകെ കിട്ടിയത്. അത് ബ്രഹ്മചാരിക്ക് ഭിക്ഷയായിട്ട് കൊടുത്തു. ശങ്കര ഭഗവത്പാദരുടെ പൂർവാശ്രമത്തിലെ കഥ. ശങ്കരാചാര്യരാണെങ്കിലോ ബ്രഹ്മചാരി ഒട്ടനെ കനകധാരാദേവിയെ സ്തുതിച്ചു, കനകവർഷം ഉണ്ടായി. ലക്ഷ്മി ദേവിയെ സ്തുതിച്ചു, സ്വർണ നെല്ലിക്ക് ആ വർഷമുണ്ടായി. ആ സ്തോത്രം ഇന്നും ആളുകൾക്ക് ഉപാസിക്കാം. കാര്യനിർവഹണത്തിന് കാശ് വേണം, വേണ്ടത്ര സാമ്പത്തിക സ്ഥിതി ഇല്ല, ലക്ഷ്മി ദേവിയെ ഉപാസിക്കൂ എന്ന് പറയാം. സംബോധാരണ്യത്തിലും ദേവിയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്, വന്നിട്ട് ആരാധന ചെയ്യാം. വൈരാഗ്യം വന്നവരെന്താ പ്രാർത്ഥിക്കുക? സദ്ഗുണ സമ്പത്ത് പ്രദാനം ചെയ്യണമേ അമ്മയെന്ന്. അല്ലാത്തവർ കാശ് ചോദിച്ചോട്ടെ, കേട്ടില്ലേ. അപ്പൊ അമ്മ അവരെ സാമ്പത്തിക സുസ്ഥിതി കൊണ്ട് അനുഗ്രഹിക്കും. പിന്നെ പിന്നെ വൈരാഗ്യം ഉറക്കുന്ന മുറയ്ക്ക് സദ്ഗുണങ്ങളെ കൊണ്ടും അനുഗ്രഹിക്കും. എന്ത് അർച്ചിക്കുന്നു എന്നുള്ളതല്ല, ഏത് മനോഭാവത്തോടുകൂടി അർച്ചിക്കുന്നു. പത്രം, പുഷ്പം, ഫലം, തോയം. പത്രം എന്ന് പറഞ്ഞാല് ഇല, പുഷ്പം എന്ന് പറഞ്ഞ പുഷ്പം തന്നെ, പിന്നെയോ ഫലം എന്ന് പറഞ്ഞ പഴങ്ങൾ, തോയം എന്ന് പറഞ്ഞ വെള്ളം. പത്രം, പുഷ്പം, ഫലം, തോയം. ഭക്തിയാ പ്രയച്ഛതി തദഹം പത്രാദി ഭക്തിയാ ഉപഹൃതം അശ്നാമി ഗൃണ്ണാമി. ഭക്തിയോടൊത്ത അവയെ ഞാൻ സ്വീകരിക്കും, ഭക്തിയെ സ്വീകരിക്കും. പ്രയതാത്മന ശുദ്ധബുദ്ധേ. ഇവിടെ സർവേശ്വരനോടുള്ള പ്രേമ പ്രകടനമാണ് സമർപ്പണ രൂപത്തിൽ പ്രകാശിതമാവുന്നത്. അപ്പൊ ആ ഭക്തി പ്രകടമാക്കൂ, പ്രേമം പ്രകടമാക്കൂ. ഒരു സ്റ്റേജില് വളരെ ആരാധ്യനായ പ്രശസ്തനായ ഒരു അതിഥി ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം സ്വാഗതമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രഭാഷണത്തിനാവാം, ഒരു യങ്സ്റ്റർ വേദിയിലുണ്ടായിരുന്നു അത്രേ. അയാള് വളരെ ഭംഗിയായിട്ട് സംസാരിച്ചു, കാര്യം മാത്ര പ്രസക്തമായി, മിതം ച സാരം ച. വാഗ്മിത്വത്തിന്റെ ലക്ഷണം അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്, മിതം ച സാരം ച വചോഹി വാഗ്മിത. മിതമായി സംസാരിക്കുന്നു, സാരവത്തായത് സംസാരിക്കുന്നു, അതാണ് വാഗ്മിത്വം. മിതഞ്ച സാരഞ്ച.

അങ്ങനെ സംസാരിച്ചു ഒരു ചെറുപ്പക്കാരൻ. ഇയാളുടെ ഈ പ്രഭാഷണം കേട്ടിട്ട് മുഖ്യാതിഥിയായി എത്തിച്ചേർന്ന വളരെ ആരാധ്യനായ വലിയ നിലയിലുള്ള ആള്, അയാളിങ്ങനെ നോക്കി, ഇയാൾക്കൊരു സമ്മാനം കൊടുക്കാൻ കയ്യിലൊന്നുമില്ല, എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണമെന്ന് തോന്നി ഇത്രേ, കേട്ടില്ലേ. അപ്പൊ അവിടുത്തെ ഒരു നാട്ടിന്റെ പ്രത്യേകത അനുസരിച്ച് ഫലങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം എന്ത് ചെയ്തു, ഒരു നേന്ത്രപ്പഴം, നേന്ത്രപ്പഴം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഏത്തക്ക അല്ലെ, ഏത്തക്കായ, അത് ഇതിന്ന് എടുത്തിട്ട് ഈ ചെറുപ്പക്കാരനെ അരികിൽ വിളിച്ചു, നന്നായി, എനിക്ക് വളരെ ഇഷ്ടമായി സംസാരേ എന്ന് അഭിനന്ദിച്ചു കൊടുത്തു എന്നാണ്. ഈ ചെറുപ്പക്കാരനാവട്ടെ അത് സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഐ വിൽ കൺസിഡർ ദിസ് ആസ് എ ഗോൾഡൻ ബനാന, കേട്ടില്ലേ. കാരണം അത് വളരെ സമയോചിതമായി ചെയ്തതാണ്, അതിന്റെ പിറകിലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു സന്മനസ് അത് സ്വർണത്തേക്കാൾ വിലയുള്ളതാണ്. ഭഗവാനും ഇങ്ങനെ തന്നെയാ. കാരണം നമുക്കുണ്ടോ വല്ലതും സമർപ്പിക്കാനുള്ള ശേഷി, എന്തെവിടെന്ന് എടുത്ത് കൊടുക്കും പറയൂ, എന്തെവിടെന്ന് എടുത്തു കൊടുക്കും. കാരണം എന്താണ്, മയാ തദമിതം സർവം, ഭഗവാന് കൊടുക്കേണ്ടത് ഭഗവാന്റേതല്ലാത്തതല്ലേ കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് ഏത് പ്രകാരമാണെന്നാണെങ്കിൽ ഈ ശ്ലോകത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ആശ്രമത്തിൽ വെച്ച് സംഭവിച്ച സദ്ഗുരു ബോധാനന്ദ സ്വാമിജി പറഞ്ഞു തന്നത് ഓർമ്മിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു കാഴ്ച സ്വാമിജി വർണ്ണിക്കുകയാണ്. എന്താ അത്, അമ്മ കൊച്ചു കുഞ്ഞിനെ, ഇപ്പൊ ആ കാഴ്ചയൊന്നും കാണാനില്ല. ഒരു ഘട്ടത്തില് കുട്ടികളെ ഇങ്ങനെ കാല് നീട്ടിയിട്ട് കിടത്തു, രണ്ടു കാല് നീട്ടി വെച്ച് കുട്ടികളെ കിടത്തിയിട്ട് എന്നിട്ട് അതിന്റെ വായില് ഇങ്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് കൊടുക്കും, പാല് കൊടുക്കും. അത് നല്ലൊരു കാഴ്ചയാണ്, കുട്ടികൾക്ക് അത് കൊടുക്കുന്നു. ഇതുപോലെ അന്ന് ഈ അമ്മ തയ്യാറാക്കിയത് നേന്ത്രപ്പഴം വീണ്ടും ഏത്തക്കാന്നോ എന്താ പറയണ്ട വെച്ചാ പറഞ്ഞോളൂ, അത് നല്ല ശർക്കര ഇട്ട് നല്ല പഴുത്ത് തിട്ടും, വേണ്ടത്ര പഴുത്തില്ലെങ്കിലും ഒരു രുചി ഉണ്ടാവില്ല, നല്ല പഴുത്തത് ശർക്കര ഇട്ട് വരട്ടി നല്ല നറുവെണ്ണയും ചേർത്ത് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടു. ഗംഭീരയില്ലേ ചോദിക്ക, ഇത് പറയണ കേൾക്കുമ്പോഴേ പലരുടെയും വായിൽ വെള്ളം വന്നിരിക്കണം. എന്നിട്ട് അത് നന്നായി തയ്യാറാക്കിയിട്ട് അമ്മ അതെടുത്തിട്ട് ഇങ്ങനെ കുഞ്ഞിനെ കൊടുക്കുക. അപ്പൊ കുട്ടി അതിങ്ങനെ കഴിക്കുന്നതിനിടയ്ക്ക് കുട്ടിക്ക് സ്നേഹം വരും. സ്നേഹം വന്നാൽ എന്ത് ചെയ്യും, ഈ കൊടുത്തത് വിത്ത് സലൈവ കുട്ടി ഇങ്ങോട്ട് എടുക്കും, എന്നിട്ടത് അമ്മയ്ക്ക് ഇങ്ങനെ നീട്ടു. അമ്മ അവിടെ വലിയ തത്വചിന്തയൊക്കെ പറയോ, ഇത് ഞാൻ ഉണ്ടാക്കിയത് എന്നൊന്നും അമ്മ പറയില്ല. അമ്മ വളരെ സന്തോഷത്തോടെ മിക്കവാറും അത് മൂക്കിലോ കണ്ണിലൊക്കെ ആയിരിക്കും കുട്ടി നീട്ട. അപ്പൊ അമ്മ എന്ത് ചെയ്യാ, കൈ പിടിച്ച് സ്വന്തം വായിലാക്കിയിട്ട് ഹാവ്, അമ്മയ്ക്കത് അമൃതം പോലെയാവും, ശരിയല്ലേ. എന്താ കാരണം, കുഞ്ഞ് അതിന്റെ ആ ഒരു സ്നേഹത്തിന്റെ ഗംഭീര പ്രകടനമാണ് നടത്തുന്നത്. ഈ അമ്മ ഒരുപക്ഷെ ആ അമ്മ തന്നെയായിരിക്കും വാഴ നട്ടത്, അതിന് വെള്ളം കോരിയത്, പാകമായപ്പോ അത് കൊല വെട്ടി കൊണ്ടുവന്നത്, ശ്രദ്ധിച്ച് പഴുപ്പിച്ചത്, എന്നിട്ട് ആ പഴം തയ്യാറായപ്പോ അത് തൊലി കളഞ്ഞ് വേവിച്ചത്, വേണ്ട വിഭവങ്ങളൊക്കെ ചേർത്തത്, ഇങ്ങനെ അമ്മ തയ്യാറാക്കിയ വിഭവം കുഞ്ഞിന് കൊടുത്തിട്ട് കുഞ്ഞ് അത് എടുത്തിട്ട് അമ്മയ്ക്ക് കൊടുക്കുന്നു. ഇതാണ് ഭക്തി പ്രകടനം.

0: ഉണ്ടാക്കിയതാണെന്ന് നമുക്ക് എന്തിനെ കുറിച്ച് അവകാശപ്പെടാൻ പറ്റും? നിങ്ങൾക്ക് മനസ്സിലാവുണ്ട് എന്ന് വിചാരിക്കട്ടെ. സർവം ഗോവിന്ദമയം. അതുകൊണ്ട് അവകാശപ്പെടാനൊന്നുമില്ല എന്ന് പറയാം. ഇവിടെ എന്താ നമ്മൾ വാസ്തവത്തിൽ ചെയ്തത്? ഇത് തന്നെ എടുത്ത് ഭഗവാന് സമർപ്പിക്കുന്നു. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ള. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

0: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
1: സദ്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും. സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും, നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ, നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതും മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഹൈടെക് വ്യവസായത്തിന് കേരളം മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രണ്ടു ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങി. സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നാളെ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ ഏറ്റവും വലിയ ലഹരി മരുന്ന് വേട്ടയാണ് ഓപ്പറേഷൻ തൂഫാനെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉന്നത ബന്ധത്തിന്റെ പേരിൽ കുറ്റക്കാർക്ക് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും ആഭ്യന്തരമന്ത്രി. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903. രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. മത്സരം രാത്രി 8 ദുബായിൽ. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ യുവതലമുറയുടെ സംഭാവനയുണ്ടാകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ജോലി തേടുന്നവരിൽ നിന്നും തൊഴിൽദാതാക്കളായി യുവതലമുറ മാറണമെന്നും ശ്രീമതി മുർമു ആഹ്വാനം ചെയ്തു. ഫാഷൻ മേഖലയിലെ വർദ്ധിച്ചുവരുന്ന വനിതാ പ്രാതിനിധ്യം അഭിനന്ദനീയമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഹൈടെക് വ്യവസായത്തിന് കേരളം മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കൊച്ചി രാജഗിരി സ്കൂൾ ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹൈടെക് വ്യവസായത്തിലൂടെ വിദേശങ്ങളിലേക്കുള്ള കുടിയേറ്റം അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നും പ്രവാസികളായ കേരളീയരെ തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്നും ഉപരാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു.
1: High-tech industries should come here to Kerala because you got all other natural resources. You got the climate, you got the water, you got everything. You should concentrate on that so that migration from Kerala should get stopped. And reverse migration should take place. Again, Kerala should come up. All the Keralites should come and settle in Kerala. That is my wish. That is what is Viksit Bharat.
0: ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ലക്ഷദ്വീപ് സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് ഉപരാഷ്ട്രപതി കൊച്ചിയിലെത്തിയത്. മത്സ്യബന്ധന മേഖലയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ ലക്ഷദ്വീപിന്റെ സാമ്പത്തിക വികസനത്തിന് ചരിത്രപരമായ ഉണർവേകുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അഗത്യ ദ്വീപിൽ സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ആകെ സമുദ്ര സാമ്പത്തിക മേഖലയുടെ 1/6 ലക്ഷദ്വീപിൽ നിന്നാണെന്നും ഇതാണ് ദ്വീപുകളുടെ യഥാർത്ഥ സമുദ്ര ശക്തിയെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായ വിതരണവും ഉപരാഷ്ട്രപതി നിർവഹിച്ചു. മിഷൻ രംഗീൻ മച്ലി കർമ്മ പദ്ധതിക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. രണ്ടു ദിവസത്തെ കേരളം ലക്ഷദ്വീപ് സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി ന്യൂഡൽഹിക്ക് മടങ്ങി. സെക്രട്ടേറിയറ്റിൽ സന്ദർശകർക്ക് മുഖ്യമന്ത്രിയെ കാണുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. പൊതു അവധി അല്ലാത്ത തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മുതൽ 5:30 വരെ സന്ദർശകർക്ക് മുഖ്യമന്ത്രിയെ കാണാം. പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ശാരീരിക അവശതയുള്ളവർ എന്നിവരെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ പരാതി പരിഹാര സെല്ലിൽ മുഖ്യമന്ത്രി നേരിട്ട് കാണും. രാജ്യം കണ്ട ഏറ്റവും വലിയ ലഹരി മരുന്ന് വേട്ടയാണ് ഓപ്പറേഷൻ തൂഫാനെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയുമായോ ആഭ്യന്തരമന്ത്രിയുമായോ ബന്ധമുണ്ടെന്ന് കരുതി കുറ്റക്കാരുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
2: തുഫാന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. എന്നോടൊപ്പം ഫോട്ടോ എടുത്ത എനിക്ക് ഏറ്റവും അടുത്ത് ബന്ധമുള്ള ഒരാൾ പോലും തുഫാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അയാളുടെ കൈകളിൽ വിലങ്ങ് വീഴുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. കേരള പോലീസ് നടത്തുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണ് ഈ ചന്ദേര പോലീസ് സ്റ്റേഷൻ ഉണ്ടായത്. ഓപ്പറേഷൻ തുഫാൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നർക്കോ ഹണ്ടാണ്.
0: ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല നാളെ സംഘടിപ്പിക്കുന്ന പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. രാവിലെ സെനറ്റ് ഹൌസ് ക്യാമ്പസിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രിമാരായ റോജി എം ജോൺ, ഒ ജെ ജനീഷ്, ഇന്ത്യൻ ഹോക്കി ടീം പരിശീലകൻ ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് എന്നിവർ പങ്കെടുക്കും. രാജ്യത്തെ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് 1.27 ലക്ഷം കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. വരും വർഷങ്ങളിൽ ആഗോള സെമി കണ്ടക്ടർ വിപണിയുടെ ഏകദേശം 10% വിഹിതം കൈവരിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഹോങ്കോങ്ങുമായി ഇന്ത്യയുടെ രണ്ടാം മത്സരം സെപ്റ്റംബർ 3 നടക്കും. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 900 4,200 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 933 തൊഴിലാളികൾ തൃശൂലി ജലവൈദ്യുത പദ്ധതികളുടെ തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതായി കരുതുന്നു. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുകയാണ്. അതേസമയം നേപ്പാളിലേക്കുള്ള യാത്ര തടസ്സപ്പെട്ടതിനെ തുടർന്ന് കേരളത്തിൽ നിന്നുള്ള 44 പേർ കൂടി സുരക്ഷിതരായി തിരിച്ചെത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: നേപ്പാളിൽ നിന്ന് ഇന്നലെ ബംഗളൂരുവിൽ എത്തിയിരുന്ന 47 അംഗ സംഘത്തിലെ 44 പേരാണ് ഇന്ന് കോഴിക്കോട് എത്തിയത്. മറ്റു 3 പേർ ട്രെയിനിൽ യാത്ര തിരിച്ചിട്ടുണ്ടെന്ന് യാത്രാ സംഘാടകർ പറഞ്ഞു. മാനസ സരോവർ യാത്രയ്ക്ക് പോയിരുന്ന 19 കേരളീയർ ഉൾപ്പെടെയുള്ള 23 അംഗ സംഘത്തിലെ 11 പേർ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. 8 പേർ കാഠ്മണ്ഡുവിലാണ്. യാത്രാ സൗകര്യം ലഭിക്കുന്നതനുസരിച്ച് നാട്ടിലേക്ക് തിരിക്കുമെന്നും വിദേശ പൌരത്വമുള്ള 5 മലയാളികളുമായി ഇനിയും ആശയവിനിമയം സാധ്യമായിട്ടില്ലെന്നും നോർക്ക.

0: റോഡ്സ് വ്യക്തമാക്കി.
1: ഒഡീഷ കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനും മലയാളിയുമായ ഷെഫിൻ അഹമ്മദ് അന്തരിച്ചു. 50 വയസ്സായിരുന്നു. രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. ഒഡീഷയിൽ ക്രൈംബ്രാഞ്ച് ഐജിയാണ്. ഐജി ഷെഫിൻ അഹമ്മദിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ അനുശോചിച്ചു. അങ്കണവാടി കുട്ടികൾക്കായുള്ള ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ മറ്റന്നാൾ നിർവഹിക്കും. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂരുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ചടങ്ങ്. അങ്കണവാടികളിലൂടെ സേവനം ലഭിച്ചു വരുന്ന മുഴുവൻ കുട്ടികൾക്കും സമയബന്ധിതമായി ആരോഗ്യ പരിശോധന ഉറപ്പാക്കുകയും തുടർ ചികിത്സയും നിരീക്ഷണവും ലഭ്യമാക്കുകയും ചെയ്യുകയാണ് ഈ ത്രൈമാസ ആരോഗ്യ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഹൈടെക് വ്യവസായത്തിന് കേരളം മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രണ്ടു ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് 1.27 ലക്ഷം കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നാളെ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ ഏറ്റവും വലിയ ലഹരിമരുന്ന് വേട്ടയാണ് ഓപ്പറേഷൻ തൂഫാനെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉന്നത ബന്ധത്തിന്റെ പേരിൽ കുറ്റക്കാർക്ക് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും ആഭ്യന്തരമന്ത്രി. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. മത്സരം രാത്രി 8 ദുബായിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: My bank is always with me. By the time I wake up, it's already taking care of my deposits. When the customers keep me busy, it takes care of the cash counter. Even in the middle of the night, it wakes me up to say, "Madam, we have received the payment from Lakshmi Fruit Store." With a Jan Dhan bank account, I have insurance, pension, DBT. All banking services right at my fingertips.
3: In 12 years, 59 crore Jan Dhan accounts have been opened, of which 56% are held by women. 12 years of PM Jan Dhan Yojana. More savings, more opportunities.
4: ആകാശവാണി വാർത്താവീക്ഷണം. വള്ളംകളി കേരളകരയുടെ സാംസ്കാരിക പൈതൃകത്തിന് നിറച്ചാർത്ത്. തയ്യാറാക്കിയത് ആർ രവികുമാർ, മാധ്യമപ്രവർത്തകൻ. അവതരണം ശ്യാമ. കേരളത്തിന്റെ നദികളും കായലുകളും മനുഷ്യജീവിതത്തിന്റെ ഭാഗമായിരുന്ന കാലം മുതൽ തന്നെ വള്ളങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കുട്ടനാട്, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട പ്രദേശങ്ങളിൽ വള്ളങ്ങൾ യാത്രയ്ക്കും ചരക്ക് ഗതാഗതത്തിനും മാത്രമല്ല യുദ്ധ ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്നു. പഴയകാലത്ത് നാട്ടുരാജാക്കന്മാർ തമ്മിലുള്ള സംഘർഷങ്ങളിൽ സൈനികരെ കയറ്റിക്കൊണ്ടുപോകുന്നതിനും ആക്രമണങ്ങൾ നടത്തുന്നതിനും നീളമുള്ള ചുണ്ടൻവള്ളങ്ങൾ ഉപയോഗിച്ചിരുന്നു. പിന്നീട് ഈ വള്ളങ്ങൾ ഉത്സവങ്ങളിലും മത്സരങ്ങളിലും ഉപയോഗിക്കാൻ തുടങ്ങി. പ്രാദേശിക ഉത്സവങ്ങളോടും ക്ഷേത്ര ആചാരങ്ങളോടും ബന്ധപ്പെട്ട് വള്ളപ്പന്തയങ്ങൾ വളർന്നു. ഓരോ പ്രദേശത്തെയും യുവാക്കൾ സംഘങ്ങളായി ചുണ്ടൻവള്ളങ്ങളിൽ മത്സരിച്ചു. വേഗത മാത്രമല്ല, താളം, ഏകോപനം, കൂട്ടായ്മ എന്നിവയും വള്ളംകളിയുടെ പ്രത്യേകതകളായി മാറി. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ വള്ളംകളികളിലൊന്നാണ്. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരപരമായ പാരമ്പര്യമാണ് ഇതിന് പ്രധാനമായുമുള്ളത്.
5: Stay tuned.

മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: Get ready for an extraordinary evening. Carola Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

ഹായ്, ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ആദ്യപാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനം 7.8% വളർച്ച കൈവരിച്ചു. ജി ഡി പി വളർച്ചാ നിരക്ക് ജനങ്ങളുടെ കൂട്ടായ കരുത്തിന്റെ പ്രതിഫലനമെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയ്ക്ക് കരുത്തേകാൻ 1.27 ലക്ഷം കോടി രൂപയുടെ 903 4,000-ലധികം പേരെ കാണാതായി. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ സുപ്രധാന ഭാഗമായ വസ്ത്ര വ്യാപാര മേഖല ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗം കൂടിയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഫാഷൻ വ്യവസായത്തിൽ വനിതാ പ്രാതിനിധ്യം വർദ്ധിക്കുന്നത് അഭിനന്ദനീയമാണെന്നും ശ്രീമതി മുർമു പറഞ്ഞു.
1: आप ऐसे समय में फैशन टेक्नोलॉजी के विभिन्न विधाओं के स्नातक बन रहे हैं जो भारत आत्मनिर्भरता के अनेक आयामों पर तेजी से आगे बढ़ रहे हैं. आज हमारे देश पहले की तुलना में कहीं अधिक आत्मविश्वास के साथ विश्व पटल पर अपनी भूमिका को विस्तार दे रहे हैं.
0: 2 ദിവസത്തെ സന്ദർശനത്തിനായി കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയോടനുബന്ധിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി ബിഷ്കെക്കിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. കിർഗിസ് റിപ്പബ്ലിക് പ്രസിഡന്റ് സാദിർ ജബറോവുമായും അർമേനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പഷിനിനുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി.
2: പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം തുടരുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി പ്രശ്നങ്ങൾ ചർച്ചയിലൂടെയും നയതന്ത്ര മാർഗങ്ങളിലൂടെയും പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് ആവർത്തിച്ചു. മേഖലയിൽ ശാശ്വത സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കണമെന്നും വാണിജ്യ കപ്പലുകളെയോ സാധാരണക്കാരുടെ അടിസ്ഥാന സൌകര്യങ്ങളെയോ ആക്രമിക്കാൻ പാടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തുടർന്ന് കിർഗിസ് റിപ്പബ്ലിക് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയ പ്രധാനമന്ത്രി ഇന്ത്യയും കിർഗിസ് റിപ്പബ്ലിക്കും തമ്മിലുള്ള തന്ത്രപ്രധാനമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത എടുത്തു പറഞ്ഞു. സാമ്പത്തിക വാണിജ്യ സാംസ്കാരിക സഹകരണം മെച്ചപ്പെടുത്താനും വിദ്യാർത്ഥി കൈമാറ്റ പരിപാടികൾ ഊർജിതമാക്കാനും ധാരണയായി. അർമേനിയൻ പ്രധാനമന്ത്രിയുമായി പ്രതിരോധം, സാമ്പത്തികം, ശാസ്ത്ര സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകൾ സംബന്ധിച്ചും പ്രധാനമന്ത്രി ചർച്ച നടത്തി. പശ്ചിമേഷ്യയിലെ സാഹചര്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും ഇരുവരും ആശയങ്ങൾ പങ്കുവച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ കാലയളവിൽ 6.9% വളർച്ചയായിരുന്നു രേഖപ്പെടുത്തിയത്. ആഗോള സാമ്പത്തിക വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായ വളർച്ചാ വേഗം നിലനിർത്തിയതായി ജി ഡി പി കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ കൈവരിച്ച മികച്ച ജി ഡി പി വളർച്ചാ നിരക്ക് ജനങ്ങളുടെ കൂട്ടായ കരുത്തിനെയും അതിജീവന ശേഷിയെയുമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എണ്ണവിലയിലെ കുതിച്ചുചാട്ടം, വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ, ആഗോള അനിശ്ചിതത്വങ്ങൾ എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് രാജ്യം ഈ നേട്ടം കൈവരിച്ചതെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ ജനങ്ങളുടെ കഠിനാധ്വാനത്തിനുള്ള അംഗീകാരമാണിതെന്ന് കേന്ദ്രധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903 4,000-ലധികം പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. 6 ജലവൈദ്യുത പദ്ധതികളിലായി 1,000-ത്തോളം തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി

0: തുടരുകയാണ്. അതിനിടെ 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 4-ാമത്തെ വിമാനം നേപ്പാളിലെത്തി. ഇതുവരെ 68.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികളാണ് ഇന്ത്യ നേപ്പാളിന് കൈമാറിയത്. നേപ്പാളിൽ പ്രളയത്തെ തുടർന്ന് യാത്ര തടസ്സപ്പെട്ട 44 പേർ കൂടി കേരളത്തിലെത്തി. മാനസ സരോവർ യാത്രയ്ക്ക് പോയിരുന്ന 19 കേരളീയർ ഉൾപ്പെടെയുള്ള 23 അംഗ സംഘത്തിലെ 11 പേർ ഡൽഹിയിലും എത്തിയിട്ടുണ്ട്. വിദേശ പൌരത്വമുള്ള 5 മലയാളികളുമായി ഇനിയും ആശയവിനിമയം സാധ്യമായിട്ടില്ലെന്ന് നോർക്ക റൂട്ട്സ് വ്യക്തമാക്കി. രാജ്യത്തെ ചിപ്പ് നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി 1.27 ലക്ഷം കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. സെമി കണ്ടക്ടർ മൂല്യശൃംഖലയിൽ നിർണായക പങ്കുവഹിക്കാനും ആഗോള വിപണിയുടെ ഏകദേശം 10% വിഹിതം കൈവരിക്കാനും ഇന്ത്യയ്ക്ക് സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വേഫർ ഫാബ്രിക്കേഷൻ മുതൽ ചിപ്പ് ഉൽപാദനം വരെയുള്ള ഘട്ടങ്ങളിൽ രാജ്യത്തിന് ശക്തമായ അടിത്തറ രൂപീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ ന്യൂഡൽഹിയിൽ 16 പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാർഷിക പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യും. പുതിയ തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കേണ്ടതിന്റെയും കയറ്റുമതി വർദ്ധിപ്പിക്കേണ്ടതിന്റെയും പ്രാധാന്യം ചർച്ചയാകും. 7 പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മേധാവിമാർ യോഗത്തിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ സമുദ്രാതിർത്തിക്ക് മുകളിൽ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയ സംഭവത്തിൽ UAE ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും ആക്രമണങ്ങൾക്ക് ശക്തമായ മറുപടി നൽകുമെന്നും UAEയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ജോർദാനെ ലക്ഷ്യമാക്കി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളെയും UAE അപലപിച്ചു. അതിനിടെ US ഇറാൻ സൈനിക ആക്രമണങ്ങളും ശക്തമായതിനെ തുടർന്ന് ആഗോള എണ്ണവിലയിൽ വർധന രേഖപ്പെടുത്തി. കഴിഞ്ഞ 12 വർഷമായി രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടായതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായി ഉന്നത നിലവാരമുള്ള വ്യവസായ സംരംഭങ്ങൾക്ക് കേരളം ഊന്നൽ നൽകണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. കൊച്ചി കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി രജത ജൂബിലി ആഘോഷവും വ്യവസായ അക്കാദമി ഉച്ചകോടിയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു കാരണവശാലും ലഹരി ഉപയോഗിക്കരുതെന്നും അദ്ദേഹം വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു.
2: The girl students are getting more gold medals, whether it is in Kashmir or whether it is in Kanyakumari or in Trivandrum. That doesn't make much difference. 60% of the gold medals goes to the girl students. That is a remarkable achievement of our society. This is the only way that a woman will get empowered. There is no need to talk on the dais that a woman empowerment is a must. We give them education, they will get empowerment by themselves.
0: മുഖ്യമന്ത്രി വി ഡി സതീശൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി റോജി എം ജോൺ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി ഡൽഹിക്ക് മടങ്ങി. ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷമാണ് ഉപരാഷ്ട്രപതി ഇന്ന് കൊച്ചിയിലെത്തിയത്. അഗതി ദ്വീപിൽ സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്ത അദ്ദേഹം പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായ വിതരണവും നിർവഹിച്ചു. മിഷൻ രംഗീൻ മച്ലി കർമ്മ പദ്ധതിക്കും അദ്ദേഹം തുടക്കമിട്ടു. മത്സ്യബന്ധന മേഖലയിലെ കേന്ദ്ര പദ്ധതികൾ ലക്ഷദ്വീപിന്റെ സാമ്പത്തിക വികസനത്തിന് ഉണർവേകുമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. പശ്ചിമബംഗാളിലും വടക്കൻ ഒഡീഷ തീരങ്ങളിലും രൂപപ്പെട്ട ശക്തമായ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ഒഡീഷയിൽ കനത്ത മഴ തുടരുന്നു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ബർഹാർ ജില്ലയിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസിനുള്ള 20-അംഗ ഇന്ത്യൻ ഫെൻസിംഗ് ടീമിനെ ഒളിമ്പ്യൻ CA ഭവാനിദേവി നയിക്കും. ഫെൻസിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ കഴിഞ്ഞ ദിവസമാണ് ടീമിനെ പ്രഖ്യാപിച്ചത്. സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെ ജപ്പാനിലെ ഐച്ചി നഗോയിലാണ് 20-ാമത് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിലെ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ആഗോള കാഴ്ചപ്പാട് വളർത്തണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ബിരുദദാന ചടങ്ങിനെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. കഴിഞ്ഞ 12 വർഷത്തിൽ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടായതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഉന്നത നിലവാരമുള്ള വ്യവസായ സംരംഭങ്ങൾക്ക് കേരളം ഊന്നൽ നൽകണമെന്നും ഉപരാഷ്ട്രപതി. 26-ാമത് SSCO ഉച്ചകോടിക്ക് മുന്നോടിയായി ഇറാൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം നയതന്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്ന് പ്രധാനമന്ത്രി.

0: 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചു. GDP വളർച്ചാ നിരക്ക് ജനങ്ങളുടെ കൂട്ടായ കരുത്തിന്റെ പ്രതിഫലനമെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയ്ക്ക് കരുത്തേകാൻ 1.27 ലക്ഷം കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903. 4000-ലധികം പേരെ കാണാതായി. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ,
2: കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം, രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.

0: കർണന്റെ രംഗപ്രവേശത്തെയും തുടർന്നുള്ള സംഭവങ്ങളെയും ഏറെ ഭാവാത്മകതയോടെ പുനരാവിഷ്കരിച്ച് അതിന്മേൽ യുക്തിവിചാരം നടത്തുകയാണ് ഭാരത പര്യടനത്തിൽ. സഹോദരന്മാർ തമ്മിൽ നടക്കാൻ പോകുന്ന മത്സരപ്പോരിന്റെ അന്തരീക്ഷം അത്രമേൽ വൈകാരിക തീവ്രമായിരുന്നു.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
1: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
2: നസീം സിഗ്നേച്ചർ,
1: നിയർ രാമേശ്വരൻ ടെമ്പിൾ, 5 കല്ലുമൂട്, കൊല്ലം.
3: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
4: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
3: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
4: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
3: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
4: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.
4: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.

നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഓരോ പാട്ടും മനോഹരമാണ്, അവ നമുക്കായി പങ്കുവെക്കുന്ന കഥകളും അതിമനോഹരമാണ്. ശ്രുതി ഉയർത്തിയും താഴ്ത്തിയും താളത്തോട് അലിഞ്ഞു ചേർന്നും ലയ മാധുര്യം

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മനോഹരമായ ഗാനങ്ങൾ കോർത്തിണക്കി ഒരടയാളം രേഖപ്പെടുത്തിയിട്ടുള്ള സംഗീത സംവിധായകനും ഗായകനുമൊക്കെയാണ് ശ്രീ എ ആർ റഹ്മാൻ. അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ യാത്ര. കർണാടക സംഗീതം, പാശ്ചാത്യ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സംഗീതം, ഖവാലി ശൈലി എന്നിവയിൽ പ്രാവീണ്യമുള്ള റഹ്മാൻ ഇവയുടെയും മറ്റ് വിഭാഗങ്ങളുടെയും ഘടകങ്ങൾ സംയോജിപ്പിക്കുന്ന ചലച്ചിത്ര ഗാനങ്ങളിലൂടെയും വ്യത്യസ്ത സംഗീത ശൈലികളിൽ നിന്നുള്ള ഉപകരണങ്ങൾ ഒരു ഇംപ്രവൈസേഷണൽ ശൈലിയിൽ രൂപപ്പെടുത്തിയതിലൂടെയുമാണ് ശ്രദ്ധേയനായത്.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. സംഗീതത്തിൽ അനവധി വിസ്മയങ്ങൾ സൃഷ്ടിച്ച AR റഹ്മാൻ എന്ന സംഗീതജ്ഞന്റെ വിശേഷങ്ങളിലൂടെയും ഗാനങ്ങളിലൂടെയുമാണ് ഇന്നത്തെ മേഘമൽഹാർ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. 1990s തുടക്കത്തിൽ തന്റെ ഇൻഹൗസ് സ്റ്റുഡിയോ ആയ പഞ്ചതൻ റെക്കോർഡിങ്ങിലൂടെയാണ് റഹ്മാന്റെ സിനിമാ സ്കോറിംഗ് ജീവിതം ആരംഭിച്ചത്. ഒരു ശരാശരി സ്വീകരണ മുറിയുടെ വലിപ്പം മാത്രമുള്ള ഒരു ചെറിയ വീട്ടു സ്റ്റുഡിയോ. എന്നാൽ കാലം കടന്നുപോകവേ AR റഹ്മാന്റെ സംഗീത സൃഷ്ടികൾ ലോകം മുഴുവനും വളർന്നു, ഒപ്പം പഞ്ചതനും. ശരിക്കുമുള്ള സൃഷ്ടി മുഴുവൻ നടക്കുന്ന സ്ഥലം എന്നാണ് പഞ്ചതന്റെ ഒരു വിശേഷണം.

റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ശ്രീ എ ആർ റഹ്മാന്റെ ഗാനങ്ങളിലൂടെയും ഗാനവിശേഷങ്ങളിലൂടെയുമാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ യാത്ര. എ ആർ ആർ എന്ന മൂന്നക്ഷരം സംഗീതം എന്ന മൂന്നക്ഷരത്തോട് ചേർത്ത് വെച്ചപ്പോൾ സംഭവിച്ചത് അത്ഭുതങ്ങളാണ്. ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വയ്യാത്ത ഒന്നായി ആ അത്ഭുതങ്ങൾ മാറി. കാലദേശ ഭാഷാ ഭേദമന്യേ അവ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. 1997 ഇന്ത്യയുടെ 50-ാം സ്വാതന്ത്ര്യ വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ വന്ദേമാതരം എന്ന ആൽബം ഇന്നും നമ്മുടെ ഹൃദയത്തെ പുളകം കൊള്ളിക്കുന്നു.

സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്ത്യൻ സംഗീത മാന്ത്രികൻ

രഖാ റഹ്മാന്റെ ഗാനങ്ങളിലൂടെയാണ് നാം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1967 ജനുവരി 6 തമിഴ്നാട്ടിലാണ് അദ്ദേഹത്തിന്റെ ജനനം. മലയാള ചലച്ചിത്ര സംഗീത സംവിധായകൻ ആർ കെ ശേഖറിന്റെ മകനാണ് അദ്ദേഹം. തന്റെ 9-ാം വയസ്സിലാണ് പിതാവ് മരണപ്പെടുന്നത്. 4-ാം വയസ്സിൽ പിയാനോ പഠനം ആരംഭിച്ച അദ്ദേഹം പിതാവിന്റെ മരണശേഷം ചെറിയ പ്രായത്തിൽ തന്നെ സംഗീത രംഗത്ത് സജീവമായി. സ്കൂൾ പഠനം ഉപേക്ഷിച്ചെങ്കിലും പിന്നീട് ലണ്ടനിലെ ട്രിനിറ്റി കോളേജിൽ നിന്ന് പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതത്തിൽ ബിരുദം നേടി. സംഗീതത്തിലെ പുതുമകൾ കൊണ്ടും സാങ്കേതിക വിദ്യയുടെ മികച്ച ഉപയോഗം കൊണ്ടും റഹ്മാൻ ഇന്ത്യൻ സിനിമയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. സംഗീതജ്ഞൻ AR റഹ്മാന്റെ ഗാനങ്ങളും വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ യാത്ര. സിനിമകളിൽ സംഗീത സംവിധായകനായി അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുന്നതിനു മുൻപ് പരസ്യ ജിംഗിളുകൾ സൃഷ്ടിച്ചിരുന്നു. 1991 ചലച്ചിത്ര സംവിധായകൻ മണിരത്നത്തെ കണ്ടുമുട്ടിയത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി. അവരുടെ ആദ്യ പ്രോജക്റ്റ് തമിഴ് ചിത്രമായ റോജയായിരുന്നു. പിന്നീട് ഹിന്ദി ഉൾപ്പെടെ നിരവധി ഭാഷകളിലേക്ക് ഈ ചിത്രം മൊഴിമാറ്റം ചെയ്യപ്പെട്ടു. റഹ്മാന്റെ ആദ്യ ചലച്ചിത്ര ശബ്ദ ട്രാക്ക് ഹിറ്റായി മാറുകയും മികച്ച സംഗീത സംവിധാനത്തിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും സൗത്ത് ഫിലിം ഫെയർ അവാർഡും അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. സംഗീത സംവിധായകനും ഗായകനുമായ ശ്രീ AR റഹ്മാന്റെ ഗാനങ്ങളിലൂടെയാണ് നാം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 1990s തലമുറയുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ സംഗീതം ഏതെങ്കിലും വിധത്തിൽ എന്നേക്കുമായി അടയാളം വീഴ്ത്തിയ

സന്ദർഭങ്ങൾ അനേകം പേരുടെ ജീവിതത്തിലുണ്ട്. വെറുമൊരു പാട്ടുകാരനോ സംഗീത സംവിധായകനോ മാത്രമായിരുന്നില്ല അദ്ദേഹം, മറിച്ച് ദേശീയ സംസ്കാരത്തിന്റെ തന്നെ ഭാഗമാണ്. അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ പ്രതീക്ഷയുടെ വെളിച്ചം നൽകി. അനേകം ആശയങ്ങളാൽ വേർതിരിക്കപ്പെട്ട ഒരു നാടിനെ അവ ഒന്നിച്ചു കൊണ്ടുവന്നു. നിരവധി ആദരവും അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. തന്റെ സംഗീത ജീവിതത്തിൽ ഓസ്കാർ ഉൾപ്പെടെയുള്ള അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. 6 ദേശീയ ചലച്ചിത്ര അവാർഡുകൾ, 2 അക്കാദമിക് അവാർഡുകൾ, 2 ഗ്രാമി അവാർഡുകൾ, 1 ബാഫ്റ്റ അവാർഡ്, ഗോൾഡൻ ഗ്ലോബ് അവാർഡ്, തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ, ഫിലിംഫെയർ, സൗത്ത് ഫിലിംഫെയർ അവാർഡുകൾ, അങ്ങനെ പോകുന്നു ആ അംഗീകാരങ്ങൾ. 2010 രാജ്യം പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. അദ്ദേഹത്തിന്റെ പാട്ടുകൾ ആസ്വദിച്ച ഏതൊരു വ്യക്തിയുടെയും മനസ്സിൽ AR എന്ന വാക്ക് എത്രമാത്രം ആഴത്തിൽ കൊത്തിവെക്കപ്പെട്ടു. ഇനിയും അതങ്ങനെ തന്നെ തുടരട്ടെ. ഇനിയും അദ്ദേഹത്തിന്റെ സൃഷ്ടി വൈഭവത്തിനായി നമുക്ക് കാത്തിരിക്കാം.

സ്നേഹമൽഹാറിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും എത്താം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇറ്റ്സ് ബൈ ഫ്രം ശ്രീലക്ഷ്മി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽഹാർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
2: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M-Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

0: Run this.
1: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

ഹായ് കൊച്ചുകൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. ജാതക ഫലം, ഇതാണ് ഇന്നത്തെ കഥ. ദീപും സോനുവും 10-ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. രണ്ടുപേരും ഇണപിരിയാത്ത കൂട്ടുകാർ. അവർ അടുത്തടുത്താണ് താമസിച്ചിരുന്നത്. ഒരുമിച്ച് സ്കൂളിൽ പോകും, ഒരുമിച്ച് മടങ്ങി വരും. കളിക്കുന്നതും ഒരുമിച്ച് തന്നെയായിരുന്നു. ദീപു പഠിത്തത്തിൽ മിടുക്കനായിരുന്നു. കഠിനമായി പരിശ്രമിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അവൻ. മാതാപിതാക്കളും അവന്റെ പഠിത്ത കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അന്നന്നുള്ള പാഠങ്ങൾ അന്നന്ന് പഠിക്കാൻ മാതാപിതാക്കൾ അവനെ ഉപദേശിച്ചിരുന്നു. എന്നാൽ സോനു ദീപുവിനെ പോലെ മിടുക്കനല്ലായിരുന്നു. അവൻ അലസൻ കൂടിയായിരുന്നു. അച്ഛനും അമ്മയും അവന്റെ പഠിത്ത കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല. എല്ലാവരെയും പാസാക്കും എന്ന സർക്കാരിന്റെ ഔദാര്യം കൊണ്ടാണ് സോനു ദീപുവിനോടൊപ്പം 10-ാം ക്ലാസ്സിൽ എത്തിയത്. ദീപു ആണെങ്കിൽ ക്ലാസ്സിൽ എപ്പോഴും ഒന്നാമനായിരുന്നു. ഒരു ദിവസം രാവിലെ സ്കൂളിൽ പോകുന്നതിന് വേണ്ടി ദീപു സോനുവിനെ വിളിച്ചു. സോനു പറഞ്ഞു, ഞാൻ ഇന്ന് സ്കൂളിൽ വരുന്നില്ലടാ. എന്താ, സുഖമില്ലേ? ദീപു ചോദിച്ചു. അസുഖമൊന്നും ഇല്ല, പിന്നെ ഇന്നത്തെ പത്രം കണ്ടില്ലേ? എന്റെ ജാതകഫലം മോശമാണ്. ആപത്ത് സംഭവിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് വീട്ടിൽ നിന്നും വെളിയിൽ ഇറങ്ങണ്ട എന്ന് അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞിരിക്കുകയാണ്. സോനു വിശദമായി കാര്യങ്ങൾ പറഞ്ഞു. സോനുവിന്റെ വാക്കുകൾ കേട്ട് ദീപു ആശ്ചര്യപ്പെട്ടു. ഇതിനു മുമ്പ് ഇവൻ ജാതകഫലം ഒന്നും നോക്കിയിരുന്നില്ലല്ലോ, ഇതെന്തു പറ്റി? നിർബന്ധിച്ചു ചോദിച്ചപ്പോൾ സോനു പറഞ്ഞു, ഇന്നലെ രാത്രി ഞങ്ങളുടെ വീട്ടിൽ ഒരു ജ്യോത്സ്യൻ വന്നു. അച്ഛന്റെയും എന്റെയും ജാതകം നോക്കി അയാൾ ഫലം പറഞ്ഞു. രാശിഫലം കൊള്ളാമെന്നാണ് അയാൾ പറയുന്നത്. ഇത്തവണ ഞാൻ ഒന്നാമനായി ജയിക്കുമെന്ന് ജ്യോത്സ്യൻ പറഞ്ഞു. പത്രത്തിൽ വരുന്ന ജാതകഫലം നോക്കണമെന്നും അയാൾ ഉപദേശിച്ചിരിക്കുകയാണ്. ഓഹോ, നീ ഒന്നാമനായി ജയിക്കുമെങ്കിൽ ഇപ്പോഴേ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പക്ഷേ എന്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഈ ജ്യോത്സ്യന്മാരെ ഒന്നും വിശ്വസിക്കാൻ പാടില്ലെന്നാണ്. അവർ നമ്മെ പലതും പറഞ്ഞ് വഴിതെറ്റിക്കും. ദീപു പറഞ്ഞു, എന്റെ അച്ഛന് ജ്യോത്സ്യന്മാരെ വളരെ വിശ്വാസമാണ്. അവർ പറയുന്നത് ഒരിക്കലും തെറ്റുകയില്ലെന്നാണ് അച്ഛൻ പറയുന്നത്. നമുക്ക് നോക്കാമല്ലോ, ഇത്തവണ ഞാൻ ഒന്നാമതായി തന്നെ പാസ്സാകും. ഇത്രയും പറഞ്ഞിട്ട് സോനു അകത്തേക്ക് പോയി. പരീക്ഷ അടുക്കുകയായിരുന്നു. ദീപു ഉത്സാഹിച്ചു പഠിച്ചു. സോനു പരീക്ഷയെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. സ്കൂളിൽ തന്നെ അവൻ ഇപ്പോൾ പതിവായി പോകാറില്ല. ജ്യോത്സ്യന്റെ വാക്കുകളിൽ മയങ്ങി അവൻ കഴിഞ്ഞു. ജ്യോത്സ്യന്മാർ പറയുന്നതൊക്കെ വെറുതെയാണ്, നല്ലതുപോലെ പഠിച്ചാലേ പാസ്സാകുകയുള്ളൂ എന്ന് പലപ്പോഴും ദീപു സോനുവിനോട് പറഞ്ഞു. അപ്പോഴെല്ലാം അവന്റെ പല്ലവി ഇതായിരുന്നു, ജാതക പ്രകാരം ഈ വർഷം ഒന്നാമനായി ജയിക്കുമെന്ന് ജ്യോത്സ്യൻ പറഞ്ഞിരിക്കുമ്പോൾ എന്തിനാണ് പഠിക്കുന്നത്? മാത്രമല്ല, ജ്യോത്സ്യൻ മന്ത്രം ജപിച്ച് ഒരു ചരടും എനിക്ക് തന്നിട്ടുണ്ട്. അതും കെട്ടിക്കൊണ്ടു പോയാൽ എല്ലാ ചോദ്യത്തിനും ശരിക്ക് ഉത്തരം എഴുതാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.

0: പരീക്ഷ കഴിഞ്ഞു, ഫലം വന്നു. ദീപു 1-ാം ക്ലാസ്സോടെ പാസ്സായി. സോനു ദയനീയമായി പരാജയമടഞ്ഞു. വിളറിയ മുഖവുമായി അവൻ ദീപുവിൻ്റെ അടുത്തേക്ക് വന്നു. ദീപു അവനെ ആശ്വസിപ്പിച്ചു. സോനു പറഞ്ഞു, ജാതകത്തിൽ വിശ്വസിച്ചത് കാരണം എൻ്റെ ഭാവി നഷ്ടമായി. 1-ാം ക്ലാസ് കിട്ടിയില്ലെങ്കിലും പാസ്സായാൽ മതിയായിരുന്നു. നീ അന്ന് പറഞ്ഞത് കേട്ട് നല്ലതുപോലെ പഠിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. ദീപു സോനുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, 1 വർഷം നഷ്ടമായെങ്കിലും ജ്യോത്സ്യന്മാരുടെ തട്ടിപ്പ് നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ, അത്രയും മതി. നിന്റെ അച്ഛനും ഇപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ടാകും. അച്ഛനും അബദ്ധം പറ്റിയിരിക്കുകയാണ് ദീപു. പുതിയ ബിസിനസ് തുടങ്ങിയാൽ നല്ല ലാഭം കിട്ടുമെന്ന് പറഞ്ഞത് കാരണം അമ്മയുടെ ആഭരണമൊക്കെ പണയം വെച്ച് അച്ഛൻ ബിസിനസ് ആരംഭിച്ചെങ്കിലും എല്ലാം തകർന്നു, എല്ലാം നഷ്ടമായി. സോനു ഗദ്ഗദത്തോടെ പറഞ്ഞു, ഇപ്പോൾ മനസ്സിലായോ സോനു ജാതകം നോക്കിയിരുന്നാൽ ഒന്നും നടക്കയില്ല എന്ന്? കഠിനാധ്വാനവും ദൈവത്തോടുള്ള പ്രാർത്ഥനയുമാണ് വിജയത്തിലേക്കുള്ള വഴികൾ, ദീപു പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാണ് ദീപു. അടുത്ത വർഷം ഞാൻ നല്ലതുപോലെ പഠിച്ച് 1-ാമനായി പാസ്സാകും. സോനു അവിടെ നിന്നും പോയി. കൂട്ടുകാരെ, നമ്മൾ അധ്വാനിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഈ കഥ നമ്മെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് അല്ലേ? ഇന്ന് ഇവിടെ തീരുകയാണ് ഈ കഥ. നാളെ വേറൊരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ്.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത. ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ ജീവിതത്തിന്റെ തിരക്കുകളിലേക്ക് മടങ്ങുകയാണ്. ഓണക്കാലത്ത് ഒരു പുതിയ വസ്ത്രം വാങ്ങാത്ത വീട് ഒരു പക്ഷേ വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ചും ഓണക്കാലത്ത് മലയാളിയുടെ വസ്ത്രധാരണത്തിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. വെള്ള നിറത്തിലുള്ള വസ്ത്രത്തിൽ തിളങ്ങുന്ന സ്വർണക്കര, പുരുഷന്മാരുടെ മുണ്ടിലും സ്ത്രീകളുടെ സാരിയിലും കാണുന്ന ആ കസവിന്റെ ഭംഗി. അതെ, നമ്മൾ ധരിക്കുന്ന ഈ കസവ് മുണ്ടിനും കസവ് സാരിക്കും പിന്നിൽ നൂറ്റാണ്ടുകളുടെ ഒരു പാരമ്പര്യമുണ്ടെന്നത് എത്ര പേർ ചിന്തിച്ചിട്ടുണ്ടാകും. ഇന്ന് അറിയാം അറിവ് നേടാമിലൂടെ നമ്മുടെ കേരളത്തിന്റെ തനത് വസ്ത്രധാരണത്തെയും അതിന് പിന്നിലെ സമ്പന്നമായ കൈത്തറി പാരമ്പര്യത്തെയും കുറിച്ച് കൂടുതലറിയാം. കേരളത്തിന്റെ പരമ്പരാഗത വസ്ത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് മുണ്ടും നേരിയതും കസവ് സാരി തുടങ്ങിയവയാണ്. പുരുഷന്മാരുടെ പരമ്പരാഗത വസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ സാധാരണയായി നമ്മൾ കാണുന്നത് വെള്ള നിറത്തിലുള്ള മുണ്ടും അതിൻ്റെ അരികിൽ കാണുന്ന കരയോ അല്ലെങ്കിൽ കസവോ ആണ്. ഈ വസ്ത്രങ്ങളുടെ എല്ലാം സൗന്ദര്യം എന്ന് പറയുന്നത് അതിൻ്റെ ലാളിത്യം തന്നെയാണ്. വളരെയധികം നിറങ്ങളോ ഡിസൈനുകളോ ഇല്ല, വെള്ളയും സ്വർണവും ചേർന്ന ലളിതമായ നിറക്കൂട്ടം. പക്ഷേ അതിനുള്ളിൽ കേരളത്തിന്റെ പ്രകൃതിയുടെയും സംസ്കാരത്തിന്റെയും ഒരു പ്രത്യേക സൗന്ദര്യം ഒളിഞ്ഞിരിക്കുന്നു. ഈ കസവ് എന്നത് സ്വർണ നിറത്തിലുള്ള അലങ്കാര നൂൽ ഉപയോഗിച്ച് വസ്ത്രത്തിന്റെ കരയിൽ ഉണ്ടാക്കുന്ന പ്രത്യേക ഒരു അലങ്കാരമാണ്. പരമ്പരാഗതമായി യഥാർത്ഥ സ്വർണം ഉപയോഗിച്ചുള്ള നൂൽ ചില വസ്ത്രങ്ങളിൽ ഉപയോഗിച്ചിരുന്നുവെങ്കിലും ഇന്ന് സാധാരണയായി സ്വർണ നിറമുള്ള ലോഹ നൂലുകളാണ് ഉപയോഗിക്കുന്നത്. വെള്ള വസ്ത്രത്തിൽ തിളങ്ങുന്ന ആ സ്വർണക്കരയാണ് കേരളത്തിന്റെ പരമ്പരാഗത വസ്ത്രങ്ങൾക്ക് അതിന്റെ ഏറ്റവും തിരിച്ചറിയാവുന്ന രൂപം നൽകുന്നത്. ഇവിടെയാണ് കൈത്തറിയുടെ കഥ തുടങ്ങുന്നത്. ഒരു തുണി നമ്മുടെ കൈകളിൽ എത്തുന്നതിന് മുമ്പ് അതിന്റെ പിന്നിൽ ഒരുപാട് മനുഷ്യരുടെ അധ്വാനമുണ്ട്. നൂൽ തയ്യാറാക്കുന്നു, അത് പ്രത്യേക രീതിയിൽ ക്രമീകരിക്കുന്നു, തറിയിൽ നൂലുകൾ കയറ്റുന്നു, പിന്നീട് കൈകൊണ്ട് തറി പ്രവർത്തിപ്പിച്ച് ഓരോ ഇഞ്ചും നെയ്തെടുക്കുന്നു. അതുകൊണ്ടാണ് കൈത്തറി എന്ന വാക്കിന് ഇത്ര വലിയ അർത്ഥമുള്ളത്. ഒരു യന്ത്രം നിർമ്മിച്ച ഉൽപ്പന്നം മാത്രമല്ല അത്, ഒരു മനുഷ്യന്റെ സമയം, കഴിവ്, ക്ഷമ, കൃത്യത ഇതെല്ലാം ചേർന്നാണ് ഒരു കൈത്തറി വസ്ത്രം ഉണ്ടാകുന്നത്. ഒരു കൈത്തറി സാരി നെയ്യുമ്പോൾ അതിലെ ഓരോ നൂലും ഒരു കരകൗശല വിദഗ്ധന്റെ കൈകളിലൂടെ കടന്നുപോകുന്നു. അതിനാൽ ഒരു കൈത്തറി വസ്ത്രം വാങ്ങുമ്പോൾ നമ്മൾ വാങ്ങുന്നത് ഒരു തുണി മാത്രമല്ല, ഒരു പാരമ്പര്യത്തെയും ഒരു തൊഴിൽ മേഖലയെയും പിന്തുണയ്ക്കുക കൂടിയാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൈത്തറിക്ക് സ്വന്തമായ പാരമ്പര്യമുണ്ട്. ഇതിൽ ഏറ്റവും പ്രശസ്തമായ കേന്ദ്രങ്ങളിലൊന്നാണ് ബാലരാമപുരം. തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം കൈത്തറി ഉൽപ്പന്നങ്ങൾ ഏറെ പ്രസിദ്ധമാണ്. പ്രത്യേകിച്ച് കസവിന്റെ മനോഹാരിതയും മികച്ച നെയ്ത്തിന്റെ ഗുണനിലവാരവും ബാലരാമപുരം കൈത്തറിയുടെ പ്രത്യേകതകളായി കണക്കാക്കപ്പെടുന്നു. അതുപോലെ തന്നെ കുത്താമ്പുള്ളി കേരളത്തിലെ പ്രശസ്തമായ കൈത്തറി കേന്ദ്രമാണ്. തൃശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി സാരികൾക്കും മുണ്ടുകൾക്കും പ്രത്യേക പ്രശസ്തിയുണ്ട്. കസവ് കരയുള്ള പരമ്പരാഗത വസ്ത്രങ്ങളാണ് ഇവിടെ ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത്. ചേന്നമംഗലം ആണ് മറ്റൊരു പ്രധാന കൈത്തറി കേന്ദ്രം. എറണാകുളം ജില്ലയിലെ ചേന്നമംഗലത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നെയ്ത്ത് പാരമ്പര്യമുണ്ട്. പരമ്പരാഗത വസ്ത്രങ്ങൾക്കൊപ്പം ഇന്ന് ആധുനിക ഡിസൈനുകളിലും ഇവിടെ കൈത്തറി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. വടക്കൻ മലബാറിന്റെ അഭിമാനമാണ് കണ്ണൂർ കൈത്തറി. കേവലം മുണ്ടുകളിൽ ഒതുങ്ങാതെ അന്താരാഷ്ട്ര തലത്തിൽ പോലും കയറ്റി അയക്കുന്ന ഗുണമേന്മയുള്ള കൈത്തറി വസ്ത്രങ്ങളും ബെഡ്ഷീറ്റുകളും തുണിത്തരങ്ങളും കണ്ണൂരിന്റെ കരുത്താണ്. ഇങ്ങനെ നോക്കുമ്പോൾ കേരളത്തിന്റെ പല പ്രദേശങ്ങൾക്കും അവരുടേതായ കൈത്തറി ശൈലിയും പാരമ്പര്യവും ഉണ്ടെന്ന് കാണാം. ഒരു കാലത്ത് നമ്മുടെ ഗ്രാമീണ ജീവിതത്തിൽ

0: തന്നെ ഭാഗമായിരുന്നു കൈത്തറി. ഒരു കുടുംബത്തിലെ പല അംഗങ്ങളും നെയ്ത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കാലമുണ്ടായിരുന്നു. എന്നാൽ കാലം മാറി വില കുറഞ്ഞ മെഷീൻ നിർമ്മിത വസ്ത്രങ്ങൾ വിപണിയിൽ കൂടുതലായി, ഉൽപാദനം വേഗത്തിലായി, ഉപഭോക്താക്കളുടെ താൽപര്യങ്ങളും മാറി. ഇതിന്റെ ഭാഗമായി പരമ്പരാഗത കൈത്തറി മേഖലയ്ക്ക് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. എങ്കിലും കൈത്തറി പൂർണമായും അപ്രത്യക്ഷമായിട്ടില്ല. കാരണം കൈത്തറിയുടെ മൂല്യം അതിന്റെ വിലയിൽ മാത്രമല്ല, അതിന്റെ പാരമ്പര്യത്തിലാണ്. ഇന്ന് കൈത്തറി വീണ്ടും പുതിയൊരു രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. പരമ്പരാഗത മുണ്ടും സാരിയും മാത്രമല്ല കൈത്തറി ഷർട്ടുകൾ, കുർത്തകൾ, ടോപ്പുകൾ, സ്റ്റോളുകൾ, ഹോം ഫേർണിഷിംഗ് ഉൽപ്പന്നങ്ങൾ തുടങ്ങി നിരവധി ആധുനിക ഉൽപ്പന്നങ്ങളിലേക്ക് കൈത്തറി കടന്നുവരുന്നു. യുവതലമുറയും കൈത്തറി വസ്ത്രങ്ങളെ പുതിയ രീതിയിൽ സ്വീകരിക്കുന്നുണ്ട്. അതായത്, പാരമ്പര്യം ഉപേക്ഷിക്കാതെ അതിനെ കാലത്തിനനുസരിച്ച് മാറ്റുകയാണ്. കാരണം ഒരു പാരമ്പര്യം നിലനിൽക്കണമെങ്കിൽ അത് മ്യൂസിയത്തിൽ സൂക്ഷിച്ചാൽ മാത്രം പോരാ, അത് ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിരിക്കണം. കൈത്തറിയുടെ മറ്റൊരു പ്രത്യേകത അതിന്റെ പരിസ്ഥിതി സൗഹൃദ സ്വഭാവമാണ്. വൻതോതിലുള്ള വ്യാവസായിക ഉൽപാദനവുമായി താരതമ്യം ചെയ്യുമ്പോൾ പല കൈത്തറി ഉൽപ്പന്നങ്ങൾക്കും കുറഞ്ഞ തോതിലുള്ള ഊർജ ഉപയോഗം മാത്രമാണ് ആവശ്യമായി വരുന്നത്. കൂടാതെ പ്രാദേശികമായി നിർമ്മിക്കുന്ന കൈത്തറി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് പ്രാദേശിക തൊഴിലാളികളെയും കരകൗശല വിദഗ്ധരെയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഇന്ന് ലോകം മുഴുവൻ സസ്റ്റൈനബിൾ ഫാഷൻ എന്ന ആശയത്തെക്കുറിച്ച് സംസാരിക്കുന്ന കാലമാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പഴയ കൈത്തറി പാരമ്പര്യത്തിൽ തന്നെ ആധുനിക ലോകം ഇന്ന് അന്വേഷിക്കുന്ന പല ആശയങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരു കസവ് സാരിയോ മുണ്ടോ ധരിക്കുമ്പോൾ അത് ഒരു ഫാഷൻ ചോയ്സ് മാത്രമല്ല, നമ്മുടെ സംസ്കാരത്തെ നമ്മളോടൊപ്പം കൊണ്ടു നടക്കുക കൂടിയാണ്. കേരളത്തിന്റെ കൈത്തറി പാരമ്പര്യം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമെന്നതിലുപരി നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെയും ഗ്രാമീണ സമൂഹത്തിന്റെയും ഭാഗമാണ്. ഒരു കൈത്തറി ഉൽപ്പന്നം നാം വാങ്ങുമ്പോൾ അത് ഒരു പാരമ്പര്യത്തെ തിരഞ്ഞെടുക്കുക കൂടിയാണ്. ഒരു കസവ് സാരിയുടെ ഓരോ നൂലിലും ഒരു നെയ്ത്തുകാരന്റെ അധ്വാനമുണ്ട്. ഒരു മുണ്ടിന്റെ ഓരോ കരയിലും ഒരു പാരമ്പര്യത്തിന്റെ കഥയുണ്ട്. അതുകൊണ്ട് ആഘോഷവേളകളിൽ കൈത്തറി വസ്ത്രം ധരിക്കുമ്പോൾ അതിനു പിന്നിലെ കൈകളെയും കഥകളെയും പാരമ്പര്യത്തെയും കൂടി ഓർക്കാം. അതിനെ ആദരിക്കുകയും ഉപയോഗിക്കുകയും അടുത്ത തലമുറയിലേക്ക് കൈമാറുകയും ചെയ്യുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്. അതിനാൽ കൈത്തറി തിരഞ്ഞെടുക്കുന്നത് ഒരു വസ്ത്രം വാങ്ങുന്നതിലുപരി നമ്മുടെ സംസ്കാരത്തെയും നെയ്ത്തുകാരുടെ ജീവിതത്തെയും ഭാവിയെയും പിന്തുണയ്ക്കുന്ന ഒരു മനോഹരമായ തീരുമാനം കൂടിയാണ്. അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. സൈനിങ് ഓഫ് നിങ്ങളോടൊപ്പം ഞാൻ പ്രീത. കേൾക്കൂ, ആസ്വദിക്കൂ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30.

0: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensboro Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: റേഡിയോ സാന്ത്വനം 90.4-ൽ സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സുന്ദര സഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. സംഘർഷഭരിതമായ ദൈനംദിന ജീവിത സാഹചര്യങ്ങളിൽ നിന്നുള്ള മോചനം കൂടിയാണ് ഓരോ യാത്രകളും എന്നാണ് ഞങ്ങളുടെ സങ്കല്പം. ഇലക്ട്രോണിക് തിരശീലയിൽ നിന്നുള്ള മോചനവും സർഗാത്മകതയിലേക്കുള്ള ചുവടുവയ്പ്പുമാണല്ലോ സഞ്ചാരങ്ങൾ. പുത്തൻ അറിവുകളും അനുഭവങ്ങളും സൗഹൃദങ്ങളും നൽകുന്ന ആവേശം തന്നെയാണ് കൂടുതൽ യാത്രകൾ നടത്തുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. നമ്മുടെ സംസ്ഥാനത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന കുടക് ജില്ലയിൽ നടത്തിയ സന്ദർശന വിശേഷങ്ങളാണല്ലോ നമ്മൾ പങ്കുവച്ചു വരുന്നത്. കുടകിലെ കാലാവസ്ഥയുടെ മഹത്വം കാരണം കർണാടകയിലെ സ്കോട്ട്ലൻഡ് എന്ന പേരും ഈ ജില്ല നേടിയെടുത്തിരിക്കുന്നു. ദക്ഷിണ ഭാരതത്തിനാകെ തെളിനീരും തണുപ്പും സമ്മാനിക്കുന്ന കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനമായ തലക്കാവേരിയും അവിടുത്തെ ബ്രഹ്മഗിരി മലനിരകളിൽ നിന്നുള്ള കാഴ്ചയും പറഞ്ഞിരുന്നു. മരങ്ങളുടെ ഇടയിൽ നിന്നും ഇറങ്ങി വന്ന് നമ്മെ തഴുകി തലോടി കടന്നുപോകുന്ന കോടമഞ്ഞിൻ്റെ വശ്യ സൗന്ദര്യം എത്ര പറഞ്ഞാലും മതിയാകില്ല. അത് അനുഭവിച്ചു തന്നെ അറിയാം. ചൈനയുടെ ടിബറ്റൻ അധിനിവേശ കാലത്ത് അഭയാർത്ഥികളായി എത്തി ബൈലാക്കൂപ്പയിൽ സ്ഥാപിച്ച ബുദ്ധവികാരത്തെക്കുറിച്ചും അതിന് നേതൃത്വം നൽകിയ റിംബോചെയെക്കുറിച്ചും പറഞ്ഞത് ഓർക്കുമല്ലോ. കാവേരി നദിക്ക് പ്രകൃതി ഒരുക്കിയ തുരുത്തായ നിസർഗധാമയിൽ പ്രവേശിച്ച കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മുളകൊണ്ട് നിർമ്മിച്ച തൂക്കുപാലത്തിൽ നിന്ന് മീനിനെ ഊട്ടിയതും കൊതിയോടെ വാ തുറന്ന് മുകളിലേക്ക് ചാടുന്ന മീനുകളുടെ സാഹസിക ചാരുതയും പറഞ്ഞിരുന്നു. നടപ്പാതയിലൂടെ മുന്നോട്ട് നീങ്ങിയപ്പോൾ കണ്ട സമാനതകളില്ലാത്ത ഇല്ലിമുളം കാടുകളുടെ ഹരിതശോഭയും കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നു. ഇനി കൂടുതൽ നിസർഗധാമ വിശേഷങ്ങളിലേക്ക് കടക്കാം. കുറച്ചുകൂടി മുന്നോട്ട് നടന്നാൽ ആനകളെ പൊരുക്കി നിർത്തിയിരിക്കുന്നത് കാണാം. നല്ല വലിപ്പമുള്ള ആനകളുടെ പുറത്ത് ഇരിപ്പിടങ്ങൾ കെട്ടിവെച്ചാണ് ഇവയെ ഒരുക്കി നിർത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ആനപ്പുറത്തൊരു സവാരിയാകാം. ഈ വനയാത്രയ്ക്ക് പ്രത്യേകം ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട്. പലരും ആന സവാരിയുടെ ടിക്കറ്റ് എടുത്ത് ആനപ്പുറത്ത് യാത്ര ആരംഭിച്ചു. 3 മുതൽ 4 ആളുകൾ വരെ ഒരു ആനപ്പുറത്ത് സവാരിക്ക് അനുവാദമുണ്ട്. എന്തായാലും ഞങ്ങൾ സാഹസത്തിന് മുതിർന്നില്ല. സഞ്ചാരികളെയും കയറ്റിയുള്ള ആനകളുടെ കാട്ടിലൂടെയുള്ള യാത്ര കണ്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നു. ദൂരം പിന്നിടും തോറും കാടിൻ്റെ ഭംഗിയും നിബിഡതയും ഏറി വന്നു. വൈകാതെ ഞങ്ങൾ മാൻ പാർക്കിന് സമീപമെത്തി. വളരെ ഫലപ്രദമായി വളർത്തി സംരക്ഷിച്ചു വരുന്ന മാനുകളുടെ കാഴ്ച സമ്മാനിക്കുന്ന ആഹ്ലാദം ഒട്ടും ചെറുതല്ല. മാനുകളെ കണ്ട കുട്ടികൾ ആഹ്ലാദത്തോടെ തുള്ളിച്ചാടുന്നതും ചിരിക്കുന്നതും അടുത്തുള്ള മുളയിൽ നിന്ന് കൊമ്പൊടിച്ച് മാനുകൾക്ക് നൽകാൻ ശ്രമിക്കുന്നതും കൗതുകത്തോടെ നോക്കി നിൽക്കാൻ കഴിഞ്ഞത് സന്തോഷമായി. കുറച്ചുകൂടി മുന്നോട്ടെത്തുന്നതോടെ കാവേരി നദിയുടെ വിശാലത ദൃശ്യമാകും. തകൃതിയായി ഒഴുകി നീങ്ങുന്ന കാവേരിയുടെ തനി നിറം കാണാൻ കഴിയുന്നത് ഇവിടെയാണ്. മോഹൻലാലിൻ്റെ സിനിമയായ നരൻ ആണ് അപ്പോൾ ഓർമ്മയിലെത്തിയത്. അവിടെ ഉണ്ടായിരുന്ന വനം വകുപ്പിലെ ജീവനക്കാരോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ വളരെ ആവേശത്തോടെയാണ് അവർ ഈ വിശേഷം കേട്ടതും പ്രതികരിച്ചതും. മഴക്കാലത്ത് കാവേരി നദിയിലൂടെയും കാട്ടിൽ നിന്നുള്ള വൃക്ഷങ്ങളും ജീവജാലങ്ങളും മറ്റും ഒഴുകി എത്താറുണ്ടെന്ന് വനപാലകർ ഞങ്ങളോട് പറഞ്ഞു. എവിടെയായാലും നദിയും കാടും ഒരുപോലെയാണല്ലോ. കുറച്ച് ദൂരം കൂടി പിന്നിട്ടപ്പോൾ വെള്ളം തീരെ കുറഞ്ഞ് പാറക്കെട്ടുകൾ തെളിഞ്ഞ ഒരു നദീഭാഗം കാണാനായി. കാവേരിയിലിറങ്ങിയില്ല എന്ന പഴി മാറ്റാനായി ഞങ്ങൾ പാറകളിലൂടെ നടന്ന് അക്കരയിലെത്തി. ഫോട്ടോകൾ പകർത്തിയ ശേഷം വേഗം തന്നെ ഇക്കരയിലേക്ക് നടന്ന് കരപറ്റി. ആനസവാരിയും മാനദർശനവും കഴിഞ്ഞ് മടങ്ങാൻ തുടങ്ങുമ്പോഴാണ് മുളക്കൂട്ടങ്ങളിൽ കെട്ടി ഉയർത്തിയിരിക്കുന്ന ഏറുമാടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് താമസിക്കുവാനായി നിർമ്മിച്ചിട്ടുള്ളവയാണ് ഏറുമാടങ്ങൾ. ഇതിലേക്ക് കയറുവാൻ കുത്തനെയുള്ള മുളയെണിയും നിർമ്മിച്ച് ചാരി വച്ചിട്ടുണ്ട്. ആവേശവും കൗതുകവും ഒന്നിച്ചു വന്നതോടെ ഞങ്ങളും ഏറുമാടത്തിലേക്ക് കുത്തനെ ഉയർത്തി നാട്ടിയിരിക്കുന്ന ഏണിയിലൂടെ വളരെ സാവധാനം അതീവ ശ്രദ്ധയോടെ കയറി ഏറുമാടത്തിൽ നിന്നും ഫോട്ടോകൾ എടുത്ത ശേഷം താഴേക്ക് ഇറങ്ങി. ഏറുമാടത്തിൽ നിന്നുള്ള കാഴ്ച അമ്പരപ്പിക്കും വിധം രസാവകമായിരുന്നു. താഴെ ചെറു ശബ്ദത്തോടെ ഒഴുകുന്ന കാവേരി, കരയിലാകെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന മുളങ്കൂട്ടം, ഇടയ്ക്കിടെ അവയ്ക്ക് ഇടയിലൂടെ നടപ്പാത മുറിച്ച് കടക്കുന്ന കാട്ടുമുയലുകൾ, ആന സവാരിക്കാരുടെ ആഹ്ലാദാരവം. ഇനിയൊരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് മടങ്ങിയെത്താം.

0: സംഥുനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: പ്രിയ ശ്രോതാക്കളെ, സുന്ദരസഞ്ചാരത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. ഒരു പാലിയേറ്റീവ് കെയർ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിലെ കുടക് ജില്ലയിൽ നടത്തിയ യാത്രാവിശേഷങ്ങളാണ് ശ്രോതാക്കളുമായി പങ്കിടുന്നത്. കാവേരി നദിക്ക് പ്രകൃതി കനിഞ്ഞു നൽകിയ നിസർഗധാമ എന്ന തുരുത്ത് വിശേഷങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇവിടുത്തെ സമാനതകളില്ലാത്ത ഇല്ലിമുളം കാടും പ്രവേശനത്തിനായി കാവേരി നദിയിൽ മുളകൊണ്ട് കെട്ടി ഉയർത്തിയിരിക്കുന്ന തൂക്കുപാലത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു. ആനസവാരിയും കാടിൻ്റെ വിജനതയിൽ വെള്ളം തീരെ കുറഞ്ഞ പാറകൾ ഉയർന്നു നിന്ന ഭാഗത്തുകൂടി നടന്ന് അക്കരയെത്തി ഫോട്ടോ പകർത്തിയതും അതിമനോഹരമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച മുളകൊണ്ട് നിർമ്മിച്ച ഏറുമാടങ്ങളിൽ സാഹസികമായി കയറി നിന്ന് ചുറ്റുമുള്ള ഫോട്ടോ പകർത്തിയ കാര്യം പറഞ്ഞാണ് ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ നിസർഗധാമ വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിമനോഹരമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച് പരിപാലിക്കുന്ന പൂന്തോട്ടം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. വർണ്ണപുഷ്പങ്ങൾ വിടർന്നു നിൽക്കുന്ന പൂച്ചെടികളുടെ ഭംഗി എത്ര കണ്ടാലും മതി വരില്ല. വിവിധ ഇനങ്ങളിലുള്ള പനിനീർ ചെടികളുടെ ഒരു വലിയ ശേഖരം തന്നെ സന്ദർശകർക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ധാരാളം വള്ളിച്ചെടികളും ബോഗൻവില്ലയും പേരറിയാത്ത കുറച്ച് ഏറെ ചെടികളും പൂക്കളും കൊണ്ട് സമ്പന്നമായ ഉദ്യാനം. കുട്ടികൾക്കുള്ള പാർക്കാണ് മറ്റൊരു പ്രധാന ആകർഷണം. ആധുനിക രീതിയിലുള്ള ധാരാളം കളി ഉപകരണങ്ങൾ കുട്ടികൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിസർഗധാമയിലെ കാലാവസ്ഥ എടുത്തു പറയേണ്ടത്. സമശീതോഷ്ണാവസ്ഥയുടെ മഹത്വം അറിയണമെങ്കിൽ കുടകിലെത്തണം എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. ആഹ്ലാദ തിമർപ്പിൽ ആറാടി നിൽക്കുന്ന കുട്ടികളുടെ ആനന്ദത്തിൽ സംതൃപ്തരായി കുട്ടികളുടെ പാർക്കിൽ നിൽക്കുന്ന രക്ഷിതാക്കളുടെ മന്ദസ്മിതം തന്നെ കാണികൾക്ക് ആനന്ദമേകുന്നു. ഇവിടെ താമസിക്കുവാൻ കോട്ടേജുകളും ട്രീ ഹൗസുകളും ലഭ്യമാണ്. ഏറുമാടത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞത് ഓർക്കുമല്ലോ. വിനോദസഞ്ചാരികൾക്ക് ഏറെ ഹരം പകരുന്നതിനായി ഒരുക്കിയിരിക്കുന്ന ബോട്ട് സവാരിയും നിസർഗധാമയിലെ സവിശേഷതകളിൽ ഒന്നാണ്. ദക്ഷിണേന്ത്യക്കാകെ തെളിനീർ നൽകുന്ന കാവേരി നദിയിലൂടെ ഒരു ബോട്ട് യാത്ര ആരും ആശിച്ചു പോകുന്ന ഒന്നാണ്. അഷ്ടമുടിക്കായലിലും വേമ്പനാട്ട് കായലിലും ബോട്ട് യാത്ര നടത്തുന്ന നമുക്ക് ഇതത്ര വലിയ കാര്യമല്ലെങ്കിലും ഇവിടെ എത്തുന്ന മഹാഭൂരിപക്ഷം വിനോദസഞ്ചാരികളും ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നു. ഞങ്ങളും പിന്നോക്കം പോകാൻ തയ്യാറായില്ല. പെഡൽ ബോട്ടും തുഴ ബോട്ടും ഇവിടെ ലഭ്യമാണ്. കേരവൃക്ഷങ്ങളാൽ അലങ്കൃതമാണ് വേമ്പനാട് കായലും അഷ്ടമുടിക്കായലുമെങ്കിൽ വനവൃക്ഷങ്ങളാൽ സമ്പന്നവും അതിരുകൾ പങ്കിടുന്നതുമായ കാവേരി നദിയിലൂടെ നടത്തിയ ബോട്ട് യാത്ര അതിമനോഹരവും ആഹ്ലാദദായകവും ആയിരുന്നു. മോശമില്ലാത്ത ഒഴുക്കുള്ള നദിയിലൂടെ തുഴഞ്ഞു തുഴഞ്ഞു പോവുക എത്രമേൽ നവ്യമായ അനുഭവമാണ് സമ്മാനിച്ചതെന്ന് പറയുമ്പോൾ ഒരു കുളിരു കോരുന്നു. രാവിലെ 9 മുതൽ വൈകുന്നേരം 5:30 വരെയാണ് ഇവിടുത്തെ സാധാരണ പ്രവേശന സമയം. മൺസൂൺ കാലത്ത് ചില അവസരങ്ങളിൽ നിസർഗധാമ അടച്ചിടാറുണ്ട്. ആഹ്ലാദാത്മകമായ കാഴ്ചയുടെ മാസ്മരികത സമ്മാനിച്ച നിസർഗധാമയോട് വിടചൊല്ലി നേരെ മടിക്കേരിയിലേക്ക് യാത്ര തിരിച്ചു. കാടിനുള്ളിലെ സഞ്ചാരം ഞങ്ങളെ തളർത്തിയോ എന്ന ചോദ്യം പ്രസക്തമല്ലെങ്കിലും ബോട്ടിങ്ങും നടത്തവും ക്ഷീണവും ദാഹവും വർദ്ധിപ്പിച്ചു എന്ന സത്യം പറയാതെ തരമില്ല. വണ്ടിയിൽ കരുതിയിരുന്ന ബിസ്ക്കറ്റും വെള്ളവും കുടിച്ച് ക്ഷീണം അകറ്റിയെങ്കിലും വിശപ്പ് കഠിനമായി പിടികൂടിയിരുന്നു. മടിക്കേരിയിലേക്കുള്ള വഴിയിൽ കണ്ട ഒരു മികച്ച ഹോട്ടലിന് മുന്നിൽ ഞങ്ങളുടെ സാരഥി വണ്ടി നിർത്തി. ഇതൊരു സ്റ്റാൻഡേർഡ് ഹോട്ടലാണെന്ന് വിശ്വസിച്ച് ആഹാരം കഴിക്കാമെന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ തന്നെ ഞങ്ങൾ കയറി. ഇനി ഒരിടവേള ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് മടങ്ങിയെത്താം.

tune. സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സുന്ദരസഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. ഇന്നോളം നിങ്ങൾ നൽകിയ കുന്നോളം പ്രോത്സാഹനമാണ് സുന്ദരസഞ്ചാരത്തിൻ്റെ യാത്ര സുഗമമാക്കിയത്. തുടർന്നും പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. പ്രിയ ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും 8848558785 എന്ന മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി 8848558785. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിലെ കുടക് ജില്ലയിൽ പ്രകൃതി സമ്മാനിച്ച നിസർഗധാമ എന്ന തുരത്തിൽ നടത്തിയ സന്ദർശന വിശേഷങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. കാവേരി നദിയിലൂടെ നടത്തിയ ബോട്ട് സവാരിയും ഇവിടെ കുട്ടികൾക്കായി നിർമ്മിച്ച് സംരക്ഷിക്കുന്ന കുട്ടികളുടെ പാർക്കിലെ വിശേഷങ്ങളും പറഞ്ഞിരുന്നു. സമാനതകളില്ലാത്ത ഇല്ലിമുളം കാടകം കണ്ട അനുഭൂതിയും സന്ദർശകർക്ക് താമസിക്കാനായി മുളങ്കൂട്ടങ്ങൾക്ക് മുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ഏറുമാടത്തിൽ കയറി ഫോട്ടോ എടുത്ത കാര്യവും പറഞ്ഞിരുന്നു. സന്ദർശാനന്തരം വിശപ്പ് കൊണ്ട് പൊറുതിമുട്ടിയ ഞങ്ങൾ മടിക്കേരിയിലേക്കുള്ള വഴിയിൽ കണ്ട ഒരു ഹോട്ടലിന് മുന്നിൽ വണ്ടി നിർത്തി ഉള്ളിലേക്ക് കയറിയ കാര്യം പറഞ്ഞാണല്ലോ ഇടവേളയിലേക്ക് പോയത്. ഇനി കൂടുതൽ ഭക്ഷണവിശേഷങ്ങളിലേക്ക് കടക്കാം. ഉച്ചയൂണ് അവിടെ തന്നെ ആകാം എന്നത് ഹോട്ടലിലെ സെറ്റപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിൽ നിനച്ചു. ഒന്ന് ഫ്രഷായി നേരെ ഡൈനിങ് ടേബിളിന് സമീപം ഇരിപ്പുറപ്പിച്ചു. ഞങ്ങൾ മലയാളികളാണെന്ന് തിരിച്ചറിഞ്ഞാണോ എന്നറിയില്ല മലയാളം പാട്ടുകൾ തീൻമുറിയിൽ കേൾക്കാനായി. അധികം താമസിയാതെ തന്നെ പ്ലേറ്റുകൾ നിരന്നു. തൊടുകറികൾ നിറഞ്ഞ മറ്റൊരു പ്ലേറ്റും അനുബന്ധമായി ഓരോരുത്തരുടെയും മുന്നിലെത്തി. രണ്ടു തരം ചോറ് അവിടെ ലഭ്യമായിരുന്നു. പുഴുക്കലരിച്ചോറും പച്ചരിച്ചോറും. ഞങ്ങൾ ചുവന്ന പുഴുക്കലരിച്ചോറാണ് ആവശ്യപ്പെട്ടത്. ചോറും പപ്പടവും എത്തിയതോടെ പതിവ് പോലെ പരിപ്പ് വരുമെന്ന് കരുതിയിരുന്ന ഞങ്ങളെ നിരാശപ്പെടുത്തിക്കൊണ്ട് സാമ്പാറെത്തി. ചിലർ സ്പെഷ്യൽ മീൻകറിയും ഓർഡർ ചെയ്തിരുന്നു. മീൻ കറി എത്തിയതോടെ ഹാളാകെ മീൻ മണം നിറഞ്ഞു. സാമ്പാർ ഒഴിച്ച് ഞങ്ങൾ ചോറുണ്ണാൻ തുടങ്ങി. ആദ്യ ഉരുള മുഖത്തോടടുത്തപ്പോൾ തന്നെ വാമഭാഗത്തിൻ്റെ മുഖം ചുളിയുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. പെട്ടെന്ന് തന്നെ ഞാൻ കാരണം തിരക്കി. സാമ്പാറിൽ മീൻ മണക്കുന്നു എന്ന് വളരെ ദൃഢമായി തന്നെ പറഞ്ഞത് കേട്ട് ശ്രദ്ധയോടെ ഞാൻ സാമ്പാറിൽ കുഴച്ച് ചോറ് രുചിച്ചു നോക്കി. ഭാര്യയുടെ സംശയം തെറ്റല്ല എന്ന് ബോധ്യപ്പെടാൻ അധിക നേരം ആവശ്യമുണ്ടായില്ല. ഉടൻ തന്നെ വേറൊരെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു. അവിടെ സാമ്പാറിൻ്റെ രുചി കൂട്ടാൻ ഇത്തരം കീമ പണി ചെയ്യാറുണ്ടെന്ന് സമ്മതിച്ചു. ആ പ്ലേറ്റും അനുബന്ധ വസ്തുക്കളും മാറ്റിയ ശേഷം പുതിയ ചോറും കറികളും പുളിശ്ശേരിയും രസവും വളരെ വേഗം എത്തിച്ച് ഞങ്ങളുടെ നീരസം ഏറ്റുവാങ്ങാതെ വെയിറ്റർ തടിയൂരി. ഈ ഒരു അതിക്രമം ഒഴിച്ചാൽ ഉച്ചയൂണ് ഗംഭീരമായിരുന്നു. കാവേരി നദിയിൽ നിന്ന് പിടിച്ച മീനായിരുന്നു കറിയായും ഫ്രൈയായും ഞങ്ങളുടെ മുന്നിൽ എത്തിയത്. ഗോതമ്പ് കൊണ്ടുള്ള പായസം നൽകി സസ്യ ഭക്ഷണശീലികളെ ആഹ്ലാദിപ്പിക്കുവാനും ഹോട്ടലുകാർ മറന്നില്ല. കുടക് ജില്ലയുടെ തലസ്ഥാനമായ മടിക്കേരിയിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ അബി വെള്ളച്ചാട്ടമായിരുന്നു അടുത്ത ലക്ഷ്യം. പ്രധാന റോഡിൽ നിന്നും കുറച്ച് ദൂരം നടന്നും പടികൾ ഇറങ്ങിയും മാത്രമേ ഈ വെള്ളച്ചാട്ടത്തിനരികിൽ എത്തിച്ചേരാൻ കഴിയൂ. മെയിൻ റോഡിൽ വണ്ടി നിർത്തി അബി വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. ആനന്ദദായകമായി മൂക്കിലേക്ക് തുളഞ്ഞു കയറുന്ന കാപ്പിപ്പൂക്കളുടെ സുഗന്ധം, നടവഴിക്കിരുവശത്തും പൂക്കളും

കായ്കളുമായി തിങ്ങി നിറഞ്ഞ് വളർന്നു നിൽക്കുന്ന കാപ്പിച്ചെടികൾ, അവയുടെ ശുഭ്രപുഷ്പങ്ങളിൽ നിന്ന് ഉയരുന്ന മാദകഗന്ധം പ്രദേശമാകെ നിറഞ്ഞു നിൽക്കുന്നു. കാപ്പിച്ചെടികൾക്ക് മുകളിലൂടെ വളർന്നു നിൽക്കുന്ന കമുകൾ, ചുറ്റിപ്പടർന്ന് വളർന്നു നിൽക്കുന്ന കുരുമുളക് വള്ളികൾ ആരെയും ആനന്ദഭരിതരാക്കും വിധം പഴുത്തും പഴുക്കാതെയും നിറഞ്ഞു നിൽക്കുന്ന കുരുമുളക് തിരികൾ, പച്ച കുരുമുളകൾക്കിടയിൽ ചുവപ്പും ഓറഞ്ചും നിറങ്ങളിൽ പ്രക്ഷോഭിച്ചു നിൽക്കുന്ന പഴുത്ത കുരുമുളകുകൾ സമ്മാനിക്കുന്ന ചന്തം ഏറെ സുന്ദരം. താഴോട്ടുള്ള പടികൾ ഇറങ്ങുമ്പോൾ തന്നെ ദൂരെ നിന്ന് ഇരമ്പൽ കേൾക്കാം. അബി വെള്ളച്ചാട്ടത്തിലേക്കെത്താൻ അധിക ദൂരമില്ല എന്ന സൂചനയായിട്ടാണ് ഞങ്ങൾ അതിനെ കേട്ടത്. പടിയിറക്കം ഒട്ടും ആയാസരഹിതമായിരുന്നില്ല. എന്നാൽ പച്ചപ്പ് വിരിച്ച തോട്ടത്തിന് നടുവിലൂടെയുള്ള യാത്രയും നമ്മെ വാരിപ്പുണരുന്ന തണുത്ത കാറ്റിൻ്റെ മാസ്മരിക ശക്തിയിൽ മയങ്ങി മാത്രമേ നമുക്ക് നടക്കാൻ കഴിയൂ. ഊട്ടിയിലോ കൊടൈക്കനാലിലോ നടക്കുന്ന പ്രതീതി. കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ തന്നെ കാലുകൾ കഴുകാൻ തുടങ്ങി. അത്ഭുതം പോലെ പടിക്കെട്ടിന് ഒരു വശത്ത് മനോഹരമായി രൂപകൽപ്പന ചെയ്ത് മുളയിൽ നിർമ്മിച്ച ഇരിപ്പിടങ്ങൾ കാണാനായി. മുളയുടെ സുവർണശോഭയിൽ അവ നമ്മെ മാടി വിളിക്കുന്ന പോലെ തോന്നി. ഇന്നത്തെ സുന്ദരസഞ്ചാരം ഇവിടെ പൂർണ്ണമാകുകയാണ്. അബി വെള്ളച്ചാട്ടത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും സന്ധിക്കാം. അതുവരെ നിങ്ങളോട് സ്നേഹപൂർവ്വം വിട പറയുന്നു അവതാരകൻ ടി. സദാശിവൻ.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മകളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.

എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഓരോ പാട്ടും മനോഹരമാണ്, അവ നമുക്കായി പങ്കുവെക്കുന്ന കഥകളും അതിമനോഹരമാണ്. ശ്രുതി ഉയർത്തിയും താഴ്ത്തിയും താളത്തോട് അലിഞ്ഞു ചേർന്നും ലയമാധുര്യമായി അതിനൊപ്പം നാം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ചുണ്ടുകളിൽ നിന്നും ചുണ്ടുകളിലേക്ക് പകർന്ന നാടൻ പാട്ടുകൾ മുതൽ പോപ്പ് സംഗീതം വരെ, അതിന്റെ എത്രയെത്ര ശാഖകളാണ് നാം ദിവസവും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിയുടെ നേരിയ ചലനം പോലും അതിനെ ഉൾക്കൊള്ളുന്നു. നാം എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുന്നോളം പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച സംഗീത മാന്ത്രികൻ AR റഹ്മാന്റെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ യാത്ര.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മനോഹരമായ ഗാനങ്ങൾ കോർത്തിണക്കി ഒരടയാളം രേഖപ്പെടുത്തിയിട്ടുള്ള സംഗീത സംവിധായകനും ഗായകനുമൊക്കെയാണ് ശ്രീ AR റഹ്മാൻ. അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ യാത്ര. കർണാടക സംഗീതം, പാശ്ചാത്യ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സംഗീതം, ഖവാലി ശൈലി എന്നിവയിൽ പ്രാവീണ്യമുള്ള റഹ്മാൻ ഇവയുടെയും മറ്റ് വിഭാഗങ്ങളുടെയും ഘടകങ്ങൾ സംയോജിപ്പിക്കുന്ന ചലച്ചിത്ര ഗാനങ്ങളിലൂടെയും വ്യത്യസ്ത സംഗീത ശൈലികളിൽ നിന്നുള്ള ഉപകരണങ്ങൾ ഒരു ഇംപ്രവൈസേഷണൽ ശൈലിയിൽ രൂപപ്പെടുത്തിയതിലൂടെയുമാണ് ശ്രദ്ധേയനായത്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. സംഗീതത്തിൽ അനവധി വിസ്മയങ്ങൾ സൃഷ്ടിച്ച എ ആർ റഹ്മാൻ എന്ന സംഗീതജ്ഞന്റെ വിശേഷങ്ങളിലൂടെയും ഗാനങ്ങളിലൂടെയുമാണ് ഇന്നത്തെ മേഘമൽഹാർ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 1990s തുടക്കത്തിൽ തന്റെ ഇൻഹൌസ് സ്റ്റുഡിയോ ആയ പഞ്ചതൻ റെക്കോർഡിങ്ങിലൂടെയാണ് റഹ്മാന്റെ സിനിമാ സ്കോറിംഗ് ജീവിതം ആരംഭിച്ചത്. ഒരു ശരാശരി സ്വീകരണ മുറിയുടെ വലിപ്പം മാത്രമുള്ള ഒരു ചെറിയ വീട്ടു സ്റ്റുഡിയോ. എന്നാൽ കാലം കടന്നു പോകവേ എ ആർ റഹ്മാന്റെ സംഗീത സൃഷ്ടികൾ ലോകം മുഴുവനും വളർന്നു, ഒപ്പം പഞ്ചതനും. ശരിക്കുമുള്ള സൃഷ്ടി മുഴുവൻ നടക്കുന്ന സ്ഥലം എന്നാണ് പഞ്ചതന്റെ ഒരു വിശേഷം.

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
2: റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ശ്രീ എ ആർ റഹ്മാന്റെ ഗാനങ്ങളിലൂടെയും ഗാനവിശേഷങ്ങളിലൂടെയുമാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ യാത്ര. എ ആർ ആർ എന്ന മൂന്നക്ഷരം സംഗീതം എന്ന മൂന്നക്ഷരത്തോട് ചേർത്ത് വെച്ചപ്പോൾ സംഭവിച്ചത് അത്ഭുതങ്ങളാണ്. ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വയ്യാത്ത ഒന്നായി ആ അത്ഭുതങ്ങൾ മാറി. കാലദേശ ഭാഷാ ഭേദമന്യേ അവ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. 1997 ഇന്ത്യയുടെ 50th സ്വാതന്ത്ര്യ വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ വന്ദേമാതരം എന്ന ആൽബം ഇന്നും നമ്മുടെ ഹൃദയത്തെ പുളകം കൊള്ളിക്കുന്നു.

You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്ത്യൻ സംഗീത മാന്ത്രികൻ അല്ലാ രഖാ റഹ്മാന്റെ ഗാനങ്ങളിലൂടെയാണ് നാം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1967 January 6 തമിഴ്നാട്ടിലാണ് അദ്ദേഹത്തിന്റെ ജനനം. മലയാള ചലച്ചിത്ര സംഗീത സംവിധായകൻ ആർ കെ ശേഖറിന്റെ മകനാണ് അദ്ദേഹം. തന്റെ 9 വയസ്സിലാണ് പിതാവ് മരണപ്പെടുന്നത്. 4 വയസ്സിൽ പിയാനോ പഠനം ആരംഭിച്ച അദ്ദേഹം പിതാവിന്റെ മരണശേഷം ചെറിയ പ്രായത്തിൽ തന്നെ സംഗീത രംഗത്ത് സജീവമായി. സ്കൂൾ പഠനം ഉപേക്ഷിച്ചെങ്കിലും പിന്നീട് ലണ്ടനിലെ ട്രിനിറ്റി കോളേജിൽ നിന്ന് പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതത്തിൽ ബിരുദം നേടി. സംഗീതത്തിലെ പുതുമകൾ കൊണ്ടും സാങ്കേതിക വിദ്യയുടെ മികച്ച ഉപയോഗം കൊണ്ടും റഹ്മാൻ ഇന്ത്യൻ സിനിമയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. സംഗീതജ്ഞൻ AR റഹ്മാന്റെ ഗാനങ്ങളും വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ യാത്ര. സിനിമകളിൽ സംഗീത സംവിധായകനായി അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുന്നതിനു മുൻപ് പരസ്യ ജിംഗിളുകൾ സൃഷ്ടിച്ചിരുന്നു. 1991 ചലച്ചിത്ര സംവിധായകൻ മണിരത്നത്തെ കണ്ടുമുട്ടിയത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി. അവരുടെ ആദ്യ പ്രോജക്റ്റ് തമിഴ് ചിത്രമായ റോജ ആയിരുന്നു. പിന്നീട് ഹിന്ദി ഉൾപ്പെടെ നിരവധി ഭാഷകളിലേക്ക് ഈ ചിത്രം മൊഴിമാറ്റം ചെയ്യപ്പെട്ടു. റഹ്മാന്റെ ആദ്യ ചലച്ചിത്ര ശബ്ദ ട്രാക്ക് ഹിറ്റായി മാറുകയും മികച്ച സംഗീത സംവിധാനത്തിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും സൗത്ത് ഫിലിം ഫെയർ അവാർഡും അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. സംഗീത സംവിധായകനും ഗായകനുമായ ശ്രീ AR റഹ്മാന്റെ ഗാനങ്ങളിലൂടെയാണ് നാം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 1990s തലമുറയുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ സംഗീതം ഏതെങ്കിലും വിധത്തിൽ എന്നേക്കുമായി അടയാളം വീഴ്ത്തിയ സന്ദർഭങ്ങൾ അനേകം പേരുടെ ജീവിതത്തിലുണ്ട്. വെറും ഒരു പാട്ടുകാരനോ സംഗീത സംവിധായകനോ മാത്രമായിരുന്നില്ല അദ്ദേഹം, മറിച്ച് ദേശീയ സംസ്കാരത്തിന്റെ തന്നെ ഭാഗമാണ്. അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ പ്രതീക്ഷയുടെ വെളിച്ചം നൽകി. അനേകം ആശയങ്ങളാൽ വേർതിരിക്കപ്പെട്ട ഒരു നാടിനെ അവ ഒന്നിച്ചു കൊണ്ടുവന്നു. നിരവധി ആദരവും അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. തന്റെ സംഗീത ജീവിതത്തിൽ ഓസ്കാർ ഉൾപ്പെടെയുള്ള അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. 6 ദേശീയ ചലച്ചിത്ര അവാർഡുകൾ, 2 അക്കാദമിക് അവാർഡുകൾ, 2 ഗ്രാമി അവാർഡുകൾ, 1 ബാഫ്റ്റ അവാർഡ്, ഗോൾഡൻ ഗ്ലോബ് അവാർഡ്, തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ, ഫിലിംഫെയർ, സൗത്ത് ഫിലിംഫെയർ അവാർഡുകൾ, അങ്ങനെ പോകുന്നു ആ അംഗീകാരങ്ങൾ. 2010 രാജ്യം പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. അദ്ദേഹത്തിന്റെ പാട്ടുകൾ ആസ്വദിച്ച ഏതൊരു വ്യക്തിയുടെയും മനസ്സിൽ AR എന്ന വാക്ക് എത്രമാത്രം ആഴത്തിൽ കൊത്തിവെക്കപ്പെട്ടു. ഇനിയും അതങ്ങനെ തന്നെ തുടരട്ടെ. ഇനിയും അദ്ദേഹത്തിന്റെ സൃഷ്ടി വൈഭവത്തിനായി നമുക്ക് കാത്തിരിക്കാം.

മൽഹാറിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും എത്താം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇറ്റ്സ് ബൈ ഫ്രം ശ്രീലക്ഷ്മി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽ ഹാർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

வேர்ல்ட். ரேடியோ சாந்தனம் 90.4 FM. ஸ்டே டியூன்.

രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: You're listening to Radio Swandhanam 90.4 FM. Stay tuned.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. ന്യൂയോർക്ക് സിറ്റിയുടെ സാമ്പത്തിക മുൻഗണനകളിൽ വ്യക്തത വരുത്തുന്നതിനായി മേയർ സുഹ്റാൻ മംദാനി രൂപീകരിച്ച ബിസിനസ് അഡ്വൈസറി കൗൺസിലിലേക്ക് ഇ കൊമേഴ്സ് കമ്പനിയായ HCയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കൃതി പട്ടേൽ ഗോയലിനെ ഉൾപ്പെടുത്തി. സാമ്പത്തിക സാങ്കേതിക റിയൽ എസ്റ്റേറ്റ് റീറ്റെയിൽ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള 15 പ്രമുഖ വ്യവസായ നേതാക്കളാണ് ഈ കൗൺസിലിൽ ഉള്ളത്. നഗരത്തിന്റെ സാമ്പത്തിക പുരോഗതിക്കും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായി രൂപീകരിച്ച ഈ സമിതി മേയർ മംദാനി, ഡെപ്യൂട്ടി മേയർ ജൂലീസു എന്നിവരുമായി 3 മാസത്തിലൊരിക്കൽ കൂടിക്കാഴ്ച നടത്തും. അമേരിക്കയിലെ സൗത്ത് കരോലിനയിലെ കൊളംബിയ നഗരത്തിൽ പാർക്കിന് സമീപമുണ്ടായ വെടിവയ്പ്പിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. അക്രമിയെ നേരിടുന്നതിനിടെ മറ്റൊരു പോലീസ് ഓഫീസർക്ക് പരിക്കേറ്റു. പോലീസിന്റെ പ്രത്യാക്രമണത്തിൽ പ്രതിയും കൊല്ലപ്പെട്ടു. കൊളംബിയ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസർ ക്രിസ്റ്റഫർ ഡെലോങ് ആണ് കൊല്ലപ്പെട്ടത്. അക്രമിയായ ആദം ടൈലർ ഡൌഡി പോലീസിന്റെ വെടിയേറ്റാണ് മരിച്ചത്. പരിക്കേറ്റ ഓഫീസർ ഡേവിഡ് ഡൈമോക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് അധികൃതർ അറിയിച്ചത്. നേപ്പാളിലെ റാസുവ നുവാക്കോട്ട് ജില്ലകളിലെ ജലവൈദ്യുത പദ്ധതികളുടെ തുരങ്കങ്ങളിൽ കുടുങ്ങിയവർക്കായുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. തുരങ്കങ്ങളിൽ ജീവനോടെ അവശേഷിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന 100-ലധികം പേരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് നടന്നുവരുന്നത്. ജില്ലകളിലെ 9 ജലവൈദ്യുത പദ്ധതികളിൽ അപ്പർ ത്രിശൂലി 3A 3B പദ്ധതികളിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇന്ത്യ, ചൈന, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിലെ വിദഗ്ധരടക്കമുള്ള 90 സംഘമാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. തുരങ്ക രക്ഷാപ്രവർത്തകരടങ്ങുന്ന 11 ഇന്ത്യൻ സംഘം ശനിയാഴ്ച നേപ്പാളിലെത്തിയിരുന്നു. പ്രളയ ദുരിതത്തിലായ നേപ്പാളിന് ഇന്ത്യ നൽകിയത് 68.5 ദുരിതാശ്വാസ സാമഗ്രികളെന്ന് നേപ്പാളിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം. ഇതുകൂടാതെ ഇന്ത്യയിൽ നിന്നുള്ള സാങ്കേതിക മെഡിക്കൽ സംഘവും ഫോറൻസിക് വിദഗ്ധരും ദുരന്ത നിവാരണത്തിൽ പങ്കാളികളായിട്ടുണ്ട്. DNA പരിശോധനയ്ക്കുള്ള കിറ്റുകൾ, രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ആധുനിക ഉപകരണങ്ങൾ എന്നിവയും ഇന്ത്യ നൽകി. ഇന്ത്യയുടെ 4 വിമാനം 11 ദുരിതാശ്വാസ സാമഗ്രികളും വഹിച്ചുകൊണ്ട് നേപ്പാളിലെത്തിയെന്ന് വിദേശകാര്യ മന്ത്രാലയം ഞായറാഴ്ച എക്സിൽ കുറിച്ചു. ചരമാറിയിപ്പുകൾ. മലയാളിയായ ജിഷ ജുട്ടു ലണ്ടനിൽ അന്തരിച്ചു. സംസ്കാരം 2 നടക്കും. തൃശൂർ നെല്ലിക്കുന്ന് RLGP സ്കൂളിലെ റിട്ടയർഡ് അധ്യാപികയും പരേതനായ വാലയൽ വർഗീസിന്റെ ഭാര്യയുമായ ഗ്രേസി വർഗീസ് അന്തരിച്ചു. സംസ്കാരം 4 നടക്കും. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.